ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 7, കൊല്ലവർഷം 1202, ചിങ്ങം 13, 2026 ആഗസ്ത് 29 തീയതി ശനിയാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 54 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ മേരി കൂട്ടിയാലിക്കൽ.
1: ജീവിതത്തിൽ നാം ചില സുഖസൗകര്യങ്ങൾ അനുഭവിക്കുമ്പോൾ, അതായത് നല്ല ജോലി, നല്ല കുടുംബം, നല്ല ജീവിത പങ്കാളി, നല്ല മക്കൾ, നല്ല സാമ്പത്തിക ഭദ്രത, എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് നാം ഓർക്കണം. ദൈവം വരദാനമായി നൽകിയത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനാണെന്ന സത്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം മറ്റുള്ളവർക്കായി ചെയ്തു കൊടുക്കുന്ന എല്ലാ നന്മകളും ദൈവം തന്റെ കണക്കു പുസ്തകത്തെ രേഖപ്പെടുത്തും. നാം ചെയ്യാതെ പോകുന്ന ഓരോ നന്മ പ്രവൃത്തിക്കും, നന്മകൾക്ക് നേരെയുള്ള നമ്മുടെ കണ്ണടപ്പിനും നാം ദൈവസന്നിധിയിൽ വില കൊടുക്കേണ്ടി വരും. എന്തൊക്കെയാണ് നാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കേണ്ടത്? നമ്മുടെ സമയവും സാമീപ്യവും കുടുംബത്തിലുള്ള എല്ലാവർക്കും സന്തോഷപ്രദമായി അനുഭവവേദ്യമാക്കുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് വലിയൊരു നന്മയായി പരിണമിക്കും. കാലാന്തരത്തിൽ അതിന്റെ ഫലങ്ങൾ നൂറുമേനിയായി തിരിച്ചു കിട്ടും. നമ്മുടെ കഴിവുകൾ സമൂഹത്തിന്, നാടിന്, ജോലിസ്ഥലങ്ങളിലും പഠന മേഖലകളിലും നിസ്വാർത്ഥമായി പങ്കുവയ്ക്കുമെങ്കിൽ അതും നൂറിരട്ടിയായി തിരിച്ചു നൽകപ്പെടും. കൊടുക്കുന്നതല്ലേ തിരിച്ചു കിട്ടൂ. നല്ല സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക്, രോഗികൾക്ക്, പല വിധത്തിൽ വേദനിക്കുന്നവർക്കു വേണ്ടി നാം പകുത്തു നൽകണം. ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നത് സ്നേഹത്തിനു വേണ്ടിയാണ്. സ്നേഹത്തിന്റെ നീരുറവ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നാലേ അത് അവരനിലേക്ക് കവിഞ്ഞൊഴുകൂ. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി താൻ മരിച്ചു കഴിഞ്ഞാൽ തനിക്കു വേണ്ടി മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ സൈനികർക്ക് ഉത്തരവ് നൽകിയിരുന്നു. ഒന്ന്, തന്റെ ശവമഞ്ചം ചുമക്കുന്നത് തന്നെ ചികിത്സിച്ച ഡോക്ടർമാരാവണമെന്നും ഡോക്ടർമാരുടെ സഹായികൾ തനിക്ക് നൽകിയ മരുന്നുകളുടെ ഒഴിഞ്ഞതും ബാക്കിയുള്ളതുമായ കുപ്പികളുമായി കൂടെ ഉണ്ടാകണമെന്നും മറ്റൊന്ന്, നാളിതുവരെ ഞാൻ നേടിയ പണവും രത്നങ്ങളും സ്വർണങ്ങളുമെല്ലാം ശവമഞ്ചം

0: കടന്നുപോകുന്ന വഴിയരികിൽ നിരത്തി വയ്ക്കണമെന്നും മൂന്നാമതായി തന്റെ ശൂന്യമായ കൈകൾ രണ്ടും എല്ലാവരും കാണത്തക്ക വിധം പെട്ടിയുടെ പുറത്തേക്ക് തൂക്കിയിടണമെന്നും. അന്താരാഷ്ട്ര ഫാഷൻ ബ്ലോഗർ ക്രിസ്സെയ്ത് റോഡ്രിക്സ് ആശുപത്രിയിലായിരിക്കെ ലോകത്തോട് പങ്കുവച്ച അദ്ദേഹത്തിന്റെ അവസാന വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. ഈ ലോകത്തിലെ മരണത്തെക്കാൾ സത്യമായി മറ്റൊന്നുമില്ല. ലോകത്തിലെ ഏറ്റവും വിലയേറിയ ബ്രാൻഡഡ് കാർ എന്റെ ഗ്യാരേജിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ വീൽചെയറിൽ ഒതുങ്ങി. ഈ ലോകത്തിലെ എല്ലാ വ്യത്യസ്ത ഡിസൈനുകളും നിറങ്ങളുമുള്ള വിലയേറിയ വസ്ത്രങ്ങളും ഷൂസുകളും ആക്സസറികളും എന്റെ വീട്ടിലുണ്ട്. എന്നാൽ ഞാനിപ്പോൾ ആശുപത്രി നൽകുന്ന ഒരു ഷോർട്ട് ഗൗണിലാണ്. എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ധാരാളം പണമുണ്ട്, പക്ഷേ അതുകൊണ്ടിപ്പോൾ എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. എന്റെ വീട് വലിയൊരു കൊട്ടാരം പോലെയാണ്. എന്നാൽ ഞാനിപ്പോൾ ആശുപത്രിയിലെ ഒരു ചെറിയ ബെഡിലാണ് കിടക്കുന്നത്. ഈ ലോകത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് ഞാൻ മാറിക്കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ലാബിൽ നിന്ന് മറ്റൊരു ലാബിലേക്ക് അയക്കുന്നു. എന്റെ സൗകര്യങ്ങളൊന്നും എന്നെ സഹായിച്ചില്ല. ഞാനതിൽ ഒരു തരത്തിലും ദുഃഖിക്കുന്നില്ല. പക്ഷേ ചില മുഖങ്ങൾ, പ്രിയപ്പെട്ട ചിലരുടെ പ്രാർത്ഥനകൾ ഇന്നെന്നെ ജീവനോടെ നിലനിർത്തുന്നു. നിങ്ങൾ എത്ര ധനികരാണെങ്കിലും ഒടുവിൽ നിങ്ങൾ വെറും കൈയോടെ പോകേണ്ടി വരും. അതിനാൽ മറ്റുള്ളവരോട് ദയ കാണിക്കുകയും കഴിയുന്ന വിധത്തിൽ സഹായിക്കുകയും ചെയ്യുക. പണത്തിനും അധികാരത്തിനും വേണ്ടി ആളുകളെ വിധിക്കുന്നത് ഒഴിവാക്കി എല്ലാവരെയും സ്നേഹിക്കുക, ഉള്ളത് പങ്കുവയ്ക്കുക. അവസാനം അവരുടെ സാമീപ്യമായിരിക്കും നമ്മെ കൂടുതൽ സന്തോഷിപ്പിക്കുക. ഇതാണ് ജീവിതം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ മേരി കുട്ടിയാനിക്കൽ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെത്തും. തലസ്ഥാനമായ താഷ്കണ്ടിൽ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി നരേന്ദ്രമോദി ചർച്ച നടത്തും. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 ആയി. 1545 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. തിരച്ചിൽ തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. തിരുവനന്തപുരത്തെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം നാളെ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി പുലിക്കളി ആഘോഷം ഇന്ന്. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഓഫീസുകൾക്കും ഉച്ചകഴിഞ്ഞ് പ്രാദേശികാവധി പ്രഖ്യാപിച്ചു. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നലെ അടച്ചു. കന്നിമാസ പൂജകൾക്കായി അടുത്ത മാസം 16 വൈകിട്ട് നട തുറക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്നലെ ദുബായിൽ തുടക്കമായി. നാളെ തായ്ലന്റിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു.

ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലിയിൽ ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി എന്ന കവിത ആലാപനം പി അരുന്ധതി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ.

0: 7 മണിക്ക് ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ചാലകം കമനീയം ഇ ശില്പ ചാരുത. കണ്ണൂർ പള്ളിക്കുന്നിലെ എം സർവോത്തമനുമായുള്ള അഭിമുഖം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ. സ്പോർട്സ് ടൈം. 10 വർഷമായി ജില്ലാ ടഗ് ഓഫ് വാർ അസോസിയേഷൻ സെക്രട്ടറിയും കേരള സംസ്ഥാന ടഗ് ഓഫ് വാർ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ മാടായി കോളേജിലെ കായിക അധ്യാപകൻ പ്രവീൺ മാത്യു അന്താരാഷ്ട്ര കായിക ഇനം കൂടിയായ വടംവലിയെക്കുറിച്ച് സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ ലളിതഗാനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9 മണിക്ക് പ്രിയം പ്രിയതരം ഗായകനായ രാജേഷ് നമ്പ്യാർ അതിഥിയായി പങ്കെടുക്കുന്നു. 10 മണിക്ക് നേർവഴി കാഴ്ച പരിമിതി നേരിടുന്നവർക്കായി ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ആൽബം ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ അറിയിപ്പുകൾ. പന്ത്രണ്ട് 15 കോതാമൂരിപ്പാട്ട് അവതരണം കണ്ണൻ മുതുവടനും സംഘവും. 12:40 ആരോഗ്യദീപ്തി. 1 മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം. 2:15 തുടർ നാടകം. 2:30 നാട്ടുവഴിയിൽ ഈണങ്ങൾ പാട്ടും പറിച്ചിലുകളും തേടി. വൈകിട്ട് 5 മണിക്ക് സംസ്കൃത പാഠം. 5:15 പുലയർപ്പാട്ട് നിരച്ചൻ ഗോപാലനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം തിരുവനന്തപുരം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. 7:20 കമ്പോള വില നിലവാരം. 7:35 യുവവാണി. കണ്ണൂർ സർവകലാശാല MA മ്യൂസിക് പരീക്ഷയിൽ 2nd റാങ്ക് ലഭിച്ച ഋതുപർണ മനോജുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം. 8 മണിക്ക് വളപ്പൊട്ടുകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani. The news read by Sarabjit Kaur. Prime Minister Narendra Modi will embark on a 4-day visit to Uzbekistan and Kyrgyz Republic beginning today. On the first leg of his 2-day visit, he will reach Uzbekistan today. He will visit Tashkent at the invitation of the President of Uzbekistan, Mr. Shavkat Mirziyoyev. This will be Mr. Modi's 4th visit to Uzbekistan. The Prime Minister's office in a statement said that during his visit, he will hold delegation-level talks with President Mirziyoyev to further strengthen the strategic partnership between India and Uzbekistan. Our correspondent has the details.
2: During the visit, both leaders will have discussions on the entire gamut of issues of bilateral importance in Tashkent. India is among top 10 trade partners of Uzbekistan with bilateral trade of around 1 billion, which is the result of the manifold increase of the trade in last few years. Medical, mining and defense are few of the important sectors in which there is a lot of potential for cooperation. India has long-standing and wide-ranging cooperation with Uzbekistan in the field of defense. A joint working group on defense was established in 2019. India and Uzbekistan regularly participate in joint military exercises, Dostlik, and the 7th edition of this exercise was conducted in Uzbekistan in April 2020. Sushil Chandra Tiwari, Akashwani News, Tashkent.
1: On the second leg of his visit, the Prime Minister will travel to Bishkek on a 2-day visit to participate in the 26th Shanghai Cooperation Organization SCO Summit at the invitation of the President of Kyrgyz Republic, Sadir Japarov. The summit marks the 25th anniversary of the SCO, of which India has been a full member since the year 2017. The death toll from the devastating flash floods in Nepal and Tibet has risen to 579, with 1,924 people still missing. According to the data released by the Nepal's National Disaster Risk Reduction and Management Authority, 579 bodies have been recovered so far, while

നിങ്ങൾ കേട്ടത് ചങ്ങമ്പുഴയുടെ കാവ്യനർത്തകി എന്ന കവിത. ആലപിച്ചത് ബി അരുന്ധതി. കാവ്യാഞ്ജലി. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന. അർച്ചനയിൽ ഇന്നാദ്യം ജയവിജയ ആലപിച്ച സുപ്രഭാതം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചീലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണെന്ന്
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കാസർഗോഡ് മെർച്ചന്റ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ നടക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ പുലിക്കളി, കൈകൊട്ടിക്കളി, തിരുവാതിര, ഓണം ഡിജെ ഈവ് എന്നിവ അരങ്ങേറും. ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും ചേർന്ന് കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ സംഘടിപ്പിച്ചുവരുന്ന ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് പ്രാദേശിക കലാപരിപാടികൾക്ക് പുറമെ മോഹിനിയാട്ടം, ഫാഷൻ ഷോ, ഫോക്ക് മെഗാഷോ, വാട്ടർ ഡ്രംസ് ഡിജെ എന്നിവയുണ്ടാകും. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിന്റെ നേതൃത്വത്തിൽ അർബുദം അതിജീവിച്ചവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംഗമം അമൃതം 2026 ഇന്ന് രാവിലെ 9 മണി മുതൽ 2 മണി വരെ തലശ്ശേരി കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടത്തും. മന്ത്രി സണ്ണി ജോസഫ്, ഷാഫി പറമ്പിൽ എംപി, കാരായി രാജൻ എംഎൽഎ തുടങ്ങിയവർ പങ്കെടുക്കും. അഴീക്കോട് ഹൈസ്കൂൾ 1979-80 കൂട്ടായ്മ ഇന്റിമേറ്റ്സ് ഗ്രൂപ്പിന്റെ ഓണാഘോഷ പരിപാടികൾ നാളെ രാവിലെ 11 മണിക്ക് വിവിധ പരിപാടികളോടെ അഴീക്കോട് അമ്പാടിയിൽ നടക്കും. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ താവകര ആസ്ഥാനത്തിലെ സെൻട്രൽ ലൈബ്രറി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോയിൽ 31 രാവിലെ 10 മണി മുതൽ 12 മണി വരെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി ഒഴിവുകളിലേക്ക് സൌജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് നടക്കും. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0497-2703-1330. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി സംഘടിപ്പിച്ചുവരുന്ന കേരളോത്സവത്തിന്റെ ഈ വർഷത്തെ ലോഗോയ്ക്ക് മത്സരാടിസ്ഥാനത്തിൽ എൻട്രികൾ ക്ഷണിച്ചു. എൻട്രികൾ ഡിജിറ്റൽ രീതിയിൽ മൾട്ടി കളറിൽ തയ്യാറാക്കി PDF, PNG, JPEG ഫോർമാറ്റിൽ സെപ്റ്റംബർ 5 നകം

KSYWB@kerala.gov.in എന്ന മെയിലിൽ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0471 2733 139. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സ്വയം തൊഴിൽ ഗ്രൂപ്പുകൾക്ക് ധനസഹായം പദ്ധതിയിൽ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ സെപ്റ്റംബർ 10 5 മണിക്ക് മുമ്പായി കണ്ണൂർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0479 2700596. അഴീക്കോട് യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാളെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് PGDCA DCA കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർ സെപ്റ്റംബർ 30 അപേക്ഷിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0460220254. സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ചിര വേണ്ട, പിടിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
5: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
6: ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999582.
7: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
0: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999581. ഉത്തര മലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോബ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ENT ഹോസ്പിറ്റലിലുണ്ട്. കോബ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547769268.
9: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
10: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങൾ

0: സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20

0: ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: ഓണത്തിന് എല്ലാവരും പുതിയത് വാങ്ങുന്ന തിരക്കിലല്ലേ?
3: അതെ, ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് പുതുക്കണം.
2: വേറെ കമ്പ്യൂട്ടർ കെയറിലേക്ക്. മികച്ച കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഓണം സ്പെഷ്യൽ ഓഫറിൽ, ഒപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും.
4: ഈ ഓണത്തിന് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
5: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
6: അതെങ്ങനെ?
5: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
9: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
11: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
12: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
13: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 7 മണിക്ക് ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം കമനിയും ഈ ശില്പചാരുത കണ്ണൂർ പള്ളിക്കുന്നിലെ എം സർവോത്തമനുമായുള്ള അഭിമുഖം.

ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: എന്താ ലീലേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? എന്റെ പശുക്കളെ കണ്ടില്ലേ, ഒരു ഉഷാറില്ലാന്നേ. ഇപ്പൊ പാലും കുറവാ, എന്താപ്പൊ ചെയ്യാ?
2: നല്ലത് കൊടുത്താ നല്ലത് കിട്ടും.
1: അതെന്താ ആലീസെ നീ അങ്ങനെ പറഞ്ഞത്?
2: നല്ല തീറ്റ കൊടുത്താ നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ലോണം പാലും കിട്ടും.
1: വർഷങ്ങളായി ഞാൻ കൊടുക്കണതേ കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റ. എന്റെ പശുക്കളെ കണ്ടിട്ടില്ലേ, ചൂണക്കുട്ടിയോളാ.
3: സുരക്ഷിതമായ പാലിനും ആരോഗ്യമുള്ള പശുവിനും കേരള ഫീഡ്സ്, ഒരു കേരള സർക്കാർ ഉൽപ്പന്നം.
4: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നേപ്പാളിലെ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായ പുലിക്കളി ഇന്ന്. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ദുബായിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. രാവിലെ 7:45 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി അവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് പോകും. ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കൗമുദിയുടെ 115 വാർഷികാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിക്കുന്ന ഓണം പേജൻട്രി തിരുവനന്തപുരത്ത് ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപിലെ അഗത്തിയിൽ കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഔട്ട്റീച്ച് പരിപാടിയിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. തുടർന്ന് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. സാമ്പത്തിക പുരോഗതി വേഗത്തിലാക്കാനും സാങ്കേതികമായി കരുത്തുറ്റ രാഷ്ട്രമായി ഉയരാനും ഇന്ത്യയ്ക്ക് നിർമ്മിത ബുദ്ധി വലിയ അവസരമാണ് നൽകുന്നതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ജ്ഞാനി അർത്ഥ AI മോഡലും ഏജന്റിക് AI പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി എല്ലാവർക്കും ലഭ്യവും താങ്ങാനാവുന്നതുമാക്കി സമൂഹത്തിന് മൊത്തത്തിൽ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിലാണ് രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. സാങ്കേതിക മേഖലയിൽ രാജ്യം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്നും ഈ മാറ്റത്തിന്റെ വേഗം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും CP രാധാകൃഷ്ണൻ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി താഷ്കന്തിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
7: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4ാം ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനമാണിത്. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലെ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പ്രസിഡന്റ് മിർസിയോയേവുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്യുന്ന നേതാക്കൾ ഭാവിയിലെ കർമ്മപദ്ധതികൾക്ക് രൂപം നൽകും. വികസിത് ഭാരത്

0: 2047, ഉസ്ബെക്കിസ്ഥാൻ 2030 എന്നീ വികസന കാഴ്ചപ്പാടുകൾ സംബന്ധിച്ച ആശയങ്ങളും അവർ പങ്കുവയ്ക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരവും വാണിജ്യപരവുമായ പങ്കാളിത്തം ദൃഢമാക്കുന്നതിന് സന്ദർശനം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ മറ്റന്നാൾ കിർഗീസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ 26-ാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി സുരക്ഷ, കണക്ടിവിറ്റി, അവസരങ്ങൾ എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ മുൻഗണനകൾ വ്യക്തമാക്കും. ഉച്ചകോടിക്കിടയിൽ SCO നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. മധ്യേഷ്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്ന 6-ാമത് വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും നരേന്ദ്രമോദി പങ്കെടുക്കും.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പാണിത്. രാജ്യത്ത് പഞ്ചസാര ക്ഷാമമില്ലെന്നും ന്യായമായ വിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചസാരയുടെ മൊത്തവിലയിൽ 20% കുറവുണ്ടായതായും ചില്ലറ വിപണിയിലെ വില കുറഞ്ഞു തുടങ്ങിയതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പഞ്ചസാരയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനും ആഭ്യന്തര വിപണിയിൽ കൃത്രിമമായ ക്ഷാമം സൃഷ്ടിക്കുന്നത് തടയുന്നതിനും മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. UGC നെറ്റ് പരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു. 84 വിഷയങ്ങളുടെ ഫലമാണ് പ്രഖ്യാപിച്ചത്. 4,000-ലധികം ഉദ്യോഗാർത്ഥികൾ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് യോഗ്യത നേടി. പരീക്ഷ നടന്ന് 2 മാസത്തിന് ശേഷമാണ് NTA പരീക്ഷാഫലവും ഉത്തരസൂചികയും പുറത്തുവിട്ടത്. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. 1924 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. തിരച്ചിൽ തുടരുകയാണ്. പരിക്കേറ്റ 101 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. മിന്നൽ പ്രളയം ബാധിച്ച നേപ്പാളിന് ഇന്ത്യ മാനുഷിക സഹായം വർദ്ധിപ്പിച്ചു. 10 ടൺ സഹായ സാമഗ്രികളുമായി 3-ാമത്തെ വിമാനം ഇന്നലെ വൈകിട്ട് കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ടു. പോർട്ടബിൾ ജനറേറ്ററുകൾ, ഡിഗ്നിറ്റി കിറ്റുകൾ, ഭക്ഷണപ്പൊതികൾ, വെള്ളം ശുദ്ധീകരിക്കുന്നതിന് ഗുളികകൾ എന്നിവ സഹായത്തിൽ ഉൾപ്പെടുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ SJയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഡോക്ടർമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, ടണൽ രക്ഷാപ്രവർത്തക സംഘം എന്നിവരും വിമാനത്തിലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നേപ്പാളിൽ തുടരുന്ന ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ജയശങ്കർ അറിയിച്ചു. അതിനിടെ തെക്കു പടിഞ്ഞാറൻ ചൈനയിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായതിനെ തുടർന്ന് ടിബറ്റിൽ വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന ആശങ്കയിൽ 800-ലധികം ആളുകളെ അധികൃതർ മാറ്റി താമസിപ്പിച്ചു. നേപ്പാൾ പ്രളയത്തിൽപ്പെട്ട പൊന്നാനി സ്വദേശികളെ ബന്ധപ്പെടാനാകാതെ കുടുംബാംഗങ്ങൾ, പൊന്നാനി തൃക്കാവ് സ്വദേശികളും ഓസ്ട്രേലിയൻ പൌരന്മാരുമായ ഈശ്വർ നിവാസിൽ ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. ഈ മാസം 23-ന് കൈലാസ തീർത്ഥയാത്രയ്ക്കായി കുടുംബം നേപ്പാളിലേക്ക് പുറപ്പെട്ടത്. മാനസ സരോവരിലെ ഹോട്ടലിലായിരുന്നു താമസം. പ്രളയബാധിത മേഖലയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. പ്രളയമുണ്ടായ റസുവ എന്ന സ്ഥലത്ത് വെച്ചാണ് 4-അംഗ സംഘം അവസാനമായി കുടുംബവുമായി ബന്ധപ്പെട്ടത്. ഇവരെ കണ്ടെത്താൻ ബന്ധുക്കൾ നേപ്പാളിലേക്ക് തിരിച്ചിട്ടുണ്ട്. കൊൽക്കത്ത RG കർ ആശുപത്രിയിലെ ബലാത്സംഗ കൊലപാതക കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ 4 ആഴ്ച സമയം വേണമെന്ന CBIയുടെ ആവശ്യം കൊൽക്കത്ത ഹൈക്കോടതി തള്ളി. 3 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കാൻ കോടതി ഉത്തരവിട്ടു. ടൂറിസം മേഖലയ്ക്ക് ഒക്ടോബറോടെ വ്യവസായ പദവി നൽകുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. മേഖലയുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചും ഘടനാപരമായ പരിഷ്കരണത്തിന്റെ ഭാഗമായുമാണ് പദവി നൽകുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പദവി നൽകുന്നതിന് കരട് നിർദ്ദേശം തയ്യാറാക്കിയിട്ടുണ്ട്. മേഖലയിലെ വിവിധ വിഭാഗങ്ങളുമായി കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. വൈകിട്ട് ബിനി ജംഗ്ഷനിൽ മന്ത്രി OJ ജനീഷ് പുലിക്കളി ഫ്ളാഗ് ഓഫ് ചെയ്യും. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഓഫീസുകൾക്കും ഉച്ചകഴിഞ്ഞ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ചരിത്രപ്രസിദ്ധമായ 6-ാം ഉത്രിട്ടാദി ജലോത്സവം നാളെ പമ്പാനദിയിൽ നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. 51 പള്ളിയോടങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. ജലോത്സവത്തിനെത്തിച്ചേരുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഗ്രൌണ്ടുകൾ ക്രമീകരിച്ചതായി 6-ാം പോലീസ് അറിയിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്നലെ ദുബായിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ തായ്ലന്റ് ഹോങ്കോങ്ങിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. നാളെ തായ്ലന്റിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഇന്ത്യയും പാകിസ്ഥാനും ഹോങ്കോങ്ങിനും തായ്ലന്റിനുമൊപ്പം ഗ്രൂപ്പ് എയിലാണ് മത്സരിക്കുക. FIH വനിതാ ഹോക്കി ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് അർജന്റീന നെതർലൻഡ്സിനെ നേരിടും.

0: രാത്രി 7:30 ആസ്റ്റൽവീനിലാണ് മത്സരം. FIH പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ആതിഥേയരായ ബെൽജിയത്തോട് പരാജയപ്പെട്ടു. ബെൽഫിയസ് ഹോക്കി അരീനയിൽ 4-3 ബെൽജിയത്തിന്റെ ജയം. പരാജയത്തോടെ ഇന്ത്യ ലോകകപ്പിൽ 8 സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. കൊല്ലം കന്നേറ്റിക്കായലിൽ നടന്ന 86th ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിൽ പുണ്യാളൻ നിരണം ചുണ്ടൻ ചാമ്പ്യന്മാരായി. നടുവിലപ്പറമ്പൻ 2 സ്ഥാനത്തും സെന്റ് പയസ് 10th 3 സ്ഥാനത്തുമെത്തി. SI ചമഞ്ഞ് MDMA വിൽപ്പന നടത്തിയ ഫറൂഖ് സ്വദേശി റോജിത്തിനെ കോഴിക്കോട് സിറ്റി ഡാൻസാഫും ഫറൂഖ് പോലീസും ചേർന്ന് പിടികൂടി. സിറ്റിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസ് ചമഞ്ഞ് പണം അപഹരിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളിൽ നിന്നും വ്യാജ പോലീസ് ഐഡി കാർഡുകളും എയർ പിസ്റ്റൾ, ഹാൻഡ് കഫ്, യൂണിഫോമിലുള്ള നിരവധി ഫോട്ടോകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു. സർവകക്ഷി നേതൃത്വത്തിൽ ഗൂഡല്ലൂരിലെ പന്തല്ലൂർ താലൂക്കിൽ നടത്തിയ 48 ബന്ദ് അവസാനിച്ചു. വ്യാഴം രാവിലെ 6 ആരംഭിച്ച ബന്ദ് ഇന്ന് രാവിലെയാണ് അവസാനിച്ചത്. ഗൂഡല്ലൂരിലെ നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലുക, കടുവയുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരത്തുക ഉയർത്തി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ബന്ദ്. സംരംഭകർക്കും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമായി അടുത്ത മാസം 1 കോഴിക്കോട്ട് സീകോൺ എന്ന പേരിൽ ബിസിനസ് സമ്മിറ്റ് സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നേപ്പാളിലെ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായ പുലിക്കളി ഇന്ന്. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ദുബായിൽ തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. 10-ടണമിതം മാനവീയ സഹായ്യേന സഹ തൃതീയം വിമാനയാനം കാഠ്മണ്ഡുനഗരം പ്രതി പ്രസ്ഥിതം. ആകസ്മിക് ജലാപ്ലാവനേന പ്രഭാവിതസ്യ നേപാളദേശസ്യ കൃതെ ഭാരതം മാനവീയ സഹായം പ്രവർത്തിതമസ്തി. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ സാമാജികാന്തർജാലീയ പട്ടലെ എതത് സൂചിതവാൻ. മന്ത്രി അവദത് യത് സഹായാർത്ഥം പോർട്ടബിൾ ജനറേറ്റർ സെറ്റ്, ഡിഗ്നിറ്റി കിറ്റ്സ്, ഭോജ്യപദാർത്ഥാഃ, ജലശുദ്ധീകരണായ ഔഷധയശ്ച സന്തി. ഡോക്ടർ ജയശങ്കരഃ അവദത് യത് ടണൽ ഉദ്ധാരകാര്യാർത്ഥം ചികിത്സകാനാം പരാചികിത്സകാനാം ദലസ്യ ച ഏകാദശ സദസ്യാഃ അപി സന്തി. സഹ നേപാളസ്യ വർത്തമാന സഹായോദ്ധാരകാര്യയോഃ ച പ്രയത്നാനാം കൃതെ ഭാരതസ്യ സമർത്ഥനം പുനഃ പ്രതിപാദിതവാൻ. അത്രാന്തരെ നേപാള തിബ്ബതയോഃ വിനാശകാരി ആകസ്മിക് ജലാപ്ലാവനേന മൃതകാനാം സംഖ്യ 750+ യാവത് വർദ്ധിത. പ്രായഃ 1500 യാവത് ജനാഃ അധുനാപി ലുപ്താഃ സന്തി. ഉദ്ധാരദലാനി നദീതീരേഷു ജീവിതാനാം കൃതെ പൃഥക് പൃഥക് നിവാസസ്ഥാനാനി അധഃ പ്രവഹിതാനി ശവാനി ച അന്വേഷയന്തി. ദക്ഷിണപശ്ചിമ ചീനദേശെ 1.5 തീവ്രതായുക്തസ്യ ഭൂകമ്പസ്യാനന്തരം അധികാരിണഃ 800+ ജനാൻ പ്രഭാവിതമണ്ഡലേഭ്യഃ നിഷ്കാസയൻ നൂതനാഃ സഞ്ചേതനാഃ ച ദത്തവന്തഃ, യേന ഇതോപി ജലാപ്ലാവനസ്യ ആശങ്ക വർദ്ധിത. ഭാരതേന പ്രമുഖം ഉദ്ധാരകാര്യം ഉപശമനകാര്യം ച സമാരബ്ധം. വിദേശമന്ത്രാലയഃ അവദത് യത് ബുധവാസരെ ആകസ്മിക് ജലാപ്ലാവന ദുർഘടനായാഃ അനന്തരം 20+ യാവത് ഭാരതീയാഃ നാഗരികാഃ സമ്പർക്കഹീനാഃ സന്തി അഥവാ ലുപ്താഃ സന്തി ഇതി കഥ്യതേ. വിദേശമന്ത്രാലയസ്യ പ്രവക്താ രണധീർ ജയസവാലഃ അവദത് യത് അന്യരാഷ്ട്രാണാം ഭാരതീയമൂലനിവാസിനഃ പ്രായഃ 100 യാവത് ജനാഃ അപി സമ്പർക്കരഹിതരൂപേണ ഏവ തിഷ്ഠന്തി. ഹ്യഃ നവദില്യാം പ്രസാരമാധ്യമാൻ സംബോധയൻ ശ്രീജയസവാലഃ അവദത് യത് ത്രിശൂലി വൻ ജലവിദ്യുത് പരിയോജനായാം കാര്യം കുർവന്തഃ 63 ഭാരതീയാഃ നാഗരികാഃ പ്രഭാവിതക്ഷേത്രാത് രക്ഷിതാഃ. ശ്രീജയസവാലഃ പ്രസാരമാധ്യമൈഃ സൂചിതവാൻ യത് ജലാപ്ലാവിതക്ഷേത്രാത് കാഠ്മണ്ഡുനഗരം പ്രാപ്തവന്തഃ തമിഴ്നാടുരാജ്യാത് 21 ഭാരതീയാഃ നാഗരികാഃ ഹ്യഃ നവദില്യാം ആഗതവന്തഃ. विदेशमंत्री डॉक्टर एस जयशंकर नवदिल्ल्यां

0: नेपाल देशात् विमोचितान् तमिलनाडु राज्यस्य एकविंशति तीर्थयात्रिभिः सह मिलितवान्। पश्चात् प्रसारमाध्यमैः सह वार्तालापं कुर्वन् सः नेपाल सर्वकारस्य तस्य सेनायाः च उद्धारप्रयासानां कृते धन्यवादं प्रदत्तवान्। प्रधानमन्त्री नरेन्द्रमोदी अद्यारभ्य द्विदिवसीय उज्बेकिस्तान देशस्य यात्रायां भविष्यति। प्रधानमन्त्री उज्बेकिस्तानस्य राष्ट्रपतेः शवकत मिर्जियोयेव इत्यस्य आमन्त्रणे ताशकन्द नगरं गमिष्यति। यात्रावधौ प्रधानमन्त्री मोदी राष्ट्रपतिना मिर्जियोयेव इत्यनेन सह प्रतिनिधिमण्डलस्तरीयां वार्तां करिष्यति। अस्याः वार्तायाः उद्देश्यं द्वयोः देशयोः रणनीतिक सहमतिम् इतोपि सुदृढीकरणम् अस्ति। उपराष्ट्रपतिः सीपी राधाकृष्णनवर्यः अद्यारभ्य तमिलनाडु कर्णाटक केरल लक्षद्वीपराज्यानां त्रिदिवसीयायां यात्रायां भविष्यति। भ्रमणावधौ उपराष्ट्रपतिः शिक्षा जनसेवा सांस्कृतिक परम्परा उद्योग शैक्षणिक सहयोग मत्स्य पालनादि प्रमुख सार्वजनिक उत्सवेषु भागं ग्रहीष्यति। राधाकृष्णनवर्यः अद्य तमिलनाडुराज्यस्य ईरोडनगरे कोङ्गु विल्लालर इन्स्टिट्यूट् आफ् टेक्नोलॉजी ट्रस्ट् इत्यस्य संस्थापकदिवसस्य समारोहे भागं ग्रहीष्यति। पश्चात् दिने उपराष्ट्रपतिः बेंगलुरुनगरं गमिष्यति, यत्र सः विधानसौधे कर्णाटकस्य पूर्वमुख्यमन्त्रिणः रामकृष्ण हेगडेवर्यस्य शतवार्षिक समारोहे भागं ग्रहीष्यति। भारतस्य वेलावन सेन्थिल कुमारः गतरात्रौ निर्णायकस्पर्धायां वलाज फार्कस इत्यमुं 3-0 इत्यंकैः पराजित्य बुडापेस्ट ओपन कॉपर टूर इति उपाधिम् अवाप्नोत् इति वार्ताः।
1: आकाशवाणी कन्नूर ट्रेन समयम् 1:66:29 മലബാർ എക്സ്പ്രസ് 25 മിനിറ്റും 20:09:10 പോർബന്തർ തിരുവനന്തപുരം നോർത്ത് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1:26:00 2:28:51 സാന്ദ്രകച്ചി മാംഗ്ലൂർ സെൻട്രൽ വിവേക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:31:00 1:63:45 നേത്രാവതി എക്സ്പ്രസ് 1:05:00 വൈകിയോടുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
5: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
6: ഉത്തര മലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോംപ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ENT ഹോസ്പിറ്റലിലുണ്ട്. കോംപ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547769698.
7: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തളാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
9: FM ഡയറി. ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
10: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
11: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
10: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
11: 10 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
10: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.

0: കലാകാരൻ തന്റെ മനസ്സിലുണരുന്ന ഭാവനയെ പ്രത്യേക മാധ്യമത്തിലൂടെ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അതൊരു മനോഹര ശില്പമായി മാറുന്നു.
1: ശില്പങ്ങൾ ഏത് നമുക്ക് ചെയ്യാൻ താല്പര്യം ഇഷ്ടമാണ്. ദേവിതാവന്മാർ തന്നെയാണ് കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ളത്.
0: കണ്ണൂർ പള്ളിക്കുന്നിലെ എം സർവോത്തമൻ സിമെന്റ് ഉപയോഗപ്പെടുത്തിയാണ് ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ വാർത്തെടുക്കുന്നത്. ദേവീദേവന്മാരും പ്രകൃതിയും മൃഗങ്ങളും പക്ഷികളും എന്ന് വേണ്ട ഈ കൈകളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ശില്പങ്ങൾ നിരവധിയാണ്. സർവോത്തമന്റെ ശില്പകലാ ജീവിതമാണ് ഈ ജാലകം.
1: ചെറുതിലെ ഇങ്ങനെ ചെയ്യലുണ്ടായിരുന്നു, അന്ന് എനിക്കൊന്നും അറിയില്ല. പിന്നെ നമുക്ക് കാറിനോടൊക്കെ ആയിരുന്നു താല്പര്യം. പിന്നെ ഓരോ രൂപങ്ങള് പോലെയൊക്കെ ചെയ്യായിരുന്നു.
2: ചെയ്യുന്നത്
1: മണ്ണില്,
2: കളിമണ്ണില്,
1: കളിമണ്ണല്ല വയലില്, അങ്ങനെയൊക്കെയുള്ള അതേപോലത്തെ മണ്ണില്.
2: അങ്ങനെ ഉണ്ടാക്കിയ ഒരു രൂപം ഏതാന്ന് ഓർമ്മയുണ്ടാ? ചെറുപ്പത്തില്
1: ചെറുതില് കാറ്, അന്ന് ടാക്സി ആണല്ലോ, മേലെ മഞ്ഞയും കറുപ്പും ഒക്കെ.
2: അങ്ങനെയുള്ളൊരു രൂപം ഉണ്ടാക്കാനാണ് ഇഷ്ടമുണ്ടായത്.
1: അതെ, എനിക്ക് യാത്രയാണ് ചെറുതിൽ കൂടുതൽ
2: ഇഷ്ടം.
1: ആദ്യമായിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞാലും
2: സ്കൂൾ പഠിക്കുന്ന കാലത്ത്
1: ആവുമ്പോ കുറച്ചും കൂടെ ഓരോന്ന് ഇങ്ങനെ ചെയ്തോണ്ടായിരിക്കും. അപ്പൊ അതുള്ള ഇഷ്ടികയിലെല്ലാം ഇങ്ങനെ ഓരോ കൊത്തി കൊത്തി എടുക്കും. യേശുവിന്റെ
2: മുഖം,
1: ഓരോ സാധനങ്ങൾ ഇങ്ങനെ ചെയ്ത് പിന്നീട് പ്രതിമകള് പോലെ ചെയ്യാൻ തുടങ്ങി. മാഷ്മാരിങ്ങനെ കണ്ടു, മത്സരത്തിനൊക്കെ കൊണ്ടുപോകാൻ പോകുമ്പോണ് പൂവില് വെച്ചിട്ടൊരാളെ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിനോട് താല്പര്യമായി. ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ചോക്കൊണ്ടൊക്കെ വരക്കില്ല, അതേമാതിരി പൂവിൽ ഇങ്ങനെ ശില്പങ്ങൾ ഒരു രൂപങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയാലും പിന്നെ എന്റെ സ്ഥിതി ഇതായി. ഇഷ്ടമായി
2: പിന്നെ
1: ഏകദേശം ഹൈസ്കൂൾ എത്താൻ നേരത്താണ് അവിടുന്ന് ഒരു മാഷെ പളനി സ്കൂൾ ഓഫ് ആർട്സിൽ പോയിട്ട് കുറച്ച് ആർട്ടിനെ പറ്റി അത് അവര് കൊണ്ടുപോയി എന്നെ ഇതാക്കുക ചെയ്ത്. പളനി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ക്ലർക്ക് തന്നെ അവർ നടത്തുന്ന ഒരു സ്കൂളാണ്. അത് ആലപ്പുഴ.
2: ആലപ്പുഴ പോയിട്ട്
1: ആലപ്പുഴ ഞാൻ അന്നേരം ഉണ്ടായിരുന്നു, അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഇല്ലല്ല, അച്ഛൻ ആദ്യം ചെറുതിലെ മരിച്ചിരുന്നു. അതെ അതെ, ബന്ധുക്കളുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തിരുവനന്തപുരം പോയി. തിരുവനന്തപുരത്ത് നിന്നാണ് പ്രതിമന്റെ ശരിക്കുള്ള രാജഗോപാൽ, കലാരത്നം രാജഗോപാൽ, അവരുടെ വീട്ടിലാണ്.
2: അവരാണ് ആദ്യ ഗുരു.
1: ആദ്യ ഗുരു അവരല്ല, ഓഗരാചാര്യണ്ട് ഈ ശില്പങ്ങളൊക്കെ ഇതെല്ലാം ചെയ്യുന്നത്. അവരുടെ അടുത്തുനിന്നാണ് ആദ്യം. അത് കഴിഞ്ഞ് അവരാണ് എന്നെ സിമെന്റിലാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോ അവരെ ശിക്ഷയാണ് രാജഗോപാൽ.
2: ആദ്യം മുതലേ ഈ സിമെന്റിൽ തന്നെയാണോ ചെയ്തത്?
1: അതെ, എനിക്ക് സിമെന്റിൽ ഞാൻ ചെയ്യുന്ന കണ്ടിരുന്നു. തിരുവനന്തപുരത്ത് അവരെ കൂടെ പോകണം, പക്ഷെ അവരെ കൂടെ പെട്ടെന്ന് അവിടെ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് കിട്ടിയ കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ആചാര്യനോട് പറഞ്ഞു എനിക്കിങ്ങനെ താല്പര്യം ഉണ്ട്. അവിടെ നിന്നാണ് തെമന്തിലുള്ള ശില്പങ്ങൾ പഠിച്ചത്.
2: എത്ര കൊല്ലം പഠിച്ചു? അങ്ങനെ
1: രണ്ടു മൂന്ന് കൊല്ലം അവരടുത്ത് തന്നെ ഉണ്ടായിരുന്നു.
2: മിക്സ് ചെയ്യുന്നത് എങ്ങനെ മനസ്സിലാക്കിയത്?
1: അത് ആദ്യം അവര് ചെന്നപാട് എന്നെ കൊണ്ട് ഒരു ഗണപതിനെ വരപ്പിച്ചു.
2: ചിത്രങ്ങൾ വരക്കുമായിരുന്നോ?
1: ചിത്രങ്ങളൊക്കെ വരക്കായിരുന്നു. ഗണപതിനെ കൊണ്ടപ്പോ എന്നോട് വെച്ച് ചെയ്യാൻ അറിയാന്ന് വെച്ച് പറഞ്ഞാൽ കുറച്ചൊക്കെ അറിയാം. അങ്ങനെ ഇന്നലെ ഇന്ന സ്ഥലത്തേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട്.
2: ഏത് സ്ഥലത്താ പോയത്?
1: അവിടെ ആൾത്തറ അമ്മൻ കോവിൽ അവിടെ പോയി. അവിടെ ചെന്നപ്പോ അമ്പലമുണ്ട്, മുദ്ര സ്കെച്ചൊക്കെ തന്നെയാണ്. അത് നോക്കി തൂണിലൊക്കെ കുറെ റിലീഫായിട്ടുള്ള കുറച്ച് പ്രതിമകൾ ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്തു. സിമെന്റില് എനിക്ക് കുറച്ച് അറിയായിരുന്നല്ലോ. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും. അങ്ങനെ മൂപ്പരടുത്ത് തന്നെ പഠിച്ചു. പിന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് തന്നെ വിടും മൂപ്പര തന്നെ കൂടുമ്പോ. അങ്ങനെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ ഉള്ളില് കുറെ ശില്പങ്ങൾ ചെയ്തിരുന്നു. ഗണപതി എല്ലാം സിമെന്റ് തന്നെ.
2: പഴവങ്ങാടി
1: ഗണപതി ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഇപ്പൊ അതൊക്കെ മാറ്റി. മിലിറ്ററിക്കാരുടെ ക്ഷേത്രം അത്. മാഷ് വരും, അതൊക്കെ ആക്കും. പിന്നെ മൂപ്പര കൂടെ തന്നെ ആയിരുന്നു കുറെ നാള്. അത് കഴിഞ്ഞു ഞാൻ പിന്നെ കണ്ണൂര് വന്ന് ഇവിടെ ഒരു വർക്ക് ചെയ്തു. എൻഎസ്റ്റാഗീസിന്റെ ഓർമ്മയുണ്ട്, എൻഎസ്റ്റാഗീസ്
2: വീണ പിടിച്ച ഒരു ദേവീന്റെ ശില്പം.
1: അതെ, പിന്നെ അവിടെ നിന്നാണ് മാരിയമ്മൻ കോവിലിന്റെ അവിടെ മുകളിലൊരു കാളി ശില്പമുണ്ട്. എൻഎസ്റ്റാഗീസിന്റെ ഉദ്ഘാടനം ആകുന്നതിന് മുമ്പേ കാളീന്റെ കഴിഞ്ഞു. കണ്ണൂർ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രതിമൊന്നും ഇല്ല. അങ്ങനെ അത് കണ്ടപ്പോ എല്ലാവർക്കും ഭയങ്കര.
2: അതെത്ര ദിവസം എടുത്തു അങ്ങനെ ചെയ്യാൻ?
1: അത് അന്നൊക്കെ രാത്രിയും പകലും ഒക്കെ പണിയെടുക്കും.
2: ഇതിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഊണും ഉറക്കൂല.

0: അവരും ഇൻട്രസ്റ്റാണ് ശരിക്ക്.
1: അത്
0: ഇപ്പൊ എന്തായാലും വർക്ക് ചെയ്യുമ്പോ നമ്മളെല്ലാ അസുഖമൊക്കെ അങ്ങ് മറന്നു
1: പോകും.
0: ജന്മനാൽ തന്നെയാണ് കാരണം വെച്ചാൽ നമ്മളെ
1: അച്ഛനോ അമ്മയോ ആരെങ്കിലും ഇങ്ങനെ ശില്പകലയിൽ താല്പര്യമുള്ള
0: ശില്പകലയിലെന്ന് പറഞ്ഞാൽ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ കുടുംബം. നമ്മളെ വിശ്വകർമ്മ ഇതാണ് കുടുംബം, ക്ഷേത്ര നിർമ്മാണമായിട്ട് ഒക്കെ വന്നാണ് കോഴിക്കോട് എത്തിയത്. അങ്ങനെയാ മരത്തില്
1: ദാരുശില്പങ്ങളാണ്
0: അവര്
1: ആ ഒരു പാരമ്പര്യം.
0: അതെ, ഞാൻ തന്നെ എന്റെ ചെറുതില് കണ്ടിട്ടുണ്ട് പാലുള്ള മരത്തില് അങ്ങനെ പാവി അതിന്റെ മുകളിൽ വെച്ചിട്ട്
1: ശില്പങ്ങൾ
0: ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. മരത്തിന്റെ ശില്പങ്ങൾ ആ ക്ഷേത്രത്തെ കൊണ്ട് ഫിറ്റ് ചെയ്യായി ഈ മൂലക്കൊക്കെ ഉള്ള.
1: അതെ അതെ,
0: വ്യാളിന്റെ ആ അത് ഞാൻ വ്യാളി കിംപുരുഷൻ അതെല്ലാം
1: കിംപുരുഷൻ
0: ദൈവമാരൊക്കെ ചെയ്യുമ്പോഴാണ് ഇതാക്കുക കൊടീന്റെ മേലെയുള്ള. പിന്നെ അത് ഞാൻ അങ്ങനെ തന്നെ സിമെന്റിൽ ചെയ്യും മാത്രം.
1: കാളീന്റെ ശില്പം ഉണ്ടാക്കിയല്ലോ കണ്ണൂര്.
0: ആ കണ്ണൂര് അതിന് ശേഷമാണ് ഞാൻ പിന്നെ തോട്ടട സൂരജ് ടാക്കീസ് അറിയാവോ, ഒരു മോഡേൺ ശില്പം പോലത്തെ ഒരു അവാർഡ് ഇതിന്റെ പോലത്തെ ശില്പങ്ങളായിരുന്നു.
1: ഏത് വർഷത്തിലാണ് ചെയ്തത്?
0: 80s ഈ സംഭവങ്ങളെല്ലാം ചെയ്ത്.
1: പിന്നെ ഈ കാലം വരെ തുടർച്ചയായിട്ട് അങ്ങനെ ചെയ്തു
0: ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് വയനാടൊക്കെ കുറെ ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തില് അതിപ്പോ കുറെ വർഷമായി. ആനത്തല അപ്പൊ ആനത്തലയും അപ്പൊ അതിനോട് കൂടിയിട്ടുള്ള കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തു.
1: ഇപ്പൊ കടന്നു വരുമ്പോ തന്നെ അങ്ങയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് ശില്പങ്ങൾ മുറ്റത്ത് വെച്ചിട്ടുണ്ട്.
0: ഇവിടെ
1: സിമെന്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ശില്പങ്ങൾ
0: അത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോയത് പറഞ്ഞാൽ മുത്തപ്പൻ തിരുവപ്പണിയുള്ള മറ്റേ ഇതിന്റെ കുറെ ശില്പങ്ങൾ അഹമ്മദാബാദിലേക്ക് ഉണ്ട്. അതിനോട് കൂടിയിട്ട് പിന്നെ നായും ഇതൊക്കെ ഇട്ട് കൊണ്ടുപോയതേയുള്ളൂ. അതിന്റെ തിരക്കിലേന്ന് ഇതുവരെ. അതെ, മുത്തപ്പന്റെ അമ്പലം ഉണ്ട്, അവിടെ കൊണ്ടുപോവാ വലിയ പ്രതിമയാണ്. പിന്നെ അമ്യൂസ്മെന്റ് പാർക്ക് കണ്ണൂര് ചാലക്കുള്ള അവിടെ കുറെ ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ചെയ്താണ് ഒരു 75 നീളമുള്ള ഡൈനോസർ. പിന്നെ ഈ സാധുവിന്റെ തന്നെ കുറെ അത് ചെയ്ത ഗാന്ധി പ്രതിമയാണ് ഏറ്റവും വലിയ പ്രതിമ. ഏകദേശം 42 മേലെയുണ്ട്.
1: എത്ര ദിവസം എടുത്തു അത്?
0: അത് ഏകദേശം ഒരു 2 അതിനെടുത്തിട്ടുണ്ട്.
1: 2
0: ഇതൊന്നും കാണുക ഇത് വെക്കുന്നില്ല. പിന്നെ കടമ്പൂർ സ്കൂളിലൊക്കെ കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ഇനിയും വർക്ക് ചെയ്യേണ്ടതുണ്ട്.
1: അവിടെ എന്താ സ്ഥാപിച്ചത്?
0: അവിടെ ഒരു ആർട്ട് ഇത് തന്നെ കുറെ
1: മോഡേൺ
0: ശില്പങ്ങളായിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പഴയതിലുള്ള അത് ആദ്യം നമ്മൾ ഒരു ഡ്രോയിങ് കൊടുക്കും
1: ചെയ്യണം
0: പറഞ്ഞു പറയും.
1: ശില്പങ്ങളിപ്പോ ചെയ്തില്ലേ, ഏതാണ് ഏറ്റവും കൂടുതൽ ഒരു സംതൃപ്തി?
0: അല്ല, എല്ലാം നമ്മൾ ചെയ്യുന്നതെല്ലാം നമുക്ക് തൃപ്തി വരുന്നവരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അന്നേരം നമ്മൾ മറ്റുള്ള പ്രത്യേകത വലിയൊരു ആനന്റെ
1: വലിയൊരു
0: ആനന്റെ സൈസ് തന്നെയാണത്. ഏകദേശം 9 ആയിട്ട്
1: സിമെന്റിൽ
0: തന്നെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അതിലെ തന്നെ ചെയ്തു.
1: ഇപ്പൊ തളിപ്പറമ്പലത്തിലേക്ക് കൊടുക്കാൻ വെച്ച ഒരു ദേവന്റെ ഒരു ശില്പം വീട്ടിന്റെ മുന്നിൽ കാണുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കിയത് അതൊന്ന് പറഞ്ഞു.
0: ആദ്യം നമ്മള് അതിന്റെ ഒരു ഡ്രോയിങ് ആക്കി ചിത്രം വരച്ചു വെക്കും. എന്നിട്ട് അതിന്റെ ഒരു സ്കെൽട്ടൺ ഉണ്ടാക്കും. കമ്പിയില് സ്കെൽട്ടൺ കെട്ടി അതിനെ നെറ്റ് വെച്ച് കവർ ചെയ്ത് കുറച്ച് ഭാഗത്ത് സിമെന്റ് ബ്ലാസ്റ്റ് ചെയ്ത് അതിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഒക്കെ നിറച്ച് ഫില്ല് ചെയ്ത് ഉറപ്പുവരും. പിന്നീട് അതിനെ രൂപപ്പെടുത്തി കൊണ്ടുവരും.
1: ഈ പറഞ്ഞ ഒരു ശില്പം എത്ര സമയം എടുക്കും അത് ഉണ്ടാക്കി?
0: അത് നമ്മളങ്ങനെ കണക്ക് വെക്കല്ല, നോക്കലുമില്ല, അതാണിപ്പോ പറയാൻ പറ്റില്ല. ചിലപ്പോ 2-3 പിടിക്കും തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ. മിനുക്ക് പണികൾ തന്നെ ഉണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞാലും നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ തന്നെയാണ്.
1: ഹൈദരാബാദ് കൊടുത്തു പറഞ്ഞു, വേറെ എവിടെയെങ്കിലും പുറത്ത്?
0: വേറെ നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ആവശ്യമുള്ള ചെയ്തിട്ട് കൊടുക്കും. അത് ചെറിയ ശില്പമാണെങ്കിൽ അവര് കൊണ്ടുപോയി
1: കൊടുക്കും.
0: നമ്മള് ഇവിടുന്ന് തന്നെ ചെയ്തിട്ട് കുറെ
1: കൊണ്ടുപോയിട്ടുണ്ട്.
0: ഊട്ടിയില് അങ്ങോട്ടെല്ലാം ചെയ്തിട്ട് ഇവിടുന്ന് കൊണ്ടുപോകും.
1: ഇനി വരുന്ന കാലത്ത് ചെയ്യണം എന്ന് തോന്നുന്ന, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരു ശില്പം?
0: ശില്പങ്ങൾ ഏത് നമുക്ക് ചെയ്യാൻ താല്പര്യം ഇഷ്ടമാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും.
1: കൂടുതൽ ഇഷ്ടം ദേവീ ദേവന്മാരെ അങ്ങനെയുള്ള ചെയ്യാനാണോ, അല്ലെങ്കിൽ ആന അങ്ങനെയുള്ള?
0: അല്ല, ദേവീ ദേവന്മാർ തന്നെയാണ് കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ളത്.
1: എങ്ങനെയുള്ള അംഗീകാരങ്ങളെല്ലാം കിട്ടി?
0: കുറെ ഇത് കിട്ടിയിട്ടുണ്ട്. ക്ഷേത്രങ്ങളും മറ്റുള്ളിടത്തുനിന്നെല്ലാം ഗോൾഡ് ആയിട്ടും സ്വർണ്ണ മെഡൽ പോലെ കുറെ അതെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ പുരസ്കാരങ്ങൾ പിന്നെ പിന്നോട്ട് അണിയിക്കാനും
1: പുതിയ ആൾക്കാർ വരുന്നുണ്ടായി.

0: ഈ ഒരു മേഖലയില് ശില്പകലയില് താല്പര്യം തോന്നി?
1: ചിലർ വരും, പക്ഷെ കുറച്ചുനാൾ നിൽക്കും, പിന്നെ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ നിൽക്കും.
0: ഇതിനൊരു വേണ്ടുന്ന ഏറ്റവും വലിയ ഘടകം ക്ഷമയല്ലേ?
1: അത് വേണ്ടി വരും. എന്തായാലും
0: ഒരു ശില്പം
1: പൂർത്തിയായി ഉയർന്നവരെ കുറച്ചൊരു വേണ്ടി വരും.
0: എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ ശില്പം ഉണ്ടാക്കുമ്പോൾ?
1: ചിലപ്പോ നമ്മൾ ഉദ്ദേശിച്ചവരായിരിക്കില്ല, ചിലപ്പോ അങ്ങനെ തന്നെ ഇങ്ങോട്ട് വരും. അതാണ് നടന്നു വീണു. നമ്മള് ശ്രദ്ധ കംപ്ലീറ്റ് നമ്മൾ ആ സാധനം ഇങ്ങനെ ഒരുക്കി കൊണ്ടുവരലിരിക്കണം. അപ്പം സാധനം ഇങ്ങനെ ചെയ്യുന്ന പെട്ടെന്ന് വൈറ്റ് കൂടിക്കഴിഞ്ഞാല് അടർന്നു വീണു പോകും,
0: അടർന്നു വീണു പോകും.
1: പക്ഷെ അന്നേരമാണ് നമ്മൾ ഓർക്ക ഇത്രയും ലോഡ് കയറിയത്. പ്രശ്നം ഉണ്ടാക്കുമ്പോ നമ്മളിങ്ങനെ അതിനെയും ശ്രദ്ധിക്കണം. ഇപ്പൊ ചെമരലായാലും അങ്ങനെ തന്നെ ഒരു ഇത്ര കയറണമെന്നുണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കില്ല. നമ്മള് കംപ്ലീറ്റ് ആ രൂപമായിരിക്കും മനസ്സിലുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഒരു ദിവസം എത്ര പറ്റിച്ച് വെക്കും, അടുത്ത ദിവസം എത്ര, അങ്ങനെ ചെയ്യും.
0: ഉണങ്ങിയിട്ട്
1: അടുത്ത് അല്ല, ഒന്ന് സിമെന്റിൽ റഫ് പൊടിപ്പിച്ചിടും, പിന്നെ ഒരു ദിവസം ഏകദേശം പരമാവധി വെക്കും, പിന്നീട് ഷേപ്പ് ചെയ്തെടുക്കും. നമ്മളിപ്പോ എന്റെ രീതിക്കാണ് ഞാൻ
0: പോവുക.
1: ഇതുവരെ അങ്ങനെയേ പോയിട്ടുള്ളൂ. ഒരാളെ പാത എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗുരുവുണ്ട്, ആ ഗുരുവിന്റെ ഇതിലൂടെ മറ്റൊരാളെ ഞാൻ നോക്കില്ല. നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉള്ളവരുടെ അതിനുള്ള നേരമില്ല, ഒന്നാമത് സമയം കിട്ടാറ്
0: ഫുൾ ടൈം ഇതിൽ തന്നെയാണ്. ഒരു ശില്പം പൂർത്തിയാവുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവില്ലേ?
1: അതെ, ഒരുപാട് സന്തോഷം ഉണ്ടാവുക. വന്ന് കാണുന്നവരുടെ ആ തൃപ്തിയാണ് നമ്മൾ ഏറ്റവും വലിയത്. അപ്പൊ എന്നിടയ്ക്ക് ഒരാളെ അച്ഛന്റെ പ്രതിമ ഇവിടുന്ന് ചെയ്തിട്ട് കൊണ്ടുപോയി. അപ്പം അയാള് വന്ന് അയാള് പറഞ്ഞു ഞാൻ അമ്മനെ കൂട്ടിയിട്ട് വരാം. അമ്മ വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതാക്കാന്ന് പറയാം. അമ്മ വന്നിരുന്നപ്പോ സന്തോഷം കൊണ്ട് പറഞ്ഞു, ഒന്നും പറയാനില്ല. അപ്പം മോൻ പറഞ്ഞു എനിക്കതറിയാം, പക്ഷെ ഏറ്റവും കൂടുതൽ പറയേണ്ട അമ്മയെന്ന് പറഞ്ഞു.
0: അങ്ങനെ
1: അതെ. അപ്പൊ അതൊക്കെ നമുക്ക് കാണുമ്പോ വേറെ ഒരു ടച്ചപ്പ് വർക്കും വേണ്ടി വന്നില്ല. അവരൊരു ഫോട്ടോ തന്നു, ആ ഫോട്ടോ പ്രകാരം ചെയ്ത്. എന്റെ ചെറുതില് അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു 6 വയസ്സ് ആകുമ്പോ കോഴിക്കോട് പിന്നെ മുതുകനച്ചാൽ കണ്ടരാശേരി എന്ന് പറയും. അമ്മ കാർത്തികായനി ഗോയെന്ന ഒരു പുനത്തിൽക്കാരാണ്. അത്
0: കുടുംബം,
1: വീട്ടില് ഭാര്യ മക്കള്, മോളെ കല്യാണം കഴിച്ചുകൊണ്ടായി, മോന്റെ കല്യാണം കഴിഞ്ഞു. മോന്റെ ഭാര്യ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു, മോൻ ആർക്കിടെക്ട് ആണ്. ഈ വർക്കും ചെയ്യും, എന്നെ സഹായിക്കാനൊക്കെ വരുന്നുണ്ട്. പെയിന്റിംഗ് ഒക്കെ അവൻ തന്നെ ചെയ്യല്, എന്റെ കൂടെ തന്നെ നിൽക്കും ചെയ്യാനൊക്കെ.
0: ജീവിതം മുഴുവൻ ഇനിങ്ങനെ ശില്പം ചെയ്യണം ആഗ്രഹം?
1: അതെ, അതങ്ങനെയാണ്. അപ്പൊ ആരായാലും അങ്ങനെ തന്നെ ആഗ്രഹിക്കുള്ളൂ. ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അസുഖമല്ല, മറ്റുള്ളവരെല്ലാം എന്തായാലും ഇത് ചെയ്യുന്നവർക്ക് ചെയ്തോണ്ടായിരിക്കും.
2: കമനീയം, ഈ ശില്പചാരുത. സർവോത്തമന്റെ കലാവൈഭവത്തിന്റെ നേർക്കാഴ്ചകൾ ഇനിയുമേറെയുണ്ട്. ശില്പങ്ങളിലൂടെ ആസ്വാദകരോട് സംവദിക്കുന്ന അദ്ദേഹത്തിന്റെ വിജയഗാഥ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഈ ജാലകത്തിന്റെ തിരശീല താഴ്ത്തുകയാണ്. അഭിമുഖം സി കെ രാജശ്രീ, നിർവഹണം വിനോദ് ബാബു എച്ച്.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
0: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
0: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം. ഗായകൻ മെഹബൂബ് ഈണം നൽകി പാടിയ ഒരു നാടകഗാനം. ഈ സംഘഗാനത്തിന് ഈരടികൾ ഒരുക്കിയത് എം വി ബാലൻ.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് സീനിയർ അധ്യാപക തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 31 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഫിസിക്സ് വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 2 രാവിലെ 10 നടക്കും. 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നെറ്റും പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0-9994-256-027. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 2 രാവിലെ 10 നടക്കും. ഫോൺ നമ്പർ 0-9994-256-027. ചീമേനിയിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ലേഡേഴ്സ് ഹോസ്റ്റലിലേക്ക് കെയർ ടേക്കർ ഒഴിവിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 31 രാവിലെ 10:30 നടക്കും. യോഗ്യത 10 ക്ലാസ്. ഫോൺ നമ്പർ ഇതാണ്: 0-9672-25-03-77. കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചർ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 1 നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കിൽ കുറയാതെ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകുന്നവർ അന്നേ ദിവസം രാവിലെ 10

0: 10 മണിക്കകം ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം പോളിടെക്നിക് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 0467223400. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപക ഒഴിവിലേക്ക് 31 രാവിലെ 11 മണിക്ക് ഇന്റർവ്യൂ നടത്തും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാക്കണം. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുകയും ഒറ്റത്തവണ പ്രമാണ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ആദ്യഘട്ട അഭിമുഖ പരീക്ഷ സെപ്റ്റംബർ 1, 2, 3 തീയതികളിൽ കണ്ണൂർ ജില്ലാ PSC ഓഫീസിൽ നടക്കും. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ആശാ വർക്കറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 3 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ ഇതാണ്: 0499 4270034. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഹിന്ദി വിഭാഗത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 1 രാവിലെ 10:30 നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0490234627. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കോമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെത്തും. പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി താഷ്കെന്റിൽ കൂടിക്കാഴ്ച നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ കേരളത്തിൽ ഓണം വാരാഘോഷത്തിന്റെ സമാപനം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി US ൽ എത്തി. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രണയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായവിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യേഷ്യൻ രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിലെത്തും. തലസ്ഥാനമായ താഷ്കെന്റിൽ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ആരോഗ്യം, ഖനനം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തമാക്കാനുള്ള സാധ്യതകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ ചർച്ചയാകും. താഷ്കെന്റിലെ ശാസ്ത്രി സ്മാരകവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ വിവിധ മേഖലകളിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വഴിയൊരുക്കുമെന്ന് ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ അംബാസിഡർ സ്മിത പന്ത്. ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാവസായിക സഹകരണം അതിവേഗം വളരുകയാണെന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുമെന്നും ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു.
3: रिलेशनशिप ऑलरेडी बहुत अपवर्ड ट्रैजेक्टरी में है. 2011 में स्ट्रेटेजिक पार्टनरशिप फोर्ज हुई थी. उसके बाद 2015 में प्रधानमंत्री जी का पहला दौरा हुआ था. 2026 तक बहुत सारे एरियाज में हम लोग फॉरवर्ड मूवमेंट कर चुके हैं. चाहे आप ट्रेड की बात करें, इन्वेस्टमेंट की बात करें, डेवलपमेंट कोऑपरेशन की बात करें, डिफेंस कोऑपरेशन की बात करें, ट्रेड में ही करीबन 300% इंक्रीज हुई है 2015 से.
2: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. 1924 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. പരിക്കേറ്റ 101 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതേസമയം നേപ്പാളിനുള്ള ഇന്ത്യയുടെ മാനുഷിക സഹായത്തിന്റെ ഭാഗമായി 10 ടൺ സഹായ സാമഗ്രികളുമായി 3-ാമത്തെ വിമാനം ഇന്നലെ വൈകുന്നേരം കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ടു. ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ടണൽ രക്ഷാപ്രവർത്തനത്തിനായുള്ള പ്രത്യേക സംഘം എന്നിവരടങ്ങുന്ന 11-അംഗ സംഘവും വിമാനത്തിലുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ അറിയിച്ചു. നേപ്പാളിലെ ദുരിതാശ്വാസ

0: രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരുമായി വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ നിന്ന് ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. തൃശൂലി വൺ പദ്ധതിയിലെ 63 തൊഴിലാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരും ഉൾപ്പെടെയുള്ളവരെയാണ് രക്ഷപ്പെടുത്തിയത്. 320 ഇന്ത്യക്കാരുമായി ഇനിയും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 149 പേർ ചൈനയിൽ നിന്ന് നേപ്പാളിലേക്ക് സുരക്ഷിതമായി എത്തിയതായും മന്ത്രാലയം അറിയിച്ചു. ചൈനീസ് പ്രദേശത്തുള്ള ഏകദേശം 400 ഇന്ത്യൻ പൌരന്മാർ സുരക്ഷിതരാണെന്നും അവരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രളയത്തിൽ അകപ്പെട്ടവരെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി നേപ്പാളിലേക്ക് പ്രതിനിധികളെ അയക്കാൻ പശ്ചിമബംഗാൾ സർക്കാർ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടി. അനുമതി ലഭിച്ചാൽ ഒരു മന്ത്രി, MLA, IG റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ എന്നിവരടങ്ങുന്ന സംഘത്തെ കാഠ്മണ്ഡുവിലേക്ക് അയക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അറിയിച്ചു. പശ്ചിമബംഗാളിൽ നിന്നുള്ള 37 പേരെയാണ് നേപ്പാളിൽ കാണാതായത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി US ൽ എത്തി. ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തുന്ന കേന്ദ്ര ധനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീമതി നിർമ്മലാ സീതാരാമൻ നയിക്കും. ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളുടെ CEOമാരുമായും നിക്ഷേപകരുമായും കേന്ദ്ര ധനമന്ത്രി ചർച്ച നടത്തും. 3 ദിവസത്തെ കാനഡ സന്ദർശനം പൂർത്തിയാക്കിയാണ് ധനമന്ത്രി അമേരിക്കയിലെത്തിയത്. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായമായ വിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അടുത്തിടെ പഞ്ചസാരയുടെ അടിസ്ഥാന വിലയിൽ ഏകദേശം 20% കുറവുണ്ടായതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആഭ്യന്തര വിപണിയിൽ കൃത്രിമമായ ക്ഷാമം സൃഷ്ടിക്കുന്നത് തടയുന്നതിനായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. തമിഴ്നാട്ടിലെ ഈറോഡിലുള്ള കൊങ്കു വെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. സന്ദർശനത്തിന്റെ അവസാന ദിനം ലക്ഷദ്വീപിലെ അഗത്തി സന്ദർശിക്കുന്ന അദ്ദേഹം മത്സ്യബന്ധന, ക്ഷീര, മൃഗസംരക്ഷണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാവുക. Leo 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115-ാം വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരിക്കും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേ കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ പുലികളി ആഘോഷം ഇന്ന് തൃശൂരിൽ നടക്കും. പുലികളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിൽ

0: ഈ വർഷത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങൾക്ക് ഇന്നലെ തുടക്കമായി. കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും കായിക ഇനങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ഏഖണ്ഡ ഖേൽ കേ മൈതാൻ മേ എന്ന പരിപാടി സംഘടിപ്പിക്കും. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന ദേശീയ കായിക ദിനാഘോഷങ്ങൾക്ക് നാളെ സമാപനമാകും. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. ഇന്നലെ ഹംഗറിയിൽ നടന്ന മത്സരത്തിൽ ഹംഗേറിയൻ താരം ബാലസ് ഫർക്കാസിനെ 3-0 പരാജയപ്പെടുത്തിയാണ് സെന്തിൽകുമാറിന്റെ കിരീട നേട്ടം. FIH ഹോക്കി വനിതാ ലോകകപ്പിൽ 5-ാം സ്ഥാനം നേടിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് ഹോക്കി ഇന്ത്യ 50 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. 3-1 ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ താരങ്ങൾ 5-ാം സ്ഥാനം നേടിയത്. ഈ സീസണിൽ ചൈന, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ടീമുകളുമായി സമനിലയിലെത്തിയ താരങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. UGC നെറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 84 വിഷയങ്ങളിൽ നടന്ന പരീക്ഷയിൽ 4000-ത്തോളം ഉദ്യോഗാർത്ഥികൾ JRFന് അർഹരായി. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെത്തും. പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയെവുമായി താഷ്കെന്റിൽ കൂടിക്കാഴ്ച നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ തമിഴ്നാട്, കർണാടകം, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ കേരളത്തിൽ ഓണം വാരാഘോഷത്തിന്റെ സമാപനം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി US ൽ എത്തി. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579 ആയി. ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായവിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
4: 7000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
3: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
3: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
4: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: അപൂർവ ഗാനം.

ആദ്യകാല ഹാസ്യതാരം ശ്രീലത നമ്പൂതിരി നേതൃത്വം നൽകിയ ഒരു സംഘഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം അരക്കള്ളൻ മുക്കാൽ കള്ളൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി. പഴയകാല പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരരായിരുന്ന അടൂർ ഭാസി ശ്രീലത ഹാസ്യ ജോഡിയിലെ ശ്രീലതയ്ക്ക് ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചതിന്റെ പശ്ചാത്തലവുമുണ്ട്. 50-ലധികം ഗാനങ്ങൾ ശ്രീലത നമ്പൂതിരിയുടെ

നിങ്ങൾക്കറിയാമോ, മലയാളത്തിൽ ശാസ്ത്ര സാഹിത്യത്തിന് തുടക്കം കുറിച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? തിരുവിതാംകൂർ ദിവാൻ പേഷ്കാരായിരുന്ന എം രാജരാജവർമ്മയാണ് മലയാളത്തിൽ ശാസ്ത്ര സാഹിത്യത്തിന് തുടക്കം കുറിച്ചത്. ശാസ്ത്രലേഖനങ്ങൾ ഉൾക്കൊള്ളുന്ന സമാഹാരങ്ങൾ പ്രസിദ്ധീകരിക്കുക വഴി ഇദ്ദേഹം പ്രസിദ്ധനായി. ലോകാലോകം, വിഹായസ വിഹാരം, സസ്യശാസ്ത്രം, ജീവജാലം, നവീന ശാസ്ത്ര പീഠിക എന്നീ സമാഹാരങ്ങൾ ഇദ്ദേഹത്തിന്റേതായുണ്ട്. ആദ്യകാല വിലാപകാവ്യങ്ങളിൽ ഒന്നായ പ്രിയവിലാപവും രാജരാജവർമ്മയുടേതാണ്.

0: ഓണം എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഓണക്കളികളിൽ ഒന്നാണ് വടംവലി. എന്നാൽ ഓണക്കാലത്ത് മാത്രം കളിക്കുന്ന ഒരു വിനോദം എന്നതിനുപരി കൃത്യമായ നിയമങ്ങളും മത്സര രീതികളുമുള്ള ഒരു അന്താരാഷ്ട്ര കായിക ഇനം കൂടിയാണ് ഇത്. ഇന്നത്തെ സ്പോർട്സ് ടൈമിൽ കേൾക്കാം വടംവലിയെ കുറിച്ച്.
1: ലോകം മുഴുവനും പുരാതന കാലം മുതൽക്ക് തന്നെ വടംവലി നിലവിലുണ്ടായിരുന്നു. കായിക ശക്തി തെളിയിക്കാനുള്ള ഒരു കായിക ഇനം എന്ന നിലയ്ക്കാണ് വടംവലി ഉപയോഗിച്ചിരുന്നത്.
0: 10 വർഷമായി ജില്ലാ ടഗ് ഓഫ് വാർ അസോസിയേഷൻ സെക്രട്ടറിയും കേരള സംസ്ഥാന ടഗ് ഓഫ് വാർ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ മാടായി കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കായിക അധ്യാപകൻ പ്രവീൺ മാത്യു.
1: ഈജിപ്തിലെ പിരമിഡുകളിലെ ചുവർ ചിത്രങ്ങളിൽ വടംവലിയുടെ ചിത്രങ്ങളുണ്ട്. ഇന്ത്യയിലെ ഒറീസയിലെ കൊണാർക്ക് ടെമ്പിളിൽ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ചുവരിൽ വടംവലിയെ കുറിച്ചുള്ള ചിത്രങ്ങളുണ്ട്. കംബോഡിയയിലെ അങ്കോവാറ്റ് എന്ന് പറയുന്ന ടെമ്പിളിൽ അതിന്റെ ചുവരുകളിലും വടംവലിയുടെ ചിത്രങ്ങളുണ്ട്. അത് തെളിയിക്കുന്നത് വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ മനുഷ്യന്റെ ശാരീരിക ശക്തി തെളിയിക്കാനുള്ള ഒരു ഇനമായിട്ട് വടംവലി ഉപയോഗിച്ചിരുന്നുള്ളതാണ് വടംവലിയുടെ ചരിത്രം. ഇന്ത്യയിൽ വടംവലി എത്തുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതോടുകൂടിയാണ്. അപ്പോൾ കപ്പൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ ശാരീരിക ശക്തി നിലനിർത്താനും അവർക്ക് വിനോദോപാധിയും അവർ വടംവലി ഉപയോഗിച്ചിരുന്നു. അതാണ് ശാസ്ത്രീയമായ രീതിയിലുള്ള വടംവലി അങ്ങനെയാണ് ഇന്ത്യയിൽ എത്തുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ തീരപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ആൾക്കാർ, നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ ചണം ഉപയോഗിച്ചാണ് വടം ഉണ്ടാക്കിയിരുന്നത്. കപ്പലുകളെ കെട്ടാനും കപ്പലുകളുടെ പായകൾ ദിശ നിയന്ത്രിക്കാനൊക്കെ വടം ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഈ വടം ഉപയോഗിച്ച് തീരപ്രദേശങ്ങളിലും അതുപോലെ വിളവെടുപ്പ് ഉത്സവങ്ങളിലൊക്കെ ഇവർ വടം ഉപയോഗിച്ച് മത്സരങ്ങൾ നടത്തുകയുണ്ടായി. അങ്ങനെ വടംവലി പണ്ട് മുതലേ നമ്മുടെ മനുഷ്യന്റെ ശാരീരിക ശക്തി തെളിയിക്കാനുള്ള ഒരു ഇനമായിട്ടുണ്ടായിരുന്നു. കേരളത്തിലാകുമ്പോഴത്തേക്കും ചകിരി കൊണ്ടുള്ള കയറായി മാറും. കേരളത്തിലെ തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വടംവലി ഒരു കായികനമായി വരികയും എല്ലാ ഉത്സവങ്ങളിലും വടംവലി ഒരു കായികനമായി മാറുകയും ചെയ്യുകയാണ് ഉണ്ടായത്.
0: ലോകത്ത് എല്ലായിടത്തും കാലങ്ങളായി നടക്കുന്ന കായിക വിനോദം കൂടിയാണ് വടംവലി. കൂട്ടായ്മയും കരുത്തും ഒരുപോലെ പരീക്ഷിക്കുന്ന ഈ കായിക ഇനത്തിന് ഇന്നും വലിയ ജനപ്രീതിയാണ് ഉള്ളത്.
1: വടം തോളിലിട്ട് വലിക്കുന്ന ശൈലി, മറ്റൊന്ന് നേരെ നിന്ന് വലിക്കുന്ന ഫ്രീ സ്റ്റൈൽ എന്ന് പറയുന്ന രീതിയിൽ എന്ന ശൈലി, ഈ രണ്ട് ശൈലിയിലാണ് കേരളത്തിൽ വടംവലി ഉള്ളത്. ഈ മത്സരങ്ങൾ

0: ഒക്കെ തന്നെ കാലങ്ങളായി പ്രാദേശികമായി നടക്കുന്നുണ്ട്. കാലങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങളും വരാറുണ്ട്. സിമന്റ് സ്ലാബിലാണ് മത്സരിക്കുന്നത്, ചെരുപ്പിട്ടും ഇടാതെയൊക്കെ മത്സരിക്കുന്നുണ്ട്. ഇത്തരം മത്സരങ്ങൾ നമ്മുടെ പ്രാദേശിക മത്സരങ്ങളാണ്. ഈ മത്സരങ്ങൾ നാട്ടിലെ ഒരു കായിക വിനോദം എന്ന നിലയിൽ ജനപ്രീതിയുള്ള ഒരു മത്സരമായി നടന്നു പോകുന്നുണ്ട്.
1: വളരെ എളുപ്പമുള്ള ഒരു കായിക ഇനമല്ല വടംവലി. കൃത്യമായ നിയമങ്ങളും രീതികളും പാലിച്ചുകൊണ്ട് മാത്രം നടത്തുന്ന ഒരു മത്സര ഇനം കൂടിയാണ്.
0: സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടുകൂടി നടക്കുന്ന മത്സരങ്ങളുമുണ്ട്. ഒരു അന്താരാഷ്ട്ര നിയമാവലി അനുസരിച്ചാണ് ഇത്തരം മത്സരങ്ങൾ നടക്കുന്നത്. അവർക്ക് കൃത്യമായ ജേഴ്സി ഉണ്ടാവും, കൃത്യമായ DMS ലെതർ ഷൂസാണ് അവർ ഉപയോഗിക്കുക. അവരുടെ വടം ചണം കൊണ്ടാണ് ഉപയോഗിക്കുക. 35.5 മീറ്റർ നീളമുള്ള 10 സെന്റിമീറ്ററിനും 12.5 സെന്റിമീറ്ററിനും ഇടയിലുള്ള വടം ഉപയോഗിച്ചാണ് ഇവർ വടം വലിക്കുക. നടക്കുന്നതും ഇരുഭാഗത്തേക്കും 4 മീറ്റർ ദൂരം വലിച്ചെടുത്താൽ മാത്രമേ ഒരു ടീം ജയിക്കുകയുള്ളൂ. ഒരു ടീമിൽ 8 പേരാണ് മത്സരിക്കുക. വടംവലി മത്സരങ്ങൾ പ്രധാനമായും ഇൻഡോർ മത്സരങ്ങളായും ഔട്ട്ഡോർ മത്സരങ്ങളായിട്ടാണ് നടത്തുക. ഇൻഡോർ മാറ്റിലാണ് മത്സരം നടക്കുക, ഇൻഡോർ ഷൂസ് ഉപയോഗിച്ച്. ഔട്ട്ഡോർ മത്സരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന DMS പോലെയുള്ള മെറ്റൽ പ്ലേറ്റ് ഉപയോഗിച്ച ഷൂസ്. ഇൻഡോർ മത്സരങ്ങളിൽ കൊറിയ, ചൈനീസ് തായ്പേയ്, സൗത്ത് ആഫ്രിക്ക, സ്വിറ്റ്സർലൻഡൊക്കെയാണ് ഉള്ളത്. ഔട്ട്ഡോർ ചാമ്പ്യൻഷിപ്പിൽ സ്വീഡൻ, ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ്, ഇംഗ്ലണ്ടൊക്കെയാണ് മുമ്പിൽ നിൽക്കുന്നത്. ഇന്ത്യയിൽ താഴത്തെ തട്ട് മുതൽ ഈ ഷൂസൊക്കെ ഇട്ട് നമ്മൾ കുട്ടികൾ ട്രെയിൻ ചെയ്ത് പരിശീലനം നടത്തിയാൽ മാത്രമേ നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. മിനിമം ദേശീയ ചാമ്പ്യൻഷിപ്പെങ്കിലും അത്തരത്തിൽ നടത്തേണ്ടി വരും. പക്ഷെ അത്തരത്തിലുള്ള ചാമ്പ്യൻഷിപ്പുകൾ വന്നു കഴിഞ്ഞാൽ പങ്കാളിത്തം കുറയും.
1: വടംവലിയിൽ 12 ഇനം ഫൗളുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത് അറിഞ്ഞാലോ?
0: വടംവലിയിൽ പ്രധാനമായും ഉള്ള ഫൗളുകൾ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാലുകളല്ലാതെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് അറിഞ്ഞുകൊണ്ട് ടച്ച് ചെയ്തുകൊണ്ട് വടം വലിക്കുന്നത്, വടത്തിന്റെ സ്വതന്ത്രമായ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വടം ലോക്ക് ചെയ്യുന്നത്, കാലിലൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൈ കഷത്തിൽ ഇറുക്കി പിടിച്ച് ലോക്ക് ചെയ്യുന്നത്, ഗ്രിപ്പ് എന്ന് പറഞ്ഞാൽ കൈകളുടെ പാം ഫേസിങ് അപ്പേർഡ് എന്ന് പറയുക, കൈപ്പത്തി മുകളിലേക്കാണ് പിടിക്കേണ്ടത്, ആ രീതിയിലാണ് പിടിക്കേണ്ടത്. വേറെ ഏതെങ്കിലും രീതിയിൽ കൈ തിരിച്ചൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫൗളാണ്. അതുപോലെ തുഴച്ചിലായി തുറയുന്ന റോവിംഗ് എന്നുള്ള രീതിയിൽ തുഴഞ്ഞാൽ ഫൗളാണ്. ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആള് നമ്മൾ ആങ്കർ എന്നാ പറയാ, അയാള് വടം ഇടുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ആ രീതിയിലല്ലാതെ വേറെ രീതിയിൽ ലോക്ക് ചെയ്ത് ഇടുന്നത്, വടത്തിൽ തൂങ്ങിക്കിടക്കുന്നത്, കാൽ പാദത്തിന് പുറകിലായിരിക്കണം കാൽമുട്ടുകൾ വരേണ്ടത്. മുട്ടുകൾ മുന്നോട്ട് പോകുന്ന രീതിയിൽ ഇരിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഫൗളാണ്. സൈഡിലേക്ക് അനുവദിച്ചിട്ടുള്ള ദൂരത്തിനപ്പുറത്തേക്ക് സൈഡ് സ്റ്റെപ്പ് ചെയ്യുന്നത്. ഒരു മത്സരം നടക്കുന്ന സമയത്ത് ഒരു ടീം തുടർച്ചയായി 3 ഫൗളുകൾ, ഒരാൾ തന്നെ 3 ഫൗൾ ചെയ്താലും, ടീമിലുള്ള ആരെങ്കിലും 3 ഫൗൾ ചെയ്താൽ ആ മത്സരം എതിരാളി ജയിച്ചതായിട്ടാണ് പ്രഖ്യാപിക്കുക.
1: ഇനി വടംവലിയിലെ വിവിധ മത്സരങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചും പ്രവീൺ മാത്യു.
0: സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച വടംവലി മത്സരങ്ങളിൽ U13, U15, U17, U19 സീനിയർ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. അതിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മത്സരമുണ്ട്. 17-19 സീനിയർ വിഭാഗങ്ങളിൽ മിക്സഡ് കാറ്റഗറി കൂടി മത്സരങ്ങൾ നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വടംവലിയുടെ പ്രത്യേകത, മിക്സഡ് വിഭാഗത്തിൽ മത്സരങ്ങൾ നടക്കുന്ന കായിക ഇനങ്ങൾ വളരെ കുറവാണ്. 4 ആൺകുട്ടികളും 4 പെൺകുട്ടികളുമാണ് മത്സരിക്കുക ഒരു ടീമിൽ. അപ്പൊ മിക്സഡ് കാറ്റഗറിയിൽ മത്സരം നടക്കുന്ന അപൂർവ കായിക ഇനങ്ങളിലൊന്നാണ് വടംവലി. അതിൽ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ച്, പ്രായമൊക്കെ അനുസരിച്ചിട്ട് പല വിഭാഗങ്ങളും പല വെയിറ്റ് കാറ്റഗറിയിലാണ് മത്സരങ്ങൾ നടക്കുക. ഉദാഹരണത്തിന് U13 ആൺകുട്ടികൾക്കാണെങ്കിൽ 380 കിലോ ആണ്, പെൺകുട്ടികൾക്കാണെങ്കിൽ 340 കിലോ, 15 ആണെങ്കിൽ 440 കിലോ ആൺകുട്ടികൾക്കും 360 കിലോ പെൺകുട്ടികൾക്കും, 17 ബോയ്സ് ആണെങ്കിൽ 480 കിലോ, ഗേൾസ് ആണെങ്കിൽ 440 കിലോ, മിക്സഡ് ആണെങ്കിൽ 420. ഇങ്ങനെയാണ് കാറ്റഗറികൾ വരിക. പുരുഷ വിഭാഗത്തിൽ 600 കിലോ ഇൻഡോർ മത്സരങ്ങളും 640 കിലോ ഔട്ട്ഡോർ മത്സരങ്ങളും, വനിതകൾക്ക് 500 കിലോ, മിക്സഡ് വിഭാഗത്തിൽ 580 കിലോ, അങ്ങനെയാണ് മത്സരങ്ങൾ നടക്കുക. ഉദാഹരണത്തിന് പുരുഷ വിഭാഗത്തിൽ 640 കിലോ ആണ് തൂക്കം, 8 പേരാണ് ടീമിലുള്ളത്. അപ്പൊ നമ്മൾ ആവറേജ് 8 പേർക്ക് 80 കിലോ ആണെങ്കിൽ 640, പക്ഷെ 100 കിലോ ഉള്ള ആൾക്കും മത്സരിക്കാം, 40 കിലോ ആൾക്കും മത്സരിക്കാം. വെയിറ്റ് ആവറേജ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഈ പറയുന്ന കാറ്റഗറികളിൽ സീനിയർ ഒഴികെ മിക്കവാറും എല്ലാ കാറ്റഗറികളിലും കേരളത്തിലെ സ്കൂളുകളാണ് പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലെ ആണ് കുട്ടികൾ കൂടുതലായി പങ്കെടുക്കുന്നത്. ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ തന്നെ ചെറുപുഴ മുതൽ പ്രാപ്പോയിൽ മുതൽ ഇരിട്ടി, മണിക്കടവ്, എടൂർ, കുന്നോത്ത്, പയ്യാവൂര്, പേരാവൂര് തുടങ്ങിയ സ്കൂളുകളിൽ വരെ കൃത്യമായ പരിശീലനം വെച്ച് കൃത്യമായ ടീമുകൾ ഇറങ്ങുന്നുണ്ട്. മിക്സർ കാറ്റഗറികളിലാണ് ഏറ്റവും കൂടുതൽ ടീമുകൾ പങ്കെടുക്കുന്നത്. പെൺകുട്ടികൾ ഈ മേഖലയിൽ വളരെ സജീവമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ലഭിക്കുന്ന ജില്ലയും കണ്ണൂർ ജില്ലയാണ്.
1: നാട്ടിൻപുറങ്ങളിൽ നിരവധി പ്രാദേശിക താരങ്ങളെയും കോച്ചുകളെയും മുൻനിർത്തിയുള്ള പരിശീലന രീതിയാണ് കേരളത്തിൽ വടംവലിക്ക് വലിയ മുന്നേറ്റം നൽകിയത്.
0: ജില്ലാ മത്സരം കഴിഞ്ഞ ശേഷം ടീമിനെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്ക് അയക്കുകയും ചാമ്പ്യൻഷിപ്പിൽ നിന്നും ഒരു ടീമിനെ സംസ്ഥാന അസോസിയേഷൻ തെരഞ്ഞെടുക്കുകയും അതിനെ സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ അംഗീകാരത്തോടുകൂടി ദേശീയ ചാമ്പ്യൻഷിപ്പിന് അയക്കുകയും ചെയ്യും.

0: കാലങ്ങളിലായി നടന്നു വരുന്ന പ്രൊസീജിയർ. 2014 മുതൽ നമ്മുടെ ടീം പോകുന്നുണ്ടെങ്കിലും മെഡലുകൾ തേർഡ് ഫോർത്ത് അങ്ങനെ കിട്ടി വന്നിരുന്നെങ്കിലും 2017 മുതലാണ് കേരളത്തിന്റെ ഒരു കുതിപ്പ് ആരംഭിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കായിക താരങ്ങൾ ഫിസിക്കലി നമ്മളെക്കാളും വളരെ കപ്പാസിറ്റി ഉള്ളവരാണ്. അപ്പൊ അവരോട് മത്സരിക്കാനുള്ള ഒരു ശക്തി നമുക്ക് ഇല്ലായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് വലിയൊരു മാറ്റം ഉണ്ടായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ ഈ പ്രാദേശിക മത്സരങ്ങൾ കൈവലി ഫ്രീ സ്റ്റൈൽ വലിക്കുന്നവരും പുറം വലിക്കുന്നവരും ഒക്കെ തന്നെ കുട്ടികൾക്ക് പരിശീലനത്തിന് തയ്യാറാവുകയും ഈ ഒരു മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട്. കേരളത്തിന്റെ കുട്ടികൾ 2017 മുതൽ തുടർച്ചയായി സ്വർണ്ണ മെഡൽ നേടുകയുണ്ടായി. ഇപ്പോ കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ കേരളമാണ് എല്ലാ കാറ്റഗറിയിലും ചാമ്പ്യന്മാർ. മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് 1-2 കാറ്റഗറിയിൽ മാത്രമേ നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. മുഴുവൻ കാറ്റഗറിയിലും സ്വർണ്ണ മെഡൽ നേടുന്ന വർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് കണ്ണൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിലും പ്രാദേശികമായി മത്സരിക്കുന്ന നിരവധി ക്ലബുകളിലെ താരങ്ങൾ ഇവരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ടീമുകൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാനുള്ള കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള കളിക്കാർ. അവർ കുട്ടികൾക്ക് പരിശീലനം നൽകുകയും അവരാണ് ഇത്തരത്തിലുള്ള റിസൾട്ടിലേക്ക് ജില്ലയെ സംസ്ഥാനത്തേക്ക് എത്തിക്കാൻ സഹായിച്ചിട്ടുള്ളത്.
1: കാര്യക്ഷമമായ മാറ്റങ്ങളും മികച്ച പരിശീലന സംവിധാനങ്ങൾ ഒരുക്കാനും കഴിഞ്ഞാൽ ഒരു പക്ഷേ അന്താരാഷ്ട്ര താരങ്ങളെപ്പോലും ഇന്ത്യയിൽ എത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവീൺ മാത്യു.
0: വളമ്പനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവരും പറയും ഏറ്റവും തടിയുള്ള ആൾക്കാര് പോയിട്ട് വലിക്കുക ജയിക്കുക അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ശക്തിയെയും ഒരു ബ്രേക്ക് പോലും ഇല്ലാതെ 45 ഡിഗ്രി ചെരിവില് വളവുകളൊന്നുമില്ലാതെ ബോഡിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അത്രത്തോളം സ്ട്രെങ്ത് എൻഡ്യൂറൻസ് ആണ് നമുക്ക് ആവശ്യം. വളരെയധികം ട്രെയിനിങ് നമുക്ക് ആവശ്യമാണ്. അബ്ഡോമിനും ബാക്കൊന്നും സ്ട്രെങ്ത് അല്ലേ, നമ്മൾ വളഞ്ഞു പോകും, മുകളിലേക്ക് വളയും. പക്ഷെ കൂടുതൽ പവർ കാലിനും കൈക്കും നമ്മൾ കൊടുക്കുന്നുണ്ട് എങ്കിലും ബാക്കിയുള്ള പാർട്ടികൾ നമുക്ക് സ്ട്രെങ്ത് അത്യാവശ്യമാണ്. ഫുൾ ബോഡി സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ പാർട്ട് വീക്കാവും. ആ പാർട്ട് വീക്കായാല് നമ്മുടെ ടീം മോശമാവും. പരിശീലനം ഇല്ലാത്ത കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ മത്സരം നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അവർ കുഴഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ അപകടം വരുന്ന ഒരു ഇനമാണ്. എനിക്ക് തോന്നുന്നത് വേൾഡ് ചാമ്പ്യൻഷിപ്പില് സർഫസ് ഇളകി കിടക്കുന്നതായതുകൊണ്ട് ഷൂസ് അല്ലെങ്കിൽ നമുക്ക് ചവിട്ടി വലിക്കാം. അപ്പോ ഒരു നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ റെഫറി നിർത്തി വെച്ച ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് അപകടം വരുന്ന ഒരു ഘട്ടം വരും. ആ ഘട്ടത്തിൽ മത്സരം നിർത്തി വെച്ച സിറ്റുവേഷൻ വരെയുണ്ട്. അപ്പോ ഓണത്തിലൊക്കെ നമ്മൾ മത്സരിക്കുമ്പോൾ വീണ് കൈയൊടിഞ്ഞവരും തലയിടിച്ചു വീണർക്കും കുഴഞ്ഞു വീണർക്കും നിരവധി ഉണ്ടാവും. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളുള്ളവരോ നമ്മൾ ഓണത്തിന് അധികം വലിപ്പിക്കാൻ നിൽക്കരുത്. കാരണം മത്സരങ്ങൾ നീണ്ടുപോയാൽ നമ്മൾ ആവേശം കൊണ്ട് വലിച്ച് ശരീരം മുറുകി നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്.
1: വടംവലിയെ വീണ്ടും ഒളിമ്പിക്സിന്റെ വേദിയിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് വിവിധ രാജ്യങ്ങൾ.
0: 1900 മുതൽ 1920 വരെ 5 ഒളിമ്പിക്സുകളിലെ ഒരു കായികനായിരുന്നു. 1920 ശേഷം 5 ദിവസം കൊണ്ട് ഒളിമ്പിക്സ് നടത്തി തീർക്കാനുള്ള ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അന്നത്തെ അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷൻ കുറെ കായിക ഇനങ്ങൾ ഒഴിവാക്കിയുണ്ടായി. ആ ഒഴിവാക്കപ്പെട്ട കായിക ഇനത്തിൽ വടംവലി ഉൾപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് പിന്നീട് ഒളിമ്പിക്സിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. അതിനുശേഷം 2032 കായികനായി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു, അതിൽ വന്നിട്ടില്ല. ഇനി വരുന്ന ഒളിമ്പിക്സ് നമ്മുടെ വടംവലി ഒരു കായികനമായി തിരിച്ചു വരും. അതിനുവേണ്ടി അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷൻ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വടംവലി പ്രചാരണത്തിൽ കൊണ്ടുവരുന്നുണ്ട്.
1: നേട്ടങ്ങൾക്കൊപ്പം തന്നെ വടംവലി എന്ന കായിക ഇനം വിദ്യാർത്ഥികൾക്ക് നിരവധി ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു.
0: 2016-17 വർഷമാണ് വടംവലി ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഒരു കായിക ഇനമായി അംഗീകരിക്കുകയുണ്ടായി. 2014 കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് അഖിലേന്ത്യ അന്തർ സർവകലാശാല മത്സരം സംഘടിപ്പിച്ചത്. അന്ന് ഇൻഡോർ ഔട്ട്ഡോർ മത്സരങ്ങളിലൊക്കെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയിരുന്നു ചാമ്പ്യന്മാർ. അതിനുശേഷം കഴിഞ്ഞ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് നടന്നത്. ഇപ്പൊ നിലവിലെ കേരളത്തിലെ കണ്ണൂർ കാലിക്കറ്റ് MG യൂണിവേഴ്സിറ്റികളാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടീമുകൾ. സ്കൂൾ തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും നടക്കുന്ന മത്സരങ്ങൾക്ക് സംസ്ഥാന അസോസിയേഷനും ജില്ലാ അസോസിയേഷനും ഒക്കെ തന്നെ എല്ലാവിധ പിന്തുണയും നൽകാറുണ്ട്. മത്സരങ്ങളിൽ കൃത്യമായ ഒഫീഷ്യേറ്റിംഗ് നമ്മൾ സഹായിക്കുന്നുണ്ട്. മെഡലുകൾ നേടാൻ സഹായിച്ചിട്ടുള്ള കോച്ചുമാർ നമ്മുടെ അസോസിയേഷൻ വിട്ടു നൽകാറുണ്ട്. അതുപോലെ തന്നെ കോച്ചിങ് ക്യാമ്പുകളിൽ എല്ലാവിധ സഹായങ്ങളും നമ്മൾ നൽകാറുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമുള്ളതുകൊണ്ട് തന്നെ സംസ്ഥാന തലത്തിൽ മെഡൽ ലഭിക്കുന്നവർക്കും ദേശീയ തലത്തിൽ മെഡൽ ലഭിക്കുന്നവർക്കും ഗ്രേസ് മാർക്ക് ലഭിക്കുന്നുണ്ട്. +2 ഡിഗ്രി മുതലായ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗിലും മെഡിസിനൊക്കെ തന്നെ ഒരു സ്പോർട്സ് കോട്ട സീറ്റ് നിലവിലുണ്ട്. അതിലൊക്കെ തന്നെ ദേശീയ മെഡലുകൾ ഉള്ളതുകൊണ്ട് തന്നെ വടംവലിക്കാരെ നിരവധി കുട്ടികൾക്ക് സ്പോർട്സ് കോട്ട അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ജോലി സാധ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രൂപ്പ് സി കാറ്റഗറിയിലെ ടഗ് ഓഫ് ആറിനെ 2020 മുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ കാറ്റഗറികളിൽ കേരളത്തിൽ നിന്നും 2024 3 പേര് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ കണ്ണൂരിലടക്കം ഉള്ള ആൾക്കാർ ജോലിക്ക് കയറിയിട്ടുണ്ട്. 2024 PSC അംഗീകരിക്കുന്നത്. PSC അംഗീകരിച്ചോടുകൂടി PSC വെയിറ്റേജ്മാർക്ക് മുഴുവൻ കുട്ടികൾക്ക് ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
1: വടംവലിയുടെ വളർച്ചയ്ക്കായുള്ള ഭാവി പദ്ധതികളെക്കുറിച്ച് പ്രവീൺ.

0: മാത്യു.
1: 2014 കേരള സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ വടംവലി ഒരു കായിക ഇനമായി അംഗീകരിക്കുകയുണ്ടായി. ആ സമയത്ത് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ അംഗീകാരത്തോടുകൂടി ജില്ലാ വടംവലി അസോസിയേഷൻ രൂപീകരിക്കുകയും കണ്ണൂർ ജില്ലയുടെ വടംവലിയുടെ ചാർജ് ലഭിക്കുകയുണ്ടായി. തുടർന്ന് അങ്ങോട്ട് കഴിഞ്ഞ 12 വർഷമായി കണ്ണൂർ ജില്ലയിലെയും സംസ്ഥാനത്തിന്റെയും വടംവലിയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. 2017 അന്താരാഷ്ട്ര ടഗ് ഓഫർ അസോസിയേഷൻ ന്യൂഡൽഹിയിൽ വെച്ച് നടത്തിയ ട്രെയിനിംഗ് ആൻഡ് റഫറി ക്ലിനിക്കിൽ കേരളത്തിൽ നിന്നും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കേരളം ആദ്യമായി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ 2017 സ്വർണ്ണ മെഡൽ നേടുമ്പോൾ ആ ടീമിന്റെ മാനേജറായിട്ട് എനിക്ക് സേവനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സീനിയർ തലത്തിൽ കേരളം ആദ്യമായി പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടുന്നത് 2014 ആറോളം പേർ കണ്ണൂർ ജില്ലയിൽ നിന്നുണ്ടായിരുന്നു. പഞ്ചാബിനെ ആദ്യമായി പരാജയപ്പെടുത്തിക്കൊണ്ട് കേരളം ജയിക്കുമ്പോൾ ആ ടീമിന്റെ മാനേജറായിട്ടും സേവനം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സ്പോർട്സ് ഹോസ്റ്റലിൽ കൂടി ഒരു ഇനമാക്കി ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ നമ്മുടെ ഒരു അക്കാദമികളും കൂടി സ്ഥാപിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ പരിപാടി. IPL മാതൃകയിൽ കേരളത്തിലുടനീളം ഇൻഡോർ മത്സരങ്ങൾ നടത്തിയാൽ വടംവലി പ്രേമികൾക്കുള്ള ഒരു ദൃശ്യം വരുന്നതായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: വടംവലിയുടെ കായിക ലോകവും സാധ്യതകളും പരിചയപ്പെടുത്തിയത് കഴിഞ്ഞ 10 വർഷമായി ജില്ലാ ടഗ് ഓഫ് വാർ അസോസിയേഷൻ സെക്രട്ടറിയും കേരള സംസ്ഥാന ടഗ് ഓഫ് വാർ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറിയുമായ മാടായി കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കായിക അധ്യാപകൻ പ്രവീൺ മാത്യു. വീണ്ടും മറ്റൊരു കായിക വിശേഷവുമായി കാണാം അടുത്ത ശനിയാഴ്ച ഇതേ സമയം. ഇന്നത്തെ സ്പോർട്സ് ടൈം സമാപിക്കുന്നു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
4: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
3: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
4: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: ആകാശവാണി കണ്ണൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
7: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.

0: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 20:09:10 പോർബന്ദർ തിരുവനന്തപുരം നോർത്ത് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1:36 2:28:51 സാന്ദ്രകച്ചി മാംഗ്ലൂർ സെൻട്രൽ വിവേക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 3:00 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:16 വൈകിയോടുന്നു. റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ കഴിഞ്ഞു.
1: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം 11-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും അഷ്ടമിരോഹിണി ആഘോഷവും 2026 ആഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ യജ്ഞാചാര്യൻ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്നു. സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് ദശാവതാര ചന്ദന ചാർത്ത്. ഏവർക്കും സ്വാഗതം പെരളശ്ശേരി നാരോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക്.
3: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111995582.
4: ഓണത്തിന് എല്ലാവരും പുതിയത് വാങ്ങുന്ന തിരക്കിലല്ലേ?
5: അതെ, ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് പുതുക്കണം.
4: നേരെ കമ്പ്യൂട്ടർ കെയറിലേക്ക്. മികച്ച കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഓണം സ്പെഷ്യൽ ഓഫറിൽ, ഒപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും.
6: ഈ ഓണത്തിന് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ലളിതഗാനങ്ങളിലെ അടുത്ത ഗാനം പി കെ സുനന്ദരാജ് പാടിയത് പനിനീർ പൂവേ. രചന ഗിരീഷ് പൊത്തഞ്ചേരി. സംഗീതം പി കെ രഘുകുമാർ.

ആഷാഢമേഘങ്ങളെ കേസ് ചിത്രപാടിഗാനം ഇനി കേൾക്കാം. രചന ശ്രീ കൃഷ്ണദാസ്, ഈണം കെ പി ഉദയഭാനു.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. ശ്രീ തിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീ തിലകം, പെൺമയുടെ തിളക്കം.
1: ചിരവേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
2: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
3: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

നാദചന്ദ്രികെ നീയൻ മനസ്സിൽ നവരസ കീർത്തനമായി പി വി പ്രീത പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ട്

0: പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ചേട്ടാ, മൈജിയിലേക്ക് വിടാം. ഓണർ ഷോപ്പിംഗോ?
3: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999581.

പ്രിയ ശ്രോതാക്കളെ, സംഗീതമാധുരിയിൽ ഇതുവരെ കേട്ടത് ലളിതഗാനങ്ങൾ. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗ്സ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി താഷ്കെന്റിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടിയെ പ്രക്ഷേപണം ചെയ്യും. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. തിരുവനന്തപുരത്തെ സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം നാളെ ഉപരാഷ്ട്രപതി

0: ഗണപതി സി പി രാധാകൃഷ്ണൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ ഉണർവേകുന്നതിന് നിരവധി പദ്ധതികളും നടപടികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചതായി മന്ത്രി പി സി വിഷ്ണുനാഥ്. അറിയപ്പെടാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും സാംസ്കാരിക ടൂറിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്യുമെന്നും മന്ത്രി. യു ജി സി നെറ്റ് പരീക്ഷാഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു. 84 വിഷയങ്ങളുടെ ഫലമാണ് പ്രഖ്യാപിച്ചത്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്നലെ അടച്ചു. കന്നിമാസ പൂജകൾക്കായി അടുത്ത മാസം 16 വൈകിട്ട് നട തുറക്കും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്നലെ ദുബായിൽ തുടക്കമായി. നാളെ തായ്ലന്റിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു.
1: ആകാശവാണി കണ്ണൂർ. പ്രിയം പ്രിയതരം, പ്രിയം പ്രിയതരത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ഗായകൻ രാജേഷ് നമ്പ്യാർ.
2: രാജേഷ് നമ്പ്യാർ നല്ല ഒരു ഗായകനാണ്. ഇളയാവൂര്, വീട്, ഒരു ഇഷ്ടഗാന പരിപാടിയാണല്ലോ പ്രിയം പ്രിയതരം. അപ്പൊ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുമ്പോ ഒരുപാട് പാടിയതും പാടിക്കേട്ടതും അല്ലേ, നന്നായി ആസ്വദിച്ചതും ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലായിട്ട് ഓരോരോ പാട്ടിനെ ഇഷ്ടപ്പെട്ടതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പാട്ടുകൾ ഉണ്ടാവും. ശരിക്കു പറഞ്ഞാൽ ഒരു കടലിൽ വീണ ഒരു അവസ്ഥയാണ്. അപ്പോ എന്ത് തെരഞ്ഞെടുക്കണം, ഏത് പാടണം, ഏതിനെ കുറിച്ച് പറയണം ഒക്കെ ഒരു കൺഫ്യൂഷനുള്ള ഒരു അവസ്ഥയായിരിക്കും അല്ലെ സത്യമായിട്ടും. എന്നിരുന്നാലും നമുക്കിവിടെ ഒരു 8-9 പാട്ടുകൾ ഇഷ്ടഗാനങ്ങളായി അവതരിപ്പിക്കണമല്ലോ. അപ്പോ എവിടുന്ന് തുടങ്ങും?
3: സത്യം പറഞ്ഞാല് ചെറിയ പ്രായത്തില് സംഗീതത്തോട് ഇഷ്ടം, പാട്ടുകളോട് ഇഷ്ടം കൊണ്ടാണ്. അല്ലാണ്ട് സംഗീതത്തിന്റെ പാരമ്പര്യമൊന്നും കുടുംബത്തിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അത് മുതിർന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു 22 വയസ്സായപ്പോഴാണ് ഞാൻ പാട്ട് പഠിക്കണമെന്നുള്ളൊരു മോഹത്തിന്റെ പുറത്താണ്.
2: വളരെ അത്ഭുതമാണല്ലോ.
3: അങ്ങനെ എന്റെ ഒരു ഗുരുനാഥനെ കണ്ടെത്തുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. ഒരു സാമ്പ്രദായിക ശൈലിയിലൊന്നും ഞാൻ ഒരുപാട് വർഷങ്ങളൊന്നും പഠിക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ കൂടെയും അവരുടെ കൂടെയുള്ള ഒരു സഹവർത്തിത്വം ഉണ്ടല്ലോ, ഒരു ഇടപെടലുകൾ, അതാണ് നമ്മളെ നവീകരിച്ചെടുക്കുന്നത്. നമ്മുടെ റീഫൈൻ ട്യൂണിങ് ചെയ്യാന്ന് പറഞ്ഞതുപോലെ ഒരുപാട് ഗുരുക്കന്മാരോടൊപ്പമുള്ള കുറെ സന്ദർഭങ്ങൾ,
2: സഹവാസം ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറി.
3: നമ്മളൊരു പാട്ടുകാരൻ ഇത്രയെങ്കിലും ചെറുതാണെങ്കിലും പോലും അത്ര മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പാട്ട് കേൾക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഈ പണ്ട് പണ്ടേ ജയേന്ദ്രൻ മാഷിന്റെ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ പുഷ്പാഞ്ജലി എന്ന ഒരു ഭക്തിഗാന ആൽബം നമുക്ക് ഓർമ്മയുണ്ടാവും. അത് കേൾക്കാത്തൊരു മലയാളി പോലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലെ പാട്ടുകളാണ് ആദ്യകാലത്ത് ഭയങ്കരമായി ഇതിനോട് സംഗീതത്തോട് ചേർത്ത് നിർത്തിയ കുറച്ച് പാട്ടുകൾ. അതിലെ ഒരു പാട്ടാണ് ഞാൻ എല്ലായ്പ്പോഴും എപ്പം ആൾക്കാരെ ചോദിച്ചാലും പാടാറുള്ളത്. ആ ഒരു പാട്ട് പാടുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു ഒരു ഫീലിങ്സ് എന്താണെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ഭക്തിയുടെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നൊരു പാട്ടായിട്ട് എനിക്ക് പലപ്പോഴും ആ ഒരു പാട്ടിനെ തോന്നാറുണ്ട്. അതിലെ ഗുരുവായൂരമ്പലം ശ്രീ വൈകുണ്ഠം എന്ന് പറഞ്ഞ ആ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്. ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഞാൻ അത് സജസ്റ്റ് ചെയ്യും. കാരണം ആ ഗുരുവായൂരമ്പലത്തിന്റെ ആ ഒരു പ്രതീതിയും അതിന്റെ ഒരു ആ പുരുഷാരവും ആ ഒരു തിരക്കും അതൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. ആ പാട്ട് കേൾക്കുമ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രോതാക്കളുടെ ഉള്ളിലേക്കും അറിയാം ഒരു ഭക്തി എപ്പോഴും അവരെ എവിടെയെങ്കിലും വെച്ച് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനിക്ക് അനുഭവത്തിൽ വരാറുണ്ട് എന്നുള്ളതാണ്.
2: അല്ലെ, വരികളും അങ്ങനെയാണല്ലേ. വരികളും കാളന്തി പോലെ ജനപ്രവാഹം കാൽക്കലേക്കോ വാഗച്ചാർത്തിലേക്കോ.
3: രമേശൻ നായരുടേതാണ് വരികൾ. പി കെ കേശവൻ നമ്പൂതിരിയുടെ മ്യൂസിക്കിലെ ഒരു ഒന്നാം തരം പാട്ട് കുറിഞ്ഞി രാഗം ബേസാണെന്നാണ് ഞാൻ എന്റെ ഒരു മനസ്സിലാക്കൽ. ഇതിനെ പറ്റിയിട്ട്
2: പാടിയിട്ട് അവതരിപ്പിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം.
3: ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതിന്റെ ഒരു ചരണത്തിൽ പാടാം.

0: എന്താ പാട്ടല്ലേ, നമ്മള് ഭക്തി കൊണ്ട് കൈ കൂപ്പിപ്പോ. അത് അങ്ങനത്തെ ഒരു ആ ആൽബത്തിൽ എനിക്ക് തോന്നുന്ന എല്ലാ പാട്ടുകളും, പാറമേക്കാവിൽ, കൊടികൊള്ളും ഭഗവതി, നെയ്യാറ്റിൻ കരവാഴും, കണ്ണ, വിഘ്നേശ്വര, ജന്മനാളികേരം, മടക്കുന്നാഥന് സുപ്രഭാതം പാട, അങ്ങനെ എല്ലാം മനോഹരമായ ഒരു രചനയും സംഗീതവും സുഭഗമായ ജയചന്ദ്രന്റെ ആലാപനം എന്നൊക്കെ പറയാം.
1: അപ്പൊ
0: ഇവര് ഒരുമിച്ച് വേറെയും ആൽബങ്ങൾ ഉണ്ടല്ലോ, വനമാല, ഗുരുവായൂരൊരു മധുര, എഴുതിയാൽ തീരാത്ത കവിത, അതൊക്കെ വനമാലയിലെ പാട്ടുകളാണ്. അപ്പൊ ആ ഗാനം നമുക്കിപ്പോ ഒന്ന് കേൾക്കാം.

0: എളയാവൂർ തന്നെയാണോ ജനിച്ചതും വളർന്നതും എല്ലാം?
1: ജനിച്ചതും വളർന്നതൊക്കെ എളയാവൂർ തന്നെയാണ്. എന്റെ അമ്മയുടെ തറവാട് ചെറുന്നിലാണ്, തീരത്തുനിന്നാണ് പറയാ. പിന്നെ വാലിന്റെ കൂടെ തീരത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു കുറെ കാലം. പിന്നെ ഈ തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് 70s ജനിച്ച ആൾക്കാർക്ക് ഒരുപാട് രാജേഷുമാരുണ്ടാകുമ്പോഴേ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാരെ ഈ ജാതി വാലൊക്കെ ചേർത്തിട്ട് വിളിക്കുന്നത്. കുറച്ചുപേര് രാജേഷ് തീരത്തുനിന്ന് വിളിക്കും, ചില ആൾക്കാർ രാജേഷ് നമ്പ്യാർന്ന് വിളിക്കും. ഞാൻ ജനിച്ചതും വളർന്നത് എന്റെ അച്ഛന്റെ നാടായ എളയാവൂരിലാണ്. എനിക്ക് ഭാര്യ രണ്ടും മക്കളാണ്. ഭാര്യ സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് സ്കൂളിലാണ്. രണ്ട് പെൺമക്കളാണ്. മൂത്ത മകൾ സ്കൂൾ ടീച്ചറാണ്, കല്യാണം കഴിച്ച് വിട്ടിരിക്കുകയാണ്. ഭർത്താവും സ്കൂൾ ടീച്ചറാണ്. ഇളയ മകളും ബി എഡിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് എന്റെ കുടുംബ സാഹചര്യം എന്ന് പറയുന്നത്.
0: ഇതില് രണ്ട് മക്കളുള്ളതില് ആർക്കാണ് അച്ഛന്റെ പാട്ട് കിട്ടിയിരിക്കുന്നത്?
1: രണ്ടുപേരും നന്നായിട്ട് പാടും.
0: രണ്ടുപേരും
1: ആദ്യകാലങ്ങൾ എന്റെ കൂടെ സ്റ്റേജിൽ പാടാറൊക്കെ ഉണ്ടായിരുന്നു.
0: അപ്പോ താങ്കൾ

0: ആദ്യം പറഞ്ഞു, എനിക്കങ്ങനെ വീട്ടിലാരും അങ്ങനെ പാടുന്നവരില്ല, പക്ഷെ മക്കൾക്ക് പറയാം അച്ഛൻ നന്നായി പാടുന്നു എന്ന് പറയാം
1: അല്ലേ? അതെ അതെ അതെ, ശരിയാണ്.
0: അപ്പൊ അടുത്തൊരു ഗാനം ഏതാണ്?
1: ഞാൻ ദൂരദർശനിൽ വന്ന പഴയകാല ഒരു പാട്ടാണ് അടുത്തതായിട്ട് എനിക്ക് പാടാനുള്ളത്. ഒരു സിനിമാ പാട്ടല്ല, മറിച്ചത് ദേവരാജൻ മാഷിന്റെ സംഗീതത്തില് ഒ.എൻ.വി. കുറുപ്പ് സാറിന്റെ ഒന്നാം ദിനം വരികള്, പ്രണയം തിങ്ങി നിറയുന്ന ഒരു കാമുകൻ കാമുകിയോടോ ഒരു ഭർത്താവ് ഭാര്യയോടോ പറയുന്നത് പോലുള്ള ആ ഒരു പ്രണയം ആ വരികളിൽ മുഴുവൻ തുളുമ്പി നിൽക്കുന്നത് കേൾക്കാം. ആ ഒരു പാട്ട് വർഷങ്ങൾക്ക് ഇപ്പുറവും പുതിയ ജനത പോലും പലപ്പോഴും പാടാൻ ചോദിക്കുന്നു എന്നതിലാണ് ആ പാട്ടിന്റെ ഒരു മഹാത്മ്യം ഇരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ഒരു മനസ്സിലാക്കൽ ആ പാട്ടിനെ പറ്റി. ആ പാട്ട് ഒന്നിനി സ്തുതി താഴ്ത്തി എന്നുള്ളതാണ്. ആ പാട്ട് പറയുന്ന പോലെ തന്നെ കുറച്ച് സ്തുതി താഴ്ത്തി അല്ലെ ഒതുക്കി അങ്ങനെയൊക്കെ പാടുമ്പോഴ്.
0: ഇപ്പൊ ശ്രുതി താഴ്ത്തിയാണോ ഇപ്പൊ പാടുന്നത്?
1: അല്ല അല്ല, ആ പാട്ടൊക്കെ ഒറിജിനൽ സ്കെയിലിൽ തന്നെ പാടാൻ പറ്റുന്ന പോലെയാണ്. ചില പാട്ടുകൾ അങ്ങനെയല്ല, എന്നാൽ ഈ പാട്ടൊക്കെ അങ്ങനെ തന്നെ പാടാൻ പറ്റും. ഒന്നിനി ശ്രുതി താഴ്ത്തി.

ഈ ദൂരദർശൻ ഗാനങ്ങൾ എന്ന് പറയുമ്പം നമ്മളെ പോലുള്ള ഒരു ഒരു തലമുറയെ അവരുടെ ഓർമ്മകളിൽ എന്നും മായാതെ നിൽക്കുന്ന ഒരു സെറ്റ് ഗാനങ്ങളാണ്. അത് ഒത്തിരി ഗാനങ്ങൾ നമ്മൾ ആ ഒരു ഇതിൽ കേട്ടിട്ടുണ്ട്. പൂത്തിരുവാതിര തിങ്കൾ വിളിക്കുന്ന, പുണ്യനിലാവുള്ള രാത്രി, ചിത്രപാടിയിട്ടുള്ള ഒരു പാട്ട്, അതുപോലെ അളകനന്ദാ തീരം, അരുണസന്ധ്യാനേരം, ഇങ്ങനെയൊക്കെ നമ്മളെ ടി വിയിൽ ഇങ്ങനെ ആ സമയത്ത് നമുക്ക് അതൊക്കെയല്ലേ ഉള്ളത്. പക്ഷെ അത് അത്രയും നല്ല മികച്ച ഗാനങ്ങളായതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇന്നും ആ ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോകാൻ ഈ പാട്ടിനൊക്കെ കഴിയുന്നത്. അങ്ങനെ വന്നൊരു പാട്ടാണിത്, ദൂരദർശൻ പാട്ടുകളിൽ നല്ലൊരു പാട്ട്. അതുപോലെ ഇതേ സെറ്റിൽ വരുന്ന ജയചന്ദ്രന്റെ വേറൊരു പാട്ടും കൂടിയുണ്ട്, സ്മൃതി തൻ ചിറകിലേറി ഞാൻ. ഇത് ഇതേപോലത്തെ ഒരു പാട്ടാണ്. നമുക്കിപ്പം ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക കേൾക്കാം.

0: 22 വയസ്സിലാണ് പാട്ടാണ് ഫീൽഡ് എന്നൊരു തോന്നല് അല്ലെ, ഇതിനകത്ത് ഒരുപാട് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ധൈര്യം ഒക്കെ വന്നത് ആ ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. നമ്മളൊരു പ്രൊഫഷനിലേക്ക് പോകുന്നത് പ്രത്യേകിച്ചും കലാകാരന്മാർക്ക് അവര് വളരെ ചെറുതിലെ ഇതിന്റെ അടയാളങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ചെറിയ ഒരു പ്രായത്തില് ഞാൻ എന്താകും, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
1: സംഗീതത്തിൽ വലിയൊരാളാവണം എന്നൊന്നൊരു ചിന്ത പണ്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഈ ഗുരുനാഥന്മാരുടെ കൂടെ പന്ന് പെടുക എന്ന് പറയുന്നില്ലേ, നമ്മളെ ഈ സാമ്പ്രദായ രീതിയിൽ പഠിക്കണം എന്നില്ല. നമ്മൾ ഇവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങള് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നും നമുക്ക് എന്തൊക്കെ അനുവദനീയമാണ് ഒരു പാട്ട് പാടുമ്പോഴെന്നൊക്കെയുള്ള ആ ചെറിയ ചെറിയ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും. പിന്നീട് ഒത്തിരി ഗുരുക്കന്മാർ സഹായിച്ചിട്ടുണ്ട്. ബാലുമാസ്റ്റർ കൂടാതെ ഷിജു മാസ്റ്റർ, അഡ്വക്കേറ്റ് അനിൽകുമാർ, നിത്യപ്രകാശ്, ശരീന്ദ്രൻ കക്കാട്, രാജേഷ് രാജ്, ഗംഗാധര മാനന്തേരി, അങ്ങനെ നിരവധി ഗുരുക്കന്മാരോട് കൂടിയുള്ള ഈ യാത്ര ഇത്രയെങ്കിലും ചെറിയ രീതിയിലെങ്കിലും പാടാൻ പറ്റുന്ന രീതിയിലേക്ക് എന്നെ മോൾഡ് ചെയ്തെടുക്കാൻ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
0: അടുത്ത ഒരു ഇഷ്ടഗാനത്തിലേക്ക്,
1: ഞാൻ അടുത്തൊരു പാട്ട്, നമ്മുടെ മലയാളിത്വം ഇത്രത്തോളം തുളുമ്പുന്നൊരു പാട്ട്, നമ്മളെ ഗ്രാമീണ ഭംഗിയെ പറ്റിയൊക്കെ ഇത്ര വിശാലമായി എഴുതിയത് നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികളാണ്. പ്രേതങ്ങളിലെ താഴ്വര എന്നാണ് ആ സിനിമ. ദേവരാജ മാസ്റ്റർ സംഗീതത്തിൽ പിറന്ന പാട്ട്, അറിയാത്തൊരു മലയാളി ഉണ്ടാവില്ല. ആ പാട്ട് മുഴുവൻ മലയാളിത്വമാണ്.

കേരളത്തെ ഒരു സുന്ദരിയായ യുവതിയായി സങ്കല്പിക്കുന്ന കവി അവളുടെ പുഞ്ചിരിയിലും കളമൊഴിയിലും മലയാള ഭാഷയുടെ മാധുര്യവും നമ്മുടെ നാടിന്റെ സംസ്കാരവും കവി മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. അപ്പൊ അതിന് ദേവരാജ മാഷ് കൊടുത്തിരിക്കുന്ന നമ്മളാ പറയൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ചൂണും ആണ് അതിന് കൊടുത്തിരിക്കുന്നത്.

0: തുടർച്ചയായിട്ട് ജയചന്ദ്രൻ ഗാനങ്ങളാണ് പറയുന്നത്. അപ്പൊ അതില് പ്രത്യേകമായി ആ ഗായകനോടൊരിഷ്ടം
1: തുടക്കം മുതലേ ജയചന്ദ്രൻ സാറിന്റെ പാട്ടുകളോട് ഒരുതരം അഭിനിവേശമായിരുന്നു. ഞാൻ പറഞ്ഞാൽ പുഷ്പാഞ്ജലി എന്ന കാസറ്റിനോട് തോന്നിയ പ്രണയത്തിലാണ് പിന്നീട് പാട്ടിലേക്ക് വരുന്നത് തന്നെ. പിന്നെ ഗുരുക്കന്മാരൊക്കെ പറയും പാട്ട് പാടുമ്പോൾ മറ്റേത് പാട്ട് പാടിയാലും ഒരു ജയചന്ദ്രന്റെ ശൈലിയുണ്ട്.

എന്നൊരു സംശയം. മനഃപൂർവ്വമായി ഒരു മിമിക്കാനുള്ള ശ്രമം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതെന്തോ ജീനിൽ അങ്ങനെ വന്നു തോന്നുന്നു. ഞാൻ എല്ലാ പാട്ടുകളും പാടാറുണ്ട് കേട്ടോ, അങ്ങനെയല്ല. ഞാൻ ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന് പറയുമ്പോൾ കുറച്ചെണ്ണം അങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ദാസാറിന്റെ ഒക്കെ പാട്ടുകൾ പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് വർഷങ്ങൾ മുമ്പേ നമ്മുടെ യേശുദാസ് സാറിന്റെ തരംഗിണി ആൽബങ്ങളിൽപ്പെട്ട ആദ്യത്തെ സീരീസിൽപ്പെട്ട ഒരു പാട്ടാണ് എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. ആ പാട്ടിനെ പറ്റി എനിക്ക് തോന്നാറുള്ളത് ഒരു ദാമ്പത്യ ജീവിതത്തിലെ പ്രണയവും ആ ഇഷ്ടവും സങ്കടവും വിരഹവും ഒക്കെ ഇങ്ങനെ കോരി ചാലിച്ച് വെച്ചിരിക്കുന്ന പാട്ട് മുഴുവനായും പഴയ പോലെ ശ്രീകുമാരൻ നമ്പി സാറിന് തന്നെ വരികളും. എന്നാൽ ഇവിടെ സംഗീതം രവീന്ദ്രമാഷാണ്. ആ മോഹനരാഗത്തിന്റെ എല്ലാ ഭാവവും ആ രാഗച്ഛായയും ആ പാട്ടില് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ എന്റെ ആൾക്കാർക്ക് പാടിക്കൊടുക്കുന്ന ഒരു രണ്ടു വരി എന്താണെന്ന്

മുടിപ്പൂക്കൾ വാടിയാലെന്തോമനേ നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോമനേ.

0: നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്നോ മനേ.
1: എന്തു മനോഹരമായ വരികളാണല്ലേ.
0: അതെ,
1: അതായത് ബാഹ്യമായ അലങ്കാരങ്ങൾക്കോ സൗന്ദര്യത്തിനോ പ്രണയത്തിൽ വലിയ സ്ഥാനമില്ലെന്നാണ് ഈ വരികളിൽ പറയുന്നത്. അപ്പൊ അതിലെ ആദ്യത്തെ രണ്ടു മൂന്ന് വരികൾ തന്നെ അങ്ങനെയാണ്, പ്രണയിനിയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ മനസ്സിലെ സന്തോഷമാണ് പ്രധാനം അല്ലേ. ഓരോ വരിയിലും പറയുന്നത് പ്രണയം ആഭരണമായിട്ടുണ്ടെങ്കിൽ എന്തിനു വേറെ ഒരു ആഭരണം അല്ലേ എന്നൊക്കെ പറയുന്ന വരികളാണ്. വളരെ മനോഹരമായിട്ടുള്ള ഗാനം. ഒരു കാലത്ത് സിനിമ ഗാനങ്ങളെക്കാൾ കൂടുതൽ ജനപ്രീതി നേടിയ പാട്ടുകളാണ് ഈ തരംഗിണിയിലെ പല ആൽബങ്ങളിലെ പാട്ടുകളും. അപ്പൊ അങ്ങനെ വന്നൊരു പാട്ടാണ്
0: ഈ ഓണക്കാലം അടുത്ത് വരുമ്പോഴും ആ പാട്ടിന് പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്.
1: ഓണപ്പാട്ടുകളുടെ ആൽബങ്ങളാണ് കൂടുതൽ ഉള്ളത്. പക്ഷെ അതിൽ ഇങ്ങനത്തെ ഓരോ പാട്ടുകളും വെച്ചിട്ടുണ്ടാവും, ഒന്നോ രണ്ടോ മൂന്നോ പാട്ടുകൾ ഇങ്ങനത്തതും വെച്ചിട്ടുണ്ടാവും
0: അല്ലേ.
1: നമുക്ക് ആ പാട്ടിപ്പോ ഒന്ന് കേൾക്കാം.

0: ഗായകൻ രാജേഷ് നമ്പ്യാർ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങളാണ് പ്രിയം പ്രിയതരത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: സ്കൂൾ കാലഘട്ടം ഒക്കെ ഏതൊക്കെ സ്കൂളുകളിലാണ് ഉണ്ടായിരുന്നത്?
2: ഞാൻ ചൊവ്വ ഹൈസ്കൂളിലാണ്. എന്റെ അച്ഛനൊരു സ്കൂൾ ടീച്ചറായിരുന്നു, ഒരു എൽ പി സ്കൂൾ ടീച്ചറായിരുന്നു. ഞാൻ സ്കൂളിൽ ചേരുന്ന ദിവസമാണ് അച്ഛൻ അവിടെ നിന്ന് റിട്ടയർ ആവുന്നത്. അച്ഛന്റെ സ്കൂളിലായിരുന്നു കളിയാതെ, സൗത്ത് എൽ പി സ്കൂളിലായിരുന്നു.
1: വളരെ, അതായത് അച്ഛൻ കുറച്ച് നല്ല വയസ്സായിട്ട് ഉണ്ടായ മോനാണ്.
2: അതെ, ഇളയാളായതുകൊണ്ട് തന്നെ അച്ഛന്റെ റിട്ടയറിംഗ് ഏജും എന്റെ എൻട്രി ഏജും ഒന്നാണ് സ്കൂളില്. പിന്നീടുള്ള ചൊവ്വ ഹൈസ്കൂളിലാണ്. പിന്നെ കുറച്ച് പാരലൽ കോളേജുകളാണ് ഡിഗ്രി വരെ ഉണ്ടായിരുന്നത്, പ്രതിഭാ കോളേജ് എന്ന് പറയും മൈലേച്ചുവയിൽ. അപ്പോഴൊക്കെ സ്റ്റേജിൽ പാടാനുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്ത് വേണമെങ്കിൽ പാടാമായിരുന്നു, ഒന്നും അറിയാത്ത കാലത്ത് എന്തും പാടാന്ന് പറഞ്ഞാലും. പിന്നീട് പഠനം തുടങ്ങിയതിന് ശേഷമാണ് പാട്ടിനോട് പേടി വരാൻ തുടങ്ങിയത്. പിന്നീട് പാടാൻ പേടിയായി, കുറെ കാലം അങ്ങനെ പാടാതിരുന്നു. ഇങ്ങനെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റേജിൽ കയറി പാടാൻ തുടങ്ങിയത്. അതിന് ഒത്തിരി സുഹൃത്തുക്കൾ എന്നെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള അഡ്വക്കേറ്റ് അനിൽകുമാർ പോലത്തെ സുഹൃത്തുക്കൾ.
1: ഓക്കെ, അപ്പൊ ഈ സ്കൂൾ കാലങ്ങളിൽ അന്നൊക്കെ ഇന്നത്തെ പോലെ റിയാലിറ്റി ഷോ ഒന്നുമില്ല, അന്ന് അതെല്ലാം യുവജനോത്സവങ്ങളായിരുന്നു. അപ്പൊ അവിടെ ഒന്നും പാടിയിട്ടോ അങ്ങനെ ജില്ലാതലം ഉപജന ആ രീതിയിലൊന്നും
2: വരി പോലും പാടിയിട്ടില്ല?
1: അയ്യോ അയ്യോ,
2: പ്രീ ഡിഗ്രിക്കാണെന്ന് തോന്നുന്നു ഒരു പാട്ട് ആദ്യമായിട്ട് പാടുന്നത്. അന്നും രാഗത്തിനെ പറ്റിയിട്ടൊന്നും അറിയാണ്ട് ജനരഞ്ജിനി രാഗത്തിലത്തെ ഒരു പാട്ടാണ് അത് പാടിയേക്കുന്നത്. ഇപ്പോഴും പാടാൻ പേടിയാണ്.
1: ഏത് പാട്ടാണ്
2: അത്? പാഹിമാം ശ്രീരാജരാജേശ്വരി. അന്ന് ആ സിനിമ കുടുംബസമേതം സിനിമയിൽ ഞങ്ങളൊക്കെ കാലഘട്ടത്തിലാണ് സിനിമ ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. ആ പാട്ട് ഇഷ്ടപ്പെട്ടെന്ന് പാടിയിട്ടുണ്ട്. പാട്ടിനെ പറ്റി അറിഞ്ഞിട്ടൊന്നല്ല പാടിയിരിക്കണം.
1: അടുത്തൊരു ഇഷ്ടഗാനം പറയൂ.
2: ഞാൻ ഇതേപോലെ കോളേജിലേക്ക് എത്തിയപ്പോഴും എല്ലാ നമ്മുടെ സെവന്റീസിലെ എല്ലാ ചെറുപ്പക്കാരുടെയും ഒരു ഹീറോ മോഹൻലാൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാനും ഒരു മോഹൻലാൽ.
1: നമുക്കും അങ്ങനെ പറയാം, സെവന്റീസ് കിഡ്സ് എന്ന് പറയാം.
2: സെവന്റീസ് കിഡ് നമ്മുടെ ഒരു ആരാധനാമൂർത്തി ഒബിയസ്ലി മോഹൻലാൽ തന്നെയാണ്. അത് ഞാൻ മാത്രം പറയണ, എല്ലാവരും പറയണതാണ്. അദ്ദേഹത്തിന്റെ ഹീറോ പരിവേഷമാണല്ലോ. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും

വൈകാതെ ആദ്യത്തെ ഷോ തന്നെ കാരണം അതിനെ വീട്ടിൽ നിന്ന് അനുമതിയും കിട്ടാറുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഇഷ്ടൊരു സോഫ്റ്റ് മൂവിയായിട്ട് എനിക്ക് തോന്നിയത് മുകുന്നേട്ട സുമിത്ര വിളിക്കുന്ന ഒന്നാണ്. അതിലെ അവസരിപ്പച്ചൻ സാറുണ്ട്, മ്യൂസിക്കിൽ ഷിബു ചക്രവർത്തി സാറുണ്ട്, നല്ല ഒന്നാന്തര വരികളിൽ പെടുന്നൊരു പാട്ട്, ഒരു ഭയങ്കര പുതുക്കം ഇപ്പോഴും ആ പാട്ടുകൾക്ക് ഉണ്ടാവാറുണ്ട്. സ്റ്റേജിൽ പോയാല് ഇപ്പോഴും ഞാൻ ആ പാട്ട് പാടാണ്ട് വരാറില്ല. എപ്പോ ചോദിച്ചാലും അത് ഏത് പോയിന്റിൽ ഇട്ടാലും ആൾക്കാർ അതിന് നല്ല കൈയടി കിട്ടാറുണ്ട്. ആ പാട്ട് ഞാൻ ആ പാട്ട് രണ്ടുപേരും പാടാം.

0: നെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ.
1: ഒരു പഴയ കാലത്തിന്റെ നിഷ്കളങ്കതയും സ്നേഹവും ഗൃഹാതുരതയും നിറഞ്ഞ ഈ വരികൾ സെവന്റീസ് കിഡ്സ് മാത്രമായിരിക്കില്ല, അതിഷ്ടമുള്ള ഏതൊരാളെയും ആ ബാല്യകാല സ്മരണകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാട്ടാണ് അല്ലെ?
0: ശരിയാണ്. ഇപ്പോഴും ഇതുപോലത്തെ പാട്ടുകള് പഴയകാല ഓർമ്മകളിലേക്ക് റിലേറ്റ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല.
1: അതെ,
0: ഇപ്പോഴും പോലും മോസ്റ്റ് ഡിമാൻഡിംഗ് ആയിട്ടൊരു പാട്ടിൽ ഒന്ന് തന്നെ.
1: അങ്ങനെ വരുന്ന ഓർമ്മകളിൽ ഇപ്പൊ പറയാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ?
0: ഇല്ല, കോളേജ് കാലത്ത് അത്യാവശ്യം ഈ പാട്ട് കൈവശം ഉള്ളതുകൊണ്ട് തന്നെ അറിയാലോ, ആൾക്കാര് പാടാൻ പറയുമ്പോ ഇങ്ങനെയുള്ള പാട്ടുകളെ ട്രെൻഡ് ചെയ്യുന്ന ആ സമയത്ത് പാടാൻ ചോദിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ പാടിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർ ഇതേപോലെ പാട്ടുകൾ ചോദിക്കാറുണ്ട്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു ഇൻസിഡന്റ് ഒന്നും കണക്ട് ചെയ്യാൻ എനിക്കില്ല എന്നുള്ളതാണ്.
1: അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് പറയാനില്ല,
0: ഇല്ല,
1: കുറെ ഓർമ്മകൾ
0: നമ്മൾ
1: ആ കുറെ ഓർമ്മകൾ ഓർത്തുകൊണ്ട് ഈ പാട്ട് കേൾക്കാം.
0: ശരി.

പുതിയ തലമുറയിലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകാരനാണ് ഷെഹബാസ് അമൻ. അദ്ദേഹത്തിന്റെ സംഗീതം കൊടുത്ത പാട്ടുകളായാലും അദ്ദേഹം പാടുന്ന രീതി കൊണ്ടായാലും കേൾക്കുന്ന ശ്രോതാവിന് വളരെയേറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, പാട്ടിന്റെ ആത്മാവ് ഒറ്റയടിക്ക് കണക്ട് ചെയ്യാവുന്ന ആ ഒരു പാട്ടുകാരനാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ പറഞ്ഞൊരു പാട്ടാണ്, റഫീഖ് അഹമ്മദ് സാറിന്റെ വരികളാണ്, സിനിമ സ്പിരിറ്റ് ആണ്, എല്ലാവർക്കും അറിയാം. വിജയ് യേശുദാസ് പാടൊരു പാട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. അത്യാവശ്യം സ്റ്റേജുകളിലൊക്കെ ഞാൻ ഈ പാട്ട് പാടാറുണ്ട്. ഒരു നാലു പേര് ഞാൻ പാടാം. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട്.

0: പ്രണയത്തിനുള്ളിൽ.
1: മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകളെ പോലെ പ്രണയത്തിന്റെ സ്പർശം ലഭിക്കുമ്പോൾ മാത്രം പ്രകാശിക്കുന്ന ചില ജീവന്റെ തിരികൾ ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഉണ്ടാകും അല്ലേ? അതാണ് ഈ പാട്ടില് കേൾക്കാം നമുക്ക്.

ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മോഹൻലാലിന്റെ ഒരു ആരാധകൻ എന്ന രീതിയിൽ ആ സമയത്ത് ഇറങ്ങിയ ഏറ്റവും മികച്ച ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു വരവേൽപ്പ് എന്ന് പറയുന്നത്. ഓരോ ഓണം വരുമ്പോഴും ആ പാട്ട് വെച്ച് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാറുണ്ട്. ഓണത്താറാടി വിരന്നി എന്നൊരു വരി മാത്രം ഉണ്ടാണോന്ന് അറിഞ്ഞുകൂടാ. ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും സ്റ്റേജുകളിൽ സ്ഥിരമായിട്ട് പാടാറുന്നൊരു പാട്ടാണ്. വെള്ളാരപ്പൂ മലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി

0: పువ్వుల మేలే పొంగిణం నీట్టి నీట్టి ఆకాశపు ముడి చూడి ముగిలారప్పట్టు చుట్టి ఓణత్తారాడి వరున్నే ഓണത്താറാടി വരുന്നേ.
1: നമ്മുടെ ഇപ്പോഴത്തെ ഒരു പാട്ടിൽ പറഞ്ഞില്ലേ, ഏത് മൂഡ് ഓണം മൂഡ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഓണം മൂഡ് നന്നായിട്ട് വരുന്ന ഒരു പാട്ടാണ്. പണ്ടത്തെ കാലത്തെ ഒരു ഓണക്കാലം മുഴുവൻ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടാണ്. പക്ഷെ പുതിയ കുട്ടികൾക്ക് ഈ

ഇഷ്ടമാണ്. കാരണം നദികളിൽ സുന്ദരി യമുന എന്നുള്ളൊരു സിനിമയില് ധ്യാൻ ശ്രീനിവാസൻ, ശ്രീനിവാസന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ, ഇതുപോലത്തെ ഒരു ബസ്സിൽ പോകുന്നൊക്കെ സീൻ കാണിക്കുന്നത്. അതില് വെള്ളാര പൂമല മേലെ ഉണ്ണിമേനോനാണ് ആ പാട്ട് അതിൻ്റെ അകത്ത് പാടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ ജനറേഷന്റെയും ശ്രദ്ധ കിട്ടിയിട്ടുള്ള അവര് പാടുന്ന ഒരു പാട്ടായിട്ട് ഇത് മാറി എന്നുള്ളത്.

0: ഈ മ്യൂസിക് ഫീൽഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യുന്നത്?
1: ഞാൻ 15 വർഷത്തിലേറെയായി ഞാൻ എന്റെ ഗുരുനാഥനുമായി ചേർന്നിട്ട് താഴെച്ചുവയില് ഒരു സംഗീത വിദ്യാലയം നടത്തുന്നുണ്ട്. സരമതി കലാക്ഷേത്രം എന്നാണ് അതിന്റെ പേര്. വോക്കലിസ്റ്റുകൾക്ക് 3 ദിവസമായിട്ട് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അത് കൂടാതെ 2 പേരോടൂടെ ചേർന്നു, അഡ്വക്കേറ്റ് അനിൽകുമാർ, നിത്യപ്രകാശ്, അവരോട് ചേർന്നിട്ട് സ്വരശ്രീ ഓർക്കസ്ട്ര റൺ ചെയ്യുന്നുണ്ട്. അതും കൂടാതെ കണ്ണൂരിലൊരു സംഘടനയുണ്ട് ഞങ്ങൾക്ക്, 25 വർഷത്തിലേറെയായി സംഗീത കലാകാരന്മാർക്ക് വേണ്ടി മാത്രം സംഘടനയാണ്, മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ എന്നാണ് അതിന്റെ പേര്. 250 അംഗങ്ങളുടെ സംഘടനയാണ്. കഴിഞ്ഞൊരു വർഷമായി അതിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടും ജോലി ചെയ്ത് വരുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് സംഘടനയ്ക്കാവുന്ന സംഗീതം കൊണ്ട് മാത്രമാണ് ഞാൻ കരുതുന്നില്ല, അതിനേക്കാൾ അത്ര മികച്ച ഗായകരുള്ള സംഘടനയാണ്, മികച്ച കലാകാരന്മാർ വർദ്ധിക്കുന്ന സംഘടനയാണ്. സംഘടന പടവും കൊടുക്കൊണ്ടാണ് ജില്ലാ പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് സംഗീതം എന്ന് പറയാനുള്ളത്.
0: അതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്?
1: സംഘടന മാസത്തിൽ ഒരു തവണ ലൈവ് ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 18-20 പേര് ലൈവ് ഇൻസ്ട്രുമെന്റ്സ് അയച്ചുകൊണ്ട് 10-25 പാട്ടുകാരണിനിരന്നിട്ട് മൊത്തത്തിൽ 45 ആൾക്കാർ ഒരേ സമയത്ത് അണിനിരക്കുന്ന ലൈവ് ഓർക്കസ്ട്ര. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞങ്ങൾ നടത്തിയത് ദക്ഷിണാമൂർത്തി സ്വാമി അനുസ്മരിച്ചുകൊണ്ട് ഹർഷഭാഷ്ട്രം എന്നൊരു പ്രോഗ്രാം ജവഹർലാൽ നെഹ്റു ലൈബ്രറി ഹാളിൽ നടത്തിയായിരുന്നു. മന്ദാരച്ചിപ്പ് എന്ന പേരിലെ ജോൺസൺ മാസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ATUMAR എന്ന് പറഞ്ഞ സംഗീതകാരൻ കണ്ണൂർ ജില്ലക്കാരനാണെന്ന് മിക്ക ആൾക്കാർക്കും അറിയില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ഞങ്ങൾ ചേംബർ ഹാളിന്റെ ഗ്രൗണ്ടിൽ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു പ്രോഗ്രാം. പിന്നെ ഓൾഡ് ഈസ് ഗോൾഡ് പോലുള്ള നിരവധി ആൾക്കാരൊക്കെ പാടാനുള്ള അവസരം, ലൈവ് ഓർക്കസ്ട്രയിൽ പാടുക എന്നുള്ളത് പല ആൾക്കാർക്ക് ഇപ്പൊ പോസിബിൾ അല്ല, കരോക്കെയൊക്കെ വന്നതിന് ശേഷം. അപ്പൊ ഞങ്ങൾ അതിന്റെ സപ്പോർട്ട് സിസ്റ്റം വർക്ക് ചെയ്ത് കൊടുക്കുക. അവർക്ക് അമച്വറായിട്ട് പാടുന്ന ഒരു പ്രൊഫഷണലി വളർത്തിയെടുക്കാനുള്ള പരിശീലന കളരികൾ, അവർക്കുള്ള സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും ആവശ്യം അത്യാവശ്യ ഘട്ടം വന്നാൽ സപ്പോർട്ട് ചെയ്യാനുള്ള സംഘടന കൂടെ നിൽക്കുക എന്നുള്ള അവർ എലമെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്. അതിന്റെ രമരക്കാരനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതാണ്.
0: സിനിമയിൽ പാടിയിട്ടുണ്ടോ? ആൽബങ്ങളിൽ പാടിയിട്ടുണ്ടോ?
1: ആൽബങ്ങളിൽ ഞാൻ ഭക്തിഗാന ആൽബങ്ങളിൽ കുറച്ചു കാലമായിട്ട് പാടുന്നുണ്ട്. കൂടാതെ സിനിമയിൽ ഞാൻ കഴിഞ്ഞ 4 മാസം മുമ്പ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. സിനിമയുടെ പേര് മേപ്പാടി എന്നാണ്. ആ സിനിമ ഇപ്പൊ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ കിടക്കുകയാണ്. ഒരു ജോമോൻ ജോർജ് ആണ് അതിന് ഡയറക്ട് ചെയ്യുന്നത്. അത് കൂടാതെ 2 പ്രൊജക്ടുകൾ ഇപ്പം കമ്മിറ്റഡ് ആണ്. ഒന്ന് കണ്ണൂർ തന്നെയുള്ള ഒരു പുതിയ സിനിമാ സംവിധായകനാണ്, അദ്ദേഹത്തിന്റെ പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറയാതെ ആദ്യത്തെ സിനിമയാണ്. രണ്ടാമതൊന്നുള്ളത് നമ്മള് AR എന്ന സിനിമ, അജയന്റെ 2 മോഷണം, ആ ഗ്രൂപ്പിന്റെ കൂടെയുള്ള ഒരിടത്തൊരു സിനിമയിലേക്ക് കമ്മിറ്റഡ് ആണ്. ഒരു ആൽബത്തിൽ ഒരു പാട്ട് ഞാൻ പറയാം, ഒരു മധ്യമാവധി രാഗം ബേസ് ചെയ്ത് എന്റെ ഗുരുനാഥൻ, പ്രിയപ്പെട്ട ഗുരുനാഥൻ ബാലമാസ്റ്റർ തന്നെ ചിട്ടപ്പെടുത്തി, അദ്ദേഹത്തിന്റെ തന്നെ വരികളാണ്. നിത്യപ്രകാശ് എന്ന് പറഞ്ഞ ഓർക്കസ്ട്ര, അദ്ദേഹം ചെയ്ത ഓർക്കസ്ട്രേഷനുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് നമുക്കിവിടെ പ്ലേ ചെയ്യാം.

0: സംഗീതത്തിലാണ് ജീവിക്കാൻ ഇഷ്ടം അല്ലേ, അത്രയേറെ താല്പര്യമാണ്, അതിനെ ഒരു ജോലിയായിട്ടും കരുതാം, നമുക്കൊരു ഹോബിയായിട്ടും കരുതാം, ഇങ്ങനെ വേണമെങ്കിലും കരുതാം
1: അല്ലേ,
0: എങ്ങനെയായിരുന്നാലും അതിന് മുങ്ങിപ്പോകുന്ന ഒരാളാണ്. ഈ സംഗീതം അല്ലാതെ വേറെ എന്തെങ്കിലും പ്രൊഫഷന് പുറമെ ചെയ്യുന്നുണ്ടോ?
1: ഞാൻ ബേസിക്കലി ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസിന്റെ സീനിയർ ഏജ് ലൈഫ് അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, കൂടെ സംഗീതം ഉപജീവനമാക്കി കൊണ്ടുനടക്കുകയാണ്.
0: അങ്ങനെ ഗായകൻ എന്ന നിലയിൽ ധാരാളമായി ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്, സിനിമയിലും ഇപ്പോ ഓരോന്നോരോന്ന് പാടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഗായകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്.
1: ആകാശവാണിയിൽ ഞാൻ വർഷങ്ങളെ മുമ്പേ ഹരീന്ദ്രൻ കക്കാട് എന്ന സംഗീത സംവിധായകന് കീഴിലെ ഒരു പാട്ട് പാടാൻ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഒരു അവസരം ലഭിക്കുകയാണ്. ഇതെനിക്ക് തോന്നുന്നു വളരെ രസകരമായി അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാൻ ഇതിനു മുമ്പേ ഈ പ്രോഗ്രാം കേട്ടിട്ടുണ്ട്. ഒരു യാതൊരു മുഖവരികളും ഇല്ലാതെ, അങ്ങനെ ചിട്ടവട്ടങ്ങൾ ഇല്ലാതെ, വളരെ കാഷ്വൽ ആയിട്ട് ഇടപെടുന്ന ഇന്ററാക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ അവലംബിക്കാറുള്ളത്. അത് വളരെ രസമാണ് കേട്ടിരിക്കാൻ. സമയം പോണെന്ന് അറിയാറേ ഇല്ല. അപ്പോ ഈ ഒരു പ്രോഗ്രാമിൽ എന്നെ ക്ഷണിച്ചതിന് എനിക്ക് വലിയൊരു നന്ദി അറിയിക്കാനുണ്ട്. താങ്ക് യു.
0: ശരി.
2: ഗായകൻ രാജേഷ് നമ്പ്യാർ അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. പ്രിയം പ്രിയതരം സമാപിക്കുന്നു. അഭിമുഖം ജീജ ശ്രീജിത്ത്, കൂടെ മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്.
3: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
6: ബുദ്ധു, നിർത്ത്.
5: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
6: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
5: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
7: RBI പറയുന്നു, സ്മാർട്ട്
5: ആകൂ.
8: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
9: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
8: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
10: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം, മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജി പി ജി പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.seou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
6: 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
8: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
9: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
4: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
10: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
11: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
12: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടോ?
13: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
12: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
14: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
8: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
14: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാഭപരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
8: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
9: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
1: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കേരളം, തമിഴ്നാട്, കർണാടക, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. തമിഴ്നാട് ഈറോഡിലെ കൊങ്കു വെള്ളാറർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോവിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി താഷ്കണ്ടിലെത്തും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിന് US ൽ എത്തി. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. നേപ്പാളിലെ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങി രക്ഷപ്പെട്ട 21 വിനോദസഞ്ചാരികൾ ഇന്നലെ രാത്രി ചെന്നൈയിൽ തിരിച്ചെത്തി. സുരക്ഷിതമായി ചെന്നൈയിൽ തിരിച്ചെത്തിച്ചതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വിനോദസഞ്ചാരികൾ നന്ദി അറിയിച്ചു. ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് രാജ്യം ഇന്ന് കായിക ദിനം ആഘോഷിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജനങ്ങൾക്ക് കായിക ദിനാശംസകൾ നേർന്നു. ഇന്ത്യൻ ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന് ആദരമർപ്പിച്ച അദ്ദേഹം, നിശ്ചയദാർഢ്യം, അച്ചടക്കം, മികവ് എന്നിവയാണ് ഇന്ത്യയുടെ കായിക സംസ്കാരത്തെ നിർവചിക്കുന്നതെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കൾക്ക് നേർവഴിയിലേക്ക് സ്വാഗതം. ഇന്ന് നേർവഴിയിൽ വിദ്യാർത്ഥിനിയായ അമൃത എസ് ആണ് അതിഥിയായി എത്തിയിരിക്കുന്നത്. അമൃതയെ നമുക്ക് പരിചയപ്പെടാം.
1: ശാരീരിക പരിമിതികളെ ലക്ഷ്യബോധത്താലും കഠിന പരിശ്രമത്താലും അതിജീവിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച നിരവധി വ്യക്തിത്വങ്ങളെ നേർവഴിയിലൂടെ നാം പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നേർവഴിയിൽ സംഗീതം, ചിത്രകല എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥിനി അമൃത എസ് ആണ് നമ്മളുടെ അതിഥി. പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: അപ്പൊ നമുക്ക് അമൃതയുടെ കുട്ടിക്കാലം മുതൽ തുടങ്ങാം. പഠിച്ചത് എവിടെയാണ്?
2: ഞാൻ പല സ്കൂളിലായിട്ടാണ് പഠിച്ചത്. നെടുമങ്ങാട് എൽ പി സ്കൂള്, ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചു, ജവഹർ നവോദയ വിദ്യാലയ. പിന്നെ നെടുമങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു. കുട്ടിക്കാലം ഇത്രയും അങ്ങനെയാണ് പോകുന്നത്.
1: പഠിക്കാൻ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നതാരാണ്?
2: ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന എന്റെ രണ്ട് ചേച്ചിമാരാണ്.
1: അവരൊക്കെ എന്താ ചെയ്യുന്നത്?
2: മൂത്ത ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഇളയ ചേച്ചി ഇപ്പൊ ഒരു ഫാർമയിലെ അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യണം.
1: സ്കൂളിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി എവിടെയാണ് ചെയ്തത്?
2: ഞാൻ ഡിഗ്രി ചെയ്തത് വൈദക്കാട് വിമൻസ് കോളേജിലാണ്.
1: ഏത് സബ്ജക്റ്റാ എടുത്തിരുന്നത്?
2: ഞാൻ മെയിൻ എടുത്തത് ബി എസ് സി സുവോളജി.
1: ബി എസ് സി സുവോളജി എടുക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ?
2: ഉണ്ട്. മൃഗങ്ങളെ കുറിച്ചും കുഞ്ഞുജീവികളെ കുറിച്ചൊക്കെ പഠിക്കാൻ, അതിനെ കുറിച്ചൊക്കെ അറിയാൻ വലിയ ആഗ്രഹമായിരുന്നു.
1: പഠന രീതി എങ്ങനെയായിരുന്നു ഡിഗ്രി തലത്തില്?
2: പഠന രീതി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ പ്രയാസമായിരുന്നു. പക്ഷേ അധ്യാപകർ നല്ല സപ്പോർട്ടായിരുന്നു. പ്രാക്ടിക്കൽ സെഷനൊക്കെ വരുമ്പോൾ പ്രത്യേകം ഒന്ന് പറഞ്ഞു തരികയും മൈക്രോസ്കോപ്പിയൊക്കെ കൂടെ കാണുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ പടങ്ങളൊക്കെ വെച്ച് ഇന്ന ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു തരികയൊക്കെ ചെയ്യുമായിരുന്നു. കുറച്ചും കൂടെ കംഫർട്ട് ആയിരുന്നു പഠിക്കാൻ.
1: സുവോളജിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു റെക്കോർഡ് വരയ്ക്കാനും അതുപോലെ അല്ലേ?
2: ഞാൻ സ്വന്തമായിട്ടാണ് റെക്കോർഡ് വരച്ചത്.
1: അതെയോ? എന്താ?
2: സ്വന്തമായിട്ടാണ്.
1: അപ്പൊ വരയ്ക്കോ നന്നായിട്ട്? വരയ്ക്കാനുള്ള ടാലന്റ് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്?
2: ഏകദേശം യു കെ ജി ഒന്നാം ക്ലാസ് ആ സമയത്താണ് ഈ മാഗസീനിലൊക്കെ വന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അതിനെ വെച്ച് സ്കെച്ച് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ അതിനെ നോക്കി വരയ്ക്കാൻ തുടങ്ങി. കൂടുതലും 2D ആയിട്ടാണ് വരയ്ക്കുന്നത്. ചിലപ്പോ മാത്രം 3D പോകും. അതും പെൻസിൽ സ്കെച്ചിങ് മാത്രമേ ഉള്ളൂ. കളറിങ് എനിക്ക് അത്ര പറ്റത്തില്ല.
1: ആദ്യം വരച്ച ചിത്രം എന്താണെന്ന് ഓർമ്മയുണ്ടോ? കാരണം നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ഓർത്തിരിക്കുമല്ലോ.
2: ഉണ്ട്. ഒരാൾ തപസ് ചെയ്യുമ്പോൾ ഇരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, അതായിരുന്നു. ഫേസ് ഇല്ല, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം.
1: ഓക്കെ. മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് വരയ്ക്കാറ്?
2: ഹ്യൂമൻ ഫിഗേഴ്സ്, ഫേസസ്, അതാണ് സ്കെച്ച് ചെയ്യാറുള്ളത്. നല്ല ക്യാച്ചി ആയിട്ട് തോന്നുന്ന ആളുകളെ ഞാൻ പെട്ടെന്ന് എനിക്ക് അയാളുടെ ഫീച്ചേഴ്സ് കിട്ടും. അപ്പം ഞാൻ വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. ശ്രമിച്ചതിൽ 97% വിജയിച്ചിട്ടുണ്ട്.
1: ക്യാച്ചി എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത്?
2: നമുക്ക് ചില ആളുകളെ കാണുമ്പോൾ ഒരാളുടെ അതേ ഫീച്ചർ നമുക്ക് വേറൊരാളിൽ തോന്നും. അങ്ങനെ നമുക്ക് തോന്നാതെ കുറച്ച് ഡിഫറെന്റ് ആണ്,
1: യുണീക്ക്
2: ആയിട്ടുള്ളത് അങ്ങനെ പറയാം. അങ്ങനെ തോന്നുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് വരയ്ക്കാൻ. അപ്പൊ ഞാൻ എങ്ങനെ വരച്ചാലും ആ ആളായിട്ടേ ഇരിക്കുള്ളൂ. മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ സജന മാം ഉണ്ട്. മാമിന് ഫോട്ടോ ഞാൻ സ്കെച്ച് ചെയ്തിട്ട്
1: കൊടുത്തിട്ടുണ്ട്.
2: അതും പെൻസിൽ ഡ്രോയിങ് ആയിട്ട് തന്നെ. പിന്നെ ഞാൻ വരച്ചു കൊടുത്തത് കോയമ്പത്തൂരിലുള്ള രണ്ട് മ്യൂസീഷ്യൻസ് ആണ്. ഒരു ട്വിൻസ് ആണ്. കംപ്ലീറ്റ്ലി മ്യൂസിക്കൽ ഫാമിലിയാണ്. പാട്ട് പാടും, കീബോർഡിസ്റ്റ് ഉണ്ട്, ഡ്രമ്മർ ഉണ്ട്, വയലിനിസ്റ്റ്, ഫ്ലൂട്ട് സ്റ്റേ എല്ലാവരും ഉണ്ട്. അവരുടെ ഫാമിലിയിലെ കൊച്ചുകുട്ടി വരെയുള്ള എല്ലാവരും ഓരോ ഇൻസ്ട്രുമെന്റിൽ അല്ലെങ്കിൽ വോക്കലിൽ കഴിവ് തെളിയിച്ചവരാണ്. അത്രയും നല്ലൊരു ഫാമിലിയായിട്ട് എനിക്ക് ഒരു ടൈപ്പ് ഉണ്ടായി.
1: അവരെങ്ങനെ മീറ്റ് ചെയ്യുന്നത്?
2: അവർ ഞാൻ ആദ്യമായിട്ട് സ്മ്യൂൾ എന്നൊരു ആപ്പുണ്ട്. അപ്പൊ ആ ആപ്പ് വഴി ഞാനിങ്ങനെ പാടി പാടിയപ്പോൾ ലൈസൻസ് നോക്കിയപ്പോ ഒരാള് വീണ വായിക്കുന്നു, ഒരാള് പാടുന്നു, ഇത് രണ്ടുപേരും ഒരാളാണോ? അങ്ങനെ കൺഫ്യൂഷൻ വന്ന് നോക്കിയപ്പോ അല്ല, രണ്ടുപേരാണ്. പിന്നെ ഞാൻ അവരെ ജസ്റ്റ് ഇങ്ങനെ പ്രൊഫൈല് നോക്കി വന്നപ്പോ ട്വിൻസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ആ ചേച്ചിയോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, ചേച്ചി വീണ പഠിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പൊ വീണ വാങ്ങാൻ എന്തൊക്കെ നോക്കണം എന്ന് ചോദിച്ചപ്പോ ചേച്ചി ഒന്നും ആലോചിക്കാതെ എനിക്ക് സഡൻ റിപ്ലൈ തന്നെയാണ്,

0: കയ്യിലൊരു വീണുണ്ട്, ഞാനത് മോൾക്ക് തരാം, അത്രയും ഡെഡിക്കേറ്റഡായിട്ട് പഠിക്കാൻ റെഡിയാണെങ്കിൽ ഞാൻ എന്റെ വീണ നിനക്ക് തരാം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വണ്ടടിച്ചു നിന്നു, ഞാൻ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ദിവസം രാത്രി 10 മണിയായപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചേച്ചി ഇങ്ങനെ തരാന്ന് പറയുന്നു, എന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഓൺലൈനായിട്ട് പരിചയപ്പെടുമ്പോ ചതിക്കുഴികള് വരാം,
1: അതുകൊണ്ടൊരു
0: ഒരു പേടി മനസ്സിലുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്തു, എന്തായാലും നമ്പറൊക്കെ കൊടുക്കാം, എന്റെ നമ്പർ തന്നെ ഞാൻ കൊടുത്തു. വിളിച്ചു സംസാരിച്ചു, സൗണ്ട് കേട്ടപ്പോ എനിക്ക് ഓക്കെയാണ്, അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അപ്പോ സീമ തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പായി. നെക്സ്റ്റ് മന്ത് തന്നെ എനിക്ക് വീണ ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ചു തന്നു. ഞാനത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ പോയി റിസീവ് ചെയ്തു. നല്ല ഹാപ്പിയായിരുന്നു. അങ്ങനെയാണ് വീണയിലോട്ട് എത്തുന്നത്. അത് കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോ ഞാൻ കോയമ്പത്തൂര് പോയി അവരുടെ ഡ്രോയിങ് അവർക്ക് നേരിട്ട്
1: കൊടുത്തു.
0: അവരും പ്രതീക്ഷിച്ചിട്ടില്ല, അത് അവർക്കും സർപ്രൈസ് ആയിരുന്നു.
1: അവരുടെ പേരെന്തൊക്കെയാണ്?
0: ട്വിൻ സിസ്റ്റേഴ്സിന്റെ പേര് രഞ്ജനി ആൻഡ് ഭൈരവി. അവർക്കൊരു ചേച്ചിയുണ്ട് ചാരുമതി. ഒരു 3 പേരും സിസ്റ്റേഴ്സാണ്.
1: ഓക്കെ.
0: മൂത്ത ചേച്ചിനത് കൊടുത്തിട്ടില്ല, അതെന്റെ കയ്യിൽ ഇരിക്കുന്നേ ഉള്ളൂ. ബാംഗ്ലൂര് പോണമെന്നുണ്ട്, മൂത്ത ചേച്ചി ബാംഗ്ലൂര് സെറ്റിലാണ്, അപ്പൊ അവിടെ പോയി കൊടുക്കണമെന്നാണ് എന്റെ ആഗ്രഹം.
1: ഇപ്പൊ പറഞ്ഞല്ലോ വീണ പഠിക്കുന്ന കാര്യം, അതിലേക്ക് എങ്ങനെയാണ് വരുന്നത്?
0: എനിക്ക് കൊഞ്ഞുനാളും വലിയ വീണയും ഫ്ലൂട്ടും വലിയ ഇഷ്ടമുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഫ്ലൂട്ടിന് പഠിക്കാൻ വേണ്ടിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്, ഞാൻ അതുകൊണ്ട് അത് പഠിക്കാൻ ഞാൻ മുതിർന്നിട്ടില്ല. പക്ഷെ വീണ പഠിക്കാൻ കുഞ്ഞുനാളിലെ മുതലേ ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞുനാളിലൊന്നും നടന്നില്ല. കോളേജിൽ ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്താണ് അതിനൊരവസരം കിട്ടിയത്. ഞാൻ പറഞ്ഞു, അമ്മ പറ്റില്ലെങ്കിൽ വേണ്ട, അമ്മ കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഇല്ല ശരിയാവില്ല, നിന്നെ ഇത് ഞാൻ പഠിപ്പിച്ചിട്ട് ഇവിടെ നിന്നോട് വേറെ എന്തും പഠിക്കാൻ പോയാൽ മതി. പിന്നെ അമ്മ വലിച്ചെടുത്ത് കൊണ്ടുപോയതാണ്. അങ്ങനെയാണ് ഞാൻ വീണ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്.
1: അത് എവിടെയാണ് പഠിക്കാൻ പോയത്?
0: അത് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എന്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരു സാറിന്റെ അടുത്താണ്. പിന്നീട് അത് തന്നെ ഒരു 2 മാസം കഴിഞ്ഞപ്പോ ഞാനിവിടെ തിരുവനന്തപുരം കണ്ണമ്പൂരുള്ള ഭരതക്ഷേത്രം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ
1: പഠിക്കുന്നു.
0: അവിടെ ഒരു 4 വർഷത്തോളം ഞാൻ പഠിച്ചു.
1: വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സും പഠിക്കുന്നുണ്ടോ?
0: വയലിൻ പഠിക്കുന്നുണ്ട്.
1: ഇതിനൊക്കെ ടൈം എപ്പോഴാ കണ്ടെത്തുക?
0: എന്റെ ഡേ ടൈം ഫുള്ളും വോക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റ് രണ്ടും പഠിക്കാനുള്ള ഷെഡ്യൂളുണ്ട്. അപ്പൊ അതിനുള്ളിൽ തന്നെ ഞാൻ പഠിക്കുന്നുണ്ട്.
1: വോക്കല് പഠിക്കുന്നത് എവിടെയാ?
0: മാജിക് പ്ലാനറ്റിലെ ഡിഫറെന്റ് ആർട്സ് സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു വിങ് ഉണ്ട്, അവിടെയാണ്. പലതരം ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ ഒരു സെന്ററാണ്. ആർട്ട് മാത്രമാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്.
1: ഓക്കെ.
0: അപ്പൊ അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു, അവിടെ ഞാൻ സെലക്ട് ആയി. അപ്പൊ അവിടെ തന്നെയാണ് ഇപ്പൊ വോക്കൽ പഠിക്കുന്നുണ്ട്. കർണാറ്റിക് വോക്കൽ
1: പഠിക്കുന്ന അല്ലെ. ഇനി എന്താണ് ചെയ്യണമെന്നാണ് ആഗ്രഹം അടുത്തതായിട്ട്?
0: എനിക്ക് BA മ്യൂസിക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പേടി കാരണം അപ്ലൈ ചെയ്യാത്തതാണ്.
1: ഇപ്പൊ ഒരു കോൺഫിഡൻസ് കിട്ടിയോ?
0: ഇപ്പൊ കോൺഫിഡൻസ് ഉണ്ട്. BPA വീണ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഫൈനാൻഷ്യൽ പ്രോബ്ലം കാരണം ഫർദർ എഡ്യൂക്കേഷന് പോകാനുള്ള ബുദ്ധിമുട്ട് ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഞാൻ തന്നെ അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇപ്പൊ ഞാന് എന്റെ സെന്ററിൽ തന്നെ മ്യൂസിക്കിലെ ഡിപ്ലോമ കോഴ്സ് അവര് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് ഇപ്പോ കർണാട്ടിക് വോക്കലിനെ പഠിച്ചു തുടങ്ങിയത്. അതിനെ ബേസ് ചെയ്ത് മ്യൂസിക്കലി തന്നെ എനിക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻസ്ട്രുമെന്റലി ആണെങ്കിലും വോക്കലി ആണെങ്കിലും
1: മ്യൂസിക് തന്നെ ഒരു കരിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണോ ഇഷ്ടം?
0: ആഗ്രഹം.
1: BSc സുവോളജി കഴിഞ്ഞല്ലോ, അപ്പൊ അതിന്റെ ഫർദർ സ്റ്റഡീസ് പോകാൻ താല്പര്യമുണ്ട്, അതോ മ്യൂസിക് തന്നെ ഫുള്ളി ഫോക്കസ്?
0: മ്യൂസിക് മാത്രം.
1: പിന്നെ വീട്ടില് എല്ലാരും നല്ല സപ്പോർട്ടീവ് ആണോ?
0: എന്റെ ഇഷ്ടങ്ങൾ എന്താണോ അതനുസരിച്ച് പൊക്കോളാനാണ് അച്ഛനും അമ്മയും പറയുന്നു.
1: കരിയർ വൈസ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും വരുമല്ലോ, പഠിത്തം വരും, ജോലി വരും, കുറെ കാര്യങ്ങൾ. ആ ഒരു കൺഫ്യൂഷനിൽ നിന്ന് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ എത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണ് അമൃതയെ സംബന്ധിച്ചിടത്തോളം?
0: എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഫാമിലിയിൽ അകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള കുറെ സംഭവങ്ങളാണ് എനിക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഏറ്റവും കൂടുതൽ
1: ഹെൽപ്പാനോ
0: എന്ന് പറയുന്നത്.
1: ഓക്കെ.
0: ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞതിനെക്കാട്ടി കുറെ ലെസൺസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇപ്പൊ ഡിപ്ലോമ എടുക്കണം എന്ന വാശിയുള്ളതും ആ ലെസൺസിന്റെ ബേസിസിലാണ്.
1: ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ് ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്തത് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള്?
0: ഞാന് 6th ക്ലാസ്സിലേക്ക് എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ട് ജവഹർ നവോദയ വിദ്യാലയ എന്ന സ്കൂളിലോട്ട് സെലക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. അത് ബോർഡിംഗ് സ്കൂളാണ്. 6 മുതൽ 10 വരെ ഞാൻ അവിടെ
1: പഠിച്ചത്,
0: അവിടെ നിന്ന് പഠിക്കുകയാണ്. അപ്പൊ അവിടെ തന്നെ ഉള്ള ആർട്ട് ടീച്ചറായിരുന്ന സജീവ്മാർ സാർ എന്നിട്ടൊരു ടീച്ചറുണ്ടായിരുന്നു. എനിക്ക് പാടാൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിൽ ഒരു ടേസ്റ്റ് ഉണ്ട് എന്ന് കൂടുതൽ എനിക്ക് മനസ്സിലാക്കി തന്നത് സാറാണ്. അപ്പൊ സാർ എന്നോട് പറഞ്ഞത് സൗണ്ട് എഞ്ചിനീയറിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോഴ്സ്
1: ചെയ്യണം.

0: എന്നൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ സപ്പോർട്ട് ചെയ്ത വേറെ ആരും എന്റെ ലൈഫിൽ ഇല്ല. അഞ്ചു വർഷത്തെ സാറിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയ സപ്പോർട്ടായിരുന്നു. അതുപോലെ എനിക്ക് അന്നനാളത്തിനും ശ്വാസനാളിയിലും പോകുന്ന ഫ്ലാപ്പ് ഉണ്ടല്ലോ, ആ ഫ്ലാപ്പ് മാറുന്നതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ ചായ കുടിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴൊക്കെ മാറി കയറാറുണ്ട്. അപ്പൊ അങ്ങനെ പ്രശ്നം വരുമ്പോ ശബ്ദം അടയാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് വളരെ വെപ്രാളം തോന്നുമായിരുന്നു, പിന്നെ അത് ശീലമായപ്പോ അതിനെ കൺട്രോൾ ചെയ്യാൻ ഞാൻ തന്നെ പഠിച്ചു.
1: പല കാര്യങ്ങളും നമ്മൾ പഠിക്കും, എന്നിട്ട് ഒരു ഘട്ടത്തിൽ കരിയർ വൈസ് ഏതിൽ ഫോക്കസ് ചെയ്യണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും. ഒരു കൺഫ്യൂഷൻ മോഡിൽ ഇരിക്കുന്ന ആളുകളോട് എന്താണ് അമൃതയ്ക്ക് പറയാനുള്ളത്?
0: ഞാൻ വളരെ വലിയൊരു കൺഫ്യൂഷൻ മോഡിലിരുന്ന ആളാണ്. പക്ഷേ എന്റെ മുന്നിൽ ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചു ഇത് വേണോ വേണ്ടയോ, ഒരുപാട് തവണ ആലോചിച്ചു. ചുറ്റും നിന്ന് കുറേ പേര് പറഞ്ഞു വേണ്ട, അത് എടുക്കണ്ട, ഇതിൽ പോയ സ്കോപ്പ് ഇല്ല, നീ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമ്മളെ മുന്നിൽ വരും. നമ്മൾ ഫോക്കസ്ഡ് ആണ്, നമുക്കതില് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെ മുന്നിൽ തുറന്നു കിട്ടുന്ന ആ വാതിലിലൂടെ നമ്മൾ കടന്നു പോകാൻ തന്നെ വേണം. എന്തായാലും നല്ല റിസൾട്ടേ ഉണ്ടാവുള്ളൂ. അത് എനിക്ക് ഈ ഒരു ഒന്നര വർഷത്തിനുള്ളിൽ എന്റെ പുതിയ തീരുമാനത്തിന് നല്ല റിസൾട്ട് ഉണ്ടായി. അത് പൂർത്തിയാക്കണം എന്നുള്ളത് അതിയായ ആഗ്രഹമാണ്. പൂർത്തിയാക്കാൻ 100% ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറുമാണ്. അതുപോലെ തന്നെ എല്ലാവരും ഫോക്കസ്ഡ് ആയിരിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സ്കെച്ച് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞല്ലോ, അത് എങ്ങനെയാണ് ആക്ച്വലി ഓരോ പടങ്ങളും വരയ്ക്കുന്നത്, അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ?
0: സ്കെച്ച് ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം എന്റെ റൂമിനെ കുറിച്ച് പറയണം. എനിക്കായിട്ടൊരു റൂം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ബെഡ്റൂമായിട്ടല്ല, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞു റൂമുണ്ട്. ആ റൂമിൽ ഞാൻ ചുവരില് ചിത്രം വരച്ചിട്ടുണ്ട്. എന്റെ ക്രാഫ്റ്റ് വർക്കുകൾ, കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉണ്ട്. കൈ കിട്ടുന്ന സാധനങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ആ റൂമിലുള്ള റാക്കിൽ തന്നെ വെക്കാറുണ്ട്. പക്ഷെ അതൊന്നും വേറെ ആരും തൊടാൻ സമ്മതിക്കാറില്ല. കാരണം എനിക്ക് കൈ എത്തുമ്പോ എനിക്ക് ആ സാധനം അവിടെ നിന്ന് കിട്ടണം. വേറൊരാൾ വന്നെടുക്കുമ്പോൾ മിസ്പ്ലേസ് ചെയ്യുമ്പോ എനിക്ക് ആ സാധനം കിട്ടില്ല. പിന്നെ ഞാൻ അത് തേടിയെടുക്കുക എന്നുള്ളത് എനിക്ക് വലിയ ടാസ്ക്കാണ്. ചിലപ്പോ എനിക്ക് കിട്ടണമെന്നില്ല, കൺമുന്നിൽ തന്നെ ഇരുന്നാലും എനിക്കത് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് വേറെ ആരും കൈയടത്താറില്ല. ആ റൂമിൽ തന്നെ എനിക്കൊരു മേശയുണ്ട്. ആ മേശ അടച്ചു തുറക്കാൻ പറ്റുന്ന മേശയാണ്. ഉള്ളില് സ്പേസ് ഉണ്ട്, ഒരു ശരീരമുണ്ട്. ആ ഒരു മേശയില് ഞാൻ വേറെ ഒന്നും വെക്കില്ല. ഒരു പെൻസില്, ഒരു സ്കെയില്, ഒരു എറൈസർ, ഒരു ഷാർപ്പനർ, ഒരു ഷീറ്റ് പേപ്പർ. ഷീറ്റ് പേപ്പറിന്റെ അടിയിൽ നമ്മൾ എക്സ്റേ ഫിലിം ഉണ്ടല്ലോ, എക്സ്റേ ഫിലിം വെക്കും. എക്സ്റേ ഫിലിം വെക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാല് നമ്മൾ വരയ്ക്കുന്ന പേപ്പറിന്റെ അടിയിൽ പ്രിന്റ് വരില്ല, അത് വരാതിരിക്കാൻ വേണ്ടിട്ട് എക്സ്റേ ഷീറ്റ് വെക്കും. എന്നിട്ട് ഇട സൈഡിലോട്ട് ചരിഞ്ഞ് കിടന്ന് ഞാൻ വരച്ചു തുടങ്ങും. എന്റെ കയ്യില് പേപ്പറിലുള്ള പടമാണെങ്കിൽ, ഫോണിലല്ലെങ്കിൽ ടി വി സ്ക്രീനിലാണെങ്കിൽ അത്രയും സൂം ചെയ്ത് എടുത്തിട്ട് അങ്ങനെ ഞാൻ കിടന്നാണ്
1: വരയ്ക്കുന്നത്.
0: അടുത്ത് കാണാൻ വേണ്ടി, എനിക്ക് ഓരോ പോയിന്റും അടുത്ത് കാണാൻ വേണ്ടിട്ട് ഞാൻ അത്രയും ക്ലോസ് ആയിട്ട് വരയ്ക്കും.
1: റേഡിയോ കേൾക്കാറുണ്ടോ?
0: റേഡിയോ കേൾക്കാറുണ്ട്.
1: റേഡിയോയിൽ ഏത് പരിപാടികളാണ് കൂടുതലായിട്ടും ഇഷ്ടമുള്ളത്?
0: മെലഡി സോങ്സ് കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണ്. പാടാനും എനിക്കതാണ് ഇഷ്ടം. അത് കൂടുതലും കേൾക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്താണ് റേഡിയോ ഞാൻ കൂടുതൽ ഓൺ ചെയ്യാറുള്ളത്.
1: അപ്പോ അമൃതയുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ച് ഇനി ഒരിക്കലും വീണ്ടും കൂടുതൽ കൂടുതൽ നേട്ടം കൈവരിച്ച് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താനാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.
2: വിദ്യാർത്ഥിനിയായ അമൃത യേസുമായി സെവിൽ ജഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബി ടി. നേർവഴി.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. നേപ്പാളിലെയും ടിബറ്റിലെയും മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 616. 1924 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. തിരച്ചിൽ തുടരുകയാണ്. പരിക്കേറ്റ 101 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. മിന്നൽ പ്രളയം ബാധിച്ച നേപ്പാളിന് ഇന്ത്യ മാനുഷിക സഹായം വർദ്ധിപ്പിച്ചു. 10 ടൺ സഹായ സാമഗ്രികളുമായി 3-ാമത്തെ വിമാനം ഇന്നലെ വൈകിട്ട് കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ടു. പോർട്ടബിൾ ജനറേറ്ററുകൾ, ഡിഗ്നിറ്റി കിറ്റുകൾ, ഭക്ഷണപ്പൊതികൾ, വെള്ളം ശുദ്ധീകരിക്കുന്നതിന് ഗുളികകൾ എന്നിവ സഹായത്തിൽ ഉൾപ്പെടുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ഡോക്ടർമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, ടണൽ രക്ഷാപ്രവർത്തക സംഘം എന്നിവരും വിമാനത്തിലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നേപ്പാളിൽ തുടരുന്ന ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ജയശങ്കർ അറിയിച്ചു. അതിനിടെ തെക്കുപടിഞ്ഞാറൻ ചൈനയിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് ടിബറ്റിൽ വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന ആശങ്കയിൽ 800-ലധികം ആളുകളെ അധികൃതർ മാറ്റിപ്പാർപ്പിച്ചു. നേപ്പാൾ പ്രളയത്തിൽപ്പെട്ട പൊന്നാനി സ്വദേശികളെ ബന്ധപ്പെടാനാകാതെ കുടുംബാംഗങ്ങൾ. പൊന്നാനി തൃക്കാവ് സ്വദേശികളും ഓസ്ട്രേലിയൻ പൌരന്മാരുമായ ഈശ്വർ നിവാസിൽ ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. ഈ മാസം 23-നാണ് കൈലാസ തീർത്ഥയാത്രയ്ക്കായി കുടുംബം നേപ്പാളിലേക്ക് പുറപ്പെട്ടത്. മാനസരോവരിലെ ഹോട്ടലിലായിരുന്നു താമസം. പ്രളയബാധിത മേഖലയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. പ്രളയമുണ്ടായ റസുവ എന്ന സ്ഥലത്ത് വെച്ചാണ് 4-അംഗ സംഘം അവസാനമായി കുടുംബവുമായി ബന്ധപ്പെട്ടത്. ഇവരെ കണ്ടെത്താൻ ബന്ധുക്കൾ നേപ്പാളിലേക്ക് തിരിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ 7:45 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി ആലപ്പുഴയിലേക്ക് പോകും. ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കൌമുദിയുടെ 115-ാം വാർഷികാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിക്കുന്ന ഓണം പേജന്ററി തിരുവനന്തപുരത്ത് ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപിലെ അഗത്തിയിൽ കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഔട്ട്റീച്ച് പരിപാടിയിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജതരൂപിയിലെ ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.2 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. തുടർന്ന് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. സാമ്പത്തിക പുരോഗതി വേഗത്തിലാക്കാനും സാങ്കേതികമായി കരുത്തുറ്റ രാഷ്ട്രമായി ഉയരാനും ഇന്ത്യയ്ക്ക് നിർമ്മിത ബുദ്ധി വലിയ അവസരമാണ് നൽകുന്നതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ജ്ഞാനി അർത്ഥ AI മോഡലും ഏജന്റിക് AI പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി എല്ലാവർക്കും ലഭ്യവും താങ്ങാനാവുന്നതുമാക്കി സമൂഹത്തിന് മൊത്തത്തിൽ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിലാണ് രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. സാങ്കേതിക മേഖലയിൽ രാജ്യം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്നും ഈ മാറ്റത്തിന്റെ വേഗം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും CP രാധാകൃഷ്ണൻ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയവിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി താഷ്കെന്റിലെത്തും. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താനും മേഖലയിലെ സാംസ്കാരിക ബന്ധം ദൃഢമാക്കാനും സന്ദർശനം സഹായിക്കുമെന്ന് നരേന്ദ്രമോദി യാത്രയ്ക്ക് മുൻപ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4-ാമത് ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനമാണിത്. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്യുന്ന നേതാക്കൾ ഭാവിയിലെ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകും. വികസിത് ഭാരത് 2047, ഉസ്ബെക്കിസ്ഥാൻ 2030 എന്നീ വികസന കാഴ്ചപ്പാടുകൾ സംബന്ധിച്ച ആശയങ്ങളും അവർ പങ്കുവയ്ക്കും. വിദേശ ജീവനക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടാൽ ലഭിക്കുന്ന 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് ഇല്ലാതാക്കുന്ന നിർദ്ദേശം US ഭരണകൂടം തള്ളി. വൈറ്റ് ഹൌസ് നടത്തിയ അവലോകനത്തിന് ശേഷം നിലവിലെ 60 ദിവസത്തെ ആശ്വാസ കാലാവധി തുടരുമെന്ന് പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. തീരുമാനം ആയിരക്കണക്കിന് ഇന്ത്യൻ H1B വിസ ജീവനക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയ ആശ്വാസമാണ്. നിലവിലെ നിയമപ്രകാരം ജോലി നഷ്ടപ്പെടുന്ന വിദേശികൾക്ക് പുതിയ

ജോലി കണ്ടെത്താനോ രാജ്യത്ത് തുടരാനോ 60 ദിവസം വരെ സമയം ലഭിക്കും. നാസയുടെ ചരിത്ര പ്രസിദ്ധമായ ആർട്ടമിസ്റ്റ് 2 ബഹിരാകാശ ദൌത്യത്തിലെ ശാസ്ത്രജ്ഞർക്ക് അമേരിക്കയുടെ പരമോന്നത ബഹിരാകാശ ബഹുമതിയായ കോൺഗ്രഷണൽ സ്പേസ് മെഡൽ ഓഫ് ഓണർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മാനിച്ചു. 2023 ശേഷം ആദ്യമായാണ് ഈ പുരസ്കാരം നൽകുന്നത്. ബഹിരാകാശ രംഗത്ത് സാങ്കേതിക വിദ്യയും നേതൃപാഠവും വളർത്തിയെടുക്കാൻ അമേരിക്കയിലെ ആദ്യ US സ്പേസ് അക്കാദമി സ്ഥാപിക്കുന്ന ഉത്തരവിലും ട്രംപ് ഒപ്പുവച്ചു. സാങ്കേതിക വിദ്യാഭ്യാസം, നേതൃത്വ വികസനം, അച്ചടക്കം, പൊതുസേവനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അക്കാദമി ബഹിരാകാശ മേഖലയിൽ അമേരിക്കയുടെ താൽപര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന് നാസ വ്യക്തമാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിന് US ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തുന്ന നിർമ്മല സീതാരാമൻ ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്ര ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നിർമ്മല സീതാരാമൻ നയിക്കും. രാജ്യത്ത് പഞ്ചസാര ക്ഷാമമില്ലെന്നും ന്യായമായ വിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചസാരയുടെ മൊത്തവിലയിൽ 20% കുറവുണ്ടായതായും ചില്ലറ വിപണിയിലെ വില കുറഞ്ഞു തുടങ്ങിയതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പഞ്ചസാരയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനും ആഭ്യന്തര വിപണിയിൽ കൃത്രിമമായ ക്ഷാമം സൃഷ്ടിക്കുന്നത് തടയുന്നതിനും മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് രാജ്യം ഇന്ന് കായിക ദിനം ആഘോഷിക്കുന്നത്. ഖേലേഗാ ഭാരത് ജീതേഗാ ഭാരത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന ദേശീയ കായിക ദിനാഘോഷങ്ങൾക്ക് നാളെ സമാപനമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 137 പതിപ്പാണിത്. സംരംഭകർക്കും സംരംഭങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നവർക്കുമായി അടുത്ത മാസം 3 കോഴിക്കോട്ട് സീകോൺ എന്ന പേരിൽ ബിസിനസ് ഉച്ചകോടി സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ സംരംഭകരുടെ കൂട്ടായ്മയായ സി കമ്മ്യൂണിറ്റിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 1000 സംരംഭകർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ കോഴിക്കോട്ട് അറിയിച്ചു. ടൂറിസം മേഖലയ്ക്ക് ഒക്ടോബറോടെ വ്യവസായ പദവി നൽകുമെന്ന് മന്ത്രി പി.സി. വിഷ്ണുനാഥ് പറഞ്ഞു. മേഖലയുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചും ഘടനാപരമായ പരിഷ്കരണത്തിന്റെ ഭാഗമായുമാണ് പദവി നൽകുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പദവി നൽകുന്നതിന് കരട് നിർദ്ദേശം തയ്യാറാക്കിയിട്ടുണ്ട്. മേഖലയിലെ വിവിധ വിഭാഗങ്ങളുമായി കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്ത്. വൈകിട്ട് ബിനി ജംഗ്ഷനിൽ മന്ത്രി ഒ.ജി. ജിനീഷ് പുലിക്കളി ഫ്ളാഗ് ഓഫ് ചെയ്യും. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഓഫീസുകൾക്കും ഉച്ചകഴിഞ്ഞ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കൊല്ലം കന്നീറ്റിക്കയലിൽ നടന്ന 86th ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിൽ പുണ്യാളൻ നിരണം ചുണ്ടൻ ചാമ്പ്യൻമാരായി. നടുവിലപ്പറമ്പൻ 2nd സ്ഥാനത്തും സെന്റ് പയസ് 10th 3rd സ്ഥാനത്തുമെത്തി. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി പി.എച്ച്. കുര്യന്റെ സംസ്കാരം സൌത്ത് പാമ്പാടി സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തും. ഉച്ചയ്ക്ക് 12 സംസ്കാര ചടങ്ങുകൾ. ഇന്നലെ വൈകിട്ടാണ് മൃതദേഹം കോട്ടയം സൌത്ത് പാമ്പാടി പുല്ലുകോട്ടയിൽ വീട്ടിലെത്തിച്ചത്. വിദ്വേഷ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ച സംഭവത്തിൽ തൊടുപുഴ സ്റ്റേഷനിലെ SI വിജേഷിനെ സസ്പെൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ വകുപ്പുതല അന്വേഷണം നടത്തും. 3rd DYSP അന്വേഷണ ചുമതല. ഉടൻ റിപ്പോർട്ട് നൽകാൻ ജില്ലാ പോലീസ് മേധാവി ആവശ്യപ്പെട്ടു. വിദ്വേഷ പോസ്റ്റുകൾ പങ്കുവച്ചതിന് മുൻപും ഇയാൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. സർവകക്ഷി നേതൃത്വത്തിൽ ഗൂഢല്ലൂരിലെ പന്തല്ലൂർ താലൂക്കിൽ നടത്തിയ 48 മണിക്കൂർ ബന്ദ് അവസാനിച്ചു. വ്യാഴാഴ്ച രാവിലെ 6 ആരംഭിച്ച ബന്ദ് ഇന്ന് രാവിലെയാണ് അവസാനിച്ചത്. ഗൂഢല്ലൂരിലെ നരഭോജിക്കടുവയെ വെടിവെച്ചുകൊല്ലുക, കടുവയുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരത്തുക ഉയർത്തി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ബന്ദ്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ദുബായിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ തായ്ലന്റ് ഹോങ്കോങ്ങിനെ 6 പരാജയപ്പെടുത്തി. നാളെ തായ്ലന്റിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഇന്ത്യയും പാകിസ്ഥാനും ഹോങ്കോങ്ങിനും തായ്ലന്റിനും ഗ്രൂപ്പ് എയിലാണ് മത്സരിക്കുക.
FIH വനിതാ ഹോക്കി ലോകകപ്പ് ഫൈനലിൽ ഇന്ന് അർജന്റീന നെതർലൻഡ്സിനെ നേരിടും.

0: രാത്രി 7:30 ആസ്റ്റൽ വീനിലാണ് മത്സരം. സെമിയിൽ ബെൽജിയത്തെ ഒരു ഗോളിന് തകർത്താണ് നെതർലൻഡ്സിന്റെ ഫൈനൽ പ്രവേശം. ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാണ് അർജന്റീന ഫൈനലിൽ എത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ആവാരം പൂ. ഈ പടത്തിലെ ഗാനം ആലാപനം യേശുദാസ്.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈ ജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
5: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
2: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിലെ അടുത്ത ഗാനം പാടിയത് ചിത്ര. ചിത്രം ആകയാ താമരകൾ.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
6: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
7: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
6: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
1: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന് സ്വന്തം മൈജി.
8: ഈ ഗാനം SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം ആല പിറന്തവൻ.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളിയാ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
5: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
5: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
5: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ഈ ഗാനം യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയത്. ചിത്രം ഒരു രാഗം.

0: ആനന്ദരാഗം. ഈ പടത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
2: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ ബി എം ഡബ്ല്യു വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
1: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക്
3: പോവാം.
4: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ

0: സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? എങ്കിൽ തയ്യാറായിക്കൊള്ളൂ, ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്. ഏറ്റവും പുതിയ റിലീസുകൾ, തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: വന്നാൽ കേരളത്തിനൊരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
3: ആഘോഷം തുടങ്ങിയില്ലേ?
4: യെസ്, 1000 സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
3: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിലേത് ഒരു ഗാനം കൂടി കേൾക്കാം. എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും ചേർന്ന് പാടിയത് ചിത്രം അപൂർവ സഹോദരികൾ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. തിരുവനന്തപുരത്ത് സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. അയൽപക്കത്തെയും അതിനപ്പുറത്തെയും സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണിയായി തുടരുന്ന തീവ്രവാദത്തിനെതിരെ ഉസ്ബെക്കിസ്ഥാനുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളെയും സാംസ്കാരികമായി ബന്ധിപ്പിക്കുന്നതിന് താഷ്കണ്ടിലെ ശാസ്ത്രി സ്മാരകവും മഹാത്മാഗാന്ധി സെന്ററും സന്ദർശിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വിദേശ ജീവനക്കാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടാൽ ലഭിക്കുന്ന 60 ദിവസത്തെ ഗ്രേസ് പിരീഡ് ഇല്ലാതാക്കുന്ന നിർദ്ദേശം US ഭരണകൂടം തള്ളി. വൈറ്റ് ഹൌസ് നടത്തിയ അവലോകനത്തിന് ശേഷം നിലവിലെ 60 ദിവസത്തെ ആശ്വാസ കാലാവധി തുടരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. നാസയുടെ ആർട്ടമിസ് 2 ബഹിരാകാശ ദൌത്യത്തിലെ ശാസ്ത്രജ്ഞർക്ക് പരമോന്നത ബഹിരാകാശ ബഹുമതിയായ കോൺഗ്രഷണൽ സ്പേസ് മെഡൽ ഓഫ് ഓണർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മാനിച്ചു. 2023 ശേഷം ആദ്യമായാണ് ഈ പുരസ്കാരം നൽകുന്നത്. നേപ്പാളിലെയും ടിബറ്റിലെയും മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 616. 1924 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഇന്ന് പുലിക്കളി. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. FIH വനിതാ ഹോക്കി ലോകകപ്പ് ഫൈനലിൽ ഇന്ന് അർജന്റീന നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7:30 ആസ്റ്റൽവീനിലാണ് മത്സരം. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ആൽബം ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയത്. ഗാനരചന എ വി വാസുദേവൻ പോറ്റി, സംഗീതം വേണെ ഇഗ്നേഷ്യസ്. ഓണം വന്നല്ലോ പൊന്നോണം വന്നല്ലോ എന്നാരംഭിക്കുന്നു.

ആൽബം ഗാനങ്ങൾ തുടരുന്നു. അടുത്തത് യേശുദാസും ചിത്രയും പാടിയത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജെറി അമൽദേവ്. പൊന്നോണം വന്ന പൂമ്പട്ട് വിരിക്കുമേ പൊന്നിലഞ്ഞേ തണലിൽ എന്നാരംഭിക്കുന്നു.

ആൽബം ഗാനങ്ങളിൽ ഇനി യേശുദാസും സംഘവും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ആരോ കമിഴ്ത്തി വച്ചോരോട്ടുരുളി പോലെ എന്നാരംഭിക്കുന്നു.

ആൽബം ഗാനങ്ങൾ തുടരുന്നു. അടുത്തത് ചിത്രയും ജാനകി ദേവിയും പാടിയത്. ഗാനരചന വി മധുസൂദനൻ നായർ, സംഗീതം ആലപ്പി രംഗനാഥ്. അന്നലിട്ട പൊന്നൂഞ്ഞാലിൽ കന്നിത്തുമ്പി ആടാൻ വാ എന്ന് തുടങ്ങുന്നു.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080.

0: 9945960080.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ആൽബം ഗാനങ്ങൾ തുടർന്നു. അടുത്തത് യേശുദാസ് പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്ര ജെയിൻ. ശ്രാവണ സംഗീതം കേൾപ്പോ, ശ്രാവണ സുന്ദര ഗീതം എന്നാരംഭിക്കുന്നു.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
2: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
2: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ആൽബം ഗാനങ്ങൾ തുടരുന്നു. അടുത്തത് യേശുദാസ് പാടിയത്. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം എം എസ് വിശ്വനാഥൻ. അത്തപ്പൂ നൃത്തം വച്ചു, ചിത്തിരപ്പൂ ചിരിതൂകി എന്നാരംഭിക്കുന്നു.

ആൽബം ഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയത്. രചന പി സി അരവിന്ദൻ, സംഗീതം കണ്ണൂർ രാജൻ. കാലത്തിന്റെ കടങ്കഥയിലെ എന്ന് തുടങ്ങുന്നു.

ആൽബം ഗാനങ്ങൾ തുടരുന്നു. യേശുദാസ് പാടിയത്, രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം എൻ പി പ്രഭാകരൻ. സ്വപ്നങ്ങളെ വീണ്ടും വരുമോ എന്ന് തുടങ്ങുന്നു.

ആൽബം ഗാനങ്ങൾ തുടരുന്നു. മണ്ണിൻ മണമീണമാക്കും മലയാള തത്തമ്മേ എന്ന് തുടങ്ങുന്ന ഗാനം പാടിയത് യേശുദാസ്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം രവീന്ദ്രൻ.

ആൽബം ഗാനങ്ങൾ തുടരുന്നു. അടുത്തത് യേശുദാസ് പാടിയത്. രചന സംഗീതം കൈതപുരം ദാമോദരൻ നമ്പൂതിരി. പണ്ടൊരു രാക്കിളി എന്ന് തുടങ്ങുന്നു.

യേശുദാസ് പാടിയത് തുയിലുണരൂ തുയിലുണരൂ എന്നാരംഭിക്കുന്നു. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ആൽബം ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
7: മൈജി ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ. സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
10: ചേട്ടാ, മൈജിയിലേക്ക് വിടാം, ഓണർ ഷോപ്പിംഗോ? ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളും മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
1: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
10: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
11: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
10: യെസ്, 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.

ഇന്ന് ഒരു മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം, ചലച്ചിത്രഗാന പരിപാടി. 2:30 നാട്ടുവഴിയിലെ ഇണങ്ങൾ, ആകാശവാണി കണ്ണൂർ. ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലേക്ക്.

കിസാൻ വാണി 6:50, 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ, 7:35 യുവവാണിയിൽ കണ്ണൂർ സർവകലാശാല MA മ്യൂസിക് പരീക്ഷയിൽ 2 റാങ്ക് ലഭിച്ച ഋതുപർണ മനോജുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം, 8:00 വളപ്പൂട്ടുകൾ, മലയാള സിനിമയിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, സേവന വാർത്തകൾ കേൾക്കാം 8:40, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ ഡോക്ടർ മന്ദഭാഗ ശാരദയുടെ സംഗീത കച്ചേരി, 11:00 സ്പോട്ട് ലൈറ്റ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സേവന വാർത്തകൾ കേൾക്കാം. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് സീനിയർ അധ്യാപക തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 31 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഫിസിക്സ് വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 2 രാവിലെ 10:00 നടക്കും. 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നെറ്റും പാസായവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499924567. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 2 രാവിലെ 10:00 നടക്കും. ഫോൺ നമ്പർ 0499924567. ചീമേനിയിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ലേഡീസ് ഹോസ്റ്റലിലേക്ക് കെയർ ടേക്കർ ഒഴിവിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 31 രാവിലെ 10:30 നടക്കും. യോഗ്യത 10 ക്ലാസ്. ഫോൺ നമ്പർ 0467225037. കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 1 നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കിൽ കുറയാതെ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകുന്നവർ അന്നേ ദിവസം രാവിലെ 10:00 ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം പോളിടെക്നിക് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0467223400. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപക ഒഴിവിലേക്ക് 31 രാവിലെ 11:00 ഇന്റർവ്യൂ നടത്തും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുകയും ഒറ്റത്തവണ പ്രമാണ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ആദ്യഘട്ട അഭിമുഖ പരീക്ഷ 1, 2, 3 തീയതികളിൽ കണ്ണൂർ ജില്ലാ PSC ഓഫീസിൽ നടക്കും. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ആശാ വർക്കറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 3 രാവിലെ 11:00 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499924027034. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഹിന്ദി വിഭാഗത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 1 രാവിലെ 10:30 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0490234627. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കോതാമൂരിപ്പാട്ട് കേൾക്കാം. കണ്ണൻ മുതുവടനം സംഘവും അവതരിപ്പിച്ചത്.

മേൽ മൂലദേവൻ പാണരായാവ് ബുധുവായുധോ ആകാശം വയലായുധോ കുടാരം നെയ്യായുധോ ബ്രഹ്മൻ പാലായുധോ വിഷ്ണു പഞ്ചപുഷ്പങ്ങളായ ചാണകം വച്ചത് പരബ്രഹ്മത്തിൽ കഴിച്ച അഭരംഗോദാവരിക്ക് വന്നോ ഒരു വാർദ്ധനിയും ഇവിടെ ഉണ്ടായിരിക്കട്ടെ.

0: കോതാമൂരി പാട്ടാണ് ഇതുവരെ കേട്ടത്. കണ്ണൻ മുതുവടനം സംഘവും അവതരിപ്പിച്ചത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
2: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തലസ്ഥാന നഗരിയിലെ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും പങ്കെടുക്കും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്ത്, ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ

0: ബാത് നാളെ രാവിലെ 11 മണിക്ക്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626 ആയി. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിൽ രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം ആരംഭിച്ചു. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ തന്ത്രപ്രധാന പങ്കാളിത്തം സമീപകാലത്ത് വലിയ പുരോഗതി കൈവരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന ശ്രീ മോദി ബിഷ്കെക്കിൽ 26-ാമത് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. തമിഴ്നാട്ടിലെ ഈറോഡിലുള്ള കൊങ്കുവെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. സന്ദർശനത്തിന്റെ അവസാന ദിനം ലക്ഷദ്വീപിലെ അഗത്തി സന്ദർശിക്കുന്ന അദ്ദേഹം മത്സ്യബന്ധന, ക്ഷീര, മൃഗസംരക്ഷണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ Leo 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 51 പള്ളിയോടങ്ങൾ ജലമേളയിൽ അണിനിരക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: നാളെ ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജലമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള ദീപം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രാവിലെ 9:30 സത്ര പവലിയലിലെത്തും. 51 പള്ളിയോടങ്ങൾ ജലമേളയിൽ അണിനിരക്കും.
0: ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും നാളെയും നിയന്ത്രണമുണ്ട്. ആറന്മുള ഉത്രട്ടാതി ജലമേളയും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അഭ്യർത്ഥിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര വൈകുന്നേരം കവടിയർ മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കും. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 4 മണിയോടെ നഗരം പുലികൾ കീഴടക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 9 സംഘങ്ങളിലായി 450 പുലികളാണ് ഇത്തവണ അരമണി കുലുക്കി താളമേളങ്ങളോടെ നഗരമധ്യത്തിലിറങ്ങുന്നത്. കുട്ടിപ്പുലികളും പെൺപുലികളും പുലിമടകളിൽ അവസാന ഒരുക്കങ്ങളിലാണ്. ഓരോ സംഘത്തിലും 50-ൽ പുലികളാണ് അണിനിരക്കുന്നത്. ഒപ്പം നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരിക്കും. മികച്ച പുലിക്കളി സംഘങ്ങൾക്ക് വിവിധ പുരസ്കാരങ്ങളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഫ്ളാഗ് ഓഫ് വൈകിട്ട് 4 മണിക്ക് ബിനി ജംഗ്ഷനിൽ വെച്ച് മന്ത്രി OG ജിനേഷ് നിർവഹിക്കും. മേജർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിക്കും.
0: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626 ആയി. 2000-ൽ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 320 ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം നേപ്പാളിനുള്ള മാനുഷിക സഹായത്തിന്റെ ഭാഗമായി 10 ടൺ സഹായ സാമഗ്രികളുമായി 3-ാമത്തെ വിമാനം ഇന്ത്യ ഇന്നലെ അയച്ചു. നേപ്പാളിൽ പ്രളയത്തിൽപ്പെട്ട പൊന്നാനി സ്വദേശികളെ കണ്ടെത്താനായി കുടുംബാംഗങ്ങൾ നേപ്പാളിലേക്ക് തിരിച്ചു. തൃക്കാവ് സ്വദേശികളും ഓസ്ട്രേലിയൻ പൌരന്മാരുമായ ഈശ്വർ നിവാസിൽ ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. ഈ മാസം 23 കൈലാസ തീർത്ഥയാത്രയ്ക്കായി പുറപ്പെട്ട കുടുംബം 24 കാണും.

0: കാഠ്മണ്ഡുവിലും 26-ന് മാനസരോവറിലും എത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ദേശീയ കായിക ദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിന ആശംസകൾ നേർന്നു. വനിതാ T20 ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ തായ്ലന്റുമായി. ഇന്ത്യയ്ക്കൊപ്പം പാകിസ്ഥാൻ, ഹോങ്കോങ്, തായ്ലന്റ് എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് എയിലുള്ളത്. ഇന്ന് ദുബായിൽ നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. 70 വയസ്സ് കഴിഞ്ഞവർക്ക് വായ്പ അനുവദിക്കുന്നതിലെ നിയന്ത്രണം മൂലം PRS വായ്പ ലഭിക്കാത്ത കർഷകർക്ക് സപ്ലൈകോ നെല്ലുവില നേരിട്ട് നൽകും. SBIയിൽ നിന്ന് വായ്പ ലഭിക്കാത്ത കർഷകർക്കാണ് നെല്ലുവില നേരിട്ട് നൽകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പട്ടിക തയ്യാറാക്കാൻ സപ്ലൈകോ പേയ്മെന്റ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കനറാ ബാങ്കിൽ ഈ വ്യവസ്ഥ ഇല്ലാത്തതിനാൽ അവിടെ അക്കൌണ്ടുള്ള 70 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് PRS വായ്പയായി തന്നെയാകും നെല്ലുവില അനുവദിക്കുക. സംസ്ഥാനത്തെ നെൽകർഷകരിൽ 30%-ത്തിലധികം 70 വയസ്സ് കഴിഞ്ഞവരാണ്. SBIയിലെ വ്യവസ്ഥ മൂലം PRS വായ്പ ലഭിക്കാത്ത കർഷകർ ബുദ്ധിമുട്ടിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് നേരിട്ട് തുക നൽകാൻ സപ്ലൈകോ തീരുമാനിച്ചിരിക്കുന്നത്.
0: കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പൽ മുതൽ പൊഴിയൂർ വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മതസ്പർദ്ധ ഉളവാക്കുന്ന തരത്തിലുള്ള കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച് ഗ്രേറ്റ് സബ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. ഇടുക്കി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ ഗ്രേറ്റ് സബ് ഇൻസ്പെക്ടർ K. വിജേഷിനെതിരെയാണ് അന്വേഷണ വിധേയമായി നടപടിയുണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥർ സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് അച്ചടക്ക ലംഘനമാണെന്ന് ബോധ്യമായതിനെ തുടർന്നാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെകിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തലസ്ഥാന നഗരിയിലെ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും പങ്കെടുക്കും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്ത്, ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626-ആയി. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിൽ രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി കണ്ണൂർ.
4: ആരോഗ്യദീപ്തി.
3: ഇന്ന് ആരോഗ്യദീപ്തിയിൽ സിദ്ധചികിത്സാ രീതികളെക്കുറിച്ച് തലശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സിദ്ധ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M. വിധുപ്രിയ സംസാരിക്കുന്നു.

നമസ്കാരം. ഭാരതത്തിന്റെ തനത് വൈദ്യസമ്പ്രദായങ്ങളിലൊന്നാണ് സിദ്ധവൈദ്യം. ദ്രാവിഡ സംസ്കാരത്തിന്റെ ശക്തമായ സ്വാധീനം

കൊണ്ട് സമഗ്രമായ വീക്ഷണകോണിലാണ് ജീവിതക്രമങ്ങളും ചികിത്സാക്രമങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചഭൂതാത്മകമായ ശരീരത്തെ ത്രിദോഷ സിദ്ധാന്തത്തിന്റെ അടിത്തറയിലാണ് വൈദ്യം സമീപിക്കുന്നത്. ത്രിദോഷത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ രോഗത്തിന് അടിസ്ഥാന പ്രമാണമായി കാണുകയും രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉപാധിയായി മാറ്റുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ആധുനിക ശാസ്ത്രത്തിന്റെ സാധ്യതകളും രോഗനിർണയത്തിന് കാലാനുസൃതമായി ഉപയോഗപ്പെടുത്തുന്നു. ആധുനിക കാലഘട്ടത്തിലെ വൈദ്യപഠനവും ഈ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തിയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കേവലം പരമ്പരാഗതമായ ഒരു ചികിത്സാരീതി എന്നതിനപ്പുറം കാലഘട്ടത്തിന് അനുയോജ്യമായ പരിണാമസത്തകൾ ഉൾക്കൊണ്ട വൈദ്യരീതിയായാണ് ഇന്ന് സിദ്ധവൈദ്യം നിലനിന്ന് പ്രചരിക്കുന്നത്. പ്രകൃതിജന്യമായ ചേരുവകളാണ് സിദ്ധ ഔഷധങ്ങളുടെ അടിസ്ഥാനം. വൃക്ഷലതാദികളുടെ ഭാഗങ്ങളും ജന്തുവർഗങ്ങളുടെ ഉൽപ്പന്നങ്ങളും ധാതുലവണങ്ങളും കൃത്യമായ ശുദ്ധിമുറകളിലൂടെ മനുഷ്യ ശരീരത്തിന് ഉതകുന്ന രീതിയിൽ നിർദ്ദിഷ്ട അളവിൽ സമന്വയിപ്പിച്ച് പാകപ്പെടുത്തി ഔഷധം നിർമ്മിക്കുന്നു. വൈദ്യനിർദ്ദേശാനുസരണം കൃത്യമായ മാത്രയിലും കാലയളവിലും പഥ്യത്തോടെയുള്ള ഔഷധ സേവ രോഗസൗഖ്യം നൽകുന്നു. ഔഷധങ്ങൾ വീര്യപ്രധാനമായവയാണ്. ആയതിനാൽ തന്നെ പ്രകൃതിദത്തമായ ചേരുവകളാണെങ്കിൽ കൂടി കൃത്യമായ അളവിലും പഥ്യാനുഷ്ഠാനങ്ങളിലും ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാം. സാധാരണയായി ഒരു മനുഷ്യന് ബാധിക്കാവുന്ന ജലദോഷ പനി മുതൽ എല്ലാ അസുഖങ്ങൾക്കും സിദ്ധ ചികിത്സ ആശ്വാസമേകുന്നു. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ, ദീർഘകാലമായി നിലനിൽക്കുന്ന രോഗങ്ങൾ, വാതവ്യാധികൾ, ത്വക്ക് രോഗങ്ങൾ തുടങ്ങി ആധുനിക കാലഘട്ടത്തിൽ കാണപ്പെടുന്ന പല രോഗങ്ങൾക്കും പരിഹാരം ഈ വൈദ്യസമ്പ്രദായത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. സിദ്ധവൈദ്യത്തിൽ ഒരു ശ്ലോകമുണ്ട്, ഉണവേ മരുന്ന് എന്ന് വെച്ചാൽ ശരിയായ ആഹാരക്രമം ശരീരത്തിൽ ഔഷധമായി ഭവിക്കുന്നു എന്നതാണ്. സിദ്ധവൈദ്യ സമ്പ്രദായം രോഗത്തിന് ചികിത്സ എന്നതുപോലെ തന്നെ രോഗപ്രതിരോധം നേടിയെടുക്കുന്നതിന് ശരീരത്തെ പ്രാപ്തമാക്കുക എന്നതിന് പ്രാധാന്യം കൊടുക്കുന്നു. സംക്ഷിപ്തമായി പറഞ്ഞാൽ ദിനചര്യയും ഋതുചര്യയും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് രോഗപ്രതിരോധം എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സിദ്ധവൈദ്യ പരമ്പരയിലെ തേരയ്യരും തിരുവള്ളുവരും ദിനചര്യയെക്കുറിച്ചും ഋതുചര്യയെക്കുറിച്ചും അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് തേരയ്യർ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നു. പാലുൽപ്പന്നങ്ങളിൽ ഏറ്റവും ഉത്തമം മോരാണ്. മോര് തന്നെ എത്രയും ലഘൂകരിച്ച് ഉപയോഗിക്കാമോ അത്രയും നല്ലത്. എണ്ണ തേച്ച് കുളിയിൽ ചൂടുവെള്ളം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പകരുറക്കം വർജിക്കുക. അതുപോലെ തന്നെ തിരുമൂലർ തിരുമന്ദിരത്തിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം കഴിച്ച ആഹാരം നന്നായി ദഹിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാവുമ്പോൾ മാത്രം വീണ്ടും കഴിക്കുക. നല്ല വിശപ്പ് തോന്നുക എന്നതാണ് അതിനുള്ള സൂചന. പരസ്പര വിരുദ്ധങ്ങളായതും രസവീര്യങ്ങൾ തമ്മിൽ ചേരാത്തവയും ഒഴിവാക്കുക. ഇവയെല്ലാം രോഗപ്രതിരോധത്തിന് ഉതകുന്ന മാർഗങ്ങളാണ്. ആറുമാസത്തിൽ ഒരിക്കൽ വമന ചികിത്സയും 4 മാസത്തിൽ ഒരിക്കൽ വിരേചനവും 45 ദിവസത്തിൽ ഒരിക്കൽ നസ്യവും ചെയ്യുക. 4 ദിവസത്തിൽ ഒരിക്കൽ ശരീരം മുഴുവനായും എണ്ണ തേച്ച് കുളിക്കുക. 3 ദിവസത്തിൽ ഒരിക്കൽ കണ്ണിൽ അഞ്ജനം എഴുതുക. ഈ ശോധനക്രിയകളെല്ലാം തന്നെ വൈദ്യനിർദ്ദേശാനുസരണം മാത്രമേ ചെയ്യാവൂ. സിദ്ധ ചികിത്സയിൽ വർമ്മ ചികിത്സയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. വർമ്മ ചികിത്സയെക്കുറിച്ച് സിദ്ധവൈദ്യ ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. 100 കണക്കിന് ആധികാരിക വർമ്മ ചികിത്സാ ഗ്രന്ഥങ്ങൾ അഗസ്ത്യർ തുടങ്ങി പല ഋഷിമാരും രചിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രായോഗിക തലത്തിലും വർമ്മ ചികിത്സാ രീതികൾ സിദ്ധവൈദ്യത്തിൽ പ്രയോഗിക്കപ്പെട്ടു വരുന്നു. വാദവ്യാധികളുടെ ചികിത്സയ്ക്കായാണ് വർമ്മ പ്രയോഗങ്ങൾ അധികമായി ഉപയോഗിച്ചു വരുന്നത്. വാദരോഗത്തിന്റെ ചികിത്സയിൽ ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളുടെ അളവ് പരമാവധി കുറയ്ക്കാൻ വർമ്മ ചികിത്സയിലൂടെ കഴിയും. മാത്രമല്ല ഫലപ്രാപ്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നേടിയെടുക്കുകയും ചെയ്യാം. വിവിധ തരത്തിലുള്ള തടവുമുറകൾ, അടങ്കൽ മുറകൾ തുടങ്ങിയവയാണ് വർമ്മ ചികിത്സയിൽ പ്രയോഗിക്കുന്നത്. സിദ്ധവൈദ്യത്തിന്റെ മറ്റൊരു പ്രധാനമായ ശാഖയാണ് കായകൽപ്പം. ശരീരത്തിന്റെ യൗവനാവസ്ഥയിലുള്ള ആരോഗ്യം നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ രോഗശമനത്തിനും കായകൽപ്പ മുറകൾ പ്രയോജനപ്പെടുത്തുന്നു. മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യം ഏറ്റവും ഉത്തമമായ നിലയിൽ നിലനിർത്തി ധാർമ്മികമായ ജീവിത രീതി പിന്തുടരാൻ കായകൽപ്പം ഉപദേശിക്കുന്നു. അതിന് ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഈ ശ്ലോകം. മനമത് ചെമ്മയാനാൽ മന്ദിരം ചൊല്ലവേണ്ട. ഇത് അർത്ഥമാക്കുന്നത് മനസ്സ് ശുദ്ധമായി ഇരുന്നാൽ ഒരുവന് മന്ത്രങ്ങളുടെ സഹായം കൂടെ വേണ്ട എന്നാണ്. ശുദ്ധമായ മനസ്സാണ് യൗവനയുക്തമായ ശരീരത്തിന് ആധാരം.

0: കായകൽപ്പ ഔഷധങ്ങളെക്കുറിച്ച് ആധികാരികമായ സിദ്ധവൈദ്യഗ്രന്ഥം അഗസ്ത്യർ ചെന്തൂരം 300 ആണ്. ഈ ഗ്രന്ഥത്തിൽ അനേകം കായകൽപ്പ മരുന്നുകളെക്കുറിച്ചും പ്രയോഗങ്ങളെക്കുറിച്ചും വിശദമായ വിവരണമുണ്ട്. സിദ്ധവൈദ്യത്തിലെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചും രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ശ്രോതാക്കളിൽ അവബോധം സൃഷ്ടിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിലുള്ള സിദ്ധ ചികിത്സയിൽ പ്രാണ എന്ന പേരിൽ കുട്ടികളുടെ ശ്വാസകോശ രോഗങ്ങൾക്കുള്ള ചികിത്സാ പദ്ധതിയും മകളർ ജ്യോതി എന്ന പേരിൽ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായുള്ള ഒരു പദ്ധതിയും സിദ്ധ ഡിസ്പെൻസറികളിൽ നടപ്പിലാക്കി വരുന്നു. ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി തലശ്ശേരിയിൽ നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ 2020 മുതൽ സിദ്ധ യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നു. സിദ്ധ ചികിത്സയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് ആശുപത്രിയുടെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. നന്ദി, നമസ്കാരം.
1: സിദ്ധ ചികിത്സാ രീതികളെ കുറിച്ച് തലശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സിദ്ധ നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം വിധുപ്രിയ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

5:15 പുലയർപാട്ട് നിരജൻ ഗോപാലനും സംഘവും അവതരിപ്പിച്ചത്. ആകാശവാണി കണ്ണൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന സഹകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. 300+ ഇന്ത്യൻ പൌരന്മാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ന് ദേശീയ കായിക ദിനം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാറിന്. വാർത്തകൾ വിശദമായി. ഏകദിന സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന് കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. ഈറോഡിലുള്ള കൊങ്കു വെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. തുടർന്ന് ബംഗളൂരു

0: ിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ മധ്യേഷ്യൻ സന്ദർശനം ആരംഭിച്ചു. ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളിൽ 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തമാക്കാനും സാംസ്കാരിക സമ്പർക്കം കൂടുതൽ ആഴത്തിലാക്കാനും ഈ സന്ദർശനം ഉപകരിക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റൽ കണക്ടിവിറ്റി, പ്രതിരോധം, ഊർജ്ജ മേഖലകളിലെ സഹകരണം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ചർച്ചയാകും. സന്ദർശനവേളയിൽ താഷ്കന്റിലെ ശാസ്ത്രി സ്മാരകവും താഷ്കന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ മഹാത്മാഗാന്ധി സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സദിർ ജാപറോവിന്റെ ക്ഷണപ്രകാരം 26ാമത് SCCO ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ബിഷ്കെക്കിലേക്ക് എത്തിയിരിക്കും. ബിഷ്കെക്കിൽ വെച്ച് മറ്റ് SCCO നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി 6ാമത് വേൾഡ് നൊമാഡ് ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626 ഉയർന്നു. 2000 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കാണാതായവരിൽ ജലവൈദ്യുത പദ്ധതി ജീവനക്കാർ, വിദേശ പൌരന്മാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരും ഉൾപ്പെടുന്നു. പരിക്കേറ്റ 101 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതിനിടെ പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിലേക്ക് ഇന്ത്യയുടെ അടിയന്തര സഹായ വിതരണം ഊർജ്ജിതമാക്കി. 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി 3ാമത്തെ വ്യോമസേനാ വിമാനം ഇന്നലെ വൈകിട്ട് കാഠ്മണ്ഡു ിലേക്ക് പുറപ്പെട്ടു. നേപ്പാളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. അതേസമയം പ്രളയത്തെ തുടർന്ന് കാണാതായ 320 ഇന്ത്യൻ പൌരന്മാരെക്കുറിച്ച് വിവരമില്ലെന്നും ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽപ്പെട്ട 21 തമിഴ്നാട് സ്വദേശികളായ വിനോദസഞ്ചാരികൾ ചെന്നൈയിൽ തിരിച്ചെത്തി. ഇന്നലെ രാത്രിയാണ് സംഘം ചെന്നൈ വിമാനത്താവളത്തിലെത്തിയത്. യാത്രാ സംഘം സഞ്ചരിച്ചിരുന്ന 3 വാഹനങ്ങളിൽ 1 വെള്ളപ്പൊക്കത്തിൽ മറിഞ്ഞെങ്കിലും യാത്രക്കാർ മരങ്ങളിലും ചെടികളിലും 2 മണിക്കൂറിലധികം പിടിച്ചുകിടന്നാണ് ജീവൻ രക്ഷിച്ചത്. പിന്നീട് രക്ഷാപ്രവർത്തകർ ഇവരെ താൽക്കാലിക ക്യാമ്പിലേക്ക് മാറ്റുകയും ഹെലികോപ്റ്റർ മാർഗം ഡൽഹിയിലെത്തിക്കുകയുമായിരുന്നു. സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിനോദസഞ്ചാരികൾ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. US നിർമ്മിത ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സംവിധാനം വാങ്ങുന്നതിനായി ഇന്ത്യയും അമേരിക്കയും കരാറിൽ ഒപ്പുവച്ചു. തോളിൽ വെച്ച് തൊടുക്കാവുന്ന ഈ അത്യാധുനിക മിസൈലിന്റെ ഉപഭോക്താവായി ഇന്ത്യ മാറുന്നതിനൊപ്പം തന്നെ ഭാവിയിൽ ഇവ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകൾക്കും ഇതോടെ തുടക്കമായി. ഇന്ത്യൻ സൈന്യത്തിന് അമേരിക്ക നൽകുന്ന ശക്തമായ പിന്തുണയുടെ തെളിവാണ് കരാറെന്നും ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായ മേഖലകൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള പുതിയ അവസരങ്ങൾ ഇത് തുറന്നു നൽകുമെന്നും ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാവുക. കേരളകൌമുദിയുടെ 115ാം വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഒത്തൃട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 4 മണിയോടെ നഗരം പുലികൾ കീഴടക്കും. 9 സംഘങ്ങളായി 450 പുലികളാണ് താളമേളങ്ങളോടെ ഇത്തവണ നഗരമധ്യത്തിൽ ഇറങ്ങുക. ഫ്ളാഗ് ഓഫ് വൈകിട്ട് 4 മന്ത്രി OJ ജനീഷ് നിർവഹിക്കും. ഓരോ സംഘത്തിലും 50 പുലികൾ

0: അണിനിരക്ക്. ഒപ്പം നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരിക്കും. മികച്ച പുലിക്കളി സംഘങ്ങൾക്ക് വിവിധ പുരസ്കാരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിന ആശംസകൾ നേർന്നു. മേജർ ധ്യാൻചന്ദിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ഉപരാഷ്ട്രപതി, ഇന്ത്യൻ കായിക താരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന് അഭിമാനമാകുന്നതായി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മേജർ ധ്യാൻചന്ദ് വരും തലമുറകൾക്ക് എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ രാജ്യമുടനീളം കളിക്കളത്തിൽ ഒരു മണിക്കൂർ എന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. ഒരു സമ്പന്ന രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് ആരോഗ്യമുള്ള യുവത്വം, ആരോഗ്യകരമായ സമൂഹവും അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: ആജ് നാഷണൽ സ്പോർട്സ് ഡേ കെ അവസർ പർ സാറേ ദേശ് മേ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കോ ആകെ ബഢാനെ കെ ലിയെ ഏക് ഘണ്ടെ ഖേൽ കെ മൈദാൻ മേ കാര്യക്രം ദിയ ഹൈ. ആജ് സുബഹ സേ മുജെ സൂചന മിൽ രഹി ഹൈ, ലാഖോ കി സംഖ്യ മേ ഹർ ഗലി മേ മൈദാൻ മേ ദേശ് കെ യുവാ ഏക് ഘണ്ടെ കെ ലിയെ ഖേൽനെ കെ ലിയെ ആയേ ഹൈ. മുജെ ഖുഷി ഹൈ, ദേശ് ബദൽ രഹാ ഹൈ, ദേശ് ആകെ ബഢ് രഹാ ഹൈ, നയാ ഭാരത് കാ നിർമാണ് ഹോ രഹാ ഹൈ. നയാ ഭാരത് കെ നിർമാണ് മേ ദേശ് കെ യുവാ ഫിറ്റ് ഹോ, സൊസൈറ്റി സ്വസ്ഥ ഹോ, തഭി സമൃദ്ധ രാഷ്ട്ര ബനേംഗേ.
0: ഖേലേഗാ ഭാരത് ജീതേഗാ ഭാരത് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ദേശീയ കായിക ദിന ആഘോഷങ്ങൾക്ക് ഇന്നലെയാണ് തുടക്കമായത്. ഹംഗറിയിൽ നടന്ന പി എസ് എ ബുഡാപെസ്റ്റ് ഓപ്പൺ സ്ക്വാഷ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ചാമ്പ്യൻ. ഫൈനലിൽ ഹംഗേറിയൻ താരം ബെലാസ് ഫർക്കാസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് വേലവൻ കിരീടം ചൂടിയത്. തമിഴ്നാട് സേലം സ്വദേശിയാണ് വേലവൻ സെന്തിൽകുമാർ. എഫ് ഐ എച്ച് വനിതാ ഹോക്കി ലോകകപ്പിൽ അഞ്ചാം സ്ഥാനം സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് 50 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ച് ഹോക്കി ഇന്ത്യ. ആംസ്റ്റർഡാമിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ജർമ്മനിയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം കൈവരിച്ചത്. 1974 നടന്ന ആദ്യ ലോകകപ്പ് പതിപ്പിൽ ടീം 4 സ്ഥാനം നേടിയതിനു ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ഏറ്റവും മികച്ച പ്രകടനമാണിത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലാന്റിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മത്സരം ആരംഭിക്കും. ഈ മാസം 31 മുതൽ സെപ്റ്റംബർ 1 വരെ സെർബിയയിലെ ബെൽഗ്രേഡിൽ നടക്കുന്ന ഉന്നതതല അനുസ്മരണ യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പൈതൃകം, ഇന്നത്തെ ലോകത്തിനുള്ള പാഠങ്ങൾ എന്നതാണ് ഈ യോഗത്തിന്റെ പ്രമേയം. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രതലവന്മാരുടെയും ഗവൺമെന്റ് തലവന്മാരുടെയും പ്രഥമ സമ്മേളനത്തിന്റെ 65 വാർഷികമാണ് ഈ യോഗത്തിലൂടെ അടയാളപ്പെടുത്തുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന സഹകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. 300-ലധികം ഇന്ത്യൻ പൌരന്മാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ന് ദേശീയ കായിക ദിനം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം ഇന്ത്യയുടെ വേളവൻ സെന്തിൽകുമാറിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കണ്ണൂർ.

0: ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. ചില ഓർമ്മകളുണ്ട് മറവിക്കു പോലും മായ്ക്കാനാവാത്തവ. ചിലപ്പോൾ ആ ഓർമ്മകൾക്ക് അകമ്പടിയായി പാട്ടുകളും ഉണ്ടാകും. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായുള്ള ഒരു പരിപാടിയാണിത്. ഓർമ്മയിൽ ഒരു
1: ഗാനം.
2: എന്റെ പേര് വിമൽ. കണ്ണൂരിലെ ചിറക്കലിലാണ് വീട്. ഞാനൊരു എഞ്ചിനീയറാണ്. വർക്ക് ചെയ്യുന്നത് ഓയിൽ ഇൻഡസ്ട്രി. ഇന്ന സ്ഥലത്തുനിന്നല്ല, പല പല സ്ഥലത്തായിട്ട്

0: രാജ്യങ്ങളിലായിട്ട് ഞാനിങ്ങനെ ഓടി നടക്കും. അപ്പം ഓർമ്മയിലൊരു ഗാനം എന്ന ഈ പരിപാടിക്ക് വേണ്ടി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ഗാനമുണ്ട്. ആ ഗാനം ഓർമ്മിക്കാനുള്ള കാരണം ഇതാണ്. പണ്ട് 2009 ഏകദേശം 18 വർഷം മുന്നേ ഞാൻ ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര ആവേശത്തോടുകൂടിയാണ് ജോയിൻ ചെയ്തത്. കോർ ഇൻഡസ്ട്രിയാണ്, പഠിച്ച ഫീൽഡ് തന്നെ ജോബ് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ജോലിക്ക് ചേർന്നു. ചേർന്ന പാടന്നെ എനിക്ക് എന്നെ അവര് ഇന്ത്യയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു, നേരെ പോയത് ഇറാഖിലോട്ട്. അപ്പൊ ഇറാഖിൽ ജോലി ചെയ്ത് വരുമ്പോൾ അവിടെ നമ്മൾ ഈ നാട് പോലുന്നല്ലോ, ഭയങ്കര ഒരു വ്യത്യാസമായൊരു അന്തരീക്ഷമാണ്. അവിടെ ഒറ്റപ്പെട്ടു പോയി, എല്ലാം കൂടെ ഭക്ഷണം ശരിയാവുന്നില്ല, ജോലി ശരിയാവുന്നില്ല, ഉറക്കം ശരിയാവുന്നില്ല, കാലാവസ്ഥ പിടിക്കുന്നില്ല, എല്ലാം കൂടെ അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു പാട്ടുണ്ട്, നമ്മുടെ മണിച്ചിത്രത്താഴ് എന്ന സിനിമയില്,
1: പലവട്ടം പൂക്കാലം വഴി തെറ്റി പോയിട്ടൊരു നാളും പൂക്കാമം കൊമ്പിൽ.
0: ആ പാട്ട്, ഈ പാട്ട് പലപ്പോഴും ഞാനിങ്ങനെ പാടി നടക്കാറുണ്ട്, അതുപോലെ ഇങ്ങനെ കേട്ട് ഇരിക്കാറുണ്ട്. ഒരു നൊസ്റ്റാൾജി വരുന്ന ഒരു പാട്ടാണിത്.

0: ഹലോ
1: ഹലോ
0: പേര് പറയൂ.
1: പേര് പ്രീതി എന്നാണ്. പ്രീതി പി തമ്പി.
0: പ്രീതി പി തമ്പി.
1: അതെ. എന്റെ ഞാൻ താമസിക്കുന്നത് തലപ്പുറത്തുള്ള ശ്രീകണ്ഠപുരത്താണ്. എന്റെ സ്വദേശം കോട്ടയമാണ്.
0: ഓക്കെ, അതാണ് ഒരു കണ്ണൂർ ആക്സെന്റ് അല്ല. ഓക്കെ, ഇപ്പോ എവിടെ വർക്ക് ചെയ്യുന്നു?
1: ഞാനിപ്പം തളപ്പറമ്പ് താലൂക്ക് ഓഫീസിലാണ്, ഡെപ്യൂട്ടി തഹസീൽദാറാണ്.
0: ശരി. അപ്പൊ ഇവിടെ കണ്ണൂരായിട്ട് ഒരുപാടായോ? അതോ
1: 2007 മുതൽ ഞാൻ കണ്ണൂരുണ്ട്.
0: കണ്ണൂരാണ്. കണ്ണൂർ ഇഷ്ടപ്പെട്ടോ?
1: ആ, കണ്ണൂർ ഇഷ്ടപ്പെട്ടു.
0: തിരിച്ച് കോട്ടയത്തേക്ക് പോകുമോ?
1: പോകും. ഞാൻ ഒരു വർഷം കോട്ടയത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ അമ്മയ്ക്ക് ഒരു ആവശ്യം ഉണ്ടായപ്പോ ഞാൻ ഒരു വർഷം ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയി ജോലി ചെയ്തു. അമ്മ പാരലൈസ്ഡ് ആയിപ്പോയി. ഞാൻ ചെന്നിട്ട് അമ്മയ്ക്ക് ട്രീറ്റ്മെന്റ് നടത്തി, അങ്ങനെ എഴുന്നേപ്പിച്ച് നടത്തി.
0: എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നു.
1: തിരിച്ചുവിടുന്നു.
0: എന്നാലും അവസാനം എന്താ വെച്ചാല് കുറച്ച് നമ്മളെ സർവീസ് എല്ലാം കഴിയുമ്പം നാട്ടിലേക്ക് തന്നെ പോകണം എന്നാണ് ആഗ്രഹം.
1: അല്ലല്ല, ഇവിടുത്തെ വീട് എവിടെയാണ്?
0: ഹസ്ബൻഡിന്റെ വീട് കണ്ണൂരാണ്.
1: കണ്ണൂരാണ്.
0: അതെ, ശരി. കണ്ണൂര് ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു?
1: ഹസ്ബൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടിലെ പറശ്ശിനിക്കടവില് ഇപ്പോ കൺട്രോളിംഗ് ഓഫീസറുടെ ചാർജില് ജോലിയാണ്. ബോട്ട് ഡ്രൈവറാണ്. കെ കെ കൃഷ്ണൻ എന്നാണ് പേര്.
0: അത് ശരി. എങ്ങനെയായിരുന്നു കല്യാണം? കോട്ടയം കണ്ണൂർ
1: ഒരു പ്രണയവിവാഹമായിരുന്നു. നമ്മള് ഞാൻ ഡിപ്ലോമയാണ്. അപ്പൊ അദ്ദേഹം മറൈൻ ഫീൽഡായിരുന്നു. അപ്പൊ നമ്മൾ ഒരു കോളേജിൽ ഒരുമിച്ച് പഠിപ്പിച്ചാണ്. അപ്പൊ അന്നൊരു വേവ് ലെങ്തും എന്തൊക്കെയോ ഒരു സിമിലാരിറ്റീസ് ഒക്കെ തോന്നിയപ്പോ സൗഹൃദമായിരുന്നു മാത്രം. അപ്പോ ഒരു അവിടുത്തെ ഒരു മാഷിന്റെ കല്യാണത്തിന് പോകാനായിട്ട് അദ്ദേഹം വരാന്ന് പറഞ്ഞു. പക്ഷെ അന്ന് വന്നില്ല, എല്ലാവരും ഒരുമിച്ച് പോകുമ്പോ വന്നില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കത്ത് എഴുതിയപ്പോ, സൗഹൃദത്തിന്റെ എല്ലാവരും കത്ത് എഴുതിയപ്പോ ഒരു വരി ഇങ്ങനെ എഴുതിയതില്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുമാത്രം വെറുതെ നിനച്ചു പോയി. അപ്പൊ അദ്ദേഹത്തിനൊത്തിരി സ്ട്രൈക്ക് ചെയ്ത്. അപ്പോഴാണ് നമുക്കിങ്ങനെ രണ്ടുപേർക്കും ഇതൊരു കാര്യം ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് നമ്മളെ നമ്മുടെ ജീവിതത്തെ പറ്റി ഗൗരവമായിട്ട് ചിന്തിച്ചു. അങ്ങനെ എല്ലാത്തരം വ്യത്യാസങ്ങളും ഉണ്ട് ഞങ്ങൾ തമ്മില്. നല്ല രീതിയിൽ നമ്മൾ വ്യത്യസ്തരാണ്, പക്ഷെ ഒരേ വേവ് ലെങ്ത് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ ഒരു പ്രത്യേക ലൈഫാണ് നമ്മളെ കൊണ്ടുനടക്കുന്നത്.
0: നമ്മള് വ്യത്യസ്തരായിരുന്നാലും ഒരാള് മറ്റേവരെ ആക്സെപ്റ്റ് ചെയ്യുക, അവരവരെ അവരായി തന്നെ അവരെ മനസ്സാല് സ്വീകരിക്കുക എന്നുള്ളതിലാണ്.
1: അങ്ങനെ
0: അഡ്ജസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ്മെന്റ് അല്ല വേണ്ടത്, ആക്സെപ്റ്റൻസ് ആണ് വേണ്ടത് എന്ന് തെളിയിക്കുന്ന ആളാണ് നിങ്ങൾ രണ്ടുപേരും അല്ലേ?
1: പിന്നെ ഒറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, കേൾക്കുന്ന എല്ലാവർക്കും. ഇപ്പൊ നമ്മളൊരു കല്യാണം കഴിക്കുമ്പോ പറയത്തില്ല നിനക്കൊരു നല്ല ജീവിതം ഉണ്ട് അവിടെ, നിനക്കൊരു നല്ല ജീവിതം അവിടെ കിട്ടും, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. രണ്ടുപേരുടെ കയ്യിലും ഒത്തിരി നല്ല കാര്യങ്ങളും ചിലപ്പോ ഫോൾട്ടുകളും ഉണ്ടാവും. പക്ഷെ ഇത് രണ്ടുപേരുടെ ചേർത്തിട്ടാണ് ഒരു നല്ല ജീവിതം ഉണ്ടാകുന്നത്. കിളികൾ കൂട് കിട്ടുന്ന പോലെ അവർ രണ്ടുപേരും
0: അങ്ങനെ. അപ്പൊ അവരെ മറ്റൊരു വ്യക്തിയായി അല്ലേ, രണ്ട് വ്യക്തികളാണ്. അവർക്ക് ഇഷ്ടാനിഷ്ടങ്ങളും നിങ്ങൾ പറഞ്ഞതുപോലെ നല്ലതും, നല്ലത് ഏത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് ഓരോരുത്തരും തീരുമാനിക്കുന്നതാണ്. നമുക്ക് നല്ലതല്ല, വേറൊരാൾക്ക് നല്ലത് ഉണ്ടാവുക.
1: അപ്പൊ
0: നമ്മുടെ കണ്ണിലൂടെ നമ്മൾ കാണുമ്പം അത് ഏതാ നല്ലത് എന്നുള്ളതല്ല, നമ്മുടെ ഉള്ളിലുള്ളത് ഉണ്ട്, അതാണ് നമ്മുടെ എന്താ പറയുക, നമ്മൾ അതാണ്. അതിനെ നമ്മളായി മറ്റുള്ളവർ സ്വീകരിക്കുന്നിടത്ത്, മറ്റുള്ളവരെ അവരതാണ് എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് അവിടെയാണ് നമ്മുടെ ബന്ധങ്ങൾ ഉണ്ടാവുക, മനോഹരമായ ബന്ധങ്ങൾ. അത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലായാലും സൗഹൃദങ്ങളിലായാലും ഒക്കെ ഇത് ബാധകമാണ് അല്ലേ?
1: ഓക്കെ.
0: അപ്പൊ ഈ ഓർമ്മയിലൊരു ഗാനം, ഹൃദയരാഗം, എൻ പ്രിയ ഗാനം. ഇതില് പറയുന്ന പാട്ട് ഇപ്പൊ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി പറയുന്ന പാട്ടാണോ? അരികിൽ നീ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ അരികിലുണ്ടല്ലോ, എന്നിട്ടും പാട്ട് മാറ്റാറായില്ലേ?
1: അങ്ങനെ പാട്ട് ഒരു അത് നമ്മുടെ ഒരു സ്വകാര്യതയിലൊരു

0: വലിയൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളാ പാട്ടിനെ അത്രയ്ക്ക്
1: അതെ അതെ ആ
0: ഇഷ്ടപ്പെടുന്നതാണ്.
1: ഓക്കെ,
0: വേറെ
1: അതായിരുന്നു
0: എന്താണ്
1: എല്ലാത്തിന്റെയും തുടക്കം
0: ഇപ്പോഴത്തെ
1: അല്ലേ?
0: പാട്ടാണ്? അതെ അതെ.
1: ഓക്കെ, കുട്ടികള്
0: മക്കള് രണ്ടുപേരാണ്. മോള് ചന്ദനാണ് പേര്. TTC ചെയ്യുന്നുണ്ട്, കോട്ടയത്താണ്. മോൻ ആനന്ദ്, അവൻ ശ്രീകണ്ഠപുരം ഹയർ സെക്കൻഡറി സ്കൂളില് +2
1: ഓക്കെ.
0: സ്റ്റുഡന്റ് ആണ്.
1: അപ്പൊ എന്തായാലും നിങ്ങളുടെ നല്ലൊരു നല്ല സുഹൃത്തുക്കൾക്കാണ് നല്ല ഒരു ഒരുമിച്ച് ജീവിക്കുമ്പം കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പൊ നിങ്ങളുടെ ആ സൗഹൃദവും സ്നേഹവും ഇക്കാലം തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പാട്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും അല്ലേ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണ്. പ്രീതി ആവശ്യപ്പെട്ട ഓർമ്മയിലെ ഗാനമായിട്ട് തിരഞ്ഞെടുത്ത പാട്ടാണ്. പക്ഷെ അത് ഇങ്ങനെ ഈ രീതിയിൽ ചിന്തിക്കുന്നവര് ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവർക്കെല്ലാമായിട്ട് അത് പല പല സാഹചര്യങ്ങളാവാം. അപ്പൊ ഈ ഒരു പാട്ടിനെ മനസ്സിൽ ചേർത്ത് വെക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. അപ്പോ അവർക്കെല്ലാം ആയിക്കോട്ടെ, അവരും എല്ലാം ഓർമ്മകളിലേക്ക് പോട്ടെ അല്ലേ? ഓക്കെ.

സുഖദുഃഖങ്ങൾ കൊണ്ട് സമരസപ്പെടുന്ന ജീവിതം പോലെ കണ്ണീരും പുഞ്ചിരിയും ഇടകലർന്ന സ്നേഹസല്ലാപം. ഓർമ്മയിലൊരു ഗാനം, നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാം. 8281 311 344 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281 311 344. തളിപ്പറമ്പിൽ നിന്ന് പ്രൊഫസർ ഡോക്ടർ ബി കുമാരൻ അയച്ച മെസ്സേജ് ആകാശവാണിയുടെ തൊട്ടടുത്ത ക്യാമ്പസിൽ, അതായത് കൃഷ്ണമേനോൻ ഗവൺമെന്റ് വിമൻസ് കോളേജിൽ 18 വർഷത്തോളം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. എന്റെ ഓർമ്മയിലെ ഗാനം ശാലിനി എന്റെ കൂട്ടുകാരിയിലെ സുന്ദരി സുന്ദരി. ഓർമ്മകൾ ഒരു 45 വർഷം പുറകോട്ടു പോയാൽ 1980-82 കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ ആധുനിക സൌകര്യങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്ന കാലത്ത് എറണാകുളം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ MA പഠിക്കുന്ന സമയം, അന്ന് നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളൊക്കെ പരിചയപ്പെടാനായി പ്രൊഫസർമാർ വടക്കേ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ നമ്മളെ കൂട്ടിക്കൊണ്ട് ടൂർ പോകുമായിരുന്നു. ഓരോ യൂണിവേഴ്സിറ്റിയിലും ചെന്ന് മീറ്റിംഗുകൾ സംഘടിപ്പിക്കുമ്പോൾ പരിപാടികളുടെ ഇടയ്ക്ക് ഹിന്ദിക്കാരായ അവിടങ്ങളിലെ പ്രൊഫസർമാർ കേരളീയരായ ഞങ്ങളുടെ മലയാളം കേൾക്കാനും പാട്ടുപാടാനുമൊക്കെ അതീവ താൽപര്യത്തോടെ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു സെമിനാറിൽ ഞാൻ ആ കാലത്തിറങ്ങിയ സുന്ദരി എന്ന ഈ ഗാനം പാടിയതല്ല, പറഞ്ഞു കേൾപ്പിക്കുകയുണ്ടായി. അതിനുശേഷം മറ്റെല്ലാ മീറ്റിംഗുകളിലും അവർ ആവശ്യപ്പെടും, കുമാർജി സുനായിയെ സുന്ദരി എന്ന്. പിന്നെ അങ്ങോട്ട് 10 ദിവസത്തെ ടൂർ കഴിഞ്ഞു വരുന്നവരെയുള്ള എല്ലാ മീറ്റിംഗുകളിലും എന്നോട് ഇത് പാടി കേൾപ്പിക്കാൻ പറയുമായിരുന്നു. ഇതാണ് ഈ പാട്ടിന്റെ പിറകിലുള്ള ഓർമ്മ. 1980 തിരുവിതാംകൂർ ഭാഗത്തേക്ക് കണ്ണൂരുകാരായ ഞങ്ങൾക്ക് പോകാൻ ഒരു മലബാർ എക്സ്പ്രസ് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ എന്ന വസ്തുത കൂടി ഓർക്കണേ. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇവിടുന്ന് കൊച്ചിയിൽ ഉപരിപഠനത്തിനായി പോയി MA MPhil PhD ഒക്കെ പഠിച്ചിരുന്നത്. കമ്പ്യൂട്ടറോ മൊബൈലോ ഫോട്ടോസ്റ്റാറ്റ് പോലുമോ ഇല്ലാത്ത കാലമായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കണേ. ശരിയാണ് സർ, അറിവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹവുമായി ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാതെ പഠനത്തിന്റെ വഴിയെ മുന്നേറിയ ആ കാലത്തെ ഓർത്തെടുത്ത് താങ്കൾ ടൈപ്പ് ചെയ്തയച്ച ഈ മെസ്സേജ് വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. താങ്കളുടെ ഓർമ്മയിലെ ഗാനത്തിലേക്ക്.

0: ഹലോ
1: ഹലോ,
0: ആരാണ്
1: ഇത്? ജയസൂര്യൻ, കരിവള്ളൂരിൽ നിന്ന്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ്.
0: ഏത് സ്കൂളിലായിരുന്നു കൂടുതൽ കാലം പഠിപ്പിച്ചത്?
1: ഞാൻ കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 16 വർഷം, അവസാന കാലത്ത് 16 വർഷം ഇവിടെ ആയിരുന്നു. ഇവിടെ തന്നെയാണ് റിട്ടയർ ആയത്.
0: ഏത് സബ്ജക്റ്റാണ് മാഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്?
1: ഞാൻ കെമിസ്ട്രി രസതന്ത്ര അധ്യാപകനാണ്.
0: രസതന്ത്രമാണ്, ശരി. അപ്പൊ നമുക്ക് ഓർമ്മകളിലേക്ക് പോകേണ്ട സമയമാണ്.
1: ആയിക്കോട്ടെ.
0: ഏത് പാട്ടാണ് ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നത്?
1: ഓർമ്മകളില് ഒരുപാട് പാട്ടുകളുണ്ട്, എങ്കിലും ഇപ്പോഴും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പാട്ട് മംഗളം നേരുന്നു എന്ന സിനിമയിലെ ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ
0: പാരിതോഷികം
1: പോലെ.
0: ഓക്കെ, എന്താണ് ഇത്? ഇതൊരു നല്ല ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാട്ടാണ്. നല്ല പാട്ടാണ്, നല്ല വരികളും.
1: അതെ അതെ അതെ. ഇത് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എം ഡി രാജേന്ദ്രൻ സാറിന്റെ എണ്ണം പറഞ്ഞ പാട്ടുകളെ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. അതെല്ലാം പിന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. അതിലൊരു ഗാനാണിത്.
0: ആ വരികളോടുള്ള ഇഷ്ടം, ഗാനരചയിതാവിനോടുള്ള ഇഷ്ടം, അതിനു പുറമെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാനം ഈ പാട്ടിന് കൊടുക്കുന്നുണ്ടോ?
1: ഇത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കണ്ട ഒരു ചിത്രമാണ്. ഈ പ്രണയത്തിന്റെ മായി ബന്ധപ്പെട്ട

0: ആകർഷകമായൊരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു നഷ്ടപ്രണയത്തിലേക്ക് പോകുന്ന ഒരു ചിത്രമായിരുന്നു അത്. അപ്പൊ അതിന്റെ അവസാന വരികളാണ് മംഗളം നേരുന്നു എന്നുള്ളത് ആ സിനിമ കണ്ടിട്ടത്.
1: അതിനകത്തൊരു പാട്ടുണ്ട്,

0: ഇതൊരു മനോഹരമായ ഒരു പാട്ടാണ് അല്ലേ, അതിന്റെ അത്ര ശാന്തികൃഷ്ണയും ശ്രീനാഥും ഒക്കെ ഇങ്ങനെ നടന്നു പോകുന്നതും അല്ലേ.
1: നമ്മള് ശരിക്കും ജീവിതത്തില് അവര് ഒന്നിച്ചെങ്കിലും പിന്നീട് തിരിഞ്ഞപ്പോൾ ഞാൻ ഈ പാട്ടാണ് വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. ഒരു അറമ്പയ്ക്ക പാട്ടായി പോയോ സംശയം തോന്നാറുണ്ട്.
0: ഓക്കെ, അതിപ്പം നമ്മളെ ജീവിതവും സിനിമയുമായി നമ്മൾ കൂട്ടിക്കൊഴക്കണ്ട. നമ്മളെ എപ്പോഴും പറയാറില്ലേ അല്ലെ, കലാകാരന്മാരെയും സിനിമകളെയും അതായി കണ്ട് നമ്മൾ ആസ്വദിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ പാട്ടുകളൊക്കെ അവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മളെ പോലെ ആസ്വാദകർക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരാനും ഒക്കെ ആയിരിക്കാം ഈ എം ഡി രാജേന്ദ്രനെ പോലെയുള്ള ഒരു പാട്ടുകൾ എഴുതുന്നതും ഇളയരാജയെ പോലെയുള്ള ഒരു
1: ഓക്കെ
0: ഓക്കെ. അത് അവർക്ക് വേണ്ടി, ആ സിനിമയ്ക്ക് വേണ്ടി മാത്രം ആവില്ല. അത് അങ്ങനെയാണെങ്കിൽ ആ സിനിമ കണ്ടതോടെ അത് തീരുമായിരുന്നു. അങ്ങനെയല്ലല്ലോ, നമ്മളെല്ലാവരും ഇങ്ങനെ മനസ്സിൽ പല ഓർമ്മകളും അല്ലെ, ക്യാമ്പസിലെ ഒരുപാട് ഹൃദയങ്ങൾ ഇതേപോലെ മംഗളം നേർന്ന് പോയിട്ടുണ്ടാവും. അപ്പൊ ഈ പാട്ട് അവർ ഓർക്കുന്നുണ്ടാവും.
1: അതെ അതെ.
0: താങ്കൾക്ക് വീട്ടിലെ ആരൊക്കെയാണ് ഭാര്യ കുട്ടികൾ?
1: വീട്ടില് ഭാര്യ മകൻ, ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ വീട്ടില്.
0: വൈഫ് വർക്കിംഗ് ആണോ?
1: ആ, വൈഫ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു.
0: എവിടെയാണ്?
1: അവള് പെരിയ ഉർസുലിൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്.
0: ദൂരാണല്ലോ അവിടുന്ന് കരിമുളകുന്ന് പോകാൻ?
1: ആ അതെ അതെ. രാവിലെ ഒരു ഏഴരക്ക് പോകും.
0: അപ്പൊ മാഷ് തന്നെ ഉണ്ടാവുമല്ലേ വീട്ടില്?
1: ആ, വീട്ടില് പിന്നെ ആകാശവാണിയുണ്ട്.
0: ആകാശവാണിയുണ്ട്, കൊറേ ഓർമ്മകളുണ്ട് അല്ലേ, പാട്ടുകളുണ്ട്, ഇതുപോലെ എത്രയോ ഓർമ്മയിലെ ഗാനം മനസ്സിലുണ്ടാകും. അതെല്ലാം
1: ഒരുപാട് ഗാനങ്ങളുണ്ട്. പിന്നെ ഇതിൽ തന്നെയുള്ള അല്ലിയളും എന്നുള്ള പാട്ട് വളരെ ഇഷ്ടമാണ്.
0: മോനെന്ത് ചെയ്യുന്നു?
1: മകനും എന്നെ പോലെ തന്നെ ഒരു അധ്യാപക വൃത്തിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പം ഡെയിലി വേജ് ആയി വർക്ക് ചെയ്യുന്നു.
0: ശരി,
1: ഓക്കെ, താങ്ക് യു.

0: ഹലോ, പേര് പറയൂ.
1: ശ്രീകുമാർ.
0: ശ്രീകുമാർ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ പ്രൊഫഷണൽ കൊറിയർ കണ്ണൂരിൽ വർക്ക് ചെയ്യുന്നു.
0: പ്രൊഫഷണൽ കൊറിയർ കണ്ണൂർ. വീട് എവിടെയാണ്?
1: വീട് അഴീക്കോട്, സ്വന്തം വീട്.
0: ഇപ്പൊ നിൽക്കുന്നത്
1: പഴയങ്ങാടി.
0: ഇപ്പം പഴയങ്ങാടിയാണ് താമസം. ആരാണ് പഴയങ്ങാടി ഉള്ളത്?
1: ഭാര്യ വീട്.
0: ഭാര്യ വീടാണ്. ഭാര്യ എന്ത് ചെയ്യുന്നു?
1: അവര് ഇവിടെ ഹരിത കർമ്മസേനയിൽ വർക്ക് ചെയ്യുന്നത്
0: ആണ്. ശരി, ഓക്കെ, മനസ്സിലായി. സന്ധ്യ ചെമ്മഞ്ചേരി. അപ്പോ ഇപ്പൊ നമുക്ക് ഓർമ്മയിലൊരു ഗാനം എന്നുള്ള പ്രോഗ്രാമാണ്. ഓർമ്മകളെ തൊട്ടു വിളിക്കുന്ന, തൊട്ടുണർത്തുന്ന ഒരു ഗാനം ഏതാണ്?
1: ഗോമേതകം കണ്ണിലേന്തി.
0: ഗോമേതകം, ഇങ്ങനല്ലേ പാട്ട്?
1: അത് നമ്മളൊരു പ്രേമസീറും ഷാനവാസും കൂടിയിട്ടുള്ളേ. അപ്പൊ പണ്ട് ആ സമയത്ത് നമ്മള് ഒരു ചാലാട താമസിപ്പോ അവിടുന്ന് നമ്മള് ഇവിടുന്ന് പഴയ നേരം സിനിമയാണല്ലോ, നമ്മള് തിയേറ്ററാണല്ലോ കൂടുതൽ ഇതുള്ള. ഇപ്പത്തെ മൊബൈലും ടി വി ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ചെറുതിൽ എല്ലാ സിനിമയും കാണാൻ പോകും. അപ്പൊ ഇതൊരു നല്ലൊരു ഇതില് അത് കാണാൻ പോയത് കണ്ണൂർ സംഗീത തിയേറ്ററിൽ. അതിന്റെ അതൊരു അതിപ്പോ അത് ആ പാട്ട് എനിക്ക് പിന്നെ മനസ്സിൽ വരുന്നു. ഓർമ്മ
0: വേറൊരു പാട്ട് സന്ദേശമായി.
1: ആ അതെ, പിന്നെ ഒരു നല്ലൊരു സിനിമയാണ്. ഒരു പാട്ട് മുതലുള്ളത്
0: അതെ. സിനിമ പക്ഷെ അത്ര ഹിറ്റ് ഒന്നും ആയില്ലല്ലോ.
1: ഹിറ്റ് ആയിട്ടില്ല, പക്ഷെ അന്നേരം അത് ഇറങ്ങിയാതിക്കെ ഒരു ആ സമയം കുറച്ച് ഓടിയില്ലത്
0: അങ്ങനെ. പിന്നെ ശ്രീകുമാറിനെ പോലെയുള്ളവർ ഏത് സിനിമ വന്നാലും കാണുന്നുള്ള നിശ്ചയദാർഢ്യത്തിലാണ്. ഏത് സിനിമയിലും
1: പാട്ടിനോട് ഭയങ്കര 85 റേഡിയോ വാങ്ങിയതാണ്. അപ്പൊ അവിടുന്ന് 85, അപ്പൊ അതിന് മുന്നേ ഈ പാട്ട് ഇങ്ങനെ സിനിമ കണ്ടിട്ടുള്ളൊരു ഓർമ്മയുള്ളൂ. സിനിമയോട് ഭയങ്കര ഇതാണ്. ഇപ്പൊ തന്നെ ഇപ്പൊ മനസ്സൊന്നും മാറി. നമ്മള് അനുസരണയ ജയൻ സാറല്ലേ, ജയൻ അതാ കൂടുതൽ അവരെയാണ് കൂടുതൽ ഇഷ്ടം.
0: ഇപ്പൊ സിനിമയൊന്നും കാണാൻ പോകാറില്ല.
1: ഇപ്പൊ കാണാൻ പോകും. അതിനോട് താല്പര്യം ഭയങ്കര. ഇപ്പം പഴയ സിനിമയോട് തന്നെ കൂടുതൽ
0: ഇഷ്ടം. ഇപ്പഴും
1: ഇപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ കാണില്ല, അതാണ് കൂടുതൽ. അത് കുറച്ച് നമ്മളെ ഇത് കുറഞ്ഞു, നമ്മളെ ഇത് കുറഞ്ഞില്ല. ഇപ്പൊ മാധ്യമങ്ങളിൽ മാറിയില്ല.
0: എന്തൊക്കെ മാധ്യമങ്ങൾ ഉണ്ടെങ്കിലും ഇതൊക്കെ ഒരു ദൗർബല്യമാണല്ലേ. ഒരു
1: വണ്ടി പാട്ട് എന്റെ ചെറുതില് എന്റെ ഒരു അമ്മമ്മേന്റെ അനുജത്തിന് വീട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് ഞാൻ പാടി ഈ സിനിമ കണ്ടതിന് ശേഷം.
0: ഈ പാട്ടോ?
1: ആ ഈ പാട്ട് കുറച്ച്. അപ്പൊ അതിന് ശേഷം ഇപ്പൊ അത് ഏട്ടനിങ്ങനെ പറയും, നമ്മളെ ജ്യേഷ്ഠനുണ്ട്, എന്റെ കൊറിയർ തന്നെ ഒരു ജ്യേഷ്ഠനുണ്ട്. അപ്പൊ അവരെ നേരത്തെ വിളിച്ചു ചോദിച്ചു, അവര് പറഞ്ഞു നീ ഇന്ത്യ പാട്ടത്തില്ലേ, ഗോമയത്തിന്റെ പണ്ടേ അറിയപ്പെടുന്നത് അതന്നെ നീ പറഞ്ഞു
0: ഓർമ്മയില്ല. ഇത് ശ്രീകുമാർ ഈ പാട്ട് പാടിക്കേട്ട കുറച്ചുപേരും നിങ്ങളെയൊക്കെ ഓർക്കുന്നുണ്ടാവും ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ. ഓക്കെ എന്നാലേ.

കൊലത്ത് വയലിന്ന് രുക്മിണി സുഗുണനാണ്. ഓർമ്മയിലൊരു ഗാനമെന്ന പരിപാടിയിൽ ഇന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് നന്ദനം എന്നുള്ള സിനിമയിലെ മൗലിയിൽ മയിൽ പീലി ചാർത്തി മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി. ഈ പാട്ടെന്താന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം സ്കൂൾ പഠിക്കുന്ന സമയത്ത് പാട്ടെല്ലാം പാടിയിരുന്നു. അതിനുശേഷം ഞാൻ ഒരു പബ്ലിക്കായിട്ട് പൊതുവേദിയിൽ പാടിയത് എൻ്റെ മോള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്. ഇപ്പം മോള് കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായി. മോനും മോൻ 4 5ാം ക്ലാസ് കഴിഞ്ഞായിരുന്നു ആ സമയത്ത്. അപ്പോൾ മോളെ സ്കൂളിൽ ഞാൻ ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കുട്ടികളെ ഏതെങ്കിലും അമ്മമാരോ അച്ഛനോ അച്ഛന്മാരോ പാട്ട് പാടുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോയിട്ട് ഒരു പാട്ട് പാടിയതാണ് ഈ പാട്ട്. അതപ്പോൾ എനിക്ക് ശരിക്ക് അങ്ങനെ എത്ര പാടാൻ പാട്ട് വരികളൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ അടുക്ക പാട്ട് പുസ്തകം കൊണ്ടിരുന്നു. അപ്പോൾ ഈ പാട്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു ഈ പാട്ട്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഞാൻ പഠിച്ച സ്കൂളാണ് പാന്തോട്ടം എടപ്പാറ സ്കൂളിൽ. അതുകൊണ്ട് എനിക്ക് ആ പാട്ട് ആവശ്യപ്പെടുന്നത്.

0: ഹലോ, ആരാണ്?
1: ഉസ്മാൻ കൊടക്കാട്.
0: ഉസ്മാൻ കൊടക്കാട്. അപ്പൊ ഓർമ്മകളെ തഴുകി ഉണർത്തുന്ന ഒരു ഹൃദയരാഗം ഏതാണ്?
1: എന്റെ ഉമ്മാരെ ഓർമ്മക്ക് വേണ്ടിയാ. പണ്ടേ വർഷങ്ങൾക്ക് മുമ്പ് അസുഖമായിട്ട് കണ്ണൂർ ആശുപത്രി പോയി. ഇടയ്ക്ക് സിനിമ പറഞ്ഞ ഭയങ്കര കാര്യമാണ്. ഇത് ഉമ്മ ഡോക്ടർ ഉണ്ടായിട്ടില്ല അവിടെ. ഇത് ഉമ്മാനടയാക്കി ഞാൻ ഡോക്ടർക്ക് പോയി. ഉമ്മാനടയാക്കി സിനിമ കാണാൻ പോയി.
0: ഉമ്മേനെ അവിടെ വയ്യാത്ത ഉമ്മേനെ അവിടെ ആക്കി. കാത്തക്കാനൊന്നും പറ്റൂല.
1: അത് കൊല്ലങ്ങളായി അച്ഛനും പാപ്പ പറഞ്ഞത് സിനിമയാണ്. ഞാനെന്നിട്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞല്ലോ ഞാൻ.
0: ഉമ്മ അവിടെ ഉണ്ടായിരുന്നോ വരുമ്പോ? അതോ തന്നെ പോയോ?
1: അതൊക്കെ പറയാൻ പറ്റില്ല, ഒരേ കരച്ചിലാണ്.
0: അയ്യോ,
1: ഞങ്ങളെല്ലാം അവിടെ കൂടി രവീന്ദ്രൻ ഡോക്ടർ വന്നത്. ഒരേ കരച്ചിലോ ഇന്നും ഒരു ഓർമ്മയായിട്ട് അങ്ങനെ ബാക്കി.
0: അങ്ങനെ കരച്ചലേ കരച്ചല്. എന്നാലും ഉമ്മേനെ, വയ്യാത്ത ഉമ്മേനെ അവിടെ ആക്കിയ സിനിമക്ക് പോയ ശരിയായോ?
1: അത്രയും ഒരു

0: ഞാൻ സിനിമ
1: അതെ,
0: കാണാൻ തുടങ്ങിയാൽ
1: സിനിമ
0: അങ്ങനെ
1: കഴിഞ്ഞാൽ പിന്നെ
0: വെള്ളം
1: ഉമ്മയില്ല, ഒന്നുമില്ല.
0: ശ്രദ്ധിച്ചിരുന്നാ അങ്ങനെ ഉമ്മാനും നേവലേറ്റില്ല, അങ്ങനെ
1: അതെ അതെ.
0: തമിഴമ്മ അമ്മ പോയത്.
1: ആ,
0: പിന്നെ
1: ഇതിനോടൊരു
0: സിനിമ
1: എന്താ
0: പിന്നെ
1: നമ്മുടെ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞ ഒരു മരളായി പോയി.
0: ആ അതെ അതെ അതൊരു ഹരം ആയിപ്പോയി. അത് അങ്ങനെ അങ്ങനെ പോയി,
1: അങ്ങനത്തെ.
0: അങ്ങനെ ഒരു ഓർമ്മ. അത് ഇന്നും ഓർമ്മ, ഉമ്മായിട്ട് കൊല്ലം കുറെ ആയി.
1: ഇന്ന് ഇന്ന് ആലോചിക്കുമ്പോ ഒരുപാട് സങ്കടം വരും അല്ലേ,
0: ആ
1: ഞാനന്ന്
0: പറഞ്ഞു
1: അങ്ങനെ പോയല്ലോ
0: അതെ
1: അല്ലെ. അമ്മയോട് സ്നേഹമില്ലാഞ്ഞല്ല, പക്ഷെ കൊറേ നേരം കാത്തുനിൽക്കണ്ടേ ആ സമയം. എന്നാ പിന്നെ ഒരു
0: അതെ
1: സിനിമ കണ്ട്
0: ഡോക്ടർ ഇങ്ങനെ
1: കളയാം.
0: 3 മണിയാവും പറഞ്ഞു.
1: ഡോക്ടറെ കണ്ടോ എന്നിട്ടന്ന്?
0: കണ്ടു കണ്ടു കണ്ടു അയ്യോ കണ്ടു.
1: എന്തായിരുന്നു ഉമ്മയ്ക്ക് വയ്യാണ്ട്? എന്ത് ഒരുപാട്
0: ദേഹം വേദന എല്ലായിട്ട്
1: അങ്ങനെ ആയിട്ട് പോയതായിരുന്നു. ഉമ്മ വിട്ടുപോയിട്ട് ഒരുപാട് വർഷമായോ? ഉമ്മ എന്ന് പറയുമ്പം ഒരു വേദനയോടെ ഇത് ആലോചിക്കും അല്ലേ. അപ്പൊ ഇത് പാട്ട് ഏതാണ് പറയുന്നത്?
0: ആ സിനിമയിലത്തെ ആ പാട്ടിന്റെ അച്ഛനും
1: മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നാണോ? ഉമ്മേനെ ഓർമ്മിപ്പിക്കും അല്ലേ ഈ പാട്ടൊക്കെ. വേറൊരു തരത്തിലുള്ള ഒരു പാട്ടാണ്, ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു പാട്ടാണ്. പക്ഷെ ഉസ്മാനെ സംബന്ധിച്ച് ഇത് ഉമ്മയെ കുറിച്ചുള്ള ഒരു ഓർമ്മയാണ് അല്ലേ. ഓക്കെ.

ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ

ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344. നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ഷീപ പുഷ്പരാജ്. സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, ശ്രീജിത്ത് പാലയാട്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
6: ചിരവേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല. ലിവൻഡോ കോക്കനട്ട് മിൽക്ക്, ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
7: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
8: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
9: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
8: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
9: ഏറ്റവും പുതിയ റിലീസുകൾ,
8: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
9: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
10: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
12: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: 100,000 പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തരമലബാറിൽ NABH ന്റെ പരിപൂർണ അംഗീകാരമുള്ള

0: ഏക കണ്ണാശുപത്രി.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
0: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണം സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിലെത്തും. പ്രധാനമന്ത്രിയുടെ 2 ദിവസത്തെ സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി ബന്ധം ശക്തമാക്കി, വ്യാപാരം, പ്രതിരോധം, ഡിജിറ്റൽ മേഖലകളിലെ സഹകരണം എന്നിവ മെച്ചപ്പെടുത്തും. ഇന്ത്യ അർജന്റീന സംയുക്ത വ്യാപാര സമിതി 4th യോഗം അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ ചേർന്നു. ഇരു രാജ്യങ്ങളും തമ്മിലെ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തമാക്കാൻ തീരുമാനിച്ച യോഗത്തിൽ അർജന്റീനയിലെ ലിഥിയം ഖനനം, ഊർജ്ജം, ഔഷധ മേഖലകളിലെ സഹകരണം എന്നിവ പ്രധാന ചർച്ചയായി. ദേശീയ കായിക ദിനത്തിൽ 1 മണിക്കൂർ കളിക്കളത്തിൽ എന്ന പ്രചാരണ പരിപാടികളുടെ ഭാഗമായി കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയും അർജുൻ റാം മേഘ്വാളും ന്യൂഡൽഹിയിൽ ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുത്തു. ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും കായിക വിനോദങ്ങൾക്കായി മാറ്റിവെക്കണമെന്ന് മൻസുഖ് മാണ്ഡവ്യ ജനങ്ങളെ ആഹ്വാനം ചെയ്തു. മുഖ്യമന്ത്രിയെ വഴിയിൽ തടഞ്ഞ സംഭവം തെറ്റായ പ്രവൃത്തിയാണെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ്. പാർട്ടി ഇത്തരം കാര്യങ്ങളെ അംഗീകരിക്കാത്തതുകൊണ്ടാണ് നടപടിയെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. CPIയെ UDFലേക്ക് ക്ഷണിക്കുന്ന കാര്യം പാർട്ടി ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ ചർച്ച തുടരട്ടെയെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. സ്വാതന്ത്ര്യസമരസേനാനി PV സ്വാമിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ PV സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആന്റ് സോഷ്യോ കൾച്ചറൽ അവാർഡ് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദിന്. കോഴിക്കോട് കണ്ടംകുളം ജൂബിലി ഹാളിൽ 1 സെപ്റ്റംബർ മുഖ്യമന്ത്രി VD സതീശൻ പുരസ്കാരം നൽകും. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
4: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഇസ് ആകാശവാണി ആൻഡ് ഐ എം ഷഗുൻ ചോപ്ര വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. ദ ഹെഡ്ലൈൻസ്. Prime Minister Narendra Modi embarks on a 4-day visit to Uzbekistan and Kyrgyz Republic, says visit will strengthen strategic partnerships and deepen civilizational ties with Central Asia. Death toll in Nepal flash floods rises to 626, over 2,000 people still missing. India steps up humanitarian assistance. US President Donald Trump announces biggest oil deal with Venezuela. Iranian President Masoud Pezeshkian says Tehran is open to negotiations with Washington but remains deeply cautious. National Sports Day being observed today, Prime Minister Modi pays tribute to Major Dhyan Chand and salutes dedication of sportspersons. Orange alert issued for heavy to very heavy rainfall in Odisha for next 2 to 3 days. And now the news in detail. Prime Minister Narendra Modi has embarked for his 2-day visit to Uzbekistan today. The Prime Minister will visit Tashkent at the invitation of the President of Uzbekistan, Mr. Shavkat Mirziyoyev. During the visit, both the leaders will have discussions on the entire gamut of issues of bilateral importance in Tashkent. In his departure statement, Mr. Modi expressed confidence that his visit to Uzbekistan and the Kyrgyz Republic will strengthen India's strategic partnerships in Central Asia and deepen the civilizational connect with the region. He said, in recent years, India-Uzbekistan strategic partnership has seen significant advancement. The Prime Minister said he is looking forward to having

അമ്പലപ്പറമ്പിലെ സംസ്കൃത ക്ലാസ് അങ്ങനെ തുടങ്ങി. പൂജയും അതിൽ ചേർന്നു. കോളേജ് തുടങ്ങുന്നതുവരെ ഒരു നേരം പോക്ക്, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ മനസ്സിൽ. പക്ഷേ കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ ആ നേരം പോക്ക് പ്രത്യേകതയുള്ള ഒരനുഭവമായി മാറുന്നത് അവൾ അറിഞ്ഞു. സ്വാമിജിയുടെ വാക്കുകളിൽ ആകർഷകമായ എന്തൊക്കെയോ ഉള്ളതായി അവൾക്ക് തോന്നി. അദ്ദേഹം പറയുന്നത് പലപ്പോഴും മുഴുവനായി മനസ്സിലായില്ലെങ്കിൽ പോലും അവൾക്ക് ആ മനുഷ്യനോട് അഗാധമായ ബഹുമാനം തോന്നി. അദ്ദേഹത്തിനും അവളെ ഇഷ്ടമായതുപോലെ, ക്ലാസ്സിൽ അവളെ കൂടുതൽ ശ്രദ്ധിക്കുന്നതുപോലെ. പൂജയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും ഒരു വിസ്മയമായിരുന്നു സ്വാമിജി. അധികം ആരോടും സംസാരിക്കില്ല. മിക്ക സമയവും അദ്ദേഹത്തിന് അമ്പലപ്പറമ്പിൽ തന്നെ അനുവദിച്ചു കൊടുത്ത ചെറിയ മുറിയിലായിരിക്കും. ആരും അങ്ങോട്ട്

0: എല്ലാം പാടില്ല എന്നൊരു നിബന്ധന ആദ്യമേ അദ്ദേഹം വച്ചിരുന്നു. ഇടയ്ക്കൊക്കെ പുഴവക്കത്തെ അമ്പലത്തോണിയും തുഴഞ്ഞ് എങ്ങോട്ടോ ഒക്കെ പോയി വരും. അമ്പലത്തിലെ ഉത്സവം ഒരാഴ്ച അകലെ എത്തി നിൽക്കുന്നു. ഇന്നേ ദിവസമാണ് പൂജയ്ക്ക് നാട്ടുകാർ നൽകുന്ന സ്വീകരണവും ആദരവും. പുതിയതായി സ്ഥലം മാറി വന്നിട്ടുള്ള സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടറാണ് ചടങ്ങിലെ മുഖ്യാതിഥി. നമുക്ക് അങ്ങോട്ട് പോയാലോ ചടങ്ങിലേക്ക്.
1: അങ്ങനെ ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന കൃഷ്ണകരയ്ക്ക് പേരും പ്രശസ്തിയും ലഭിച്ചിരിക്കുന്നു. ആര് കാരണം? ഈ ഇരിക്കുന്ന പൂജമോൾ കാരണം. പൂജ ഇന്ന് ഈ സംസ്ഥാനത്തെ ഏറ്റവും മികവറ്റ വിദ്യാർത്ഥിനിയാണ്. അവളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. പക്ഷേ വാക്കുകളുടെ പ്രശസ്തി പത്രം മാത്രമല്ല നമ്മൾ ഇന്ന് ഈ കുട്ടിക്ക് നൽകുന്നത്. ഇവളുടെ അടുത്ത 2 വർഷത്തെ പ്രീ ഡിഗ്രിയുടെ പഠന ചെലവ് ഈ പഞ്ചായത്ത് ഏറ്റെടുക്കുകയാണ്. ഇത് ഈ വേദിയിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റായ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെയെല്ലാം എത്രയും പ്രിയപ്പെട്ട നമ്പ്യാർ മാഷിന്റെ കൊച്ചുമകളായ പൂജയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. പ്രിയമുള്ളവരെ, അടുത്തതായി നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ സന്നിഹിതനായിട്ടുള്ള നമ്മുടെ പുതിയ CI ജോയി സബാസ്റ്റ്യൻ സാറിനെ പൂജയെ അനുമോദിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം ഇവിടെ ചാർജ് എടുത്തിട്ട് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. നമ്മളെല്ലാം പരിചയപ്പെടാനുള്ള ഒരു അവസരമായി ഇതിനെ ഉപയോഗപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. ഇവിടെ കൃഷ്ണകരയിൽ അല്ല, ചെറിയൂർ സ്റ്റേഷനിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസ്. താമസവും അവിടെ തന്നെ. ശ്രീ ജോയി സബാസ്റ്റ്യൻ സാർ.
2: എല്ലാവർക്കും നമസ്കാരം. സ്റ്റേജിൽ കയറി വലിയ പരിചയമില്ല, പ്രസംഗിച്ച് തീരെയില്ല, അതുകൊണ്ട് തന്നെ അതിന് മുതിരുന്നില്ല. പൂജ എന്ന കുട്ടിയെക്കുറിച്ച് ഞാൻ ഈ നാട്ടിൽ ട്രാൻസ്ഫറായി വരുന്നതിന് മുമ്പ് തന്നെ കേട്ടിരുന്നു പത്രങ്ങളിലൂടെ. ഇപ്പോൾ കാണാനും കഴിഞ്ഞു, സന്തോഷം. കുട്ടിക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒപ്പം എന്റെ ഒരു ചെറിയ സമ്മാനമായി ഈ പേനയും നൽകുന്നു. അഭിനന്ദനങ്ങൾ മോളെ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട ഈ കുട്ടിയെ വളർത്തി ഇവിടെ വരെ എത്തിച്ചത് മുത്തച്ഛനായ നമ്പ്യാർ സാറാണ് എന്ന് ഞാൻ അറിഞ്ഞു. അദ്ദേഹത്തിനും എന്റെ അഭിനന്ദനങ്ങൾ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളെയൊക്കെ കാണാനും ഇവിടെ വരാനും
0: യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും അമ്പലപ്പറമ്പിലെ തന്റെ മുറിയിലിരുന്ന് സ്വാമിജി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അയാളൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് മുറിയുടെ മൂലയിൽ വെച്ചിരുന്ന തന്റെ സൂട്ട്കേസ് തുറന്നു. അതിൽ നിന്നും നീല പുറഞ്ചട്ടയുള്ള ഒരു ഡയറി പുറത്തെടുത്തു. എന്നിട്ട് എന്തൊക്കെയോ എഴുതി. അത് തിരിച്ചു വച്ചിട്ട് പെട്ടിയുടെ ഒരു രഹസ്യ അറയിൽ നിന്നും ഒരു ചെറിയ ബാഗ് എടുത്തു. മെല്ലെ അതിനുള്ളിൽ നിന്നും ഒരു സിറിഞ്ചും ആംബ്യൂളും എടുത്തു. അതിനുള്ളിലെ തെളിഞ്ഞ ദ്രാവകം സിറിഞ്ചിലേക്ക് വലിച്ചെടുത്തു. എന്നിട്ട് ജുബ്ബയുടെ ഇടത് കൈ മുകളിലേക്ക് തെറുത്ത് കയറ്റി. വളരെ വിദഗ്ധതയോടെ സൂചി തന്റെ ധമനിയിലേക്ക് കുത്തിയിറക്കി. സൂചി കുത്തിയതിന്റെ അനേകം കലകൾക്കിടയിൽ ഒരു പുതിയ പൊട്ടുകൂടി വിരിഞ്ഞു.

0: നേരെ ഒത്തിരി ആയിട്ടും ഉറക്കം കിട്ടുന്നില്ലല്ലോ. മനസ്സ് നിറയെ ചിന്തകളും. ഇന്നത്തെ ആ മീറ്റിംഗ്, അവിടെ എല്ലാവരും എന്നോട് കാട്ടിയ ആ സ്നേഹം എന്തായിരുന്നു അല്ലേ? ഒരു മുൻപരിചയമില്ലാത്ത സിഐഎങ്കിൾ പോലും എന്ത് സ്നേഹത്തോടെ എന്നോട് പെരുമാറിയത്? ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് അമ്മയെയും അച്ഛനെയും ഓർമ്മ വരുന്നത്. ഒരുപാടൊരുപാട് ഓർമ്മകൾ. അച്ഛന്റെ സ്നേഹത്തിന്റെ ചൂടും അമ്മയുടെ വാത്സല്യത്തിന്റെ കുളിർമയും ഞാൻ അറിഞ്ഞിട്ടില്ല. ഹോ, കൊതിയാവുന്നു. രാവിലെ ഉണർത്താൻ, ഉമ്മ വെച്ചോമനിക്കാൻ, കുളിപ്പിച്ചൊരുക്കാൻ, ഊട്ടിത്തന്ന് താരാട്ടുപാടി ഉറക്കാൻ, പേനുള്ളിയെടുക്കാൻ. അമ്മ കൈകളിൽ വാരിയെടുത്ത് മേൽപോട്ട് എറിഞ്ഞു പിടിക്കാൻ, സൈക്കിൾ ഓടിക്കാനും തെറ്റാലി കൊണ്ട് അടിക്കാനും പഠിപ്പിക്കാൻ, താടി രോമങ്ങൾ എന്റെ കവിളിൽ ഉരസി ഇക്കിളിപ്പെടുത്താൻ, അമ്മ വഴക്ക് പറയുമ്പോൾ എന്റെ ഭാഗം പിടിക്കാൻ, അച്ഛൻ സ്വാമിജിയെ പോലെ താടിയുള്ള ഒരച്ഛൻ. സ്വാമിജി എന്തൊരു സ്നേഹമാണ് എന്നോട്! ക്ലാസ്സിലെ ഏറ്റവും ഇഷ്ടം എന്നെയാണെന്ന് തോന്നും. ആ ശബ്ദം കേട്ടിരിക്കാൻ തന്നെ രസമാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ ആ തേജസ്. പക്ഷെ ഇന്ന് യോഗം കഴിഞ്ഞ് വെറുതെ സ്വാമിജിയെ കാണാൻ പോയിരുന്നു. കണ്ടപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു ഭാവമായിരുന്നു ആ മുഖത്ത്. വായിച്ചെടുക്കാനാവാത്ത എന്തോ ഒന്ന് സ്വാമിജിയുടെ കണ്ണുകളിൽ കണ്ടു. ഒന്ന് പകച്ചുപോയി. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പതിവുള്ള സ്നേഹവാത്സല്യങ്ങൾ ഉണ്ടായിരുന്നില്ല. വേറെ ഒരു മനുഷ്യനെ പോലെ തോന്നിച്ചു. എന്താ അദ്ദേഹം പറഞ്ഞത്?
1: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി, തുടർ നാടകം നാലാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, സ്വാമിജി അഡ്വക്കേറ്റ് എ ഇസ്മായിൽ സേഠ്, സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സാമുവൽ, പ്രദീപ് മാളവിക, പൂജ, മിന്ന രഞ്ജിത്. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ അഞ്ചാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
2: ആകാശവാണി കണ്ണൂർ.

ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ കണ്ണൂർ സർവകലാശാല MA മ്യൂസിക് പരീക്ഷയിൽ 2nd റാങ്ക് ലഭിച്ച ഋതുപർണ മനോജുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. രാത്രി 7:35 യുവവാണിയിൽ.

രാത്രി 8 മണിക്ക് വളപ്പൂട്ടുകൾ. മലയാള സിനിമയിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ രാത്രി 8 മണിക്ക്.

0: 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ കേൾക്കാം. കായിക ലോകം 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ ഡോക്ടർ മന്ദഭാഗ ശാരദയുടെ സംഗീത കച്ചേരി കേൾക്കാം. രാത്രി 10:00 ആകാശവാണി കണ്ണൂർ.
1: നാട്ടുവഴിയിൽ ഈണങ്ങൾ പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിൽ ഈണങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് പാനൂർ ഭാഗത്താണ്. ആദ്യം കുറച്ച് കായിക അധ്യാപകരുടെ വിശേഷങ്ങൾ കേൾക്കാം. റിട്ടയർമെന്റിന് ശേഷം കുട്ടികൾക്ക് സൗജന്യമായി പരിശീലനം നൽകുകയാണിവർ.
3: ചെണ്ടയാടുള്ള കായിക അധ്യാപകനായ ജയപ്രകാശ് മാഷാണ് കൂടെയുള്ളത്.
4: പാനൂരിൽ നിന്ന് ഒരു 2.5-3 കിലോമീറ്റർ അത്രയേ ഉള്ളൂ ചെണ്ടയാടേക്ക്. ചെണ്ടയാട് എന്ന് പറഞ്ഞാല് കൈവേലിക്കൽ ആ ഭാഗങ്ങളിലാണ്. ഞങ്ങൾ 3 കിലോമീറ്ററാണ് എനിക്ക് പാനൂരിലേക്കുള്ളത്.
3: ഏത് സ്കൂളാണ് ആദ്യമായിട്ട് ഒരു കായിക അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തത്?
4: 1988 പാലക്കൂര് യു പി സ്കൂളിലാണ് കായിക അധ്യാപകനായി ചേർന്നത്. അതിനുശേഷം 32 കൊല്ലത്തെ സർവീസിന് ശേഷം ഞാൻ 2021 റിട്ടയർ ചെയ്തു.
3: കായിക അധ്യാപകനാവണം എന്നുള്ളൊരു ആഗ്രഹം, അത് എപ്പോഴാണ് അത് അതിലേക്ക് എത്തിപ്പെടുന്നത്?
4: അത് എനിക്ക് യു പി സ്കൂളില് പഠിക്കുന്ന കാലം മുതലേ ഉണ്ടായിരുന്നു. യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെയുള്ള സാറന്മാരെല്ലാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഹൈ ജമ്പ്, ലോങ് ജമ്പ് ഇതിലെല്ലാം നല്ല പ്രാക്ടീസ് ചെയ്യുകയും പിന്നെ കളികളോട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പഠനത്തോടൊപ്പം ഞാൻ കളികൾ അങ്ങോളം കൊണ്ടുവരുന്നുണ്ട്. ചെറുപ്പത്തിലെ അതുമായി ബന്ധപ്പെട്ടിച്ച് ഇങ്ങനെ പ്രവർത്തിക്കുകയും പിന്നെ ജില്ലാതല സബ് ജില്ലാതലത്തിലും എല്ലാം മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചിക്കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ട്രോഫികളെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയത് സ്പോർട്സ് മുഖാന്തരം തന്നെയാണ്. അതായത് അതിനുശേഷം വോളിബോളിലേക്ക് മാറി. വോളിബോള് ഞാൻ ഒരു PMSC കരിയാടിന് വേണ്ടി ഞാൻ വോളിബോള് ആ ക്ലബിന് വേണ്ടി കളിച്ചു. കുറേ കാലം ഒരു 10-35 വയസ്സ് വരെ ഞാൻ ആ ക്ലബിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. വിവിധ മേഖലകളുമായി ബന്ധപ്പെടുകയും അതുപോലെ കുറേ ആൾക്കാർ വെച്ചു. അതുകൊണ്ട് ആ വോളിബോളുമായി ബന്ധപ്പെട്ടതുകൊണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാരെയും അതിനുശേഷം

0: ശേഷം ബന്ധപ്പെടാനും കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വോളിബോളിന്റെ റഫറിയായി മാറി. കേരള സ്റ്റേറ്റ് റഫറീസ് ബോർഡിൽ പരീക്ഷ എഴുതി കണ്ണൂർ ജില്ലയിൽ മൊത്തം ഞങ്ങൾ പോയിട്ട് ഒഫീഷ്യേറ്റ് ചെയ്യാറുണ്ട്. എല്ലാ മേജർ ഗെയിംസും ഒഫീഷ്യേറ്റ് ചെയ്യാറുണ്ട്. അതേമാതിരി തന്നെ ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ കളിയും, കബഡി ആയാലും ബാക്കി എല്ലാ കുട്ടികൾ സ്കൂൾസിലെ എല്ലാ മീറ്റുകളും പങ്കെടുക്കുകയും ഞങ്ങൾ ഒരു അഞ്ചാറ് പേരുണ്ട് ഇപ്പോൾ ആ ഒരു മേഖലയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഒരു ഒത്തൊരുമയോട് കൂടി പ്രവർത്തിക്കുന്നവർ. ആ അവരുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ഇപ്പോൾ ആ ഒരു ഇപ്പോൾ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ നമുക്ക് ഒരു മത്സരം സംഘടിപ്പിക്കുമ്പം ഈ 6-7 പേര് അവിടെ അവരെ പ്രസന്റ് ആയിരിക്കും. അവരില്ലാതെ അവിടെ നടക്കില്ല. അങ്ങനെ ആ ഒരു സ്ഥിതിയാണ്. ഞങ്ങൾ പാനൂർ മേഖലയ മാത്രമല്ല, കൂത്തുപറമ്പ്, തലശ്ശേരി സ്റ്റേഡിയം എല്ലാം ഞങ്ങൾ സുപരിചിതമായ സ്ഥലങ്ങളാണ്.
1: ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണ്, താല്പര്യമുണ്ടോ, താല്പര്യത്തോടെ വരുന്നുണ്ടോ?
0: താല്പര്യത്തോടെ ഞാൻ സ്കൂൾ വർക്ക് ചെയ്യുമ്പോൾ എന്റെ കുട്ടികൾ, ഞാൻ ഒരു 10-20 കുട്ടികളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 15 കുട്ടികളെങ്കിൽ തന്നെ എന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. അവരെ നമ്മൾ ഏതിലേക്കാണോ മാറ്റുന്നത് ആ രീതി അനുസരിച്ചായിരിക്കും അത് വരുന്നത്. അത് സർക്കാർ, നമ്മളെ ഗവൺമെന്റും കൂടി ശ്രദ്ധിക്കേണ്ടത്. ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഉണ്ടായാലും സ്കൂളിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ 20 കുട്ടികളെ എടുത്ത 20 കുട്ടികൾ 15 കുട്ടികൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. കൊല്ലം മുഴുവൻ ഉണ്ടാവും, പിന്നാലെ ഉണ്ടാവും. അവരെ നമ്മുടെ സംസ്കാരത്തിനനുസരിച്ചാണ് അവർ മാറി വരുന്നത്. അപ്പോൾ അവർ പിന്നീടുള്ള കാലങ്ങളിൽ അവർ അച്ചീവ്മെൻ്റ്, നല്ല അച്ചീവ്മെൻ്റ് പോയിട്ടുണ്ട് അവർ. അതായത് വലിയ തലത്തിലേക്ക് മത്സരത്തിലേക്ക് പോവുകയും അങ്ങനെ ഇല്ലെങ്കിലും നല്ല കുട്ടിയായിട്ട് വളർന്നു വരുന്നതും കണ്ടിട്ടുണ്ട്. ആ ഇന്നത്തെ തലമുറയിൽ ഞാൻ അത് സ്കൂളിലെ അവസാന ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ മൊബൈലിൻ്റെ ആധിക്യം വന്നതിന് കൂടി കൂടി തന്നെ കുട്ടികളിൽ കുറച്ചൊരു മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ മാറ്റിയെടുക്കാൻ കഴിയും. എങ്ങനെയാന്ന് വെച്ചാൽ കുട്ടികളിൽ ഒരു അധ്യാപകന, ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഹൗസ് സ്കൂൾ ഉണ്ടെങ്കിൽ ഈ കളികളിൽ കൂടെ കുട്ടികളെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ എന്തായാലും കഴിയും എന്ന് ഉറപ്പുണ്ട്.
1: ഒരുപാട് കാര്യങ്ങൾ, കാരണം ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകൂ എന്നാണ്. കുട്ടിക്കാലത്ത് തന്നെ അതിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളതാണ് രക്ഷിതാക്കളായാലും സ്കൂൾ അധ്യാപകർക്കും വലിയൊരു പങ്ക് തന്നെയുണ്ട്.
0: ഫിസിക്കലി, മെന്റലി, എമോഷണലി, സോഷ്യലി ഫിറ്റ് ആയിരിക്കണം ഒരു കുട്ടി. വളർന്നു വരുന്ന കുട്ടി ഈ ഒരു കൺസെപ്റ്റിൽ വളർന്നു വരണം എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ അത് ആ കുട്ടി വന്നു കഴിഞ്ഞാൽ തന്നെ ഏത് കാര്യത്തിലായാലും അവന് ടോളറൻസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, സഹിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇന്നത്തെ കുട്ടിയൊക്കെ അതില്ല, എന്ത് കണ്ടാലും ചാടി പുറപ്പെട്ട അടിയാണ്, മറ്റുള്ള കുട്ടികളെ അടിക്കുക. അങ്ങനെ വൈകാരികമായിട്ടുള്ള അവസ്ഥ മാറ്റിയെടുക്കാൻ ഈ ഒരു വിഷയം നല്ലതാണ് എന്നാണ് എന്റെ അഭിപ്രായം.
1: ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ പാട്ട് പാടു.
0: കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്റെ പുള്ളൂർക്കുടം പോലെ തേങ്ങി. നിങ്ങൾ ആകാശവാണിന്റെ പരിപാടി തന്നെ ഞാൻ രാവിലെ 6 റേഡിയോ ഓണാക്കിയിടും, ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പിന്നെ രാവിലെ ഇങ്ങ് പോരുന്നത് കൊണ്ട് അത് ഓണാക്കിയിട്ടതിന് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് വരുവയ്യാ.
1: ഒരുപാട് സന്തോഷം. പക്ഷേ എന്തായാലും ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഈണങ്ങളാണ്, നന്നായിട്ട് പാടി. എന്തായാലും നമുക്ക് ഈ പാട്ട് കേട്ട് തിരിച്ചു വരാം. പക്ഷേ
0: ഓക്കെ ഓക്കെ.

0: രക്ഷിതാക്കളെ അങ്ങനെ പാനൂർ മേഖലയിലാണ് നാട്ടുവഴി ഇനങ്ങൾ പാട്ടും പറച്ചിലുകളും തേടിയെത്തിയിരിക്കുന്നത്. ഇത് ഇവിടെ കുറച്ച് കായിക അധ്യാപകർ എന്റെ കൂടെ ഉണ്ട്. പേര് പറയും.
1: രാജീവൻ. എന്റെ സ്വദേശം വള്ളിയാണ്. ഇവിടെ ഒരു 6 കിലോമീറ്റർ അകലെ. ഞാൻ 1990 പാനൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക അധ്യാപനയിൽ പ്രവേശിക്കുന്നത്. അപ്പൊ അന്ന് മുതൽ 30 വർഷത്തോളം സർവീസിലുണ്ട്. 2019 റിട്ടയർ ചെയ്തിരിക്കുന്നത്. ഈ 30 വർഷക്കാലവും ഞാൻ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചതാണ്. അപ്പോൾ കുട്ടികൾ എല്ലാ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുക, ഗെയിംസിലായാലും അത്ലറ്റിക്സിലായാലും നല്ല രീതിയിൽ കുട്ടികളെ പരിശീലിപ്പിക്കുകയും ജില്ലാ തലത്തിൽ സംസ്ഥാന തലത്തിൽ വരെ കുട്ടികളെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതിനുശേഷം ഇപ്പം ആ ഫീൽഡിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
0: ശേഷം അതിനുവേണ്ടി എന്നും ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്.
1: എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ കായിക പരിശീലനം മറ്റുള്ള കുട്ടികൾക്ക്, അതായത് സ്കൂളിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്കും മറ്റുള്ള യുവജനങ്ങൾക്കും പരിശീലനം നൽകിക്കൊണ്ട് ഞാനും ആ മേഖലയിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യ, 2 മക്കള്. ഭാര്യ അധ്യാപികയാണ്, മകൻ അധ്യാപകനാണ്, മകള് ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്.
0: ഒരു അധ്യാപക കുടുംബമാണ്. തുടക്കത്തിൽ മുതൽ റിട്ടയർ ചെയ്യുന്ന സമയം വരെ അവിടെ തന്നെയാണ്?
1: അവിടെ തന്നെയാണ്. അത് പ്രൈവറ്റ് സ്കൂളല്ലേ, അവിടെ നിന്ന് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലോ.
0: മറ്റ് അധ്യാപകരെക്കാളും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം ഒരു കായിക അധ്യാപകന്റെ കൂടെ സമയം ചെലവഴിക്കാനായിരുന്നു.
1: ഒരു കായിക അധ്യാപന സ്കൂളിലായെങ്കിൽ ആ കുട്ടികൾക്ക് വളരെ പ്രയാസമായിരിക്കും. തലേ ദിവസം കുട്ടികൾ ചോദിക്കും, നാളെ മാഷെ വരൂലേ എന്ന് ചോദിക്കും. അത്രയും ഇഷ്ടമാണ് കായിക അധ്യാപകരെ.
0: പക്ഷേ ഇതിന് പുറമെ പാട്ട് അല്ലെങ്കിൽ സിനിമ ഒക്കെ ഇഷ്ടമാണ്?
1: അല്ല, ഇഷ്ടമാണ്. സിനിമയൊക്കെ കാണും.
0: നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ മാഷെ? രണ്ടുപേരും പാടുമോ?

0: ശ്രോതാക്കളെ, അങ്ങനെ നമ്മള് പാനൂരാണുള്ളത്. പേര് പറയും.
1: എന്റെ പേര് മുകുന്ദൻ. പിന്നെ കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർ ചെയ്ത കായിക അധ്യാപകനാണ്.
0: സ്വദേശം എവിടെയാണ്? പാനൂരാണ്.
1: പാനൂരാണ് സ്വദേശം.
0: എന്തുണ്ട് പുതിയ കാലത്തെ വിശേഷങ്ങൾ?
1: പുതിയ കാലത്ത് ഇപ്പം മഴക്കാലമാണ്. ഇപ്പൊ കളികളൊക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കായിക മേഖലയിലൊക്കെ കുട്ടികൾക്കുള്ള താല്പര്യം കുറഞ്ഞു വരുന്ന എല്ലാം ട്യൂഷൻ രീതിയിലാണ് രക്ഷിതാക്കന്മാർ.
0: പഠനം അതിന് പുറമേയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി കുറഞ്ഞു എന്നാണ് മാഷ് പറയുന്നത്.
1: ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറഞ്ഞാണ്. രക്ഷാക്കന്മാർക്ക് പഠിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാല് അതിന് പിന്നെ പഠിക്കുക, നല്ല ജോലി വാങ്ങുക എന്നുള്ളത്. കായിക മേഖലയിലേക്കുള്ള താല്പര്യം കുറഞ്ഞു വരുന്നതാണ്. അതിന്റെ പ്രധാന കാരണം സ്കൂളുകളിൽ കായിക അധ്യാപകരുടെ പോസ്റ്റുകളില്ല. അതുകൊണ്ടാണ് കായിക മേഖലയിലേക്കുള്ള ഉത്തേജനം ഇല്ലാതെ. ശരിക്കും പറയാൻ വെച്ചാൽ
0: നന്നായിട്ടൊന്നും ഓടാൻ അല്ല ഇന്നത്തെ കുട്ടികൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം.
1: കബഡി കമ്പവലിന്റെ ഒരു ക്വാളിഫൈഡ് റഫറിയാണ്. ജനമൈത്രി പോലീസിന്റെ ബെന്നി സാർ കായിക സംസ്കാരത്തിലേക്ക്, ഒരു സ്പോർട്സ് സംസ്കാരത്തിലേക്ക് പുതിയ തലമുറയെ നല്ല രീതിയിലേക്ക് വളർത്താൻ വേണ്ടിയിട്ട് അയാളുടെ മനസ്സ് അദ്ദേഹത്തിന് പ്രചോദനം ചെയ്തുകൊണ്ടാണ്, താല്പര്യപ്പെട്ടുകൊണ്ടാണ് നമ്മളൊക്കെ രാവിലെ ഒരു 6 മണിക്ക് ഗ്രൗണ്ടിൽ വന്നിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്.
0: ശരീരവും മനസ്സും ഫിറ്റ് ആയിരിക്കും അല്ലെ? രഹസ്യമായി ചോദിക്കട്ടെ, ആരും കേൾക്കണ്ട, എത്ര പ്രായമുണ്ട് മാഷ്?
1: എനിക്ക് 73 വയസ്സായി.
0: 73 വയസ്സ് അല്ലെ? ഇപ്പോഴും ചെറുചെറുക്കോടെ ആരോഗ്യത്തോടെ നിൽക്കാണ്. നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ.
1: നിലവിന്റെ കായലിൽ നിലയില്ല കായലിൽ കനവിന്റെ സുന്ദര കളിയോടം, ഒരു കനവിന്റെ സുന്ദര കളിയോ.

0: കൂടെ ഒരു ചേട്ടനെ പേര് പറയും.
1: എന്റെ പേര് റിജേഷ്, ഞാൻ സബ്സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന കെ സി ബി.
0: ഒരുപാട് റിസ്ക് ഉള്ള ജോലിയാണ് അല്ലേ? ഒരു കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മഴക്കാലം വരികയാണ്, വഴിയിടങ്ങളില് പൊതു സ്ഥലങ്ങളില് ആളുകൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ചിലപ്പോൾ ഉണ്ടാവും ഈ ഇലക്ട്രിക് ലൈനൊക്കെ പൊട്ടി വീണിട്ടുണ്ടാവും അല്ലെ, നമുക്ക് അറിയാതെ. അങ്ങനെ പല അപകടങ്ങളും എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ഒരു മഴക്കാലത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്?
1: ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയാൻ, കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ സർവീസില് സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞൊരു സന്നദ്ധ സംഘടനയുണ്ട്, അതിലെ മെമ്പർ കൂടിയാണ് ഞാൻ. അപ്പോ സേഫ്റ്റി പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ അറിവ് കൃത്യമായിട്ട് എൻ്റെ വർക്കിലും അതുപോലെ എൻ്റെ ജീവിതത്തിലും പകർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പൊതുവിടങ്ങളിൽ ഇപ്പം മഴക്കാലത്ത് പ്രത്യേകിച്ച് ലൈന് പൊട്ടി വീഴും. അപ്പോൾ സ്കൂൾ പരിസരങ്ങളിലൊക്കെ എൻ്റെ അനുഭവത്തിന് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ലൈന് പൊട്ടി, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിനിടയിൽ ലൈന് പൊട്ടി വീണ്, സ്കൂൾ വിടുന്ന സമയമാണ്, നല്ല മഴയാണ്. അപ്പോൾ കുട്ടികളെ അവിടെ ബ്ലോക്ക് ചെയ്യാൻ, എൻ്റെ ഡ്യൂട്ടി അന്ന് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് അവിടെ നിന്നിട്ട് സേഫ് ആക്കിയിട്ട് കെ സി ബിയിൽ കൃത്യമായ സെക്ഷൻ ഓഫീസിൽ വിളിച്ചിട്ട് അവരെ കൊണ്ട് കട്ട് ചെയ്യിച്ചിട്ടുള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ സാധാരണ ആളുകൾ പോകുന്നതുപോലെ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു അനുഭവം, ദുരനുഭവം നമുക്കുണ്ടാകുമായിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മഴക്കാലത്ത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ മരങ്ങൾ പൊട്ടി വീഴാം, പിന്നെ ലൈന് പൊട്ടി വീഴാം. അപ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ നടക്കണം. എന്നാലേ അത് ഒരു ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നത് സത്യമാണ്.
0: ഈ ഒരു മഴയൊക്കെ വരുമ്പോൾ നിരന്തരം കോളുകളായിരിക്കും അല്ലേ? ഏറ്റവും കൂടുതൽ ജോലി ഭാരമുള്ള ഒരു സമയമാണ് എല്ലാ മഴക്കാലത്തും. പ്രത്യേകിച്ചും കെ സി ബി പോലുള്ള ഉദ്യോഗസ്ഥർക്ക് ഫോണിന് നിരന്തരം അല്ലെ, ചിലപ്പോൾ വിളിച്ചാൽ കിട്ടാറില്ല, ഫോണ് പുറത്തായിരിക്കും. എങ്ങനെയാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്?
1: സത്യത്തില് അത് തെറ്റിദ്ധാരണയാണ്. ഫോൺ ഒരിക്കലും എടുത്ത് വെക്കാറില്ല, പക്ഷേങ്കിൽ അത് ജനങ്ങൾ തെറ്റിദ്ധാരണയാണ്. തീർച്ചയായിട്ടും പിന്നെ ഫോണ് എൻഗേജ് ആയി ഒരു ഭാഗത്ത് സപ്ലൈ ഇല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു 10 പേരെങ്കിലും ഒരുമിച്ച് വിളിക്കുന്നുണ്ടോ, ആ സമയത്ത് ഫോൺ എൻഗേജ്. അയ്യോ സത്യമാണ് അവിടെ നടക്കുന്നത്.
0: ഇപ്പം ഒരേ സമയത്ത് ഇപ്പം ഒരു ഏരിയയിൽ, ഇപ്പം പാനൂർ ഏരിയ ആയിക്കോട്ടെ, അവിടെയുള്ള പരിധി എവിടം വരെ ഉണ്ടാവും? പാനൂർ ടു എവിടം വരെയാണ് നിങ്ങൾ ഈ പ്രശ്നങ്ങൾ നടന്നാൽ, അതായത് ഇലക്ട്രിക് ലൈനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് എത്തിപ്പെടേണ്ടി വരിക?
1: പാനൂർ സെക്ഷന്റെ പരിധി എന്ന് പറഞ്ഞാൽ ഇപ്പം പാറാട് സെക്ഷൻ, മുന്നേ പാറാട് സെക്ഷൻ പടുത്തായിട്ട് വന്നതാണ്. അപ്പം പാനൂർ മേഖല എന്ന് ശരിക്കും പൊയിലൂര് വരെ എത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ പാറാട് സെക്ഷൻ വന്നതോടുകൂടി ഏതാണ്ട് നമ്മൾ കെ സി മുക്ക്, ഈ ഭാഗത്താണെങ്കിൽ കൂറ്റേരി ആ ഭാഗത്താണ് കെ സി മുക്ക്, പിന്നെ ഇങ്ങോട്ട് ചമ്പാട് ഭാഗങ്ങളിൽ അത്രയും കാര്യങ്ങളാണ്, ഏരിയ കുറച്ച് കുറഞ്ഞു.
0: എന്തൊക്കെ തന്നെയാലും നമ്മുടെ കെ സി ബിയിൽ ജോലി ചെയ്യുന്ന ഓരോരോ വ്യക്തികളും ഒരുപാട് സേവനങ്ങളാണ് അവർ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്നത് അല്ലേ? നമ്മളൊക്കെ കറണ്ട് പോലെ പഴി പറയുമെങ്കിൽ കൂടി അവരവരുടെ ജീവൻ പണയം വെച്ച് അവരുടെ സമയം ജീവനെല്ലാം നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു വിഭാഗമാണ് ഓരോ കെ സി ബി ജീവനക്കാരും. എന്തായാലും നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിത് ആകാശവാണിയുടെ നാട്ടുവഴി ഇനങ്ങളാണല്ലോ. പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടമാണോ?
1: പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്,
0: പാടില്ല എന്നാണ്
1: പാടാൻ അറിയില്ല.
0: ഇഷ്ടപ്പെട്ട ഒരു

0: പ്രേക്ഷകാക്കളെ, അങ്ങനെ പാനൂരാണ് നമ്മള് നാട്ടുവഴിയിൽ പാട്ടും പറച്ചിലുകളും തേടി എത്തിയിരിക്കുന്നത്. ഇതാ കൂടെ ഒരു ചേട്ടന്റെ പേരൊന്ന് പറയൂ.
1: പ്രവീൺ, കരാട്ട ദിവാനാണ്. കരാട്ട പഠിപ്പിക്കുന്ന പാനൂരിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ചെണ്ടിയാട് അബ്ദുറഹ്മാൻ മറയോ സ്കൂള് പഠിപ്പിക്കുന്നുണ്ട്. ചെറുവാഞ്ചേരി യു പി സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈസ്റ്റലാംകോട് എൽ പി സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്. കണ്ണമ്പൊയിൽ എൽ പി സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്. കൊളവല്ലൂർ യു പി സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്.

0: അങ്ങനെ കുറെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്.
1: അതായത് പാനൂർ മേഖലയിൽ എല്ലാ സ്കൂളുകളിലും ഉള്ള ഒരു കരാട്ട അധ്യാപകനാണ്. ഓക്കെ, ഏതൊക്കെ ബെൽറ്റുകളാണ് നമ്മുടെ ഒരു കരാട്ടയിൽ? സാധാരണ നമ്മളിപ്പം കളറി ചോദിക്കുമ്പോൾ 18 അടവുകൾ ചോദിക്കും അല്ലെ, കരാട്ടയെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിൽ പറയാനുള്ളത്?
0: കരാട്ടന്റെ ബെൽറ്റ് ഫസ്റ്റ് യെലോ ബെൽറ്റ് കൊടുക്കും, യെലോ ബെൽറ്റ് മുതൽ ബ്രൗൺ ഫസ്റ്റ് വരെ, പിന്നെ ബ്ലാക്ക് ബെൽറ്റ്. ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയാൽ കരാട്ടേന്റെ തുടക്കം നമ്മൾ പറയാം. കരാട്ട പഠിക്കുന്ന കുട്ടികൾ യൂണിഫോം ഇട്ടാൽ കരാട്ട പഠിച്ചെന്ന് പറയും ചില ആൾക്കാർ, അതല്ല അതിന്റെ കണക്ക്. പിന്നെ ഒരു ബ്രൗൺ ബെൽറ്റ് കിട്ടി, ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയതിന് ശേഷമാണ് കരാട്ടേന്റെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക. അപ്പം ഫസ്റ്റിൽ ചേർന്നപാടെ തന്നെ എല്ലാവരും ഞാൻ കരാട്ട പഠിച്ചെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കുക. ഞാൻ 10-35 കൊല്ലമായി കരാട്ട പഠിപ്പിക്കുന്നത് പാനൂർ മേഖലയിൽ തന്നെ. പാനൂരിൽ തന്നെയാണ് എന്റെ കരാട്ട സെന്റർ, പാനൂർ പോസ്റ്റ് ഓഫീസിന്റെ മേലെയാണ്. പിന്നെ നമ്മളെ മൂന്നാൾ കൂടിയാണ്, ഞാൻ, സെൻസായി ബാലമാഷുണ്ട്, സെൻസായി ആദം സാറുണ്ട്, മൂന്ന് പേരും കൂടി കരാട്ടെ ക്ലാസ് നടത്തുന്നുണ്ട്. നല്ലവണ്ണം കുട്ടികളുണ്ട്. അപ്പം കരാട്ടെ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ട്രെയിനിങ് ഇല്ലാതെ നടക്കൂല. കുട്ടികളൊന്നും അത് വീട്ടിൽ നിന്ന് ഒന്നും ചെയ്യുന്നില്ല. സ്കൂൾ വണ്ടി വരുന്നു, കുട്ടികളെ കൂട്ടി പോകുന്നു, ഒരു വർക്കും ചെയ്യുന്നു. ചില കുട്ടികൾ ഞായറാഴ്ച എഴുന്നേൽക്കാതെ കുട്ടികളുണ്ട്. പിന്നെ ഉച്ചക്ക് എഴുന്നേറ്റ് കുറച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച്, ഭക്ഷണം ഒന്നും വേണ്ട കുട്ടികൾക്ക്, ഇപ്പം
1: ഫോണ് മതി.
0: അപ്പോൾ അത്
1: ഒരു കായിക ഇതിലേക്ക് കുട്ടികളെ കടത്തിവിടാതെ ഇന്നത്തെ ഒരു തലമുറക്ക് ആരോഗ്യമില്ലാത്ത ഒരു തലമുറയായിരിക്കും ഇനി വളർന്നു വരുന്നതെന്ന് തോന്നല്ലേ?
0: തീർച്ചയായും ആരോഗ്യമില്ലാത്ത തലമുറ തന്നെ. കുട്ടികളെ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് സമയം ഒന്ന് ഓടിക്കുമ്പോൾ കുട്ടികളാകെ പണിയായി
1: പോകുന്നില്ലേ?
0: നമ്മളെ ക്ലാസ്സിൽ ചേർന്ന കുട്ടികൾ ചിലപ്പം വന്ന് നമ്മൾ ഫസ്റ്റിൽ ഓടിക്കൊന്നുമില്ല, ചെറുങ്ങനെ ചെറുങ്ങ നോക്കും ഇവരുടെ പോക്ക് എങ്ങനെയാണെന്നുള്ളത്. വളരെ പ്രശ്നമാണ്. ഒരു റൗണ്ട് ഓടിക്കണമെങ്കിൽ ഒരാഴ്ച കഴിയും. ഇപ്പം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ പട്ടാളത്തിലും പോലീസിലും പോകുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. 5-8 കൊല്ലമായി.
1: പണ്ട് കുട്ടിക്കാലത്ത് ആരെങ്കിലും ഓടിച്ചാടി മരത്തിൽ കയറി അല്ലെ, മരത്തിൽ കയറാത്ത ഒരു കുട്ടി പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് കുട്ടികൾക്ക് മരത്തിൽ കയറാൻ പേടിയാണ്. ഒരു പക്ഷേ രക്ഷിതാക്കൾ തന്നെ കയറണ്ട, വീഴും എന്ന് പറഞ്ഞല്ലേ കുട്ടികളെ ഒതുക്കി നിർത്തുക.
0: തീർച്ചയായും ചെറുതിലുള്ള നമ്മൾ വീട്ടിൽ നിന്ന് കുരുത്തക്കിട കളിച്ചിട്ട് ഓടി വീട്ടിൽ നിന്നുള്ള സൗണ്ട് കേട്ട് അമ്മ ഓടുമ്പോൾ അല്ല, നമ്മള് വീണാലേ നമ്മൾ തന്നെ എഴുന്നേറ്റ് ഓടണ്ടേ? അമ്മ വരുന്നത് വടിയെടുത്തിട്ട് നമ്മളെ പിന്നെ അടിക്കണം. അപ്പൊ ആ എഴുന്നേറ്റ് ഓടുമ്പോ നമ്മുടെ ചെറിയ ഉളുക്കെല്ലാം അങ്ങ് പോകും. ഇപ്പൊ ചെറുങ്ങനെ ഒരു കുട്ടി വീണാല് അമ്മ വരുന്നവരാണെന്ന് കരഞ്ഞു നിൽക്കും. കരഞ്ഞ് അമ്മ പിടിച്ചെണീക്കുമ്പോൾ തന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നവർ. ചെറിയ പ്രശ്നമുണ്ട്. നമ്മളെ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ തന്നെ ചിലപ്പോ ചെറിയ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇവനിന്ന് കളിക്കാൻ പറ്റൂല, ഇവന്റെ കാല് ചെറിയ വേദന ഉണ്ടെന്ന് ഞാൻ പറയും. നിങ്ങൾ കളിക്കും, അപ്പൊ ഒരു മണിക്കൂർ കളിക്കുമ്പോൾ കാലിന്റെ വേദന പോകും. അപ്പോ അങ്ങനെ രക്ഷിതാക്കള് വന്നാടെ ഇരിക്കുമ്പോൾ പറയാം, ഓ അല്ലെ ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോകണേനും, ഇവന്റെ ഇന്നലെ രാത്രി പറയുന്ന കാലുവേദന ഉണ്ട്. അപ്പൊ നമ്മളൊന്നും ഫിസിക്കല് ട്രെയിനിങ് ഇല്ല, എക്സസൈസ് നിർബന്ധമാണ് കുട്ടികൾക്ക്.
1: ഏത് തരത്തിലായാലും സാരമില്ല അല്ലേ, നമ്മൾ പഠനത്തിന് പുറമെ കുട്ടികൾക്ക് ശാരീരികപരമായിട്ട് അവരെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ അല്ലെ. എന്തെങ്കിലും ഒരു കായിക ഇനത്തിലേക്ക് എല്ലാ രക്ഷിതാക്കളും കുട്ടികളെ പങ്കെടുപ്പിക്കണം, അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും നൽകണം എന്ന് കൂടി പറയാൻ.
0: കുട്ടികളോടൊന്നും പറഞ്ഞുകൂടാ. കുട്ടികളുടെ അടുത്ത് ഫോണ് വാങ്ങിച്ച് വെച്ചതിന് ആ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. കുട്ടികൾക്ക് മനസ്സിനൊരു ധൈര്യമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ പണ്ടെല്ലാം കുട്ടികളെ അടിക്കും, വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അടിക്കും. അടികൊണ്ടാൽ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, അത് കുറച്ച് കഴിയുമ്പോൾ മറക്കും.
1: ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ കരാട്ടെ മാസ്റ്ററായ പ്രവീൺ മാഷ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ വിഷയങ്ങളൊക്കെ അടനിൽക്കട്ടെ. നമുക്കൊരു പാട്ട് വേണ്ടേ അല്ലേ മാഷ്? പാടൂ.
0: പാട്ട് എനിക്ക് കേട്ട് ആസ്വദിക്കുന്നതാണ്, പാട്ട് ഞാൻ പാടലില്ല.
1: ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞാൽ മതി.
0: കുറേ ഇഷ്ടപ്പെട്ടുണ്ട്, പക്ഷേ ഞാൻ പാട്ട് കേൾക്കാതെ ദിവസമില്ല. ഞാൻ വണ്ടിയിൽ വരുമ്പോൾ പാട്ട് വെച്ചിട്ട് വരും, പിന്നെ റേഡിയോ കേൾക്കും. പാട്ട് പാടിയാൽ ചിലപ്പോൾ അത് ഫൗളായി പോകും. അതുകൊണ്ട് ഞാൻ പാട്ട് ഇന്നേതാ വേണ്ടത് പറയാ. കാതോട് കാതോരം ഈ പാട്ടൊന്ന് നിങ്ങൾ സൗകര്യത്തിൽ വെക്കാം.
1: ഓക്കെ, പാട്ട് കേട്ട് തിരിച്ചു വരാം.
0: ഓക്കെ, താങ്ക് യു.

0: അങ്ങനെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കുന്നോത്ത് പറമ്പിലാണ്. കൂടെ ഒരു ചേട്ടനുണ്ട്, പേര് ബാബുരാജ്.
1: നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഈ പരിപാടിയായി പോകുമ്പോൾ സ്ഥലങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതങ്ങളും കൗതുകവും തോന്നും അല്ലെ. കുന്നോത്ത് പറമ്പിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പേര് കിട്ടിയതും ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയും എന്താണ്?
2: കുന്നോത്ത് പറമ്പ് എന്ന് പറയുമ്പോൾ കൊന്ന പൂത്ത പറമ്പ് എന്നുള്ളതിന്റെയും അതേപോലെ തന്നെ കുന്നുകൾ ഒത്തുചേർന്ന പറമ്പ്, അതായത് കുന്നോത്ത് പറമ്പിന്റെ ചെറിയ പ്രദേശത്തിന്റെ ചുറ്റുവട്ടത്തുള്ള പല പ്രദേശങ്ങളും കുന്നുകളാൽ ചുറ്റപ്പെട്ടതാണ്. അപ്പോൾ കുന്നുകൾ ഒത്ത പറമ്പ് കുന്നോത്ത് പറമ്പ് എന്നും കൊന്ന പൂത്ത പറമ്പ് കുന്നോത്ത് പറമ്പ് എന്നും രണ്ടു പേരുകൾ അനുർത്ഥമാക്കിക്കൊണ്ടാണ് കുന്നോത്ത് പറമ്പ് ഉണ്ടായതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.
1: അപ്പൊ അങ്ങനെയാണ് ഈ പേരിന്റെ ഒരു ചരിത്രം കിടക്കുന്നത്. മറ്റെന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത്?
2: തനി ഗ്രാമീണ പ്രദേശമാണ്. പക്ഷെ ഇപ്പോ കാർഷിക രംഗത്ത് നിന്നുള്ള പുറകോട്ട് പോയതിന്റെ ഭാഗമായി ഗ്രാമീണത നഷ്ടപ്പെട്ടു. എങ്കിലും അതിന്റെ ഓരം പറ്റിക്കൊണ്ട് നിൽക്കുന്ന പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർ അതിനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കുറച്ച് ഗ്രാമീണത നമുക്ക് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നുണ്ട്. പ്രകൃതി രമണീയമായ വയലുകളും അതേപോലെ തന്നെ ചെറിയൊരു പുഴയും ഒക്കെ ഉള്ള നല്ല പ്രദേശമാണ് കുന്നത്തുറമ്പ്. അതേപോലെ തന്നെ സാംസ്കാരികപരമായി ഒരുപാട് മുന്നേറ്റങ്ങൾ ഉള്ള സ്ഥലമാണ്. നാടൻ പാട്ടുകളും നാട്ടിപ്പാട്ടുകളും അതേപോലെ തന്നെ പഴയകാല നാടകങ്ങളും അതേപോലെ തന്നെ സാഹിത്യപരമായിട്ടുള്ള സൃഷ്ടികളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ് കുന്നത്തുറമ്പ്.
1: ഈ കുന്നത്ത് പറമ്പിന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്?
2: കുന്നത്തുറമ്പിന് അടുത്തുള്ള പ്രദേശങ്ങൾ പറയുമ്പം പിന്നെ കൈവേലിക്കൽ വരുന്നുണ്ട്, പിന്നെ ചെറുപ്പറമ്പ്, പിന്നെ പാറാട് ഭാഗം വരുന്നുണ്ട്, പിന്നെ അപ്പുറം കല്ലുവളപ്പ്, പുത്തൂര്, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഗ്രാമീണ സ്ഥലങ്ങൾ തന്നെയാണ്. അതിന്റെ പോരം പറ്റിയാണ് ഈ സ്ഥലങ്ങളൊക്കെ ഉള്ളത്.
1: ഒരുപാട് കലയെ സ്നേഹിക്കുന്ന ആൾക്കാർ കുന്നത്ത് പറമ്പിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഈ നാടക പ്രവർത്തനം കുന്നത്ത് പറമ്പിലുണ്ടോ?
2: തീർച്ചയായിട്ടും നാടക പ്രവർത്തനങ്ങളുണ്ട്. പഴയ കാലത്തുള്ള ആര്യവൈദ്യർ, NPK വൈദ്യർ എന്ന് പറയുന്ന ആര്യവൈദ്യരുടെ കാലഘട്ടത്തിൽ മുതൽ ഈ പുതുതലമുറയിൽപ്പെട്ടവർ വരെ നാടക രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. ഒരുപാട് കലാസമിതികൾ

0: പ്രദേശത്തുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കൂളിൻ്റെ വാർഷികാഘോഷങ്ങളൊക്കെ അധ്യാപകരും അതേപോലെ തന്നെ നാട്ടിൻപുറത്തുള്ള ആൾക്കാരൊക്കെ ചേർന്നുകൊണ്ട്. എൻ്റെ അച്ഛനൊരു നാടക രംഗത്തുള്ള ആളായിരുന്നു. അച്ഛൻ്റെ മാമൻ കെ കെ ആർ മാസ്റ്റർ എന്ന് പറയുന്ന അദ്ദേഹവും നാടകരംഗത്തുള്ളതായിരുന്നു. നാടൻപാട്ടുകളും അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിട്ടുള്ള കെ കെ ആർ മാസ്റ്ററുടെ പിൻതലമുറയിൽപ്പെട്ടവർ. അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ ഞങ്ങളും നാടക പ്രവർത്തനത്തിലുണ്ട്. ഞാനും അത്യാവശ്യം നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ നേരെ അനുജൻ നാടകരംഗത്ത് പ്രൊഫഷണൽ നാടകരംഗത്തും അമേച്ചർ നാടകരംഗത്തും സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളും ആ പ്രദേശങ്ങളിൽ നാടകരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒരുപാടുണ്ട്.
1: ഇതിനിടയിൽ ചോദിക്കാൻ മറന്ന കാര്യം, ബാബുരാജേട്ടൻ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചില്ല.
0: ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. 30 വർഷത്തോളം ഏകദേശമായി പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഫോട്ടോഗ്രാഫി തൊഴിലിനോടൊപ്പം തന്നെ കലാപ്രവർത്തനവും കൂടിയാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ്. ഒരുപാട് എക്സിബിഷനുകളും അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി ക്ലബ്ബുകളൊക്കെ കണ്ണൂർ ബേസ് ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫി ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ആ ക്ലബ്ബിൽ ചേരുകയും എക്സിബിഷൻ നടത്താറുണ്ട്, യാത്രകൾ പോകാറുണ്ട്, പഠന ക്ലാസ്സുകൾ പങ്കെടുക്കാറുണ്ട് ഒക്കെ ഒരുപാട്. പിന്നെ കുട്ടികളുടെ പാഠ്യ ഭാഗമായിട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള ഫോട്ടോ പ്രദർശനം ഈ June 5 പരിസ്ഥിതി ഭാഗമായിട്ട് നമ്മുടെ പാനൂർ ഉപജില്ലയിൽ BRC കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നല്ലൊരു ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. തുടർപ്രവർത്തനങ്ങളിലേക്ക് ഈ ഫോട്ടോ പ്രദർശനം വീണ്ടും പ്രദർശിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്.
1: ഈ ഫോട്ടോഗ്രാഫിയിൽ വർഷങ്ങൾക്ക് മുന്നേ വന്ന ഒരാൾ എന്ന നിലയിൽ ചോദിക്കട്ടെ, പണ്ട് തുടക്കത്തിലുള്ളതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം, സാങ്കേതികപരമായ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഇപ്പം ഫോട്ടോഗ്രാഫിയിൽ വന്നിട്ടുണ്ട്. തുടക്കത്തിൽ എങ്ങനെയായിരുന്നു ഒരു ഫോട്ടോ നമ്മൾ എടുക്കുന്നത്?
0: ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ കലാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയാണ്. അപ്പം പണ്ടുകാലത്ത് ഫിലിമിൽ കൂടിയാണ് ഞാൻ പ്രവർത്തന രംഗത്തേക്ക്, ഈ തൊഴിൽ രംഗത്തേക്ക് കടന്നു വന്നത്. ഈ 3 കാലഘട്ടം ഫിലിം രംഗത്തുനിന്ന് മാറി ഡിജിറ്റൽ യുഗത്തിലേക്കും, ഡിജിറ്റൽ യുഗത്തുനിന്ന് ഇപ്പോൾ മിററർലെസ് ക്യാമറയിലേക്കും വന്നിട്ടുള്ള ഒരു അനുഭവം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കാരണം അതിന് പഴയകാലത്തുണ്ടായിരുന്ന ഫിലിം രംഗത്ത് ഒരുപാട് റിസ്കുകൾ ചെയ്തുകൊണ്ടാണ് ഫോട്ടോഗ്രാഫി ചെയ്തിരുന്നത്. അത് ഫിലിം നമ്മൾ റോൾ ചെയ്ത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഡെവലപ്പ് കഴിഞ്ഞ് എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂ, എന്തായി എങ്ങനെയായി എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കാലം അതല്ല. എടുത്ത സ്പോട്ട് തന്നെ നമുക്ക് എടുത്ത ഫോട്ടോകൾ കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്, അത് വീണ്ടും മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. എടുത്ത ഫോട്ടോകൾ ഫോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു കാലത്തും ആ ഫോട്ടോ തിരുത്താൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഒരു റിസ്ക്കുള്ള കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് നല്ലോണം പഠിച്ചുകൊണ്ട് വേണം അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി. കാരണം തെറ്റിപ്പോയാൽ നമുക്ക് വീണ്ടും അത് എടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ ചുരുങ്ങിയ സ്നാപ്പുകൾ മാത്രമേ നമുക്ക് ഒരു റോളിൽ വെച്ച് എടുക്കാൻ പറ്റൂ. 35 സ്നാപ്പുകൾ മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോകുന്ന റോളും എത്രത്തോളം ഉണ്ടാകുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അത് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാനുള്ള ഫംഗ്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അക്കാലത്തുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫിയും ഇക്കാലത്തുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫിയും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധ്യമാകും.
1: ഒത്തിരി വിശേഷങ്ങൾ നമ്മൾ പങ്കുവെച്ചു അല്ലേ. റേഡിയോ ആയിട്ടുള്ള ബന്ധം എങ്ങനെയാണ്?
0: റേഡിയോ ആയിട്ടുള്ള ബന്ധം ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്. നമ്മൾ ഞാൻ പ്രീ ഡിഗ്രി കാലം മുതൽ വീട്ടിൽ സ്ഥിരമായി റേഡിയോ ഉപയോഗിക്കുന്ന ഒരാളാണ്. റേഡിയോ വെച്ചില്ലെങ്കിൽ അയൽവക്കത്തുള്ള ആൾക്കാർ ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ പാട്ട് വെക്കാതിരുന്നത് എന്നുള്ള ചോദിക്കുന്ന ഘട്ടത്തിലേക്കാണ്. നമ്മൾ സ്ഥിരമായി രാവിലെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ഓഫാക്കുന്ന സ്ഥിതിയിലുള്ള ഒരു വീടാണ് നമ്മളത്. എല്ലാവരും ശ്രോതാക്കളായിട്ട് തന്നെ ഉള്ളത്. റേഡിയോയുമായി നമുക്ക് ആത്മബന്ധമുണ്ട്.
1: പാട്ട് പാടുമോ?
0: പാട്ട് പാടില്ല. ഏറെ ഇഷ്ടപ്പെട്ടത് പഴയ പാട്ട് പരീക്ഷ എന്ന സിനിമയിലെ എന്റെ പേരനോട് സാമ്യമുള്ള സംഗീത സംവിധായകൻ ബാബുരാജ് സാറിന്റെ ഒരു പാട്ടാണ്.

0: ഓതുമാത്മര പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ.
1: അതിഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. ഒരുപാട് വിശേഷങ്ങളും നമ്മൾ കേട്ടു. എന്നാലും അത് വരികളൊന്നും കുഴപ്പമില്ല, നന്നായിട്ട് പാടിയിട്ടുണ്ട്. നമുക്ക് ഈ പാട്ട് തന്നെ കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
0: ഓക്കെ ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നാട്ടുവഴിയിലെ ഇനങ്ങൾ പാനൂരിൽ നിന്ന് തിരിച്ച് കണ്ണൂർ എത്തിയിരിക്കുന്നു. 35 വർഷമായി കണ്ണൂർ ടൌണിൽ ടാക്സി ഓടിക്കുന്ന വിനോദേട്ടന്റെ വിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടുനോക്കാം. എവിടെയാണ് വീട്?
1: വീട് തോട്ടടയാണ്.
0: അപ്പൊ പഠിച്ചതൊക്കെ തോട്ടട സ്കൂളാണ്?
1: തോട്ടട ഹൈസ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്.
0: കാലഘട്ടം ഏതായിരുന്നു?
1: 86 ഞാൻ SLC എഴുതിയത്. അതിനുശേഷം SLC ശേഷം പിന്നെ ഞാൻ പഠിച്ചില്ല, SLC വരെ പഠിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ചു കാലം വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട് വർക്ക്ഷോപ്പ് പണിയെടുത്തു, പിന്നെ ഈ മേഖലയിലേക്ക് വന്നു.
0: പഴയ കാലത്തിലേക്ക് നമുക്കൊന്ന് കടന്നുപോകാം അല്ലെ. അന്നത്തെ കുട്ടിക്കാലത്ത് സിനിമകളൊക്കെ കാണാൻ അവിടെ തിയേറ്റർ ഉണ്ടായിരുന്നു?
1: തോട്ടട ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, അതിന് പൂട്ടിക്കിടക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തുള്ള തിയേറ്റർ ഒന്നും മുഴപ്പിലും കടന്നു. പിന്നെ ഒന്നുള്ള ചാലൊക്കെ ഉണ്ടായിരുന്നു, താഴേച്ചോക്ക് ഉണ്ടായിരുന്നു, മരക്കാറ് കണ്ടിണ്ടായിരുന്നു. അപ്പൊ അന്ന് ഒരു പടം കാണാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കാണും.
0: 35 കണ്ണൂർ ടൌണിലെ അനുഭവങ്ങൾ ഒന്ന് പറയാമോ?
1: 35 കണ്ണൂർ കാൽടാക്സി വെച്ചിട്ടാണ് ഞാൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നത്. ഇന്ന് വാഹന പെരുപ്പത്തിനനുസരിച്ചിട്ടുള്ള റോഡ് വികസനങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ വാഹന പെരുപ്പം ഞങ്ങളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ.
0: വിനോദേട്ടാ, പ്രത്യേകിച്ച് നമ്മുടെ കോവിഡിന് ശേഷം വാഹനമില്ലാത്ത വീടുകളില്ല എന്ന് വേണം പറയാൻ. അല്ലെ, അതിനു മുന്നേ പൂർണ്ണമായും ബസ്സിനെയൊക്കെ അല്ലെങ്കിൽ പൊതുഗതാഗതത്തിനെ ആശ്രയിച്ചിരുന്ന ആളുകളൊക്കെ വീട്ടിൽ കോവിഡിന് ശേഷം ഒരു ടൂ വീലറെങ്കിലും വാങ്ങിയിട്ടുണ്ട്. ഒരു വീട് തന്നെ 2, 3, 4 വണ്ടികളുള്ള വീടുകളായി മാറി. ഇത്തരം വാഹനങ്ങൾ ഓടാനുള്ള പൊതുനിരത്തുകൾ സൗകര്യം അല്ല എന്നാണ് വിനോദേട്ടാ തോന്നുന്നത് അല്ലെ?
1: അതെ, അന്ന് ജോലിക്ക് പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ബസ്സുകളെ ആശ്രയിച്ചിട്ടാണ് ഒരുവിധം ആൾക്കാരെല്ലാം പോയിട്ടുള്ളത്. കോവിഡിന് ശേഷം പറഞ്ഞാൽ എല്ലാവരും സ്വന്തം വാഹനത്തിലേക്ക് മാറി, ഒന്നുകിൽ ഇരുചക്ര വാഹനം അല്ലെങ്കിൽ കാർ, ചെറിയ കാറുകളായിട്ട് മാറി. ഇന്നൊരു കാർ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ടൂ വീലർ എടുക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ ഒരു 10 രൂപ വേണമെന്നൊന്നുമില്ല. സ്വകാര്യ സ്ഥാപനങ്ങളായാലും ബാങ്കുകളായാലും ഓൺ റോഡ് ഫൈനാൻസ് കൊടുക്കുന്നതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും വാഹനങ്ങൾ ഇന്നെത്തി.
0: ഈ ഡ്രൈവിംഗ് ജോലിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്?
1: ഡ്രൈവിംഗ് ജോലിയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വന്നത്.
0: ഈ വളയം പിടിക്കുക അല്ലെ, നമ്മുടെ ബാല്യകാലത്തിലേക്ക് പോകുമ്പോൾ ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഈ വളയത്തോട് വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടാവും. അവർ ബസ്സിൽ മുന്നിലിരുന്ന് ഡ്രൈവർ ആക്സിലേറ്റർ ഒക്കെ ചവിട്ടുന്നതും ഒക്കെ നോക്കി പഠിക്കുന്ന ഒരു കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്.
1: അങ്ങനെ ഒരു കാലഘട്ടം ബസ് കയറി കഴിഞ്ഞാൽ തന്നെ ഡ്രൈവർ എന്താ ചെയ്യുന്നത് അത് നോക്കിക്കൊണ്ടാണ് നമ്മള് ഇരുന്നിട്ടില്ല ബസ്സിന്റെ അകത്ത്.
0: അന്ന് വലിയൊരു ആരാധനയായിരിക്കും അല്ലെ?
1: അന്ന് ബസ്സിനോടെല്ലാം വല്ല ആരാധന തന്നെയായിരുന്നു. ഇന്ന് പിന്നെ ഞങ്ങള് ഈ മേഖലയ്ക്ക് തന്നെ തിരിച്ചു വന്നു.
0: ഈ കണ്ണൂർ ടൌണിനെ സംബന്ധിച്ച് ടാക്സി എങ്ങനെയാ, അവിടെ ജോലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, എങ്ങനെ വർക്കുകൾ ഉണ്ടോ നിങ്ങൾക്ക്?
1: ഇപ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളാണ്. എന്താ വെച്ചാൽ

0: സ്വകാര്യ വാഹനങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു കയറി. എന്താ വെച്ചാൽ ഒരു വീട്ടിലൊരു സ്വകാര്യ വാഹനം എടുത്തു കഴിഞ്ഞാൽ ആ വാഹനങ്ങൾ ഇന്ന് വാടക കൂടുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ നിരന്തരം അത് സർക്കാരിന്റെ ശ്രദ്ധയിലും ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പിന്റെ അധികൃതർക്ക് വരെ പരാതി കൊടുത്തിട്ടും നിയമപരമായിട്ട് ഒരു നടപടി എടുക്കുന്നില്ല. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്ത് നമ്മളെ തൊഴിലിനെ തന്നെ ഇത് ബാധിച്ചിട്ടുള്ളത്.
1: കാൽടാക്സിൽ വെച്ചാണ് വിനോദായിട്ട് ഓടുന്നത്, ഒരു ഇന്നോവ കാറാണ്. കൂടാതെ മറ്റ് ടാക്സികളും കൂടി അവിടെ ഉണ്ടാവും അല്ലെ? എത്ര പേരുണ്ട് അവിടെ?
0: മുന്നേ നമ്മൾ ഞാൻ വന്ന സമയത്ത് 36 കാറുകളും അതിന് രണ്ട് ഷിഫ്റ്റായിട്ട് ഓടിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു കാറിന്റെ അത് രണ്ട് ഡ്രൈവറായിരുന്നു. രാവിലെ 8 മണിക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ ഒരു കാർ ഓടിക്കാൻ വന്നു കഴിഞ്ഞാൽ അയാൾ 6 മണിക്ക് പോകും. അപ്പോൾ 6 മണിക്ക് ശേഷം പിറ്റേന്ന് രാവിലെ 8 മണി വരെ വേറൊരു ഡ്രൈവറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ കാലഘട്ടത്തിൽ പോയി, എല്ലാവരും ഒരു വണ്ടിയും ഒരു ഡ്രൈവറായി മാറി.
1: എല്ലാ മേഖലയും ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു വന്ന ഒരു സമയമായിരുന്നു കോവിഡ് കാലം അല്ലെ? ആ സമയത്ത് എങ്ങനെയായിരുന്നു അതിജീവിച്ചത്?
0: കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു 10-36 വണ്ടികൾ കണ്ണൂർ സ്റ്റേഡിയത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ കീഴിൽ നമ്മൾ വാഹനം ഓടിക്കുകയായിരുന്നു. വരുന്ന മറ്റ് സംസ്ഥാനങ്ങളും പിന്നെ വിദേശങ്ങളിലും വന്നവരെ ഞങ്ങൾ അവരെ വീട്ടിലെത്തിക്കലാണ് ആ കാലഘട്ടത്തിൽ ചെയ്തത്.
1: അതായത് കോവിഡ് സമയത്ത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ നാട്ടിൽ വരുന്നു, പ്രത്യേകിച്ചും അവര് പിന്നെ ക്വാറന്റൈൻ സമയമായിരിക്കും അല്ലെ? ഞങ്ങൾ വലിയ ധൈര്യത്തോടെ അത് ഹാൻഡിൽ ചെയ്തു എന്ന് വേണം പറയാൻ അല്ലെ? എങ്ങനെയായിരുന്നു അത്?
0: ഞങ്ങൾ വണ്ടിക്ക് ഒരു പാർട്ടീഷൻ ചെയ്തു, ഡ്രോപ്പിംഗ് പോയിന്റ് എന്ന രീതിയിലാണ് അവിടെ ഉണ്ടായത് കണ്ണൂർ സ്റ്റേഡിയത്തിൽ. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ നമ്മൾ എവിടെ ക്വാറന്റൈൻ ചെയ്യേണ്ടത് അവിടെ എത്തിച്ചു കൊടുക്കേണ്ടത്. എത്തിച്ചു കൊടുക്കൽ മാത്രമല്ല, കണ്ണൂരും മറ്റുള്ള പരിസരത്തും നിൽക്കുന്നവർക്ക് ഭക്ഷണങ്ങൾ, മരുന്നുകൾ ആവശ്യമുണ്ട്, മരുന്നുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ സത്യത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാം ആൾക്കാർ ഭയന്നുകൊണ്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മളെ കാണുമെന്ന് പറഞ്ഞാൽ അയാൾ കോവിഡ് വന്ന ആൾക്കാരെ കൊണ്ടുപോയ ഒരാളാണ്, അപ്പോൾ അവരോട് സംസാരിക്കേണ്ട, അവരടുത്ത് കൊണ്ടെന്നുള്ളൊരു ഒരു ചിന്താഗതിയുള്ള കുറെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടായിരുന്നു.
1: പ്രത്യേകിച്ച് അത് ഒരു വലിയൊരു ക്രൂഷ്യൽ മൊമെന്റ് തന്നെയായിരുന്നു. ഇടപഴകാൻ പേടി, മാസ്ക് ഒക്കെ ഇട്ടിട്ടായിരിക്കും അല്ല അന്ന് ഈ വാഹനങ്ങൾക്ക് പാർട്ടീഷൻ എന്ന് പറഞ്ഞത്? പിറകിലിരിക്കുന്നവരെ പൂർണ്ണമായിട്ടും കാണാത്ത രീതിയിൽ അല്ലെ? അങ്ങനെയാണോ?
0: അല്ലല്ല, അത് നമ്മൾ ഫൈബറിന്റെ ഒരു ഗ്ലാസ് ഇട്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാൻ സംസാരിക്കാം, വേറെ അങ്ങനെ കാണാതിരുന്നില്ല. നമ്മൾ ഡോർ വന്നു കൊടുക്കുമ്പോൾ വണ്ടിയിൽ അവർ കയറും, അവരിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് കംപ്ലീറ്റ് പിന്നെ ആ വാഹനം സാനിറ്റൈസ് ചെയ്ത് ക്ലീൻ ചെയ്യും. പൈസ ഒന്നും നമ്മൾ അന്നേരം കയ്യിൽ വാങ്ങില്ല. പൈസ എത്ര എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഗൂഗിൾ പേ ആയിരിക്കും, അതില്ലെങ്കിൽ ആ പൈസ എത്ര എന്ന് പറഞ്ഞാൽ അത് അവിടെ വെച്ചിട്ട് അവർ പോകും. നമ്മളത് ആ പൈസ നമ്മൾ സാനിറ്റൈസർ ചെയ്ത് പിറ്റേ ദിവസം ആ പൈസ എടുക്കുക.
1: എത്ര എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ 1-2 വർഷത്തിന് മുന്നേ കടന്നുപോയത് അല്ലെ? നിപ്പ വന്നു, അതുപോലെ തന്നെ പ്രളയം വന്നു, കോവിഡ് വന്നു. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലുള്ള ആളുകൾ എന്തെല്ലാം തരണം ചെയ്തു അല്ലേ? അതിജീവനത്തിന്റെ പാതയിലാണ് പലരും കൂടെയുള്ളവർ ഇല്ലാതായി മാറി. ഒരുപാട് വിശേഷങ്ങൾ വിനോദേട്ടൻ പങ്കുവച്ചിട്ടുണ്ട്. സംതൃപ്തനാണോ തിരിഞ്ഞു നോക്കുമ്പോ?
0: തിരിഞ്ഞു നോക്കുമ്പോ ഇപ്പോഴത്തെ ഇതിൽ അന്നു കഴിഞ്ഞു പോവുക, അത് എത്ര പറയുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് സമ്പാദിച്ചു കഴിഞ്ഞാലും ഒരു വാഹനം എടുത്ത് എന്ത് സമ്പാദിച്ചു കഴിഞ്ഞാലും ഒരു വർഷം കഴിയുമ്പോൾ ഈ വാഹനത്തിന്റെ മേലെ തന്നെ അത് ചെലവഴിക്കും. പിന്നെ നമ്മൾ കണക്കൂട്ടിക്കാൻ ജീവിതത്തിൽ കൂട്ടി വെക്കുക, അത് മൈനസ് ചെയ്യുക, അങ്ങനെയുള്ള ഈ മേഖല മോട്ടോർ മേഖല.
1: അവിടെ നല്ലൊരു സൗഹൃദ കൂട്ടായ്മ ഒക്കെ ഉണ്ടാവുമല്ലോ കാൽടാക്സിൽ?
0: കാൽടാക്സ് നല്ലൊരു സൗഹൃദ കൂട്ടായ്മ ഉണ്ട്.
1: ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ബസ്സുകളൊക്കെ വന്ന് നിർത്തുന്ന സ്ഥലത്ത് ധാരാളം ആളുകളെ കാണുന്നു അല്ലെ? എന്നും കാണുന്ന പരിചിതമുള്ള മുഖങ്ങൾ ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലെ അവിടെ?
0: ഞങ്ങള് ഇനിയിപ്പോ മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് പരിചയമില്ല, നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്ന ആൾക്കാരൊക്കെയുണ്ട്.
1: വിനോദേട്ടൻ പാട്ട് പാടുവോ?
0: പാട്ട് പാടില്ല.
1: ഈ വണ്ടികളില് പോകുമ്പോഴൊക്കെ പാട്ടൊക്കെ വെക്കില്ലേ?
0: പാട്ട് ആസ്വദിക്കൽ മാത്രമേ ഉള്ളൂ.
1: ആസ്വദിക്കാൻ പറ്റൊരു പാട്ട് പറയൂ.
0: മുത്തശ്ശി എന്ന സിനിമയിലെ ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു എന്ന പാട്ട്.
1: എന്നാൽ ഒരുപാട് സന്തോഷമുണ്ട്, നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.

0: നാട്ടുവഴിയിലീണങ്ങൾ എന്ന പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ ഒരു സന്ദേശമോ ശബ്ദ സന്ദേശമോ അയക്കുക. 9495967080 നമ്പർ ഒരിക്കൽ കൂടി 9495967080 ഇന്നത്തെ നാട്ടുവഴിയിലീണങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു നാട്ടിൻ പ്രദേശത്തെ വിശേഷങ്ങളുമായി നാട്ടുവഴിയിലീണങ്ങൾ വീണ്ടും കേൾക്കാം. അവതരണം രമ്യ രാജേഷ്.
1: നാട്ടുവഴിയിലീണങ്ങൾ പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ബി അരുന്ധതി, ഗായിക. ഈ ആഴ്ച കണ്ണൂർ ടോക്കീസിൽ ഞാനുമുണ്ട്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
1: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടോക്കീസ്.

ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം. ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

നാളെ രാവിലെ 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോടായി ചെയ്യുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണം നാളെ രാവിലെ 10:55.

നാളെ രാത്രി 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട് കേൾക്കാം. നാളെ രാത്രി 9:30.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 7 സെക്കൻഡും. ഇതോടുകൂടി ഞങ്ങളുടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 MHz എഫ് എം ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 57 സെക്കൻഡും. 5 മണിക്ക് സംസ്കൃത പാഠം കേൾക്കാം തിരുവനന്തപുരമറിലെ.
1: സമയം 5 മണി. ഇപ്പോൾ സംസ്കൃത പരിപാടി കേൾക്കാം.
2: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. അദ്യതനെ സംസ്കൃത കാര്യക്രമേ വയം ഏകം പ്രഭാഷണം ശൃണുമഃ. മഹാബലേഃ അന്തർധാനം ഇതി വിഷയമധികൃത്യ പ്രഭാഷണം കരോതി പ്രൊഫസർ കെ ലക്ഷ്മൺലാൽ.
3: മഹാബലേഃ അന്തർധാനം. ശ്രീമദ് മഹാഭാഗവതേ മഹാബലേഃ തിരോധാന കഥാം വിവർണോതി. ഇന്ദ്രേണ പരാജിത മഹാബലിഃ ശ്രീ അസുഭിശ്ച ഹാപിത പുനഃ ഭൃഗുഭിഃ ഊർജിത ആസീത്. മാഹാത്മ്യാർത്ഥ നിവേദനേന ശിഷ്യ ബലിഃ ഭൃഗൂൻ സർവാത്മന അഭജത്. പ്രിയമാണ ഭൃഗവ ത്രിനാഗം വിശ്വജിത ജിഗീഷമാണം അയാജയൻ തം വിധിന അഭിഷേകയമാസ. അഥ ഹവിഭിഃ ഇഷ്ടാദ് കാഞ്ചന പട്ടനദ്ധ രഥ ഹര്യശ്വതുരംഗവർണ ഹയ സിംഹേന വിരാജമാന ധ്വശിശ്ച പുരാടോപനിധം ദിവ്യം ധനു ദിവ്യം കവചം ച അദാദ്. പിതാമഹ പ്രഹ്ലാദ അമ്ലാന പുഷ്പാം മാലാം ദദൌ ആചാര്യ ശുക്ര ജലജം ച ഏവം വിപ്രാർജിത യോജനാർത്ഥ ബലിഃ തൈഹി കൽപ്പിത സ്വസ്ത്യയന വിപ്രാൻ പ്രദക്ഷിണീകൃത്യ പ്രഹ്ലാദം ആമന്ത്രിയ നമശ്ചകാര. അഥ മഹാരഥ സഹ ഭൃഗുദത്തം രഥം ആരുഹ്യ ധന്വി ഖഡ്ഗി സുസ്രഗ്ധഗ്രഹ ഹേമാംഗദള സമുദ്ബാഹോ ഹവ്യവാഹ ഇവ രരാജേ. തത തുല്യാ ഐശ്വര്യ വീര്യബലൈഹി ദൈത്യയൂഥഭൈഹി ഖം പിബദ്ഭിഹി ദൃക്ഭിഹി പരിധീൻ ദഹദ്ഭിഹി ഇവ മഹതീം ആസുരീം ധ്വജിനീം വികർഷൻ വൃത ഇവ രോദസീ ഇന്ദ്രപുരീം യയോ വരൂധിനീപതി സ താം ദേവധാനീം ബഹിഃ സമന്താത് രുരുധേ. ആചാര്യദത്തം മഹാരസ്വനം ജലജം ഇന്ദ്രയോഷിതാം ഭയം പ്രയുഞ്ജൻ ദത്മൗ ച ബലേഹ് പരമം ഉദ്യതം അഭിപ്രേത്യ ഭീത മഖവാൻ സർവദേവഗുണോപേത ബൃഹസ്പതിം ഗുരും പ്രാപ്യ അവോചത്. ഭഗവൻ നഹ പൂർവവൈരിണ ബലേഹ് അവിഷഹ്യമിമം ഉദ്യമം ഭൂയാൻ മന്യേ സ കേന ഊർജിത ആസീത് ഇതി ഏനം പ്രതിവ്യോഢും ന കശ്ചിത് അസ്തി ഏതസ്യ ഓജഃ തേജഃ ബലം ച യതഃ. ഗുരുഹു ഉവാച ഹേ മഖവൻ തവ ശത്രോഃ ഉന്നതേഃ കാരണം ജാനാമ്യഹം ഭൃഗുഭിഃ ശിഷ്യായ ഉപഭൃതം തേജയവ തസ്യ പുരഃ സ്ഥാതും ഈശ്വരം ഹരിം വർജയിത്വ ഭവദ്വിധ ഭവാൻ വാ അപി ന ശക്തഃ തസ്മാത് യൂയം സർവേ ത്രിവിഷ്ടവം ഉത്സൃജ്യ യാത. ശത്രോഃ വിപര്യഃ പ്രതീക്ഷന്തഃ കാലം നയത തേഷാം അപമാനേന ഏവ സാനുബന്ധഃ വിനക്ഷിതി ഏവം നിർബന്ധിതാർത്ഥാ ഗീർവാണാ ത്രിവിഷ്ടവം ഹിത്വ ജഗ്മുഃ. ദേവേഷു നിലീനേഷു ബലിഃ ദേവധാനീം അധിഷ്ഠായ ജഗത്രയം വശം നിന്നെ. ശിഷ്യവത്സല ഭൃഗവ തം ശതേന ഹയമേധാനാം അനുവ്രതം അയാജയൻ തദനുഭാവേന സ്വകീർത്തിം ദിക്ഷു വിധന്വാനഃ ബലിഃ ഉടുരാ.

ഇവ രേജേ കൃതകൃത്യമിവ ആത്മാനം മന്യമാനാസ ദ്വിജദേവ ഉപലംഭിതാം ശ്രിയം ബുഭുജെ തഥാ പുത്രേഷു നുഷ്ടേഷു ദൈത്യൈ ത്രിവിഷ്ടവേ ഹൃദയ ച ദേവമാത അനാഥവത് പര്യതപത. യദാ ചിരാത് സമാധേ വിരതഃ ഭഗവാൻ കശ്യപ ആശ്രമം അഗാത് തഥാ നിരാനന്ദപത്നീം ദൃഷ്ട്വാ യഥാന്യായം തവ ദുഃഖകാരണം കിമിതി അവോചത്. സാ അവദത് ത്വാം ഭജന്ത്യാ മേ ശ്രിയ ചിന്തയ സപത്നൈ ഹൃദശ്രിയ ഐശ്വര്യം ഹൃദസ്ഥാനം ച പാഹി വ്യസനസാഗരേ മഗ്ന അഹം കല്യാണകൃത്തമം ത്വം യഥാ താനി മമ ആത്മജാ പ്രപദ്യേരൻ തഥാ വിധേഹി ആദിത്യാ ഏവം അഭ്യർത്ഥിത പതിഹി സ്മയന്നിവ ആഹ സർവഭൂതഗുഹാവാസം ജഗദ്ഗുരും ഭഗവന്തം ജനാർദ്ദനം ഉപദിഷ്ടസ്വ ദീനാനുകമ്പന ഹരി തേ കാമാൻ വിധാസ്യതി ഭഗവത്ഭക്തി അമോഘാ. ദേവ കേന വിധിന ജഗത്പതിം അഹം ഉപസ്ഥാസി ഇതി സാ അപൃച്ഛത്. കേശവതോഷണം വ്രതം തേ പ്രവക്ഷ്യാമി ഫാൽഗുനസ്യ അമലേ പക്ഷേ ദ്വാദശ്യഹം പയോവ്രത ആചര ശ്രദ്ധയാ ദ്വാദശാക്ഷരവിദ്യയാ അർച്ചയേത് ഏതത് വ്രതം നാമ പരം പുരുഷാരാധനം നിയതാത്മാത്വം അവ്യയം ഭജ അയം വ്രതശ്ച സർവ യജ്ഞാഖ്യ സ്മൃത പരിതുഷ്ട ഹരി തേ വരാൻ വിധാസ്യതി ഭർത്താ ഏവം ആദിഷ്ടാ സാ ദ്വാദശാഹം വ്രതം അന്വതിഷ്ഠത് പ്രീത ആദിപുരുഷ തസ്യാ പുരത പ്രാദുരഭൂത് സാദരം വീക്ഷ്യ സാ തം കായേന ദണ്ഡവത് നനാമ ചക്ഷുഷാ പിബതി ഇവ ഗദ്ഗതയഗിര സാ ഹരിം തുഷ്ടാവ. ഹേ ദേവമാത ഭവത്യ ചിരകാംക്ഷിതം മേ വിജ്ഞാതം ഇതി പുഷ്കരേണ ഉവാച. അസുരനാഥ അധുന പ്രായേണ അപാരണീയ ഏവ ഫലഹേതുകത്വാത് മമാർച്ചനം അന്യഥാ ഗന്ധം നാർഹതി ത്വയാ അർച്ചിത അഹം തേ അപത്യഗുത്തയേ സ്വാംശേന പുത്രത്വം ഉപേത്യ തവ പുത്രാൻ ഗോപ്ത അസ്മി ത്വം ച അകൽമഷഃ പതിം ഉപധാവ. പൃഷ്ടയാപി ഏതത് കഥഞ്ചന പരസ്മൈ ന ആഖേയം ദേവഗുഹ്യം സർവം സുസംവൃത്തം സമ്പദ്യതേ ഏതാവത് ഉക്ത്വ ഭഗവാൻ തത്രൈവ അന്തരധീയത. ദുർലഭം ഹരേഹ ജന്മ ആത്മനി ലബ്ധ്വ സാ കൃതകൃത്യവത് ഭക്ത്യ പതിം ഉപാധാവത് കശ്യപ സമാധിയോഗേന സർവം അബുദ്ധ്യത. അവിദേക്ഷണ സഹ ആത്മനി പ്രവിഷ്ടം ഹരേരംശം തപസാ ചിരസംഭൃതം വീര്യം ആദിത്യം ആധത്ത തത അമൃതഭൂ ആദിത്യം പ്രാദുർബഭൂവ പ്രഹൃഷ്ട ഹൃദവ ദ്വിജ്വാശ്ച സംജഹൃഷു ദാദുശ്യാം സവിത മധ്യാന്തനഗത അതിഷ്ഠ യസ്യാം ഹരേ ജന്മ അഭവത് സാ വിജയദ്വാദശീ ഇതി പ്രോക്ത. വിബുധാനുഗാ ആദിത്യാ ആശ്രമം കുസുമൈ സമാവികരൻ അതിഥി മുദം അവാപ വിസ്മിത പ്രജാപതിശ്ച ജയേതി ആഹ തഥാ ഹരി നട യഥാ തഥാ സമ്പശ്യതേവ ക്ഷണേന വാമന വടു ബഭൂവ. തസ്യ സവിതാ സാവിത്രീം അബ്രവീത് ബ്രഹ്മസൂത്രം ബൃഹസ്പതി കശ്യപ മേഖലാം കൃഷ്ണാജിനം ഭൂമി വനസ്പതി സോമ ദണ്ഡം കൌപീനാച്ഛാദനം ച മാത ദ്യൗ ഛത്രം ച ജഗദ പതേ ദദു. വേദഗർഭ കമണ്ഡലം സപ്തർഷയ കുശാൻ സരസ്വതി അക്ഷമാലാം ദദു. യക്ഷരാട് തസ്മൈ പാത്രികാം സാക്ഷാത് അംബിക പ്രഥമ ഭിക്ഷാം ച അദാത്. ഏവം ബ്രഹ്മവർച്ചസേന സഭാം സംഭാവിത വടു അത്യരോചത. തത ഭൃഗൂണാം ഉപകൽപ്പിതൈ അശ്വമേധൈ യജമാനം ഊർജിതം ബലിം ശ്രുത്വ ഭാരേണ അഖില സാര സംഭൃത പദേ പദേ ഗാം സംനമയൻ നർമ്മദായാഹ ഉത്തരേതടേ ഭൃഗുകച്ഛ സംചകേ യജ്ഞഭൂമൌ ഉദിതം രവിം ഇവ പ്രവിഷ്ടം തം ഭൃഗവ ആരാത് വ്യചക്ഷത. ജഡിലം മയാമാണവം മാനവം വീക്ഷ്യ സശിഷ്യ ഭൃഗവ സമുദ്ധായ പ്രത്യഗൃണ്ണൻ യജമാന തസ്മൈ രൂപാനുരൂപാവയവം ആസനം ആഹരത്. സ്വാഗതേന അഭിനന്ദ്യ ബലി ഭഗവത പാദവ അർച്ചയാമാസ. ഹേ ബ്രഹ്മൻ തുഭ്യം നമ കിം കരവാവ ഇത് ഏത് വാഞ്ചസി ത്വം തത് മേ പ്രതീക്ഷ ഇതി അവദത്. പ്രീത ഭഗവാൻ പ്രതിനന്ദ്യ അബ്രവീത്.
ഹേ ജനദേവാ,

തവ വചഃ കുലോചിതം സൂനൃതം ധർമ്മയുതം യശസ്കരം ച വരദർഷഭ ത്വത്തഹ ഈഷദ് മഹീം അഹം വൃണേ. മമ പദാ സംവിധാനി ത്രീണി പദാനി ഏവ വൃണേ അഹം. നാന്യത് തേ കാമയേ. ബലിഹി ഉവാച ത്വം തു ബാലിശമതിഹി സ്വാർത്ഥം പ്രത്യബുധോ ച മാം ഉപവ്രജ്യ ന പുമാൻ ഭൂയ യാചിതുമർഹതി തസ്മാത് വൃത്തികരീം ഭൂമിം പ്രതീക്ഷ ഇതി. തദാ ശ്രീഭവാൻ അവാദീത് എതിർച്ഛയാ ഉപപന്നേന സന്തോഷ മുക്തയേ ഏവ തസ്മാത് ത്രീണി പദാന്യേവ വരദശ്രഭാത് ത്വത് വൃണേ അഹം. ബലേഹ് വചനാനി ശ്രുത്വ ശുക്രാചാര്യഃ അവദത് ഏഷ വൈരോചനഃ ദേവാനാം കാര്യസാധകഃ കശ്യപാദ് അതിഥേജാതഃ സാക്ഷാത് വിഷ്ണുരേവ അനർത്ഥമജാനത ത്വയാ തസ്മൈ പ്രതിശ്രുതം ന ദാതവ്യം ദാനകർമാത് നിവർത്തസ്വ. ബലിഹി പ്രത്യുവാച ദദാമീതി പ്രതിശ്രുത്യ കിതവഃ ഇവ വിത്തലോഭേന കഥം ദ്വിജം പ്രത്യാചക്ഷേ അസത്യാത് പരഃ അധർമ്മം നാഹി അളീകം ഹൃദേ സർവം സോഢും അഹം അലം. ബലേഹി നിശ്ചയം ജ്ഞാത്വ ഗുരുഹു അനാദേശകരം അശ്രദ്ധിതം ശിഷ്യം മച്ഛാസനാദികഃ ത്വം അചിരാത് ശ്രിയഃ പശ്യസേ ഇതി ശശാപ. സ്വഗുരണ ശബ്ദഃ അപി സ സത്യാത് ന വേദി ചചാല അധ തത്മതി ജാലകമാലിനി ആഗത്യ അപാം ഹൈമം കലശം ആനിന്യേ. യജമാനഃ മുദാ സ്വയം ശ്രീമദ് പാദയുഗം പ്രക്ഷാള്യ വിശ്വഭാവനി തദവാ മൂർധ്നി ആവഹത്. ഭൂതാന്യത ദേവഗണാ അസുരേന്ദ്ര ആർജവം ഗൃണന്ത പ്രസൂനവർഷൈ വവൃഷു ഗന്ധർവ കിംപുരുഷ കിന്നര ജഗു സഹസ്രശ ദുന്ദഭയ നേതു യത് മനസ്സിനാനേന ജഗത്രയം രിപവേ അദാത് തത് സുദുഷ്കരം ഏവ. അനന്തരം ഗുണത്രയാത്മകം ഹരേ വാമനരൂപം അവർദ്ധത പദേകേന ക്ഷിതിം വിചക്രമേ ദ്വിതീയേന പദേന ത്രിവിഷ്ടപം ച തൃതീയായ തദീയം അണ്വപി ന വൈ ആസീത് തഥാ ക്രുദ്ധ അനുചര വടിരൂപേണ അനേന ശത്രുണ ഭർത്തുഃ സർവം ഹൃതം തസ്മാത് തസ്യ വധം ധർമ്മേവ ന ഭർത്തുഃ രക്ഷണം അവശ്യം കർത്തവ്യം. ശൂലപട്ടീശ പാണയഃ തേ വാമനം ഹന്തം പ്രാദ്രവത് ഛടിത്യേവ കാവ്യശാസനം അനുസ്മരൻ ബലിഹി താൻ വാരയിത്വ മാ യുദ്ധ്യത നിവർത്തധ്വം അയം കാലഃ ന അർത്ഥകൃത്. യദി ദൈവം പ്രസിദ്ധതി തർഹി വയം ഏതാൻ വിജയിഷ്യാമ ഇതി ച അവദ് തസ്മാത് കാലം പ്രതീക്ഷത്വ. തദാ സാക്ഷിസുതഃ ഗരുഡഃ വിരാട് പ്രഭുചികിത്സിതം ജ്ഞാത്വ വാരുണൈ പാശൈ ബലിം ബബന്ധ വാമനഃ ആഹ പ്രസിദ്ധം അദാദുഃ തേ നിരയവാസഃ ഇഷ്യതേ തസ്മാത് ഗുരുണാ ശബ്ദഃ ത്വം നിരയം വിശ കഥിചിത് സമ തദ്വിളീകഫലം ഭുങ്ക്ഷ്വ ഭഗവത ഏവം വൃപകൃത അഭി അഭിന്നാത്മാ ബലിഹി അവിക്ലവം വചഃ പ്രത്യാഹ. ഉത്തമശ്ലോകഃ ഭവാൻ യദി മമ വചഃ അളീകം മന്യതേ തർഹി തൃതീയം മതം മേ ശീർഷ്ണി കുരു. നിരയാത് അഹം ന ബിഭേമി ബദ്ധശ്ചാഹം ന അതിവൃഡേ ന വ്യഥെ തത്മനി വിന്ധ്യാലവി പതിം ബദ്ധം വീക്ഷ്യ പ്രാഞ്ജലി പ്രണത ഉപേന്ദ്രം ബഭാഷേ. ഹേ ഈശ തൃക്തഹൃദയ സഹ കിമസ്യത ഹൃദസർവസും യേന മുഞ്ച അയം നിഗ്രഹം നാർഹതി അനേന ആർജിത കൃത്സ്ന തേ ദത്ത ഇതി ഗുരുണാ ഭത്സിത ശബ്ദശ്ച അയം സുവ്രത സത്യം ന ജഹൗ. അധ ശ്രീഭഗവാൻ ഉവാച വിശ്വകർമ്മ വിനിർമ്മിതാം സുതലാം അധ്യാസ്താം യത്ര ആധയ വ്യാധയ പരാഭവശ്ച മമേ ഇക്ഷയാ ന സംഭവന്തി. ഇന്ദ്രസേന മഹാരാജ തത്ര ജ്ഞാതിഭി പരിവാരിത യാഹി തേ ഭദ്രം അസ്തു തത്ര ത്വച്ഛാസനാദികാൻ ദൈത്യാൻ സപരിച്ഛദം അഹം സർവദ രക്ഷിഷ്യേ. തത്ര തദ്നുഭാവം ദൃഷ്ട്വ സദ്യ ദാനവ ദൈത്യാനാം സംഗാത് തേ അസുരഭാവാ കുണ്ഠോ വിനക്ഷ്യന്തി. പുരാതനം പുരുഷം ഇത്യുക്തമതം അഖില സാധു സമ്മത ബാഷ്പകലാകുലേക്ഷണ ബലിഹി ഹരിം ആനമ്യ കൃതപ്രണാമ മുക്തഹസൻ സഹാസുരൈഹി സുതലം പ്രവിവേശ ഏവം ഭഗവാൻ ത്രിവിഷ്ടപം ഇന്ദ്രായ പ്രത്യാനീയ. അതിദേഹ കാമം പൂരയിത്വ സകലം ജഗത് അശാസത്. അധ നാരായണ ഹരിഹി ഉശാസനം പ്രാഹ. ഹേ ബ്രഹ്മ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം നോവൽ. വിജയൻ ഈസ്റ്റ് കോസ്റ്റിന്റെ രചന, എം ജയചന്ദ്രന്റെ സംഗീതം.

കൈതപ്രത്തിൻ്റെ രചനയ്ക്ക് ജോൺസന്റെ സംഗീതം. ജയചന്ദ്രൻ പാടിയത് ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്.

അടുത്ത ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: ആകാശവാണി കണ്ണൂർ.
1: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
2: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
1: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാഭപരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
2: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തിശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
3: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
5: പഠനം പാതി വഴിയിൽ നിലച്ചു പോയവർക്ക് ഇതാ ഒരു സുവർണ അവസരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ UGC അംഗീകാരമുള്ള UGPG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ 9188909901 വിളിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
6: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
7: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
6: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാ.
8: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്. ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
10: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
9: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
11: RBI പറയുന്നു, സ്മാർട്ട് ആകൂ.
12: ശ്രീ തിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീ തിലകം, പെൺമയുടെ തിളക്കം.
13: ചിരവേണ്ട, പിഴിയണ്ട, പക്ഷെ സ്വാദിന്റെ കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല ലിവൻഡോ കോക്കനട്ട് മിൽക്ക്. ഓരോ തുള്ളിയിലും തനി നാടൻ തേങ്ങാപ്പാലിന്റെ സ്വാദ്.
14: ലിവൻഡോ കോക്കനട്ട് മിൽക്ക്.
15: 30 കോടി രൂപയുടെ
16: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
17: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
18: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
19: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
18: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
9: ഒരു ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
5: അതെങ്ങനെ?
9: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
15: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
15: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
15: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
15: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
3: ഓഫർ കണ്ടിട്ട്
2: ഡിസ്കൗണ്ട് ഉണ്ടാ?
3: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
2: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
8: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
9: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
10: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
6: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
12: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
13: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
14: ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം, കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടിയത്.

ലളിതഗാനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. നേപ്പാളിലെ പ്രതിസന്ധി സംബന്ധിച്ച് ഇന്ത്യയുടെ ആശങ്ക വ്യക്തമാക്കി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. നേപ്പാളിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ ഇന്ത്യ സജ്ജമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്തെത്തും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ തിരുവനന്തപുരം സന്ദർശനത്തോടനുബന്ധിച്ച് ലോക്ഭവന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വ്യോമ മേഖല റെഡ് സോൺ ആയി പ്രഖ്യാപിച്ചു. ഇവിടെ ഡ്രോണുകളോ മറ്റ് വ്യോമ ഉപകരണങ്ങളോ പറത്തുന്നത് പൂർണ്ണമായും നിരോധിച്ചതായി പോലീസ് അറിയിച്ചു. KSRTC ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധവും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A ലംഘനവുമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി സെപ്റ്റംബർ 1 ഡാമിലെത്തുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോനസ് ജോസഫ്. ഓണം വാരാഘോഷത്തിന് സംഭാവന കുറിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്ത് നടക്കും. തൃശൂരിൽ ഇന്ന് പുലിക്കളി മഹോത്സവം.

മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 37 കേസുകളിലായി 46 പേർ കൂടി അറസ്റ്റിലായി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിലും കന്യാകുമാരി തീരത്തും ജാഗ്രതാ നിർദ്ദേശം നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്, ചിത്രം മൃഗയ. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ശങ്കർ ഗണേഷിന്റെ സംഗീതം.

0: ആകാശവാണി. ജില്ലാ വൃത്താന്തം ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
1: സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. മന്ത്രി പി സി വിഷ്ണുനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ സമാപന ദിവസമായ നാളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് ഓണം വാരാഘോഷം സമാപിക്കുന്നത്. തിരുവനന്തപുരത്തെ 35 വേദികളിലായാണ് ഓണം വാരാഘോഷം നടക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ 172 തിരുജയന്തി ആഘോഷം വർക്കല ശിവഗിരിയിൽ നടന്നു. ആഘോഷത്തോടനുബന്ധിച്ചുള്ള തിരുജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പർണശാലയിൽ നടന്ന ശാന്തി ഹവനത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തി. ജപയജ്ഞം ദീപപ്രകാശനം അവ്യാനന്ദസ്വാമി നിർവഹിച്ചു. തിരുജയന്തി ഘോഷയാത്രയും പരിപാടിയോടനുബന്ധിച്ച് നടന്നു. ശ്രീനാരായണ ഗുരുജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ചെമ്പഴന്തി ഗുരുകുലത്തിൽ നടന്ന തിരുജയന്തി മഹാസമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. വി മുരളീധരൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിനോട് മുന്നോടിയായി നടന്ന തിരുജയന്തി ഘോഷയാത്ര തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ജി എസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തിന്റെ 80 സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരള ഗാന്ധി സ്മാരക നിധിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറി ചെയ്തു. ചെന്നൈ കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൌണ്ട്സ് എം എസ് ശരവണൻ IDAS തിരുവനന്തപുരം ഏരിയ അക്കൌണ്ട്സ് ഓഫീസ് സന്ദർശിച്ചു. പ്രതിരോധ വകുപ്പിലെ വിവിധ ഓഫീസ് പ്രതിനിധികളുമായി അദ്ദേഹം ചർച്ച നടത്തി ചെയ്തു. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കളരിപ്പയറ്റ് പ്രദർശനം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രദർശനത്തിന് തിരുവനന്തപുരത്തെ അഗസ്ത്യം കളരിപ്പയറ്റ് സ്ഥാപകനായ ഡോക്ടർ എസ് മഹേഷ് നേതൃത്വം നൽകി. സ്കൂളിലെ മിലേനിയം പൂർവ്വ വിദ്യാർത്ഥി ബാച്ചിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സൈനിക സ്കൂൾ പ്രിൻസിപ്പൽ കേണൽ അഭിഷേക് വോഹ്റ ഗുരുക്കൾ എസ് മഹേഷിനെയും സംഘത്തെയും മെമെന്റോ നൽകി ആദരിച്ചു ചെയ്തു. ലോക്ഭവനിൽ വായനയ്ക്കും ഗവേഷണത്തിനുമായി പ്രത്യേക ഗ്രന്ഥശാല ആരംഭിച്ചു. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ സ്മരണാർത്ഥം തുഞ്ചൻ സ്മൃതി എന്നാണ് ഗ്രന്ഥശാലയ്ക്ക് നാമകരണം ചെയ്തിരിക്കുന്നത്. വിവിധ കാലങ്ങളിലായി ലോക്ഭവന് സമ്മാനമായി ലഭിച്ചതും ആവശ്യാനുസരണം വാങ്ങിയതുമായ 10,000+ പുസ്തകങ്ങളാണ് ഗ്രന്ഥശാലയിൽ ഉള്ളത്. 4,000+ മലയാള പുസ്തകങ്ങളും 6,000+ ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഉൾപ്പെടുന്നതാണ് പ്രധാന ശേഖരം. ഇതിനു പുറമെ സാഹിത്യം, ചരിത്രം, സംസ്കാരം, തത്വചിന്ത, ശാസ്ത്രം തുടങ്ങി വിവിധ മേഖലകളിലെ വിലപ്പെട്ട പുസ്തകങ്ങളും ഗ്രന്ഥശാലയിലുണ്ട് ചെയ്തു. ലോക്ഭവൻ വളപ്പിൽ കൃഷിയിറക്കിയ നെല്ലിന്റെ വിളവെടുപ്പിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നേരിട്ടെത്തി നേതൃത്വം നൽകി. 10 സെന്റ് സ്ഥലത്ത് 3 മാസം മുൻപ് വിതച്ച നെല്ലിന്റെ കൊയ്ത്തിനാണ് ഗവർണർ എത്തിയത്.

0: മികച്ച രീതിയിൽ വളർന്ന നെൽച്ചെടികളും ലഭിച്ച വിളവും അദ്ദേഹം നേരിട്ട് വിലയിരുത്തി. പടവലം, ചീര, മധുരക്കിഴങ്ങ് തുടങ്ങി വിവിധയിനം പച്ചക്കറികൾ വിളവെടുപ്പിന് പാകമായി നിൽക്കുകയാണ്. കൃഷിയിടത്തിലെത്തിയ ഗവർണർ വിവിധ വിളകൾ നേരിട്ട് പരിശോധിക്കുകയും അവയുടെ ഇനവും കൃഷിരീതികളും സംബന്ധിച്ച് ഉദ്യോഗസ്ഥരോട് ചോദിച്ചറിയുകയും ചെയ്തു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നല്ല വാർത്ത, 6:50 കിസാൻവാണി, 7:20 കമ്പോള വിലനിലവാരം, 7:35 യുവവാണി. കണ്ണൂർ സർവകലാശാല എം എ മ്യൂസിക് പരീക്ഷയിൽ 2nd റാങ്ക് ലഭിച്ച ഋതുപർണ മനോജുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം. 8:00 വളപ്പൊട്ടുകൾ, മലയാള സിനിമയിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫേവർ വെസ്റ്റേൺ മ്യൂസിക്, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ ഡോക്ടർ മന്ദഭാഗ ശാരദയുടെ സംഗീത കച്ചേരി, 11:00 സ്പോട്ട്ലൈറ്റ്. നാളത്തെ പരിപാടികൾ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാധാകൃഷ്ണൻ അടുത്തില്ല. 6:00 FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, സുഗതകുമാരി എഴുതിയ കുറിഞ്ഞിപ്പൂക്കൾ എന്ന കവിത അലാപനം അജിത സുരേഷ്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും, തുടർന്ന് പാട്ടുപെട്ടിക്കാലം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. രാഗസ്പർശം നിങ്ങൾക്കറിയാമോ? ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം, ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 ഭക്തിഗാനങ്ങൾ, 8:58 9:58 FM പ്രധാന വാർത്തകൾ, 9:00 ഓർമ്മകളുടെ സംഗീതം, 10:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 കിളിക്കൂട്ടം കുട്ടികളുടെ പരിപാടി, ഇരുവേദി ബ്ലാക്ക് മീഡിയ നാട്ടുമാങ്ങ ബാലവേദി കുട്ടികൾ അവതരിപ്പിക്കുന്നു, 10:55 മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോടായി ചെയ്യുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണം, 11:30 മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ, 12:10 സേവന വാർത്തകൾ, 12:15 കുറത്തിയാട്ടം പി കെ നീലകണ്ഠനും സംഘവും അവതരിപ്പിച്ചത്, 12:40 നാടകഗാനങ്ങൾ, 1:00 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ പരിപാടി, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 തായമ്പക കലാമണ്ഡലം രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്, 3:00 ആകാശവാണി ടെലികാസ്റ്റ് പുനഃപ്രക്ഷേപണം, 4:00 കണ്ണൂർ ടാക്കീസ്, 5:00 വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 കോൽക്കളി കെ വി കുഞ്ഞിക്കണ്ണനും സംഘവും അവതരിപ്പിച്ചത്, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:00 ചലച്ചിത്രഗാനം, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:50 വയലും വീടും, 7:20 സേവന വാർത്തകൾ, 7:35 ചലച്ചിത്രഗാനങ്ങൾ, 8:00 മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോടായി ചെയ്യുന്ന പ്രതിമാസ റേഡിയോ പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാനത്ത് പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട്, 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭയിൽ ജി രാഘവേന്ദ്ര പ്രസാദിന്റെ വയലിൻ കച്ചേരി, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക സുഷമ കുമാരി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണഃ മോദിനഃ മധ്യ ഏഷ്യ പ്രവാസഃ പ്രാരബ്ധഃ. ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് ദേശാഭ്യാം സഹ ദ്വിപക്ഷീയ വാർത്തായാഃ രൂപരേഖ ച സജ്ജീകൃതാ. ഭാരതം സ്വസഭ്യതായാഃ സാമർഥ്യസ്യ ച ബലേന ജഗതി ഗൌരവസ്ഥാനം പ്രാപ്നോതി ഇതി രാജ്നാഥ് സിംഹസ്യ വക്തവ്യം. നേപാളെ ഹൃദയവിദാരകപ്ലാവെ ഹതാനാം സംഖ്യ ഷഡ്വിംശത്യധിക ഷഡ്ശതം യാവത് അഭവത്. ഭാരതീയദലേന ആപത് ഉദ്ധാര കാര്യാണി ച തീവ്രീകൃതാനി. അമേരിക്കൻ രാഷ്ട്രപതിനാ ഡൊണാൾഡ് ട്രംപ് ഇത്യനേന വെനസ്വേല ദേശേന സഹ തൈല സന്ധേഹ മഹതി ഘോഷണാ വിഹിതാ. ഒഡീഷ രാജ്യ ശനി രവിവാസരയോ അതിവൃഷ്ടിപരാ നാരംഗവർണീയ സഞ്ചേതന. അപ്പി ച ഹോക്കി നിപുണം മേജർ ധ്യാനചന്ദം സംസ്മൃത്യ ദേശേ അദ്യ ക്രീഡാദിവസ ആയോജ്യത്തെ. പ്രധാനമന്ത്രിണാ മോദിനാ മേജർ ധ്യാനചന്ദവര്യായ ശ്രദ്ധാഞ്ജലി അർപ്പിത. ക്രീഡകാനാം സമർപ്പണസ്യ ച ഭൂരിശഃ പ്രശംസ കൃത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ പ്രാതഃ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് ഗണരാജ്യസ്യ ച ചതുർദിവസീയ യാത്രയൈ പ്രസ്ഥിതവാൻ. ശ്രീമോദിനാ പ്രസ്ഥാനാത് പ്രാക്ഭണിതം യത് ഏതസ്യാഃ യാത്രായാഃ ഉഭയോർദേശയോർമധ്യേ ഭാരതസ്യ രണനീതിക പരസ്പരതാ സമ്പൃക്തതാ ച ദൃഢയിഷ്യതെ. പ്രധാനമന്ത്രിണാ പ്രോക്തം യത് അസൌ ഉസ്ബെക്കിസ്ഥാനീയ രാഷ്ട്രപതിനാ ഷഫ്കത് മിർജിയോയേഫ് വര്യേണ സാകം വ്യാപാര നിവേശ ഡിജിറ്റൽ സമ്പർക്ക് രക്ഷാ ഊർജ്ജാ ക്ഷേത്രേ സഹയോഗം വിവർദ്ധയിത്തും ചർച്ചാം വിധാസ്യതി. ഏതേന സഹൈവ വികസിത ഭാരത ദിശി അപി സംഭാഷണം ഭവിഷ്യതി. ഉസ്ബെക്കിസ്ഥാനെ ഭാരതസ്യ രാജദൂതേന സ്മിതാ പന്തേന ആകാശവാണ്യാ സഹ വിശിഷ്ടേ സാക്ഷാത്കാരെ ഭണിതം യത് ഉസ്ബെക്കിസ്ഥാനെ പ്രാകൃതിക സംസാധനാനാം ഭണ്ഡാരോ വിദ്യതെ. തയാ പ്രോക്തം യത് ഉഭയോഃ ദേശയോഃ മധ്യേ നിവേശ മഹത്വപൂർണ ഖനിജക്ഷേത്രാണാം ഹസ്താന്തരണേ ചർച്ച അപി സംഭവ്യതെ. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹ അദ്യ ഉക്തവാൻ യത് ഭാരതം കേവലം അർത്ഥവ്യവസ്ഥാരൂപേണ ന അപിതു സ്വീയ സഭ്യത സംസ്കൃതി സാമർഥ്യേന ആത്മവിശ്വാസേന ച വികസിത രാഷ്ട്രരൂപേണ ഉദിതമസ്തി. ലഖ്നൌ നഗരെ ബാബാ സാഹേബ് ഭീമറാവ് അംബേഡ്കർ വിശ്വവിദ്യാലയസ്യ ഏകാദശേ ദീക്ഷാന്ത സമാരോഹെ ഭാഷ്യമാണഃ ശ്രീസിംഹഃ ഉക്തവാൻ യത് യദാ ഭാരതദേശഃ കിമപി വദതി തദാ സമ്പൂർണഃ വിശ്വഃ ശൃണോതി. അസൌ ഭണിതവാൻ യത് നവഭാരതസ്യ മഹാന് പരിവർത്തനം ഇദമസ്തി യത് ദേശഃ ന കേവലം വൈശ്വ നിയമാന് അനുസരതി അപി തു തേഷാം നിർമാണേ അപി യോഗദാനം ദദാതി. നേപാളദേശീയ ജലപൂര വിഭീഷികായാം മൃതകാനാം സംഖ്യ ഷഡ്വിംശത്യുത്തര ഷഡ്ശത് സഞ്ജാത. ദ്വിസഹസ്രാധിക ജനാശ്ച വിലുപ്താഃ സൂച്യന്തി. ആരക്ഷിദലേന ത്രയസ്ത്രിംശതുത്തര ദ്വിശതാത്മകാഃ ശവാഃ ചിതവാന ജനപദേ അധിഗതാഃ. പശ്ചിമ നവലപാരാസി ക്ഷേത്രേ അഷ്ടചത്വാരിംശതുത്തരൈകശത ഗോരഖായാം അഷ്ടചത്വാരിംശത് ശവാഃ അധിഗതാഃ. ഏതദതിരിച്യ ബഹുഷു ക്ഷേത്രേഷു ബഹവഃ മൃതാവശേഷാഃ സംപ്രാപ്താഃ. ഹിമാലയീയ ക്ഷേത്രേ പ്രഭാവിതേഷു ജനപദേഷു സഹായോദ്ധാര കാര്യാണി ദ്രുതഗത്യാ പ്രചലന്തി. വിദേശമന്ത്രാലയേന സൂചിതം യത് വിംശത്യുത്തര ത്രിംശത് ഭാരതീയ നാഗരികാഃ സാമ്പ്രതമപി വിലുപ്താഃ. വിദേശമന്ത്രാലയസ്യ പ്രവക്ത്രാ രണധീര ജയസവാലേന നവദില്യാം വാർത്താഹരൈഃ സഹ സംലപന് പ്രോക്തവാൻ യത് ഭാരതീയ മൂലസ്യ ആഹത്യ ശതാധികാഃ ജനാഃ അധുനാ അപി സമ്പർക്കവിഹീനാഃ സന്തി. അത്രാന്തരേ നേപാല പ്രാധികരണേന ഊനത്രിംശതുത്തര ദ്വിശത് അജ്ഞാത ശവാഃ അപി അധിഗതാഃ. ചിതവാന ജനപദേ ചികിത്സാലയേ ഉപചാരാധീനാഃ വ്രണിതാഃ ജനാഃ ഉപചാരേ സമസ്യാഃ സമ്മുഖീകുർവന്തി. നേപാളദേശസ്യ രാഷ്ട്രപതിഃ രാമചന്ദ്ര പൌഡേലഃ അദ്യ ഭാരതീയ രാഷ്ട്രപതിം ദ്രൗപദീ മുർമും പ്രതി കൃതജ്ഞതാം ജ്ഞാപിതവാൻ. നേപാളദേശെ വിനാശകാരി ആകസ്മിക ജലപ്രവാഹെ ശതശഃ ജനാഃ മൃതാഃ വ്യാപകഃ വിനാശഃ ച ജാതഃ. अस्मिन् समये भारतीय प्रशासन द्वारा प्रदत्तायै सहायतायै समर्थनाय च पौडेल वर्येण धन्यवादः प्रकटितः। असौ बुधवासरे संजाते अस्मिन् जलाप्लावे भारतीय जनानां मृत्योः विषयेऽपि शोकम् अभिव्यक्तवान्। संस्कृत वार्तायाः संस्करणमिदम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। प्रधानमन्त्री नरेन्द्र मोदी श्वः आकाशवाणीतः स्वीये मन की बात इति मासिक कार्यक्रमे भारतीयैः सह स्वोद्गारान् प्रकटयिष्यति। कार्यक्रमस्य अस्य इदं 37th संस्करणं विद्यते। कार्यक्रमोऽयम् आकाशवाणी दूरदर्शनस्य च सर्वासु वाहिनीषु सम्प्रसार्यते। एतदतिरिच्य यूट्यूब, डीडी न्यूज, सूचना प्रसारण मन्त्रालये सर्वत्र अस्य कार्यक्रमस्य प्रसारणं भविष्यति। शिकागो नगरे आयोजिते बिजनेस राउंड टेबल सम्मेलने वित्तमन्त्री निर्मला सीतारामन् न्यगादीत् यत् भारतस्य आर्थिक प्रगतिः, कुशल जनशक्तिः, आधुनिक संरचना च वैश्विक निवेशकान् आकर्षयन्ति। मन्त्रिणा उद्घोषितं यत् भारतं न केवलं व्यापारस्थलम् अपि तु जगति उत्पादन प्रदानस्य विशाल केन्द्रमस्ति। वित्तमन्त्री आत्मनिर्भर भारतं तथा IDEX सदृशानाम् उपक्रमाणाम् उल्लेखं कुर्वती उक्तवती यत् भारतं ड्रोन, स्वायत्त प्रणाली इत्यादीनाम् आधुनिक प्रौद्योगिकीनां क्षेत्रे स्वदेशी सामर्थ्यं वर्धयति। सा वैश्विक निवेशकान् सह विकासाय सह उत्पादनाय च आमन्त्रितवती। भारतं केवलं सेव्य विपणिरूपेण न दृष्ट्वा अपितु विश्वनिर्माणस्य मञ्चरूपेण स्वीकर्तुं सा निवेदयत्। अमेरिकी राष्ट्रपतिना डोनाल्ड ट्रम्पेण वेनेजुएला देशेन साकं बृहत्तम तैल सन्धेः घोषणा विहितास्ति। वेनेजुएला देशेन साकं अस्मात् सन्धेः अमेरिका देशः 65 अर्बुद बैरलतः अधिक असंशोधित तैल भण्डारणे नियन्त्रणं स्थापयिष्यति। ईरान देशस्य राष्ट्रपतिः मसूद पेजेशियन प्रावोचत् यत् तेहरान नगरात् अमेरिका देशेन सह कूटनीतिक वार्तायै द्वारम् उद्घाटितमस्ति। तथापि वाशिंगटन प्रशासनं प्रति सावधानता अपि परिपालनीयास्ति। तेनोक्तं यत् यदि अमेरिका देशः सन्धिनिष्ठां दर्शयति तर्हि ईरानः अपि स्वप्रतिबद्धतां परिपालयिष्यति। एकस्मिन् दूरदर्शन साक्षात्कारे पेजेशियन इत्यनेन प्रोक्तं यत् कूटनीतिक प्रयत्नाः जूनमासे हस्ताक्षरितस्य शान्ति सहमति पत्रस्य पुनः सक्रियीकरणे केन्द्रिताः भवितुं शक्नुवन्ति। तेन उल्लिखितं यत् अस्य सन्धेः क्रियान्वयनकाले ईरानेन 90 मिलियन बैरलमितं खनिज तैलं निर्यातितम्। अपरे सन्देशे ईरानस्य सर्वोच्च नेत्रा मुजतबा खामेनेई इत्यनेन देशस्य आर्थिक जीविकोपार्जन संकटेभ्यः मुद्रास्फीतेः वित्त्याभाव समस्यायाः अथ विपणि मूल्य नियन्त्रणस्य च गभीर समाधानाय आह्वानं विहितम्। असौ स्वदेशी उत्पादनस्य प्रोत्साहनं कुर्वन् आवश्यकतानुसारेण आयातस्य विवेकपूर्ण उपयोगाय बलम् अयच्छत्। ऋतु विज्ञान विभागेन ओडिशायाम् आगामि सोमवासरं यावत् भीषणातिभीषण वृष्टेः नारंग संचेतना प्रसारिता। भीषण वृष्टेः कारणात् बिहार, पश्चिम बंगालः, झारखण्ड, मध्यप्रदेश, छत्तीसगढस्य च बहुषु क्षेत्रेषु वृष्टिः संभाव्यते। आगामि 2-3 दिवसेषु भीषण वृष्टिः भविष्यति इति ऋतु विभागेन सूचितम्। भारतस्य महान्तं क्रीडानायकं हॉकी प्रवीणं मेजर ध्यानचन्दवर्यं संस्मर्तुं तस्य जन्मजयन्त्याम् अद्य समग्रे देशे राष्ट्रिय क्रीडा दिवसः सौल्लासेन आयोज्यते। एषः दिवसः भारतस्य समृद्धं क्रीडा वैभवं दर्शयति। जनसामान्यं च स्वदैनिक जीवनस्य नियमित भागरूपेण क्रीडा

0: अंगीकर् प्रेरयति। प्रधानमन्त्री नरेन्द्र मोदी मेजर ध्यानचन्द वर्याय भावाञ्जलिं समर्पयन् अवदत् यत् हॉकी क्षेत्रे तस्य अतुलनीयं योगदानं सर्वदा राष्ट्राय प्रेरणास्रोतः स्थापयिष्यति। इति वार्ताः।
1: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസിന്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്ത്. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും മുഖ്യാതിഥിയാകും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തലസ്ഥാന നഗരിയിൽ. തൃശൂർ നഗരത്തെ ആവേശത്തിലാഴ്ത്തി പുലിക്കളി. പുലിക്കളി സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 1 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി ഒ ജെ ജനീഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തൽസമയം ലഭ്യമാകും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 600 കടന്നു. ഇന്ത്യൻ സഹായങ്ങൾക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ സർക്കാർ. വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ തായ്ലന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്തെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിനുശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. 51 പള്ളിയൂടങ്ങളാണ് ജലമേളയിൽ അണിനിരക്കുക. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ നാളെ ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും

0: നാളെയും നിയന്ത്രണമുണ്ട്. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെയും മറ്റന്നാളും കൊച്ചി നഗരപരിധിയിൽ കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് നിയന്ത്രണം. കളമശ്ശേരി SEMS ജംഗ്ഷൻ മുതൽ TVS ജംഗ്ഷൻ വരെയും കളമശ്ശേരി HMD മെഡിക്കൽ കോളേജ് റോഡ്, സീപോർട്ട് എയർപോർട്ട് റോഡിൽ തോഷിവ ജംഗ്ഷൻ മുതൽ ഇൻഫോ പാർക്ക് വെസ്റ്റ് ഗേറ്റ് ചിത്രപ്പുഴ പാലം വരെയുള്ള പ്രദേശങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളിലും വാഹന പാർക്കിംഗും വഴിയോര കച്ചവടവും അനുവദിക്കില്ല. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കും. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. സാംസ്കാരിക ഘോഷയാത്ര, ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം എന്നിവ പ്രമാണിച്ച് നഗരത്തിൽ നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 5:00 സ്വരാജ് റൌണ്ടിലെ ബിനി ജംഗ്ഷനിൽ മന്ത്രി OJ ജനീഷ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: വൈകിട്ട് 5:00 വിയൂർ യുവജന സംഘം ആദ്യം സ്വരാജ് റൌണ്ടിലേക്ക് എത്തിച്ചേർന്നത്. ഏറ്റവും ഒടുവിലായി രാത്രി 7:20 അയ്യന്നോൾ ദേശവും ഇവിടെ പ്രവേശിക്കും. രാത്രി 10:00 ആഘോഷവും വിധി നിർണയവും പൂർത്തിയാകുന്നത്. ഇത്തവണ 9 സംഘങ്ങളിലായി 450-ലധികം പുലികളാണ് തൃശൂർ നഗരത്തെ വിറപ്പിക്കാനായി സ്വരാജ് റൌണ്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. പുരുഷന്മാർക്കൊപ്പം അയ്യന്തോൾ ദേശത്തെ നയിക്കാൻ ഇത്തവണയും പെൺപുലികൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. പുലിക്കളി കാണാൻ വൻ ജനത്തിരക്കാണ് തൃശൂർ നഗരത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പുലിക്കളിയോടെയാണ് തൃശൂരിന്റെ ഓണാഘോഷങ്ങൾക്കും സമാപനമാവുക.
0: പുലിക്കളി സംഘങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായം 1,00,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി OJ ജനീഷ്. ഇതിനുള്ള ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് ഉറപ്പ് നൽകിയെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 137-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തൽസമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി 1 സെപ്റ്റംബർ ഡാമിലെത്തുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. സുപ്രീംകോടതി നിർദ്ദേശിച്ച പോലെ സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളം ആവശ്യപ്പെടുമെന്നും തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകുന്ന സഹായങ്ങൾക്ക് നേപ്പാൾ സർക്കാരിന്റെ പ്രശംസ. 600-ലധികം ആളുകളുടെ ജീവനെടുത്ത ദുരന്തത്തിൽ ഇന്ത്യ നൽകിയ പിന്തുണ നിർണായകമാണെന്ന് നേപ്പാൾ ധനമന്ത്രി സ്വർണിം വാഗ്ലെ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നിന്ന് പ്രത്യേക ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചിട്ടുണ്ടെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ വൻ സഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രളയത്തിൽ മരിച്ച 229 തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ അധികൃതർ തീരുമാനിച്ചു. എല്ലാ മൃതദേഹങ്ങളുടെയും DNA സാമ്പിളുകൾ ശേഖരിക്കുമെന്നും ഭാവിയിൽ തിരിച്ചറിയൽ സാധ്യമാകുന്നതിനായി പ്രത്യേക തിരിച്ചറിയൽ നമ്പരുകൾ രേഖപ്പെടുത്തിവെക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇടുക്കി ചൊക്രമുടിയിലെ നീലക്കുറിഞ്ഞി ഉദ്യാനം സഞ്ചാരികൾക്കായി തുറന്നു നൽകിയതോടെ തിരക്കേറി. നീലക്കുറിഞ്ഞി ചെടികൾ നശിപ്പിക്കുന്നത് പിഴയും തടവും ലഭിക്കാവുന്ന കുറ്റമാണെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: 12 വർഷങ്ങൾക്ക് ശേഷമാണ് ചൊക്രമുടിയിൽ വീണ്ടും നീലക്കുറിഞ്ഞി വിരിഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബറോടെ ചൊക്രമുടി മലനിരകൾ പൂർണ്ണമായും നീലവസന്തമണിയുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. ഗ്യാപ്പ് റോഡിന് സമീപമുള്ള കവാടത്തിലൂടെയാണ് ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഒരാൾക്ക് 200 രൂപയാണ് പ്രവേശന ഫീസ്. സഞ്ചാരികൾക്കായി KSRTC ഷട്ടിൽ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. ചൊക്രമുടിക്ക് പുറമെ മീശപ്പുലിമല, എടലിമേട്, സെവൻമല, ഗുണ്ടുമല എന്നിവിടങ്ങളിലും ഇത്തവണ വ്യാപകമായി നീലക്കുറിഞ്ഞി പൂവിടുമെന്നാണ് വിലയിരുത്തൽ. ചിന്നക്കനാൽ മേഖലയിലും കുറിഞ്ഞി പൂവിട്ടു തുടങ്ങിയിട്ടുണ്ട്.
0: വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ ആദ്യ പോരാട്ടത്തിനിറങ്ങും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ തായ്ലന്റാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം ആരംഭിക്കും. സംസ്ഥാനത്ത് ഏറ്റവും വലിയ ലഹരിവേട്ട മലപ്പുറത്ത്. ബംഗളൂരിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 12.8 കിലോഗ്രാം MDMA മൂന്നുപേരെ പോലീസ് പിടികൂടി. മലപ്പുറം വയനാട് സ്വദേശികളെയാണ് മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് കോയം കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്

0: റിപ്പബ്ലിക് സന്ദർശനം ആരംഭിച്ചു. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ അല്പം മുൻപ് അദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിൽ എത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്ത് ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും മുഖ്യാതിഥിയാകും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തലസ്ഥാന നഗരിയിൽ. തൃശൂർ നഗരത്തെ ആവേശത്തിലാഴ്ത്തി പുലിക്കളി. പുലിക്കളി സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 100,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി ഒ ജെ ജനീഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തൽസമയം ലഭ്യമാകും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 600 കടന്നു. ഇന്ത്യൻ സഹായങ്ങൾക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ സർക്കാർ. വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ തായ്ലന്റിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി
2: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. നല്ല വാർത്തയിൽ ആദ്യം ഒരു സമ്മാനത്തെക്കുറിച്ചുള്ള വിശേഷമാണ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാരമ്പര്യം പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ജനീവയിലെ ഐക്യരാഷ്ട്രസഭാ ഓഫീസിന് 5 മൈലുകളെ സമ്മാനിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഈ മാസം 7-ാം തീയതി വെള്ളിയാഴ്ച നടന്ന പ്രത്യേക ചടങ്ങിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അരിന്ദം ബാഗ്ചി 5 മൈലുകളെ UNOG ഡയറക്ടർ ജനറൽ താത്യാന വാലോവായ്ക്ക് ഔദ്യോഗികമായി കൈമാറി. സൌന്ദര്യത്തിന്റെയും ചാരുതയുടെയും അതിജീവനത്തിന്റെയും പ്രതീകമായ ഇന്ത്യൻ മൈലുകൾ ജൈവവൈവിധ്യ സംരക്ഷണത്തോടും പരിസ്ഥിതി പരിപാലനത്തോടുമുള്ള ഇന്ത്യയുടെ ശാശ്വതമായ പ്രതിബദ്ധതയെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ഇന്ത്യൻ മിഷൻ പ്രസ്താവിച്ചു. 4 നീല മൈലുകളും 1 വെള്ള ആൺമൈലും അടങ്ങുന്നതാണ് ഈ 5 മൈൽ കുഞ്ഞുങ്ങൾ. ജനീവ ബയോപാർക്കിലാകും മൈലുകൾ വളരുക. 1981 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഡൽഹി മൃഗശാലയിൽ നിന്ന് 2 മൈലുകളെ UNന് നൽകിയിരുന്നു. വാഹനമോടിക്കുമ്പോൾ അപകടം സംഭവിക്കാതിരിക്കാനും ജാഗ്രത പാലിക്കുന്നതിനുമായി റോഡരികിൽ സ്ഥാപിച്ചിട്ടുള്ള സൂചനാ ബോർഡുകൾ കണ്ടിട്ടില്ലേ? ചിലപ്പോൾ അവ പൊടിപിടിച്ച് തുരുമ്പിച്ച് കാടുകയറി അവ്യക്തമായ അവസ്ഥയിലുമായിരിക്കും. അത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ചു പോവുകയാണ് പതിവ്. എന്നാൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പടിയൂരുള്ള വിവേകാനന്ദന് ഇത് കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. അത് വൃത്തിയാക്കുക എന്ന ജോലി വിവേകാനന്ദൻ ഏറ്റെടുത്ത് ചെയ്തിരിക്കും. കണ്ണൂർ ശ്രീകണ്ഠാപുരം മേരിഗിരി ITIയിലെ ഓട്ടോമൊബൈൽ ഇൻസ്ട്രക്ടറാണ് വിവേകാനന്ദൻ. റോഡപകടങ്ങൾ ഒഴിവാക്കാനായി സ്ഥാപിച്ചിരിക്കുന്ന സൂചനാ ബോർഡുകൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത് എത്രമാത്രം അപകടം വരുത്തിവെക്കും എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് തന്റെ ഉത്തരവാദിത്തമായി കരുതി വിവേകാനന്ദൻ എന്ന യഥാർത്ഥ പൌരൻ അത് വൃത്തിയാക്കി ഉപയോഗപ്രദമാക്കുന്നു. വിവേകാനന്ദൻ നല്ല വാർത്തയോട്.
3: സൈൻ ബോർഡുകള് അഴുക്കും ചെളിയും മണ്ണൊക്കെ പിടിച്ചു കിടക്കുന്നത് വൃത്തിയാക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 1000-ലധികം സൈൻ ബോർഡുകൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. 100-ഓളം ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺവെക്സ് മിററുകൾ 10-60 മേലെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. സ്പീഡ് ബ്രേക്കേഴ്സ് അപ്പൊ അതിന് പെയിന്റ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത കലുങ്കുകൾ അവിടെയുള്ള കാടുകളൊക്കെയും വൃത്തിയാക്കി പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആരും ചെയ്യാത്ത എന്റെ കൺമുൻപിൽ പെടുന്ന സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഈ 2.5 വർഷത്തോളമായി ചെയ്യുന്നു. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്താണ് ആദ്യമായിട്ട് ഒരു സൈൻ ബോർഡ് ചളി വരണ്ട് കിടക്കുന്ന രീതിയിൽ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നെ എന്റെ ജോലി സമയം കഴിഞ്ഞ് ആ ഒരു സൈൻ ബോർഡ് ഞാൻ ക്ലീൻ ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോ ഒക്കെ ഈ പറയുന്ന പോലെ സൈൻ ബോർഡുകളൊക്കെ ക്ലീൻ ചെയ്യാൻ പോകും. എന്നെ കണ്ടിട്ട് ഒരുപാട് കുഞ്ഞു കുട്ടികളടക്കം ഈ പറയുന്ന പോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ഇൻസ്റ്റാ പേജ് വഴി എനിക്ക് വീഡിയോസ് ഒക്കെ അയച്ചു തരാറുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് അവര് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഞാൻ ചിന്തിക്കുന്ന ഇത്ര മാത്രം, എന്നെ കൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും, അത് നല്ല കാര്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ബോധ്യമുണ്ട്. അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും.
2: കയ്യടി നേടാനോ പ്രതിഫലം വാങ്ങിയോ അല്ല, തന്റെ പൌരബോധം കൊണ്ട് ഉത്തരവാദിത്തമാണെന്ന് കരുതിക്കൊണ്ട് വിവേകാനന്ദൻ അത് നിറവേറ്റുന്നു. ഉത്തരവാദിത്തത്തോടെയുള്ള ഈ പ്രവൃത്തി എത്രയോ ജീവനുകൾ പൊലിയാതെ കാത്ത കരുതലാണെന്ന് ഓർക്കണം. അടുത്തത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള മഹതിയായ ഒരു വനിതയെക്കുറിച്ചാണ്. ലതാ ഭഗവാൻ കരെ. രോഗബാധിതനായ ഭർത്താവിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനായി ഒരു

മാരത്തണിൽ പങ്കെടുത്ത വനിത. അപ്പോൾ പ്രായം 60 മുകളിൽ. ഓട്ടത്തിനിടയിൽ വീണുപോകുമോ മരിക്കുമോ എന്നൊക്കെ താൻ ഭയന്നുവെന്ന് അവർ പറയുന്നു. എന്നാൽ മത്സരം ആരംഭിച്ചതോടെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ

0: പുറത്തിറങ്ങി. അതിന് അവാർഡും ലഭിച്ചു. ഏവർക്കും പ്രചോദനം നൽകുന്ന വ്യത്യസ്ത സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. അത്തരമൊരു സംഭവമാണ് ലതയുടെ പോരാട്ടവും വിജയവും. നല്ല വാർത്തയിൽ ഇനിയൊരു കുട്ടി ഡിജിറ്റൽ ക്രിയേറ്ററെ കുറിച്ചാണ്. വാർത്താ അവതരണവും വിതരണവും ഒക്കെ അറിയാം. കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിനി വേദിക എം ജി എന്ന 15-കാരി തുടർച്ചയായ 5 വർഷത്തെ വാർത്താവിതരണ മികവിന് കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ് ഓഫ് അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ മിടുക്കി. ഡിജിറ്റൽ മീഡിയ രംഗത്തെ അസാമാന്യമായ സമർപ്പണം, മികച്ച പ്രതിബദ്ധത, സമാനതകളില്ലാത്ത സ്ഥിരത എന്നിവയ്ക്കുള്ള അംഗീകാരമാണ് വേദികയെ തേടിയെത്തിയത്. നാട്ടിലും വിദേശത്തുമുള്ള വിവിധ ഗ്രൂപ്പുകളിലേക്കും വ്യക്തികൾക്കും വാട്സപ്പ് വഴി വാർത്തകൾ എഡിറ്റ് ചെയ്ത് വായിച്ച് റെക്കോർഡ് ചെയ്ത് അത് പങ്കുവയ്ക്കുക എന്നത് മുടങ്ങാത്ത ദിനചര്യയാക്കി മാറ്റിയ വേദിക 2026 ജൂൺ 19 5 വർഷത്തെ തടസ്സമില്ലാത്ത സൌജന്യ സേവനം വിജയകരമായി പൂർത്തിയാക്കി. തന്റെ നേട്ടത്തെക്കുറിച്ച് വേദിക നല്ല വാർത്തയോട്.
1: തുടർച്ചയായ 1896 ദിവസം പിന്നിട്ടിരിക്കുകയാണ് എന്റെ വാർത്താ വായന. 2021 ജൂൺ 19 ഒരു വായനാ ദിനത്തിലാണ് ഈ പ്രവർത്തനത്തിന് തുടക്കം. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ക്ലാസ് റൂം പ്രവർത്തനമായിട്ട് ആരംഭിച്ചതാണ് ഈ വാർത്താ വായന. കേരളത്തിനകത്തും പുറത്തും ഗൾഫ് നാടുകൾ ഉൾപ്പെടെയുള്ള വിദേശ മലയാളികളും എന്റെ വാർത്തയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. 6ാം ക്ലാസ്സിലെ തൊഴിലുദ്ധൃത വിദ്യാഭ്യാസം പാഠപുസ്തകത്തിലെ മാധ്യമങ്ങളും വിനോദവും എന്ന അധ്യായത്തിലും എന്റെ വാർത്താവതരണത്തെ കുറിച്ചുള്ള പത്രവാർത്തകളും ചേർത്തിട്ടുണ്ട്. ഇൻസ്പയർഡ് ഇന്ത്യ ഫൗണ്ടേഷന്റെ 2024 യൂത്ത് ഐക്കൺ അവാർഡും ലഭിച്ചിട്ടുണ്ട്. എന്റെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയ്ക്ക് പുറമെ പത്രപ്രവർത്തകരുടെ സംഘടനയായ കാഞ്ഞങ്ങാട് പ്രസ് ഫോറം നൽകുന്ന പ്രോത്സാഹനവും എനിക്ക് പ്രചോദനമാണ്.
0: ഒരു ദിവസം പോലും മുടങ്ങാതെ ഉത്സാഹത്തോടെയുള്ള പരിശ്രമത്തിനും ശ്രദ്ധയ്ക്കും സേവനത്തിനുമുള്ള അംഗീകാരമാണ് ഈ നേട്ടം. ഇന്നത്തെ തലമുറയ്ക്ക് മികച്ച മാതൃകയാണ് വേദിക നൽകിയിരിക്കുന്നത്. 5 പതിറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ, കൃത്യമായി പറഞ്ഞാൽ 52 വർഷങ്ങൾക്ക് ശേഷം, കുടുംബത്തിലേക്ക് പെൺകുഞ്ഞു പിറന്നതിന്റെ സന്തോഷത്തിലാണ് മധ്യപ്രദേശിലെ ഒരു കുടുംബം. കുടുംബത്തിന്റെ ആഹ്ലാദ പ്രകടനവും വികാരാധീനമായ ദൃശ്യങ്ങളും ഇൻഡോറിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബെലാ ഷാ ജെയിനാണ് സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചത്. ചിലപ്പോഴൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തലമുറകൾ വേണ്ടിവരും എന്നും എന്നും ഓർമ്മിക്കപ്പെടുന്ന ദിനം എന്നും ഡോക്ടർ കുറിച്ചു. കുടുംബത്തിന്റെ സന്തോഷ നിമിഷങ്ങൾ സമൂഹമാധ്യമത്തിൽ വൈറലായി. കുടുംബത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തിയത്. 50 വർഷത്തിലേറെയായി ആൺകുഞ്ഞുങ്ങളെ മാത്രം വരവേറ്റ കുടുംബത്തിന് പെൺകുഞ്ഞിന്റെ ജനനം ആഘോഷമായി മാറിയതിൽ അത്ഭുതമില്ല. ശരിയാണ്, ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ നീണ്ട കാത്തിരിപ്പ് വേണ്ടിവരും. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് എന്ന് പറയുന്നതുപോലെ. രസകരമായ ഒരു സംഭവമാണ് ഇനി നല്ല വാർത്തയിൽ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംസ്കൃതം കേറ്റക് പരീക്ഷയിൽ സീക് കോഡ് ചോദ്യപേപ്പറിലെ 1-ാമത്തെ ചോദ്യം മധുരസ്മിതം എന്ന സംസ്കൃത സിനിമ സംവിധാനം ചെയ്തത് ആരാണ് എന്നതായിരുന്നു. പരീക്ഷ എഴുതിയ പാലോട് കൊല്ലായിൽ SNUP സ്കൂളിലെ സംസ്കൃതം അധ്യാപകൻ ജെ സുരേഷ് കുമാർ ചോദ്യം കണ്ട് ഞെട്ടിയിട്ടുണ്ടാവണം. ഉത്തരമായി തന്റെ പേര് തന്നെ എഴുതുന്നതിൽ അദ്ദേഹത്തിന് ഉറപ്പായും അഭിമാനവും തോന്നിയിരിക്കണം. സംസ്കൃത ഭാഷയിൽ ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കുട്ടികളുടെ ചലച്ചിത്രമാണ് മധുരസ്മിത. അധ്യാപകൻ ജെ സുരേഷ് കുമാർ സുരേഷ് ഗായത്രി എന്ന പേരിൽ 2020 100ലേറെ കുട്ടികളെ വച്ച് സിനിമ സംവിധാനം ചെയ്തത്. കേരളത്തിൽ നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സംസ്കൃത അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. കേരളത്തിൽ നിരവധി സർക്കാർ തിയേറ്ററുകളിൽ ഒരുമിച്ച് റിലീസ് ചെയ്ത സംസ്കൃത സിനിമയും മധുരസ്മിതമാണ്. ആദ്യ സംസ്കൃത ഓൺലൈൻ ആപ്ലിക്കേഷനായ നവവാണിയുടെ സംസ്കൃത ചലച്ചിത്രത്തിനുള്ള പ്രഥമ പുരസ്കാരം, മികച്ച സിനിമയ്ക്കുള്ള ട്രാവൻകൂർ ഇന്റർനാഷണൽ ഫിലിം പുരസ്കാരം എന്നിവ മധുരസ്മിതത്തിന് ലഭിച്ചു. സംസ്കൃത സിനിമകൾ മാത്രമുള്ള OTT പ്ലാറ്റ്ഫോമായ സാൻസ്ക്രിറ്റ് OTTയിലൂടെയും യൂട്യൂബിലും മധുരസ്മിതം കാണാൻ സാധിക്കും. രാജസ്ഥാനിൽ നടന്ന ആദ്യ ദേശീയ സംസ്കൃത ഫിലിം ഫെസ്റ്റിവലിൽ മധുരസ്മിതം പ്രദർശിപ്പിച്ചു. നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
2: ആകാശവാണി.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു പൂവ് വിരിയുന്നത് മറ്റൊരു പൂവിനോട് മത്സരിക്കാനല്ല, സ്വന്തം സൗന്ദര്യവും സുഗന്ധവും ലോകത്തിന് പകർന്നു നൽകാനാണ്. അതുപോലെ ജീവിതത്തിൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിനേക്കാൾ സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് സ്വന്തം വഴിയിൽ മുന്നേറുകയാണ് ഏറ്റവും വലിയ വിജയം. സമുദ്രത്തെ തേടി അലയുന്ന ഓരോ നദിക്കും സ്വന്തമായ വഴികളുള്ളതുപോലെ നമ്മൾ ഓരോരുത്തരും തനിമയും കഴിവുകളും സ്വപ്നങ്ങളും ഉള്ളവരാണ്. മറ്റൊരാളുടെ യാത്രയുമായി നമ്മുടെ യാത്രയെ താരതമ്യം ചെയ്യേണ്ടതില്ല. ഓരോരുത്തരുടെയും സമയവും സാഹചര്യങ്ങളും ലക്ഷ്യങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ മറികടക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇന്നലത്തെ നമ്മളെക്കാൾ മികച്ചവരാകാൻ ശ്രമിക്കാം. ചെറിയ ചുവടുകളായാലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാം. നമ്മുടെ കഴിവുകൾ ലോകം തിരിച്ചറിയുന്ന സമയം വരും. സ്വന്തം വഴിയിൽ സത്യസന്ധമായി മുന്നേറുക, ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി കോഴികളിലെ രക്താതിസാരത്തെ കുറിച്ചാണ്. അതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, രണ്ടോ അതിലധികമോ കീടനാശിനികൾ ഒരുമിച്ച് കൂട്ടി ഉപയോഗിക്കുന്നത് ശരിയാണോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. അതുവരെ പരിപാടികളെല്ലാം ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. പണ്ടൊക്കെ ഒട്ടുമിക്ക വീടുകളിലും ഒരു കോഴിക്കൂടും അതിൽ നിറയെ കോഴികളും കാണും. കൂട്ടത്തിൽ ഒന്ന് രണ്ട് താറാവും വാത്തയും ഒക്കെ കാണും. എന്റെ കുട്ടിക്കാലത്ത് എന്റെ വീട്ടിൽ ഒഴിയാതെ കുറെ കോഴികളുണ്ടാവും. അമ്മയ്ക്ക് അവയുടെ പുറകെ നടക്കാനേ നേരമുള്ളൂ. കഴുത്തിൽ രോമമില്ലാതെ നീണ്ട തുമ്പിക്കൈ പോലെ കഴുത്തുള്ളവ, പുള്ളി, ചാരം, മഞ്ഞ, മുള്ളൻ കോഴി, ഇതൊക്കെയാണ് അമ്മയുടെ സ്ഥിരം കോഴിക്കൂട്ടങ്ങൾ. എല്ലാറ്റിനും ഓരോ പേരും ഇടും. ആ പേര് വിളിച്ചാൽ അവ ഓടിയെത്തും. പക്ഷേ ചില ദിവസങ്ങളിൽ ഞങ്ങൾ സ്കൂളിൽ നിന്നെത്തുമ്പോൾ അമ്മാകെ വിഷമിച്ചിരിക്കുന്നത് കാണാം. കാര്യം അന്വേഷിക്കുമ്പോ അമ്മ പറയും, എന്റെ ചക്കിക്ക് എന്തോ വയ്യായിക, മീനുവിനൊരു ചെറിയ കറക്കം, സുന്ദരി വെള്ള കാഷ്ടിക്കുന്നു എന്നൊക്കെ. കോഴികളുടെ കാര്യമാണേ പറയുന്നത്. അമ്മ അതിനൊക്കെ ചില നാടൻ മരുന്ന് പ്രയോഗം നടത്തുന്നതും കാണാം. ചില പച്ചിലകളും ഉള്ളിയും കൂടി അരച്ച് കോഴികളെ വിഴുങ്ങിപ്പിക്കും. അസുഖങ്ങൾ മാറുന്നതും കാണാം. ചിലപ്പോൾ ചിലത് ചത്തുപോയെന്നും വരാം. അതിന്റെ വിഷമം അമ്മയിൽ നിന്ന് മാറാൻ കുറേ ദിവസം എടുക്കും. ചിലപ്പോൾ ചിലതിനെ വള്ളിപ്പുലിയോ പട്ടിയോ കടിച്ച് മുറിവേൽപ്പിക്കും. ആ മുറിവിൽ അടുക്കളയുടെ അഴികളിൽ പറ്റിയിരിക്കുന്ന പുകയുടെ കരിയെടുത്ത് വയ്ക്കുന്നത് കാണാം. അങ്ങനെ കോഴികളും മറ്റു ജന്തുക്കളും ഒക്കെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ തുടരുകയാണ് അന്നും ഇന്നും. ഈ കഥയൊക്കെ പറഞ്ഞത് എന്തിനാണെന്നോ, കോഴികളിലെ രക്താതിസാരം എന്ന രോഗവും അതിന്റെ കാരണങ്ങളെയും ചികിത്സയൊക്കെ പറ്റി ഇന്ന് നമ്മോട് മൃഗസംരക്ഷണ വകുപ്പിലെ മുൻ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ റെയ്നി ജോസഫ് സംസാരിക്കുകയാണ്.
4: ഈർപ്പം കൂടുതലുള്ള കാലാവസ്ഥയിൽ വളർത്തു പക്ഷികളിൽ, പ്രത്യേകിച്ച് കോഴികളിൽ കാണപ്പെടുന്ന ഒരു രോഗബാധയാണ് കോക്സിഡിയോസിസ് അഥവാ രക്താതിസാരം. മഴക്കാലത്ത് കോഴിക്കൂട്ടിലെ ലിറ്ററിൽ അഥവാ വിരിപ്പിൽ രക്തം കണ്ടാൽ കോഴി കർഷകർ ആകെ ഭീതിയിലാകും. കാരണം ഈ ഈർപ്പം കൂടുതലുള്ള കാലാവസ്ഥയിൽ കോഴികൾക്ക് അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വരുന്ന കോക്സിഡിയോസിസ് എന്ന രോഗബാധയുടെ പ്രധാന ലക്ഷണമാണ്

കാഷ്ഠത്തിൽ രക്തം കാണുക എന്നുള്ളത്. ഈ അതിസാരം അല്ലെങ്കിൽ വയറിളക്കം ബാധിച്ച കോഴികൾ കൂട്ടത്തോടെ ചത്തുപോകുന്നതിനാൽ കർഷകർക്ക് കനത്ത സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന ഒരു രോഗവുമാണിത്. രോഗനിയന്ത്രണം നമുക്ക് സാധ്യമാണ്, പക്ഷേ മരണനിരക്കും രോഗവ്യാപനത്തിന്റെ തോതും വളരെ കൂടുതലായതിനാൽ കോഴി കർഷകർ ഈ രോഗത്തിനെതിരെ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഐമീറിയ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രോട്ടോസോവ മൂലം കോഴികളുടെ കുടലിലുണ്ടാകുന്ന ഒരു അണുബാധയാണ് കോക്സിഡിയോസിസ്. ഐമീറിയ ടെനല്ല, ഐമീറിയ നിക്കാട്രിക്സ്, ഐമീറിയ മാക്സിമ, അസറൂളിന, ബ്രൂണറ്റി തുടങ്ങിയ ആറിലധികം രോഗാണു വിഭാഗങ്ങൾ കോഴികളിൽ കോക്സിഡിയ രോഗമുണ്ടാക്കുന്നു. അപ്പൊ ഈ വളർത്തു പക്ഷികളിൽ കോഴികൾക്ക് പുറമെ സാധാരണയായിട്ട് താറാവ്, ടർക്കി, വാത്ത തുടങ്ങിയ വളർത്തു പക്ഷികളെയും പ്രാവുകൾ ഉൾപ്പെടെയുള്ള അരുമ പക്ഷികളെയും മുയലുകളെയും കന്നുകാലികളെയും ചിലപ്പോൾ മനുഷ്യരെ പോലും ബാധിക്കുന്ന ഒരു സൂക്ഷ്മ പരാദമാണ് ഈ ഐമീറിയ. കോഴികളുടെ കുടൽ വ്യൂഹത്തിലും ലിറ്റർ അഥവാ വിരിപ്പിലും സാധാരണയായിട്ട് കാണപ്പെടുന്ന ഐമീറിയയുടെ ഊസിസ്റ്റുകൾ ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ ദീർഘകാലം നിലനിൽക്കാൻ കഴിവുള്ളവയാണ്. അനുകൂല സാഹചര്യങ്ങളിൽ, അതായത് ഈർപ്പം കൂടുതലുള്ള മഴക്കാലത്തും ഡിസംബർ പോലെയുള്ള തണുപ്പ് കാലത്തും ഈ കോക്സിഡിയ ഊസിസ്റ്റുകൾ അഥവാ മുട്ടകൾ പെരുകുന്നു. തുടർന്ന് മലിനമായ ഭക്ഷണം, വെള്ളം അല്ലെങ്കിൽ ഈ പരാദമുട്ടകൾ അടങ്ങിയ മണ്ണ് എന്നിവയിലൂടെ രോഗാണുബാധ വീണ്ടും കോഴിയിലെത്തുന്നുണ്ട്. കുടലിലെത്തുന്ന ഈ ഊസിസ്റ്റുകൾ അല്ലെങ്കിൽ രോഗാണുമുട്ടകൾ അവിടെ വിരിഞ്ഞ് കുടലിൽ പെരുകുന്നു. അത് കുടൽ ഭിത്തിയിൽ മുറിവേൽപ്പിക്കുകയും രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്നു. കുടൽ ഭിത്തിയിലെ ഈ മുറിവുകൾ കോഴിയുടെ ദഹിച്ച തീറ്റയിലെ പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനുള്ള കഴിവിനെ ബാധിക്കുന്നത് മൂലം കോഴിയുടെ തൂക്കം കുറയുകയും തുടർന്ന് മുട്ട ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇറച്ചി കോഴികളുടെ തൂക്കക്കുറവും മുട്ടക്കോഴികളുടെ ഉൽപ്പാദനക്കുറവും ഇത്തരത്തിലാണ് ഉണ്ടാകുന്നത്. ഇത് കോഴി കർഷകരെ പ്രതിസന്ധിയിലാക്കുന്ന അവസ്ഥകളാണ്. ഇതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടുള്ള പ്രതിരോധ ശക്തി കുറയുന്നതിനാൽ സാൽമോണല്ല, കൊളിഫോം തുടങ്ങിയ ബാക്ടീരിയ രോഗങ്ങൾ വരുത്താനും ഈ രോഗബാധ കാരണമായേക്കാം. വൃത്തിഹീനമായ കൂടുകളും ഈർപ്പം കൂടുതലുള്ള കാലാവസ്ഥയും രോഗത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതോടൊപ്പം വലുതും ചെറുതുമായിട്ടുള്ള കോഴികളെ ഇടകലർത്തി വളർത്തുക, മതിയായ വായുസഞ്ചാരം നൽകാതെ കൂടുകളിൽ കൂടുതൽ കോഴികളെ തിങ്ങി വളർത്തുക തുടങ്ങിയ അശാസ്ത്രീയ പരിപാലന രീതികളും രോഗസാധ്യതയും രോഗവ്യാപനവും ത്വരിതഗതിയിലാക്കുന്നു. കോക്സിഡിയ ബാധിച്ചുള്ള മരണനിരക്ക് വലിയ കോഴികളെക്കാളും കോഴി കുഞ്ഞുങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് വലിയ സ്വപ്നത്തോടുകൂടി നമ്മൾ വളർത്താൻ ആരംഭിച്ചതിന് ശേഷം 2 മുതൽ 8 ആഴ്ച വരെ പ്രായമുള്ള കോഴി കുഞ്ഞുങ്ങൾ കൂട്ടത്തോടെ ചാവുന്നത് ഏതൊരു കോഴി കർഷകനെ സംബന്ധിച്ചും തികച്ചും ഹൃദയഭേദകമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശാസ്ത്രീയമായിട്ട് കോഴി വളർത്തുന്നതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നൊരു കാര്യം പറയാനുള്ളത്, കൂടുകളിൽ വളർത്തുന്ന രീതിയെക്കാളും ഡീപ്പ് ലിറ്റർ രീതിയിൽ കോഴി വളർത്തുന്നത് ഈ കോക്സിഡിയോസിസിന് കൂടുതൽ കാരണമാകാറുണ്ട്. അപ്പൊ ഇത് ഈ തറയിൽ നമ്മൾ ലിറ്റർ വിരിച്ചിട്ട് ഡീപ്പ് ലിറ്റർ രീതിയിൽ വളർത്തുന്നത് ചെലവ് കുറയ്ക്കുന്ന ഒരു പരിപാലന രീതിയാണ്. പക്ഷേ മഴവെള്ളം വീണോ അല്ലെങ്കിൽ കുടിവെള്ളം വീണോ ഈ ലിറ്റർ നനയുന്നത് കോക്സിഡിയയ്ക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നു എന്ന് കോഴി കർഷകർ എപ്പോഴും ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ലിറ്റർ ഇളക്കി നൽകാനായിട്ട് പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. വൃത്തിഹീനമായ ചുറ്റുപാടുകളിലും കോഴി കാഷ്ഠത്തിലും മലിനമായ വെള്ളത്തിലും വിരിപ്പിലും കാണപ്പെടുന്ന കോക്സിഡിയ ഊസിസ്റ്റുകൾ തീറ്റയിലും കുടിവെള്ളത്തിലും കലർന്ന് ശരീരത്തിനകത്തെത്തിയാണ് രോഗമുണ്ടാകുന്നത്. 3 മുതൽ 5 ദിവസം വരെയാണ് ഐമീറിയ അണുക്കളുടെ ഇൻക്യുബേഷൻ കാലാവധി. ഒരിക്കൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ 2 മുതൽ 4 ദിവസത്തിനുള്ളിൽ മരണം തന്നെ സംഭവിക്കാം. കോഴികൾ, പ്രത്യേകിച്ച് കോഴിക്കുഞ്ഞുങ്ങൾ, ചിറക് താഴ്ത്തി തൂങ്ങി നിൽക്കുന്നതും തീറ്റയും വെള്ളവും എടുക്കാതെ കൂട്ടം കൂടി നിൽക്കുന്നതുമാണ് ആദ്യ രോഗലക്ഷണങ്ങൾ. തുടർന്ന് രക്തം കലർന്ന വയറിളക്കം ഉണ്ടാകുന്നു. ഈ സമയത്താണ് കോഴിക്കൂട്ടിലെ വിരിപ്പിൽ രക്തം കാണപ്പെടുന്നതെന്ന് ഓർക്കുക. രോഗലക്ഷണങ്ങൾ തുടങ്ങി 2 മുതൽ 4 ദിവസങ്ങൾക്കുള്ളിൽ വയറിളക്കം മൂർച്ഛിച്ച് കോഴികൾ ചാവുകയും ചെയ്യുന്നു. രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് സാധാരണയായി 100% ആണെങ്കിലും രോഗത്തിന്റെ തീവ്രത ശരീരത്തിൽ പ്രവേശിക്കുന്ന കോക്സിഡിയ ഊസിസ്റ്റുകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നോർക്കുക. കോഴികളിൽ രക്തത്തോടുകൂടി അതിസാരം ശ്രദ്ധയിൽപ്പെട്ടാൽ കാഷ്ഠപരിശോധന വഴി നമുക്കിത് തിരിച്ചറിയാൻ സാധിക്കും. കാഷ്ഠത്തിലെ ഐമീറിയ ഊസിസ്റ്റുകളെ മൈക്രോസ്കോപ്പ് വഴി തിരിച്ചറിയുന്ന ഫ്ലോട്ടേഷൻ ടെക്നിക്ക്, അതെല്ലാം മൃഗാശുപത്രികളിൽ ലഭ്യമാണ്. അതുവഴി നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ സാധിക്കും. അതുകൂടാതെ കൂട്ടമായി മരണം ഉണ്ടാവുകയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കുടൽവ്യൂഹത്തിലെ മാറ്റങ്ങളിലൂടെയും എളുപ്പത്തിൽ രോഗനിർണയം നടത്താവുന്നതാണ്. അപ്പോൾ രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ രോഗം ബാധിച്ച പക്ഷികളെ മറ്റുള്ളവയിൽ നിന്ന് നമ്മൾ മാറ്റി പാർപ്പിക്കണം. സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു രോഗചികിത്സാ രീതി തന്നെയാണ്. തുടർന്ന് കുടലിലെ കോക്സിഡിയകളെ നശിപ്പിക്കുന്നതിനുള്ള

ഓക്സിഡിയോ സ്റ്റാറ്റുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളാണ് നമ്മൾ നൽകുന്നത്. ആംബ്രോളിയം, സാലിനോമൈസിൻ, സൾഫണാമൈഡുകൾ, അതായത് സൾഫാഡിമിഡിൻ, സൾഫാ ഡയാസിൻ, സൾഫാ ട്രൈമീതോപ്രിം, മെട്രോണിൻഡാസോൾ തുടങ്ങിയ മരുന്നുകളാണ് സാധാരണയായിട്ട് തീറ്റയിൽ ഉൾപ്പെടുത്തുന്ന കോക്സിഡിയോ സ്റ്റാറ്റുകൾ. ഇത് കൂടാതെ ചിലപ്പോൾ അതിസാരം കൂടുതലായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടായേക്കാം. അപ്പോൾ അത് തടയുന്നതിനുള്ള സപ്പോർട്ടീവ് ഫ്ലൂയിഡ് തെറാപ്പിയും ആവശ്യമായിട്ട് വന്നേക്കാം. മുട്ടക്കോഴികൾക്കും ഇറച്ചിക്കോഴികൾക്കും പ്രത്യേകം പ്രത്യേകം രീതിയിലാണ് മരുന്ന് നൽകേണ്ടത് എന്നുള്ളതിനാൽ ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൃത്യമായ അളവിൽ മരുന്ന് നൽകാനായിട്ട് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മരുന്ന് നൽകുന്നതിന് നമ്മൾ പല രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. സിംഗിൾ ഡ്രഗ് യൂസ്, അതായത് ഒരു മരുന്ന് തന്നെ ഉപയോഗിച്ച് രോഗചികിത്സ നടത്തുക എന്നുള്ള രീതി ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഷട്ടിൽ പ്രോഗ്രാം എന്ന് പറയുന്ന കോഴിയുടെ ജീവിതത്തിന്റെ പല സമയത്തായിട്ടും മരുന്ന് നൽകുന്ന രീതി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ റൊട്ടേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന കോക്സിഡോസ്റ്റാറ്റുകൾ പലതും മാറി മാറി തീറ്റയിൽ ഉൾപ്പെടുത്തുന്ന രീതിയും നമ്മൾ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മരുന്ന് കൃത്യമായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ നൽകാനായിട്ട് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. രോഗപ്രതിരോധത്തിനുള്ള മാർഗങ്ങളായിട്ട് സാധാരണയായിട്ട് പറയുന്ന പോലെ തന്നെ വൃത്തിയുള്ള കൂടായിരിക്കണം. കൂടിനുള്ളിൽ ധാരാളം വായുസഞ്ചാരം ഉറപ്പാക്കണം. ലിറ്റർ നനവില്ലാതെ ആരോഗ്യകരമായിട്ട് സംരക്ഷിക്കുകയും ചെയ്യണം. ഇത്രയും ചെയ്താൽ കോക്സിഡിയോ രോഗബാധ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതിനുവേണ്ടി ചില കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. കൂടും പരിസരം എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പിന്നെ നമ്മൾ കൂടുതൽ ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടുതലെണ്ണം കോഴികളെ ഒരു ഷെഡിൽ വളർത്തുന്ന ഒരു പ്രവണതയുണ്ട്. അങ്ങനെ ചെയ്യാതെ വായുസഞ്ചാരം ഉറപ്പാക്കിയിട്ട് ഓരോ ഷെഡിലും ശരിയായ എണ്ണം കോഴികളെ മാത്രം വളർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വായുസഞ്ചാരം ഉറപ്പാക്കുന്നതിന് ഓരോ ബാച്ച് കോഴിയെയും ഇടുന്നതിന് മുമ്പായിട്ട് കൂടിൻ്റെ കമ്പി വലകൾ കൃത്യമായിട്ട് വൃത്തിയാക്കി മാത്രം ഇടുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം അതിൽ ചിലപ്പോൾ തൂവലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കരിച്ച് കളയേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ കമ്പി വല വൃത്തിയാക്കിയിട്ട് മാത്രം കോഴികളെ ഇടുക. ഇത് വായുസഞ്ചാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു പ്രധാന കാര്യം, മഴച്ചാറ്റലിൽ നിന്നും കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ലിറ്റർ നനയുന്നതിനെ സംരക്ഷിക്കുന്നതിനായിട്ട് ഈ മേൽക്കൂര ഭിത്തിയിൽ നിന്ന് നീട്ടി നൽകുന്നതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് കൂട് പണിയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു മീറ്ററെങ്കിലും നീളം അതിന് കൂടുതലായിട്ട് നൽകേണ്ടതുണ്ട്. പിന്നെ മേൽക്കൂരയുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായിട്ട് നടത്തണം. മഴവെള്ളം ഷെഡിലേക്ക് വീഴാതെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതാണ്. ഡീപ്പ് ലിറ്റർ രീതിക്ക് ഉപയോഗിക്കുമ്പോൾ ഗുണനിലവാരമുള്ളതും ഈ ജലാംശം വലിച്ചെടുക്കുന്നതുമായ ലിറ്റർ വസ്തുക്കൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മരപ്പൊടി, അല്ലെങ്കിൽ നമ്മൾ ചില സ്ഥലങ്ങളിൽ ചിന്തേർപൊടി എന്നും പറയും. അത്തരത്തിലുള്ള വസ്തുക്കൾ ഈർപ്പം കുറച്ച് വലിച്ചെടുക്കുന്നതുകൊണ്ട് അത് കൂടുതൽ കാലം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ലിറ്റർ നനവുണ്ടോ എന്നുള്ള കാര്യം എപ്പോഴും പരിശോധിക്കണം. കട്ട കെട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അതിനുവേണ്ടി പരിശോധിക്കുന്നത്. ലിറ്റർ കയ്യിലെടുത്ത് നമ്മളൊന്ന് അമർത്തി നോക്കുമ്പോൾ അത് കട്ട കെട്ടുന്നുണ്ട് എങ്കിൽ ഈർപ്പം അധികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ കോഴികളുടെ കാലിൻ്റെ അടിയിലും വിരലിൻ്റെ അറ്റത്തും ലിറ്റർ അവശിഷ്ടങ്ങൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ലിറ്ററിലെ ഈർപ്പം കൂടുതലാണെന്ന് മനസ്സിലാക്കണം. ആ സമയത്ത് നമ്മൾ ലിറ്റർ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് വേണം പുതിയ ലിറ്റർ വിരിക്കാനായിട്ട്. ഒരു കാരണവശാലും നനഞ്ഞ ലിറ്ററിൻ്റെ മുകളിൽ പുതിയ ലിറ്റർ വിരിക്കരുത്. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വിരിപ്പ് നന്നായിട്ട് ഇളക്കി നൽകുകയും വേണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വെള്ളപ്പാത്രം വയ്ക്കുന്നതിൻ്റെ ചുറ്റുമുള്ള ലിറ്ററിൻ്റെ നനവ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനായിട്ട് നമ്മൾ പാത്രങ്ങളിൽ മുഴുവനായിട്ട് നിറച്ച് തുളുമ്പി പോവാതെ മുക്കാൽ ഭാഗം മാത്രം വെള്ളം നിറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ നിപ്പിൾ ഡ്രിങ്കർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൈപ്പ് ലൈനിൽ ചോർച്ചകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. പരമ്പരാഗതമായിട്ടുള്ള കർഷകർ തന്നെ ഉപയോഗിക്കുന്ന രോഗനിയന്ത്രണത്തിനായിട്ടുള്ള ജൈവ മാർഗങ്ങൾ ചിലത് നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. അത് പലയിടത്തും പ്രയോഗിച്ച് ഫലപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട്. മഞ്ഞൾ നൽകുന്ന രീതി, വെളുത്തുള്ളി നൽകുന്ന രീതി, അതുപോലെ തന്നെ ഉലുവ വറുത്ത് പൊടിച്ച് തീറ്റയിൽ ചേർത്ത് നൽകുന്നത്, അതൊരു 100 കോഴിക്ക് 30 ഗ്രാം എന്നുള്ള രീതിയിൽ ഉലുവ വറുത്ത് പൊടിച്ച് തീറ്റയിൽ നൽകുന്നത് ഓക്സിഡിയ തടയാൻ ഫലപ്രദമായിട്ട് പലയിടത്തും കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഈ കുടിവെള്ളത്തിൻ്റെ അമ്ലത കൂട്ടി നൽകുന്നത് ഈ കോക്സിഡിയ ഉൾപ്പെടെയുള്ള ഉപദ്രവകാരികളെ തടയുകയും കോഴിയുടെ ദഹനവ്യൂഹത്തിലെ ഉപകാരികളായ പ്രോബയോട്ടിക് ബാക്ടീരിയകളുടെ സാന്നിധ്യം കൂട്ടുകയും ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം എങ്ങനെ നമ്മൾ വെള്ളത്തിൻ്റെ അമ്ലത കൂട്ടുന്നത്, അതിന് 3% വീര്യമുള്ള വിനാഗിരി ചേർത്ത കുടിവെള്ളം അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ 0.5% വീര്യമുള്ള ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുന്ന ഒരു തരം വിനാഗിരിയുണ്ട്. അത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ആപ്പിൾ സിഡർ വിനീഗർ അത് ചേർത്ത കുടിവെള്ളം കോഴിക്ക് നൽകാവുന്നതാണ്. ഇതെല്ലാം ഫലപ്രദമായിട്ട് കണ്ടെത്തിയിട്ടുള്ള മാർഗങ്ങളാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോബയോട്ടിക് സപ്ലിമെൻറ്റുകൾ നൽകുന്നത്, ലാക്ടോബാസിലസ്, ബാസിലസ് സെപ്റ്റിലിസ്, അല്ലെങ്കിൽ ഈസ്റ്റ് തുടങ്ങിയ പ്രോബയോട്ടിക് സപ്ലിമെൻറ്റുകൾ തീറ്റയിൽ ചേർത്ത് നൽകുന്നത് കോക്സിഡിയ

0: തടയുന്നതിന് ഫലപ്രദമായ ഒരു മാർഗമാണ്. അത് രോഗം ബാധിച്ചവയിൽ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കോക്സിഡിയ രോഗം കണ്ടെത്തിയാൽ ഒരിക്കലും നമ്മൾ ബി കോംപ്ലക്സ് പോലെയുള്ള സപ്ലിമെന്റുകൾ കോഴിക്ക് നൽകരുത്, ആ സമയത്ത് നൽകരുത്. അത് കോക്സിഡിയ രോഗാണുവിന്റെ വളർച്ചയെ ത്വരിതഗതിയിലാക്കുന്ന ഒന്നായതുകൊണ്ട് രോഗനിയന്ത്രണം ബുദ്ധിമുട്ടായിരിക്കും. കർഷകർക്ക് ഒരു കനത്ത സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ രോഗം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് ഉചിതമായ മരുന്നുകൾ നൽകി നിയന്ത്രിക്കുന്നത് ഈ സാമ്പത്തിക നഷ്ടം കുറയ്ക്കുന്നതിന് സഹായകമാകും. ശരിയായ ശുചിത്വം പാലിക്കുകയും കോക്സിഡിയോസ്റ്റാറ്റ് ചേർന്ന് തീറ്റ നൽകുക ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് തന്ത്രങ്ങൾ കോക്സിഡിയോസിസ് ഫലപ്രദമായി തടയുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉചിതമായ മരുന്നുകൾ തിരഞ്ഞെടുത്ത്, അത് തീറ്റയിലാണോ അല്ലെങ്കിൽ മരുന്നായിട്ട് നൽകണോ എന്നുള്ളത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുത്ത് തീറ്റയിലോ വെള്ളത്തിലോ ചേർത്ത് മുഴുവൻ കോഴികൾക്കും യഥാവിധി നൽകാനായിട്ട് കർഷകർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നമുക്ക് കോക്സിഡിയ അല്ലെങ്കിൽ രക്താതിസാരം എന്ന രോഗത്തിനെ ഫലപ്രദമായിട്ട് തടയുന്നതിനും പ്രതിരോധിക്കുന്നതിനും സാധിക്കും.
1: കോഴി വളർത്തുമ്പോൾ ശുചിത്വം പ്രധാനമാണ്. വൃത്തിയുണ്ടെങ്കിൽ അസുഖവും കുറയും, അഥവാ അസുഖം പിടിപെട്ടാൽ ചികിത്സിക്കേണ്ടതിന്റെ ആവശ്യകതയും മനസ്സിലായില്ലേ? എന്തായാലും മൃഗസംരക്ഷണ വകുപ്പിലെ മുൻ ജോയിന്റ് ഡയറക്ടർ റെയ്നി ജോസഫ് കോഴികളിലെ രക്താതിസാരം എങ്ങനെയുണ്ടാകുന്നുവെന്നും ചികിത്സിക്കേണ്ടത് എങ്ങനെയെന്നും പറഞ്ഞു തന്നത് ശ്രദ്ധിച്ചല്ലോ. വളർത്തുപക്ഷികളുടെ ആരോഗ്യത്തിൽ അതീവ ജാഗ്രത പുലർത്താം, അവയെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതിൽ നിന്നും രക്ഷിക്കാം.
2: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
1: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
2: എങ്ങനെ?
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
3: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ കൃഷിയുടെ സുരക്ഷ.

0: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ.
3: തെങ്ങിനെ ബാധിക്കുന്ന പ്രധാന കുമൾ രോഗങ്ങളാണ് ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി കത്തിച്ച ശേഷം ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ ഓലചീയൽ രോഗവും സാധാരണയായി കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തെങ്ങോലകളിൽ തളിച്ചുകൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ളതുമായ തെങ്ങുകളും രോഗബാധിതമായ തൈത്തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദനശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. മഴക്കാലമായതിനാൽ വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കാൻ 2.5 മില്ലിലിറ്റർ ക്ലോർ പൈറിഫോസ് അല്ലെങ്കിൽ 2 മില്ലിലിറ്റർ ക്യുനാൽഫോസ് 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഇലക്കവിളുകളിലും ദ്വാരങ്ങളിലും നല്ലവിധം ഇറങ്ങിച്ചെല്ലത്തക്ക വിധം പശ ചേർത്ത് തളിച്ചുകൊടുക്കാവുന്നതാണ്. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 500, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 220, 500, 335 ഗ്രാം വീതവും നൽകുക. ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതലുള്ള ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുന്നത് രോഗം പടരാതിരിക്കുവാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ 2 ഭാഗത്തും

0: ഇഴത്തക്കവണ്ണം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ ടെബുകൊണസോൾ എന്ന കുമിൾനാശിനി 1 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് എന്നിവയിലൊന്ന് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചുകൊടുക്കുക. കുരുമുളകിന് 2 ഗഡു വളം ചേർക്കാം. പൊതു ശുപാർശയനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125 ഗ്രാം വീതം ചേർക്കാം. 3ാം വർഷം മുതലാണ് ഈ അളവ്. 1 വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ 3/1, 2 വർഷം പ്രായമായതിന് പകുതിയും വളം ചേർക്കാം. കുടിക്ക് ചുറ്റും 2 അടി വ്യാസത്തിലെടുത്ത തടത്തിലാണ് വളം ചേർക്കേണ്ടത്. മഴക്കാലത്ത് ജാതിയിൽ വരുന്ന കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങളെ തടയുന്നതിനും ചെറുക്കുന്നതിനും മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക.
1: കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. ഇനി ആദ്യ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഇതാണ്: 2 അതിലധികമോ കീടനാശിനികൾ ഒരുമിച്ച് കൂട്ടി ഉപയോഗിക്കുന്നത് ശരിയാണോ? ഉത്തരം: അതൊരു ശരിയായ രീതിയല്ല. കീടനാശിനികളുടെ സുരക്ഷിതവും ഫലപ്രദവുമായ ഉപയോഗത്തിൽ സാധാരണ ഉണ്ടാകുന്ന പിഴവുകൾ എങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. കൃഷിയിൽ കീടങ്ങളും രോഗങ്ങളും നിയന്ത്രിക്കുന്നതിന് കീടനാശിനികൾ പലപ്പോഴും ആവശ്യമായി വരാറുണ്ട്. എന്നാൽ ശരിയായ കീടനാശിനി ശരിയായ അളവിൽ, ശരിയായ സമയത്ത്, ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ ഉദ്ദേശിച്ച ഫലം ലഭിക്കൂ. തെറ്റായ പ്രയോഗം കൃഷിച്ചെലവ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം കർഷകന്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും ദോഷം ചെയ്യാം. കീടനാശിനി ഉപയോഗിക്കുമ്പോൾ കർഷകർ സാധാരണയായി വരുത്തുന്ന ചില തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ തെറ്റ്: കീടമോ രോഗമോ കൃത്യമായി തിരിച്ചറിയാതെ മരുന്ന് പ്രയോഗിക്കുന്നതാണ്. ഇലയിൽ പാടുകൾ കണ്ടാൽ ഉടൻ കീടനാശിനി തളിക്കുന്നത് ശരിയായ രീതിയല്ല. അത് കീടബാധയാണോ, കുമിൾ രോഗമാണോ, പോഷകക്കുറവാണോ, മറ്റേതെങ്കിലും കാരണമാണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. സംശയമുണ്ടെങ്കിൽ കൃഷിഭവനിലോ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലോ വിദഗ്ധരുടെ സഹായം തേടാം. 2ാമത്തെ പ്രധാന തെറ്റ്: ശുപാർശ ചെയ്ത അളവിൽ കൂടുതൽ കീടനാശിനി ഉപയോഗിക്കുന്നതാണ്. കൂടുതൽ മരുന്ന് തളിച്ചാൽ കൂടുതൽ ഫലം ലഭിക്കുമെന്ന് കരുതരുത്. അധിക അളവിൽ പ്രയോഗിക്കുന്നത് കീടങ്ങളെ കൂടുതൽ ഫലപ്രദമായി നിയന്ത്രിക്കണമെന്നില്ല. പകരം വിളയിൽ അവശിഷ്ടം കൂടാനും ഗുണകരമായ കീടങ്ങൾ നശിക്കാനും കർഷകന്റെ ആരോഗ്യത്തിന് അപകടമുണ്ടാക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ലേബലിൽ നൽകിയിരിക്കുന്ന വിള, കീടം, അളവ്, ഉപയോഗരീതി എന്നിവ കൃത്യമായി പാലിക്കണം. വ്യത്യസ്ത കീടനാശിനികൾ സ്വമേധയാ കൂട്ടിക്കലർത്തുന്നതും ഒഴിവാക്കണം. 2ോ 3ോ മരുന്നുകൾ ഒരുമിച്ച് ചേർത്താൽ കൂടുതൽ ഫലം ലഭിക്കുമെന്ന ധാരണ ശരിയല്ല. ചില മരുന്നുകൾ തമ്മിൽ രാസപ്രവർത്തനം ഉണ്ടാവുകയും വിളയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യാം. മിശ്രിതം ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ അംഗീകൃത ശുപാർശയും വിദഗ്ധ നിർദ്ദേശവും പാലിക്കണം. മറ്റൊരു പ്രധാന കാര്യം തളിക്കുന്ന സമയമാണ്. ശക്തമായ വെയിലും ശക്തമായ കാറ്റും ഉള്ള സമയത്ത് കീടനാശിനി തളിക്കുന്നത് ഒഴിവാക്കണം. ആദ്യം കീടത്തെയും രോഗത്തെയും തിരിച്ചറിയുക, ശുപാർശ ചെയ്ത മരുന്നും അളവും മാത്രം ഉപയോഗിക്കുക, ശരിയായ സമയത്ത് തളിക്കുക, സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കുക, വിളവെടുപ്പിന് മുമ്പുള്ള കാത്തിരിപ്പ് കാലയളവ് നിർബന്ധമായും പാലിക്കുക. ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം സുഷമ.

0: കിസാൻ വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
0: കിസാൻ വാണി.
2: ആകാശവാണി

0: കണ്ണൂർ.
1: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം?
2: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
1: എന്നാ ഞാനും വരുന്നളിയാ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
6: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
7: 20 കാറുകൾ,
6: 25 സ്കൂട്ടറുകൾ,
7: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
6: 100,000 രൂപ വീതം 100 പേർക്ക്
7: ബമ്പർ സമ്മാനമായി BMW കാർ,
6: അങ്ങനെ 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ഇപ്പോൾ ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 28,670 രൂപ, കാഞ്ഞങ്ങാട് 29,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 28,660 രൂപ. കോപ്ര ക്വിന്റലിന് കണ്ണൂർ 17,000 രൂപ, തലശ്ശേരി 14,200 രൂപ, കാസർഗോഡ് 15,000 രൂപ, തളിപ്പറമ്പ് 14,500 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 5,900 രൂപ, തലശ്ശേരി 5,600 രൂപ, കാസർഗോഡ് 5,600 രൂപ, തളിപ്പറമ്പ് 5,500 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 68,000 രൂപ, കാഞ്ഞങ്ങാട് കാസർഗോഡ് എന്നിവിടങ്ങളിൽ 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 25,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 37,000 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 36,500 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 6,200 രൂപ, തലശ്ശേരി 6,400 രൂപ, തളിപ്പറമ്പ് 5,700 രൂപ, കാഞ്ഞങ്ങാട് 5,100 രൂപ, കാസർഗോഡ് 7,800 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 565 രൂപ, തളിപ്പറമ്പ് 580 രൂപ, തലശ്ശേരി 580 രൂപ. പഴുത്തി അടയ്ക്ക 1,000 തലശ്ശേരി 3,600 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ.

0: പ്രധാന വാർത്തകൾ. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിൽ. തിരുവനന്തപുരത്ത് സംസ്ഥാന ഓണം വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രസിഡന്റ്. മരണസംഖ്യ 600 കടന്നു. 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും നൈപുണ്യവുമുള്ള മാനവ വിഭവശേഷിയുമാണ് നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സദർ ജാപറോവിന്റെ ക്ഷണപ്രകാരം 26th SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത്. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തമാക്കാൻ ഈ സന്ദർശനം ഉപകരിക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. അതിശക്തമായ മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രസിഡന്റ് രാമചന്ദ്ര പൌഡൽ. ദുരന്തത്തിൽ ആശങ്ക അറിയിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനും അദ്ദേഹം നന്ദി അറിയിച്ചു. പ്രളയത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ പൌഡൽ അനുശോചനം രേഖപ്പെടുത്തി. നേപ്പാളിലെ പ്രതിസന്ധി സംബന്ധിച്ച് ഇന്ത്യയുടെ ആശങ്ക വ്യക്തമാക്കി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേപ്പാളിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ ഇന്ത്യ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. നേപ്പാളിലേക്ക് ഇന്ത്യ തുടർച്ചയായി സഹായങ്ങൾ എത്തിക്കുന്നുണ്ടെന്നും പ്രതിരോധമന്ത്രി കൂട്ടിച്ചേർത്തു.
1: और हमारे प्रधानमंत्री जी ने बहुत ही स्पष्ट रूप से कहा है कि जितनी भी सहायता की आवश्यकता होगी या जो भी सहायता आवश्यक होगी वह सब भारत उपलब्ध कराने के लिए तैयार है और यहां से हम लोग बराबर सहायता भेजना वहां प्रारंभ कर रहे हैं.
0: നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിൽ കണ്ടെടുത്ത തിരിച്ചറിയാത്തതും ആരും അവകാശപ്പെടാത്തതുമായ 229 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നേപ്പാൾ അധികൃതർ തീരുമാനിച്ചു. മൃതദേഹങ്ങൾ അഴുകുന്നതും അതിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധവും രോഗബാധ വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ തീരുമാനം. നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആന്റ് മാനേജ്മെന്റ് അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം 600-ലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. സംസ്കരിക്കുന്നതിന് മുമ്പ് എല്ലാ മൃതദേഹങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതുവരെ 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാകുക. കേരള കൌമുദി ദിനപത്രത്തിന്റെ 115 വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ആഗോള കമ്പനികൾ തങ്ങളുടെ വിതരണ ശൃംഖലകളും മൂലധന വിനിയോഗവും പുനർനിർണയിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ വിശാലമായ വിപണി മാത്രമല്ല ദീർഘകാല നിക്ഷേപത്തിനും പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമായ ശക്തമായ ഒരു വേദിയും കൂടിയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അമേരിക്കയിലെ ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും നടത്തിയ ഉന്നതതല ബിസിനസ് വട്ടമേശ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച, നൈപുണ്യമുള്ള മാനവ വിഭവശേഷി തുടങ്ങിയവയുടെ സംയോജനമാണ് നിക്ഷേപകരെ ആകർഷിക്കുന്നതിൽ ഇന്ത്യയുടെ കരുത്തെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.

0: ജോയിന്റ് CSIR UGC നെറ്റ് പരീക്ഷയിലെ 5 വിഷയങ്ങളുടെയും അന്തിമ ഉത്തരസൂചികകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് പുറത്തിറക്കി. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് അതത് വിഷയങ്ങളുടെ അന്തിമ ഉത്തരസൂചികകൾ പരിശോധിക്കാം. പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് NTA ഹെൽപ് ഡെസ്കുമായി ബന്ധപ്പെടാമെന്ന് NTA അറിയിച്ചു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി ഇതിഹാസ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിനാശംസകൾ നേർന്നു. കായിക വിനോദങ്ങൾ ആരോഗ്യവും കരുത്തും നിലനിർത്താനും മാനസിക സമ്മർദ്ദം അകറ്റാനും സഹായിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു.
2: तो नेशनल स्पोर्ट डे पे जो एक घंटा खेल को देने का आह्वान प्रधानमंत्री नरेंद्र मोदी जी ने किया है वो बहुत ही भारत के लिए महत्वपूर्ण कदम है. हम फिट तो इंडिया फिट और विकसित भारत बनाने की राह में भी ये कदम बहुत
0: ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി മാത്രമല്ല സ്വന്തം സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ശേഷിയിലും ആത്മവിശ്വാസമുള്ള രാജ്യമായി കൂടി ഉയർന്നുവന്നതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ലഖ്നൌവിൽ അംബേദ്കർ സർവകലാശാലയുടെ 11-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള നിയമങ്ങൾ പിന്തുടരുന്നതിനു പകരം നിയമനിർമ്മാണത്തിൽ പങ്കാളിയാകുന്നു എന്നതാണ് പുതിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാറ്റമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാട്സ്ആപ്പ് നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ അവകാശവാദം തെറ്റാണെന്നും ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളൊന്നും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും PIB അറിയിച്ചു. ഒഡീഷ, ബീഹാർ, ഗംഗാതീര പശ്ചിമബംഗാൾ, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ തിങ്കളാഴ്ച വരെ ഓറഞ്ച് ജാഗ്രത നൽകി. ആന്ധ്രാപ്രദേശ്, കർണാടക, ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, സിക്കിം എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലന്റിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8:30 മത്സരം ആരംഭിക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ 5-ാം സ്ഥാനം സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് 50 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചു. ഹോക്കി ഇന്ത്യ ആംസ്റ്റർഡാമിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ജർമ്മനിയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം കൈവരിച്ചത്. 1974 നടന്ന ആദ്യ ലോകകപ്പ് പതിപ്പിൽ ടീം 4-ാം സ്ഥാനം നേടിയതിനുശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ഏറ്റവും മികച്ച പ്രകടനമാണിത്. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിൽ. തിരുവനന്തപുരത്ത് സംസ്ഥാന ഓണം വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച നേപ്പാൾ പ്രസിഡന്റ്. മരണസംഖ്യ 600 കടന്നു. 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും നൈപുണ്യവുമുള്ള മാനവ വിഭവശേഷിയുമാണ് നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇക്കഴിഞ്ഞ എം എ മ്യൂസിക് പരീക്ഷയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയത് ഋതുപർണ മനോജനാണ്. ഋതുപർണയുടെ വിശേഷങ്ങളും പാട്ടുകളുമാണ് കഴിഞ്ഞ യുവവാണിയിൽ നമ്മൾ കേട്ടത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നു കേൾക്കാം ഋതുപർണയുടെ

0: ഉണ്ട് ഇങ്ങനൊരു പാട്ടാണ് ഇത്. അധികം അമ്മ ഇങ്ങനെ പാടി എന്റെ കൂടെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഇടും. അതുപോലെ അമ്മുമ്മ ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവായിരുന്നു.
1: ആയിരുന്നു അല്ലെ? കേട്ടതിലും അറിഞ്ഞതിലും ഒരുപാട് സന്തോഷം. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതിലേക്ക് പോണം, പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു സമയത്തിലാണ് നമ്മൾ നിൽക്കുന്നത്.
0: അതെ അതെ.
1: എന്നിട്ട് പാട്ട് പഠിച്ചാൽ മതി എന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞു.
0: അത് 8-ാം ക്ലാസ്സിലായിരുന്നു. എനിക്കിങ്ങനെ ഇതുപോലെ ബീന ടീച്ചർ പറഞ്ഞിട്ട് തന്നെ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, BA മ്യൂസിക് MA മ്യൂസിക് എന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ എന്നാ പിന്നെ അങ്ങനെ ഒരു കോഴ്സിലേക്ക് നീങ്ങാം എന്നുള്ള ഞാനും ഒരു ഡിസിഷൻ എടുക്കുന്ന 8-ാം ക്ലാസ്സിലെത്തിയപ്പോഴേ ഞാൻ തീരുമാനിച്ചു, ഓക്കെ ഇനി ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ ഞാൻ ഇതേ എടുക്കുള്ളൂ. ഞാൻ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിരുന്നു
1: മനസ്സിലത് ഉറച്ചു.
0: അതെ,
1: നല്ല കാര്യം.
0: എനിക്ക് ഈ മാത്സ് എന്ന് പറഞ്ഞത് ഒരു ഭയങ്കര വീക്കാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്സുമായി ബന്ധപ്പെട്ട വിഷയം വേണ്ട, മാത്സ് കുറച്ചുള്ള വിഷയം മതി വെച്ച്. പിന്നെ മ്യൂസിക് ആണ് എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ പ്ലസ് ടുവിൽ ഹ്യൂമാനിറ്റീസ് എടുത്തിരുന്നു.
1: പക്ഷെ സംഗീതത്തിൽ ഫുൾ കണക്കിന്റെ കളിയല്ലേ?
0: പക്ഷെ അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ BA മ്യൂസിക് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഈശ്വര ഞാൻ മാത്സ് പഠിച്ചു വന്നിട്ട് ഇവിടെ ഇതാണല്ലോ പിന്നീടാണ് ഞാൻ അറിയുന്നത്. അപ്പം അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് BA മ്യൂസിക് എടുത്തു. ഓൾമോസ്റ്റ് എല്ലാ കോളേജസിലും ഞാൻ അപ്ലൈ ചെയ്തു. അപ്പൊ എന്നോട് ബീന ടീച്ചർ പറഞ്ഞു ചെമ്പൈയിൽ ചെയ്തു, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ചെമ്പൈ മ്യൂസിക് കോളേജ് പാലക്കാട്. അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടി, അവിടെ പഠിച്ചു.
1: കണ്ണൂരിൽ നിന്നും പാലക്കാടേക്ക് എത്തിയപ്പോ എന്തൊക്കെയായിരുന്നു അനുഭവം?
0: അയ്യോ, അതൊരു വേറെ തന്നെ ഒരു അനുഭവമായിരുന്നു. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയാലും അവിടെ മൊത്തത്തിൽ നമുക്ക് കാണാൻ തന്നെ പാലക്കാട് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ഭംഗിയാണ്. മലകളും ചുറ്റും പുഴകൾ, അങ്ങനത്തെ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണല്ലോ. പക്ഷെ നമ്മുടെ കോളേജ് വരുന്നത് ഒരു ടൗൺ ഏരിയയിലായോണ്ട് അതിന്റേതായ കുറച്ച് പക്ഷെ കാണാൻ ഒരുപാടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ കാണാൻ പോയിട്ടൊന്നുമില്ല കേട്ടോ.
1: എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും സംഗീതമായാലും താളമായാലും അത് ഒരുപാട് മേളത്തിന്റെ ഒക്കെ സ്ഥലമാണല്ലോ, അല്ലെങ്കിൽ ഈ ക്ലാസിക് കലകളുടെ ഒരു സ്ഥലം കൂടിയാണല്ലോ പാലക്കാട്. അവിടെ എത്തിയ സമയത്തുള്ള ഈ സംഗീത പഠനം എങ്ങനെയായിരുന്നു അനുഭവം?
0: ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഈ ക്ലാസിക് കലകള് കാണാനും ആസ്വദിക്കാനും ഒക്കെ ഒരുപാട് ആളുകളുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ കൂടെ പാലക്കാടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പം അവര് അത് വേറെ തന്നെ, അവരെ രീതികളായാലും അവര് പാടുന്നതായാലും ഒക്കെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു പാലക്കാട് തന്നെയുള്ള.
1: അത് വ്യത്യസ്തമായിരുന്നു അല്ലെ അവരുടെ കൾച്ചറും?
0: അതെ, കൾച്ചറൊക്കെ പാടെ ഒരു
1: വ്യത്യസ്തമായിരുന്നു. BA മ്യൂസിക്കിന് കേറുമ്പോഴാണ് മനസ്സിലായത് ഇവിടെയും കണക്കുണ്ട് എന്നുള്ളത്.
0: അതെ,
1: എന്ത് തോന്നി?
0: അതൊരു വലിയൊരു ഞെട്ടലായിരുന്നു എനിക്ക്. പക്ഷെ പഠിച്ചു വന്ന സമയത്ത് അതുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു.
1: നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റില് കണക്കാണെങ്കിലും കുഴപ്പമില്ല,
0: ഇഷ്ടമുള്ള സബ്ജക്ട് ആണല്ലോ. അതുകൊണ്ടായിരിക്കാം എനിക്കതൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല.
1: നിങ്ങൾ ഈ BA പഠിക്കുന്ന സമയത്ത് അവിടെയും അരങ്ങേറ്റം, മാസപരിപാടികൾ അങ്ങനെയൊക്കെ ഉണ്ടോ?
0: എന്തുകൊണ്ടോ ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ നമ്മൾ

0: സംഗീതവുമായി ബന്ധപ്പെട്ട പരിപാടികൾ കുറവായിരുന്നു. സാധന എന്നൊരു പരിപാടി നടത്താറുണ്ടായിരുന്നു എല്ലാ വർഷവും, ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് തികച്ചും കർണാട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള പുറത്തുനിന്നൊക്കെ പ്രഗത്ഭർ വന്നിട്ട് ഉള്ള പരിപാടിയായിരുന്നു. അതല്ലാണ്ട് നമ്മൾ ഓണം ക്രിസ്മസ് ഒക്കെ
1: സാധാരണ കോളേജുകളിലതുപോലെ തന്നെ ചെയ്തു അല്ലേ. നമ്മള് BA കഴിഞ്ഞു, PG വരുന്നു. BA കഴിഞ്ഞപ്പോഴും കൂടുതൽ സംഗീതം പഠിക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ.
0: PG ചെയ്യണമെന്ന് തീരുമാനിച്ചു.
1: അങ്ങനെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിച്ചു വരുന്നത്. എങ്ങനെയായിരുന്നു ഇവിടുത്തെ ക്യാമ്പസ്?
0: ഇവിടെ ശരിക്കും BA പഠിച്ചു വന്ന് ഇവിടേക്ക് വരുമ്പോ ഒരു കുഞ്ഞി ക്യാമ്പസാണ്. അങ്ങനെ നമുക്ക് ശരിക്കും കണ്ടാൽ അതൊരു മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എന്നൊന്നും നമുക്ക് തോന്നൂല.
1: അതെ, പയ്യന്നൂർ കോളേജിന്റെ പുറകുവശത്ത്.
0: അതെ, കുറച്ചധികം പോവാനും ദൂരമുണ്ട്. PG ആയതുകൊണ്ട് നമുക്ക് ആ ഒരു പഠിക്കാനുണ്ട്. പിന്നെ ഇത്ര കുട്ടികളുടെ ഒരു കുറച്ച് ആൾക്കാരല്ലേ ഉണ്ടാവും,
1: കുറച്ചുകൂടി സീരിയസ് ആവുമല്ലോ.
0: അതെ അതെ, അങ്ങനെ അതുകൊണ്ട് എന്ന് വെച്ചാൽ ക്യാമ്പസ് ലൈഫ് ഇല്ലാന്നല്ല, നമ്മുടേതായ രീതിയിലുള്ള എൻജോയ്മെന്റും കാര്യങ്ങളൊക്കെ
1: അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ മിനി ടീച്ചറും അതുപോലെ ഒരുപാട് അധ്യാപകരുണ്ടല്ലോ, പ്രഗത്ഭരായ, അവരുടെ അടുത്ത് പഠിച്ചപ്പോ ഉണ്ടായ ഒരു അനുഭവം?
0: അയ്യോ, അത് വലിയൊരു അനുഭവമായിരുന്നു. മിനി ടീച്ചറൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിച്ച് തരുന്നയായാലും ഭയങ്കര കാമായിട്ടും ടീച്ചറോട് നമുക്ക് എന്ത് സംശയമായാലും ചോദിച്ചാലൊക്കെ പറഞ്ഞുതരും. അങ്ങനെ ഒരു ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നുമല്ല. ഞാനൊക്കെ ആദ്യം PG എന്നൊക്കെ പറഞ്ഞ സ്ട്രിക്റ്റ് ആവുമെന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ അല്ല. അതേപോലെ അവിടെ ഒരു സരള മിസ് എന്ന് പറഞ്ഞിട്ടൊരു മിസ് ഉണ്ടായിരുന്നു. മിസ് എന്ന് വെച്ചാൽ വേറെ തന്നെയാണ്, നമ്മളെ ഒരു വൈബിനൊക്കെ സെറ്റ് ആവുന്ന ടീച്ചർ. ആദ്യം നമുക്ക് അവിടെ പോയപ്പോൾ ഇങ്ങനെ ബ്രേക്ക് ടൈം ഒന്നും ഉണ്ടായില്ല, പക്ഷെ ടീച്ചർക്ക് അത് മസ്റ്റാ. ഞങ്ങളോട് പറയും ഇങ്ങനെ, ഞങ്ങളിങ്ങനെ ചമ്രം വടഞ്ഞിരുന്നെടുക്കുന്നത് എണീക്കൂല, ഇങ്ങനെ പിരീഡൊക്കെ ഇങ്ങനെ കഴിഞ്ഞാലും ഇങ്ങനെ ഇരിക്കും. അപ്പൊ ടീച്ചറോട് നിങ്ങൾക്ക് കാലൊന്നും വേദന എടുക്കില്ലേ മക്കളെ, നിങ്ങൾ കുറച്ചു നേരം പോയി പുറത്തു പോയി കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കൊണ്ടിട്ട് വാന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ നമ്മളെ ഒന്ന് സ്ട്രെസ് റിലീഫ് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു. ടീച്ചർ എടുത്തുവാണെങ്കിൽ നമുക്ക് എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ ഇടപഴകാനും ടീച്ചേഴ്സ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്.
1: ഋതു പറഞ്ഞ, നമ്മുടെ ശ്രോതാക്കളിൽ ചിലർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവും അവരുടെ കുട്ടികൾ പാടുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടികൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ പാടുന്നുണ്ട്, ഫർദർ ആയിട്ട് സംഗീതം പഠിച്ചാൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയാണ്, നിങ്ങൾ എന്താണ് ശരിക്കും BA മ്യൂസിക് ഈ സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്?
0: പൊതുവേന്ന് വെച്ചാൽ നമ്മൾ ഈ മ്യൂസിക് പഠിക്കുന്ന കുട്ടികൾ അല്ലെ മ്യൂസിക് പഠിക്കുന്നതെന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഒരു മിഥ്യാധാരണയുണ്ട്, നമ്മൾ പഠിക്കുന്നത് മ്യൂസിക് മാത്രമാണ്, അല്ലെ വെറുതെ പോയിരുന്ന് പാട്ട് പാടും അതാണ്. പക്ഷെ അതല്ല, നമുക്ക് മ്യൂസിക് പ്രാക്ടിക്കലായിട്ട് അതായത് ബേസിക് തൊട്ട് സപ്തസ്വരം തൊട്ടിട്ട് ഉള്ള കാര്യങ്ങളുണ്ടാവും. തിയറിയിലാണെങ്കിൽ എന്തൊക്കെയാണ് ഈ മ്യൂസിക്കിന്റെ തിയറി കാര്യങ്ങൾ അതുണ്ടാവും പഠിക്കുക. അതിന് പുറമേ നമുക്ക് ഒരു ഫോർത്ത് സെം വരെയൊക്കെ നമുക്ക് ഇംഗ്ലീഷ്, സംസ്കൃതം ഇതൊക്കെ പഠിക്കാനുണ്ട്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല, വേറെ അല്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ IT ഒക്കെ പഠിക്കാനുണ്ട്. അതായത് എല്ലാ പീരീഡും നമുക്ക് ഈ മ്യൂസിക്കിന്റെ പ്രാക്ടിക്കൽ മാത്രമല്ല, അത് കൂടാണ്ട് നമ്മൾ ഇതൊക്കെ പഠിക്കണം. അപ്പൊ ചില ആൾക്കാർ പൊതുവെ പുറമെ ഇങ്ങനെ പറയുമ്പോ, ആ നിങ്ങള് മ്യൂസിക് അല്ലേ, നിങ്ങൾക്ക് എന്താ ഇരുന്ന് പാടുവല്ലേ വേണ്ടു. പക്ഷെ നമ്മക്ക് അറിയൂ അതിൽ എത്രത്തോളം ഉണ്ട്.
1: അതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഇപ്പം സ്പോർട്സ് ഐച്ഛിക വിഷയമായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, കല പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അതിപ്പോ ഡാൻസ്, ഭരതനാട്യം ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. എല്ലാരും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നുള്ളതാണ് സത്യം.
0: അതെ അതെ,
1: അപ്പൊ എല്ലാം പഠിക്കാൻ തയ്യാറാവണം.
0: അതെ അതെ.
1: എങ്ങനെയാണ് പ്രാക്ടിക്കൽസ് ഒക്കെ, എപ്പോഴാണ് നടക്കുക, രാവിലെയാണോ ഉച്ചക്കാണോ?
0: അത് അധികവും ഫസ്റ്റത്തെ പീരീഡ് എപ്പോഴും പ്രാക്ടിക്കല് ആയിരിക്കും, പിന്നെ ഉച്ചക്കേഷൊക്കെ ആയിട്ട് ചിലപ്പോൾ സംസ്കൃതം ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, അല്ലെങ്കിൽ തിയറി ഒക്കെ. അത് ആ ഒരു ടൈം ടേബിൾ ഇങ്ങനെയാ ഓരോ ദിവസവും കൂടി
1: സെറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും അല്ലേ. ഇങ്ങനെ തന്നെയാണ്. അപ്പൊ PG വരുമ്പോഴും എന്താണ്,
0: PG വരുമ്പോൾ നമുക്ക് ഈ ഒരു വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ
1: സാധാരണയാണല്ലോ.
0: പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു MDC എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ
1: ഉണ്ടായിരുന്നു.
0: അത് ഇതേപോലെ പുറമേന്ന് ഒരു വേറൊരു വിഷയം എടുത്ത്, അതായത് ഞങ്ങൾക്ക് ഒരുപാട് വിഷയം ഉണ്ടാവും പല പല ക്യാമ്പസിൽ നിന്ന്, ജോഗ്രഫി അല്ലെ ഫിസിക്സ്. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റ് ഫിസിക്സ്, നാനോ സയൻസ് അങ്ങനത്തെ ഒക്കെ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയം പഠിച്ച് അതും ചെയ്യണമായിരുന്നു.
1: ഇന്റർ ഡിസിപ്ലിനറി ആണ്.
0: അതെ അതെ.
1: അപ്പൊ എന്താണ് ഋതു പറഞ്ഞ എന്താണ് എടുത്തത്?
0: ഞാൻ ജോഗ്രഫി എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറഞ്ഞിട്ടൊരു
1: PG രണ്ട് വർഷവും ഇത് പഠിക്കണോ? ഈ എക്സ്ട്രാ സബ്ജക്ട്
0: അത് ഓരോ സെമ്മിലാണ്, നമുക്ക് സെക്കൻഡ് സെമ്മും തേർഡ് സെമ്മും ഉണ്ടായിരുന്നു നമുക്ക്
1: ഇത് പഠിക്കേണ്ടി വന്നത്. അത് പുതിയ ഈ NIP പരിഷ്കാരത്തിന്റെ
0: ഒരു കൊല്ലം അങ്ങനത്തെ ആയിട്ടുള്ളൂ തോന്നുന്നു, എന്റെ ഒരു അറിവിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു.
1: അതിന്റെ പരീക്ഷയും നിങ്ങൾ എഴുതിയിട്ടുണ്ടോ?
0: എഴുതണം, എക്സ്റ്റേണലും ഉണ്ടാവും ഇന്റേണലും ഉണ്ടാവും. ഇപ്പം ഈ ഒരു കോഴ്സ് എടുത്ത് നമുക്ക് ആ ഒരു സെമ്മിന്റെ മാർക്ക് വന്ന്, ഇത് ശരിക്കും ഒരു സബായിട്ട് നമ്മൾ എടുക്കുന്നത്, അതിന് നമുക്ക് ഇത്ര മാർക്ക് എന്ന് പറഞ്ഞാൽ അത് വേണ്ടതാണ്. ആ ഒരു ഇതിൽ മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മൊത്തം ഗ്രേഡ് കാർഡിനെ അത് ബാധിക്കും ആ ഒരു സെമ്മിലെ മാർക്സിന്.
1: അതെല്ലേ, സംഗീതം പഠിക്കാന്ന് പറഞ്ഞാൽ വെറുതെ പോയി പാട്ട് പഠിക്കലല്ല.
0: അല്ല അല്ല,
1: നമ്മള് മറ്റൊരു മേഖലയും കൂടി അറിഞ്ഞിട്ട് വേണം.

0: കച്ചേരി ചെയ്യണം.
1: ആ ചെയ്യണം. പിന്നെ ഡെസർട്ടേഷൻ പേപ്പർ ആണ്, അതായത് പ്രൊജക്ട്. അത് തേർഡ് സെമ്മിൽ നമുക്ക് മിനി പ്രൊജക്ട് ഉണ്ട്, ആ മൈനർ പ്രൊജക്ട് ഉണ്ട്. ആ മൈനർ പ്രൊജക്ട് ചെയ്തു വരുമ്പോൾ നമുക്ക് ഏതാണ്ട് അതിലേക്കുള്ള വഴിയാണ്.
0: ലാസ്റ്റ് വെക്കുന്ന പ്രോജക്ട് കഴിഞ്ഞാൽ നിങ്ങൾ റിസർച്ച് ചെയ്യാനുള്ള ഒരു ഭാഗത്തിലേക്ക് വരും.
1: അതെ അതെ, അതൊക്കെ അതാണ് അതിന്റെ ഒരു ലക്ഷ്യം തന്നെ. അവർ ആ രീതിയിൽ നമ്മളെ ട്രെയിൻ ചെയ്യുകയും ചെയ്യും. പിന്നെ കുറെ ത്യാഗരാജ കൃതീസിന്റെ അത് ഓരോ തെമ്മിൽ ഓരോരോ ഇതായിട്ട്. പിന്നെ പഞ്ചരത്നം മൊത്തം പഠിക്കാനുണ്ട്, സ്വരജതികൾ പഠിക്കാനുണ്ട്, പിന്നെ വർണ്ണം, അടതാള വർണ്ണം, ആദിതാള വർണ്ണം. അങ്ങനെയാണ് പൊതുവേ വരുന്നത്. ബേസിക്സ് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ഡിഗ്രിക്ക് പഠിച്ച നേരം ഇപ്പുറത്തോട്ട്
0: വരുന്നതാണല്ലോ അല്ലെ. ഋതു പറഞ്ഞ ഒരു കുട്ടി വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി കഴിഞ്ഞെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ പി ജി മ്യൂസിക് ചെയ്യാൻ പറ്റുമോ?
1: ആ ഇവിടെ അങ്ങനെയാ, എല്ലാ യൂണിവേഴ്സിറ്റിയിലും അങ്ങനെയാന്ന് തോന്നില്ല. ചിലയിടത്ത് ബി എ നിർബന്ധാണെന്ന് തോന്നുന്നു. ഇവിടെ മ്യൂസിക് ഡിഗ്രി ഇല്ലെങ്കിലും വേറെ ഡിഗ്രി ആണെങ്കിൽ പോലും വന്ന് ജോയിൻ ചെയ്യാം. കാരണം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുമ്പോൾ അവര് അതൊക്കെ നോക്കിയിട്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അപ്പൊ ആ ടെസ്റ്റ് വെച്ചിട്ട് ആണ് എബിലിറ്റി നോക്കുന്നത്, പാടാൻ കഴിയുന്നുണ്ടോ അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ എടുക്കും. അതുകൊണ്ട് മ്യൂസിക് അല്ലാത്ത ഡിഗ്രി എടുത്തവർക്കും നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റും.
0: എത്ര ഭംഗിയായിട്ട് ഫിൽട്ടർ ചെയ്തിട്ടാണ് നിങ്ങളെ കുറച്ച് പേരെ എടുക്കുന്നത്.
1: അതെ അതെ
0: അല്ലെ, അതിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം വരിക എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്നത് ഗോപികൃഷ്ണനാണ് അല്ലെ. ഗോപികൃഷ്ണൻ ഇതുപോലെ യുവവാണിയിൽ വന്നിട്ടുണ്ട് ഒരിക്കൽ. രണ്ടാം റാങ്ക് ഋതുപർണയ്ക്ക്, മൂന്നാം സ്ഥാനം
1: സ്വാതി എന്ന് പറഞ്ഞിട്ടൊരു
0: കുട്ടിക്കാണ് അല്ലെ. ശരി ഋതുപർണ, നമ്മള് കുറെ സംസാരിച്ചു, അതിനിടയിൽ നമ്മള് പാട്ട് മറന്നു പോകരുതല്ലോ, പാട്ടുകാരിയാണല്ലോ. അപ്പൊ ഇനി ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത്?

0: ഇപ്പം ഈ കൃതിയൊക്കെ പാടുമ്പോൾ ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുക്കന്മാരെ ഓർക്കാണ്. ഇതേപോലെ ഞാൻ ബീന ടീച്ചറെ പറഞ്ഞ പോലെ തന്നെ ഞാൻ 6-ാം ക്ലാസ് തന്നെയാണ്, അതായത് 5 വരെ ഞാൻ ഈ പറഞ്ഞ ശ്രീജയമാഷ കീഴിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ബീന ടീച്ചറെ അടുത്ത് എത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞിട്ട് 6-ാം ക്ലാസ് തൊട്ട് ഞാൻ വേറെ നിസരി എന്ന് പറഞ്ഞിട്ടൊരു കലാക്ഷേത്ര ചാലക്കുള്ള അവിടെയാണ് ഞാൻ പഠിച്ചത്, പ്രേമരാജമാഷ കീഴിൽ ഒരു 10-ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ 10-ാം ക്ലാസ് ആയപ്പോൾ നമുക്ക് ആ ഒരു പഠിത്തത്തിന്റെ ഒരു ഇതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ +1, +2 വരെ ഞാൻ പോയിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ BA ആയപ്പോൾ ഞാൻ അങ്ങോട്ടായപ്പോൾ പിന്നെ മ്യൂസിക് തന്നെ ആണല്ലോ പഠിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടിപ്പം അടുത്ത് ഈ PG ആയപ്പോൾ എനിക്ക് മനോധർമ്മമൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ താഴെച്ചോക്കുള്ള സാരമതി എന്നുള്ളൊരു കലാക്ഷേത്രമുണ്ട്, അവിടെ ബാലുമാഷ കീഴിലാണ് ഇപ്പം ഞാൻ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
1: എനിക്ക് തോന്നുന്നു ഇത് കൂടാതെ ഋതുപർണ കലോത്സവങ്ങൾക്ക് വേണ്ടി കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതും കൂടിയുണ്ട്.
0: അതെ, 2 വർഷത്തോളമായിട്ട് പെരളശ്ശേരി സ്കൂളിൽ ഞാൻ ബീന ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ടീച്ചർ അവിടുന്ന് റിട്ടയർ ആയതിനു ശേഷം ടീച്ചർ

0: ശിഷ്യന്മാരെ അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി ഇതാക്കല. അപ്പം ഞാൻ സംസ്കൃതം ഗ്രൂപ്പ് സോങ് രണ്ടു വർഷമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അവര് സ്റ്റേറ്റ് വരെ എത്തിയിട്ടുണ്ട്.
1: അതെല്ലാം അപ്പൊ സ്വന്തം എത്താത്തതിന്റെ സങ്കടം ശിഷ്യന്മാരിലൂടെ തന്നെ
0: അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇതുപോലെ മറക്കാൻ പറ്റാത്ത ഗുരുവാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കെ ജെ യേശുദാസ് സാർ. സാറാണ് എന്നെ ഹരിശ്രീ എഴുതിച്ചത്. മൂകാംബികയിൽ വെച്ചിട്ടാണ് ഞാൻ ഹരിശ്രീ കുറിക്കുന്നത്. ആ സമയത്ത് സാർ അവിടെ ഉണ്ടായിരുന്നു. സാറിന്റെ ജന്മദിനത്തിൽ സാർ അവിടെ മൂകാംബികയിൽ വരാറുണ്ട്. അങ്ങനെ ആ ടൈമിൽ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ സാറിന്റെ മടിയിലിരുന്ന് ഞാൻ ഹരിശ്രീ കുറിച്ചത് അതെനിക്ക് വലിയ ലൈഫിൽ വലിയൊരു എന്താ പറയാ അനുഗ്രഹമാണ്,
1: അമ്മയുടെ അനുഗ്രഹമാണ്.
0: അതെ അതെ, ഞാൻ മൂകാംബിക ദേവി
1: ആ ഒരു കടാക്ഷം എന്നും എന്നും ഋതുപർണിക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.

0: ഈ കൃതി കെ.ജെ. യേശുദാസ് എന്ന ഗുരുനാഥന് ഞാൻ സമർപ്പിക്കുന്നു.
1: ഒരു ലളിതഗാനത്തോടു കൂടി നമുക്ക് ഈ സംസാരം അവസാനം.

സംഗീതം എന്നുള്ളതും ചിത്രം വരയ്ക്കുക എന്നുള്ളതും ഒക്കെ ചില സിദ്ധികളാണ്. ചിലർക്ക് കിട്ടുന്ന ഒരു പ്രത്യേക വരദാനം. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ യുവവാണിയിൽ നമ്മളോടൊപ്പം ഉണ്ടായത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇക്കഴിഞ്ഞ MA മ്യൂസിക് പരീക്ഷയിൽ 2nd റാങ്ക് കരസ്ഥമാക്കിയ ഋതുപർണ മനോജരാണ്. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ആതിര രാജൻ, ഉഷ വിനീത്.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഒരു ലക്ഷത്തിൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
2: എന്തേട്ട ഒരു വിഷമം?
3: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
2: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
3: അതെവിടുന്ന്?
2: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
4: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഓണസദ്യ വിതരണം കൂടുതൽ

0: സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
2: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
3: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
2: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
4: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ആകാശവാണി കണ്ണൂർ. വളപ്പൊട്ടുകൾ മലയാള സിനിമയിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഈ പരിപാടിയിലെ ആദ്യ ഗാനം ചിത്ര പാടിയത്. ചിത്രം, പൂവുകൾക്ക് പുണ്യകാലം.

ഈ ഗാനത്തിന്റെ രചന ബിജു തിരുമല, ശ്യാമിന്റെ സംഗീതം. പാടിയത് എസ് ജാനകി. ചിത്രം ഹംസഗീതം.

അടുത്ത ഗാനം രാധിക തിലക് പാടിയത്, ചിത്രം ശരറാന്തൽ. കരൂർ ശശിയുടെ രചനയ്ക്ക് ജാക്സന്റെ സംഗീതം.

ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് ദീപൻ ചാറ്റർജി, സഞ്ജീവ് ലാൽ എന്നിവരുടെ സംഗീതം. പാടിയത് എം ജി ശ്രീകുമാർ. ചിത്രം വാണ്ടഡ്.

മങ്കുമ്പ് ഗോപാലകൃഷ്ണന്റെ രചനയ്ക്ക്, ടി രാജേന്ദ്രന്റെ സംഗീതം, പി സുശീല പാടിയത്. ചിത്രം റൂബി മൈ ഡാർലിംഗ്.

അടുത്ത ഗാനം എസ് ജാനകിയും സംഘവും പാടിയത്. ചിത്രം ശരവർഷം. പൂച്ചൽ ഖാദറിന്റെ രചന, ശ്യാമിന്റെ സംഗീതം.

പെരുമ്പുഴ ഗോപാലകൃഷ്ണന്റെ രചനയ്ക്ക് ജിതിൻ ശ്യാമിന്റെ സംഗീതം, എസ് ജാനകിയും സീറോ ബാബുവും സംഘവും പാടിയത്, ചിത്രം പൊന്മുടി.

വളപ്പൊട്ടുകൾ മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അശ്വതി. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സദിർ ജാപ്രോവിന്റെ ക്ഷണപ്രകാരം 26-ാമത് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്തെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115-ാം വാർഷിക

0: ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ നാളെ ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും നാളെയും നിയന്ത്രണമുണ്ട്. നാളെയും മറ്റന്നാളും കൊച്ചി നഗരപരിധിയിലും കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് നിയന്ത്രണം. ഉപരാഷ്ട്രപതിയുടെ തിരുവനന്തപുരം സന്ദർശനത്തോടനുബന്ധിച്ച് ലോക്ഭവന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വ്യോമമേഖല റെഡ് സോണായി പ്രഖ്യാപിച്ചു. ഇവിടെ ഡ്രോണുകളോ മറ്റ് വ്യോമ ഉപകരണങ്ങളോ പറത്തുന്നത് പൂർണ്ണമായും നിരോധിച്ചതായി പോലീസ് അറിയിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര നാളെ വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കും. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. അതിശക്തമായ മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രസിഡന്റ് രാമചന്ദ്ര പൌഡൽ. ദുരന്തത്തിൽ ആശങ്ക അറിയിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനും അദ്ദേഹം നന്ദി അറിയിച്ചു. പ്രളയത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ പൌഡൽ അനുശോചനം രേഖപ്പെടുത്തി. നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിൽ കണ്ടെടുത്ത തിരിച്ചറിയാത്തതും ആരും അവകാശപ്പെടാത്തതുമായ 229 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നേപ്പാൾ അധികൃതർ തീരുമാനിച്ചു. 600-ലധികം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. സംസ്കരിക്കുന്നതിന് മുൻപ് എല്ലാ മൃതദേഹങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതുവരെ 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. KAP MSP ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് മറ്റന്നാൾ കണ്ണൂരിൽ നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. KAP 4 ബറ്റാലിയനിലെ 166 പേരും MSP മലപ്പുറത്തെ 139 പേരും ഉൾപ്പെടെ 305 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. നെയിം ബോർഡുകളിലും മറ്റ് അച്ചടിച്ച രേഖകളിലും സംസ്ഥാന സർക്കാർ വെബ്സൈറ്റുകൾ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളിലും കേരളം എന്ന പുതുക്കിയ സംസ്ഥാന നാമം ഉൾപ്പെടുത്തണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു. പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് യാതൊരു അധിക സാമ്പത്തിക ബാധ്യതയും സർക്കാരിന് ഉണ്ടാകാത്ത വിധമാണ് നടപടികൾ സ്വീകരിക്കേണ്ടതെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പുഴിയൂർ വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ശക്തമായതിനെ തുടർന്ന് പീച്ചി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ മറ്റന്നാൾ ഉയർത്തും. നിലവിൽ ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനാലും വരും ദിവസങ്ങളിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളതിനാലുമാണ് വെള്ളം തുറന്നുവിടാൻ തൃശൂർ ജില്ലാ കളക്ടർ അനുമതി നൽകിയത്. മണലി, കരുവന്നൂർ നദികളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഉക്രൈൻ തലസ്ഥാനമായ കീവിന് സമീപം റഷ്യ നടത്തിയ ആക്രമണത്തിൽ 37 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 50-ഓളം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. കീവിൽ തുടർച്ചയായി നടക്കുന്ന വ്യോമാക്രമണങ്ങൾ 3-ാം ദിവസത്തിലേക്ക് കടന്നു. ഇന്ത്യ അർജന്റീന സംയുക്ത വ്യാപാര സമിതിയുടെ 4-ാമത് യോഗം ബ്യൂണസ് ഐറസിൽ നടന്നു. തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇരുപക്ഷവും യോഗത്തിൽ അറിയിച്ചു. ഖനനം, ഊർജ്ജം, അടിസ്ഥാന സൌകര്യ വികസനം എന്നീ മേഖലകളിലെ നിക്ഷേപ സാധ്യതകളും ചർച്ച ചെയ്തു. ഓണക്കാലത്തെ അധിക സർവീസുകളിലൂടെ KSRTC വരുമാനത്തിൽ വൻ വർധന. ഓണത്തോടനുബന്ധിച്ചുള്ള പൊതു അവധി ദിവസങ്ങളിൽ സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും യാത്രക്കാരുടെ വർദ്ധിച്ച പങ്കാളിത്തവുമാണ് വരുമാന വർധനവിന് സഹായകമായത്. മഹാത്മാഗാന്ധി സർവകലാശാലയും ന്യൂഡൽഹിയിലെ സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതിയും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സംയുക്ത ഗവേഷണ പദ്ധതികൾ, അറിവ് കൈമാറ്റം, അക്കാദമിക ഇടപെടലുകൾ, ഹോമിയോപ്പതി ഗവേഷണവുമായി ബന്ധപ്പെട്ട പരസ്പരം പ്രയോജനകരമായ മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് സഹകരണത്തിന്റെ ലക്ഷ്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് സീനിയർ അധ്യാപക തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 31 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഫിസിക്സ് വിഷയത്തിൽ

ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 2 രാവിലെ 10 മണിക്ക് നടക്കും. 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നെറ്റും പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഫോൺ 0499-4256-027. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ഹിസ്റ്ററി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 2 രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ 0499-4256-027. ചീമേനിയിൽ പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ലേഡീസ് ഹോസ്റ്റലിലേക്ക് കെയർടേക്കർ ഒഴിവിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 31 രാവിലെ 10:30 നടക്കും. യോഗ്യത 10-ാം ക്ലാസ്. ഫോൺ 0467-2250-377. കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 1 നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ 60% മാർക്കിൽ കുറയാതെ നേടിയ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത. കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകുന്നവർ അന്നേ ദിവസം രാവിലെ 10 മണിക്കകം ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം പോളിടെക്നിക് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ 0467-2234-020. കണ്ണാടിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപക ഒഴിവിലേക്ക് 31 രാവിലെ 11 മണിക്ക് ഇന്റർവ്യൂ നടത്തും. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുകയും ഒറ്റത്തവണ പ്രമാണ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ആദ്യഘട്ട അഭിമുഖ പരീക്ഷ സെപ്റ്റംബർ 1, 2, 3 കണ്ണൂർ ജില്ലാ PSC ഓഫീസിൽ നടക്കും. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിൽ ആശാവർക്കറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 3 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ 0499-4270-034. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഹിന്ദി വിഭാഗത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച സെപ്റ്റംബർ 1 രാവിലെ 10:30 നടക്കും. ഫോൺ 0490-2346-027. മാവേലിക്കര രാജ രവിവർമ്മ കോളേജിൽ BFA 1-ാം വർഷ ബാച്ചിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 2 നടക്കും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ലിസ്റ്റിലുള്ളവർ രാവിലെ 11 റിപ്പോർട്ട് ചെയ്യണം. ഫോൺ 0479-2341-199. സേവന വാർത്തകൾ കഴിഞ്ഞു.

ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച കായിക താരങ്ങളിൽ ഒരാളാണ് ധ്യാൻചന്ദ്. കളത്തിൽ തന്റെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്ത താരം ഹോക്കിക്ക് മേൽവിലാസം ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത്. അതുവരെ ജാലവിദ്യക്കാർ കാണിക്കുന്ന മായാജാലങ്ങൾ കണ്ട് അതിശയിച്ച ഒരു ജനതയെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് മായാജാലങ്ങൾ കാട്ടി അയാൾ അത്ഭുതപ്പെടുത്തി. ഇന്ത്യൻ ഹോക്കിയെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ചതിന് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി രാജ്യം അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 ദേശീയ

കായിക ദിനം കൂടിയായാണ് ആചരിക്കുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 5 ഓഗസ്റ്റ് 29 അലഹബാദിൽ സമേശ്വർ സിംഗ് ശാരദാ സിംഗ് ദമ്പതികളുടെ മകനായാണ് ധ്യാൻചന്ദിന്റെ ജനനം. ധ്യാൻചന്ദിന്റെ അച്ഛൻ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലായതിനാൽ പലയിടങ്ങളിലായിരുന്നു ധ്യാൻചന്ദിന്റെ സ്കൂൾ പഠനം. സഹോദരങ്ങളായ രൂപ് സിംഗും മൂൽസിംഗും ഹോക്കി കളിക്കാൻ താല്പര്യം കാണിച്ചിരുന്നെങ്കിലും കുഞ്ഞ് ധ്യാൻചന്ദ് ഒരിക്കൽ പോലും ഹോക്കി കളിക്കാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. രൂപ് സിംഗ് ഹോക്കിയിൽ നല്ലൊരു കരിയർ ഉണ്ടാക്കാൻ ചെറുപ്പം മുതലേ ശ്രമിച്ചപ്പോൾ ധ്യാൻചന്ദ് സ്നേഹിച്ചത് റെസ്ലിംഗ് റിങ്ങിനെയായിരുന്നു. തനിക്ക് ലോകമറിയപ്പെടുന്ന ഒരു റെസ്ലർ ആകണമെന്നായിരുന്നു ധ്യാൻചന്ദിന്റെ ആഗ്രഹം. ഇടയ്ക്ക് മുടങ്ങിയ സ്കൂളിലെ പഠനം പൂർത്തിയാക്കിയ ശേഷം ഗോളിയോറിലെ വിക്ടോറിയ കോളേജിൽ ചേർന്നാണ് അദ്ദേഹം ബിരുദ പഠനം പൂർത്തിയാക്കിയത്. ഇതിനുശേഷം തന്റെ 17 വയസ്സിൽ അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ബ്രാഹ്മണ റെജിമെന്റിൽ ചേർന്നു. ഈ സമയത്താണ് അദ്ദേഹം ഹോക്കി കളിക്കാൻ ആഗ്രഹിക്കുന്നത്. തന്റെ സഹോദരങ്ങൾ കളിക്കുമ്പോൾ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതിരുന്ന ഹോക്കിയായിരിക്കും തന്റെ ജീവിതമാർഗമെന്ന് ധ്യാൻചന്ദ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഹോക്കി നിരന്തരമായി പരിശീലിക്കുന്ന ആളുകളെക്കാൾ വൈഭവം ആദ്യ നാളുകൾ മുതൽ ധ്യാൻചന്ദ് കാണിക്കാൻ തുടങ്ങി. അപാരമായ വേഗം, ഫിനിഷിംഗ് എല്ലാം ഉൾപ്പെട്ട ധ്യാൻചന്ദ് ഒരു കംപ്ലീറ്റ് പാക്കേജായി. വൈകാതെ തന്നെ അതിനുള്ള അംഗീകാരവും താരത്തെ തേടിയെത്തി. 1922 മുതൽ 1926 വരെയുള്ള കാലഘട്ടത്തിൽ സേനയ്ക്കകത്തുള്ള റെജിമെന്റുകൾ തമ്മിലുള്ള മത്സരങ്ങൾ കളിച്ചിരുന്ന ധ്യാൻചന്ദിനെ ഇവിടത്തെ മികവ് കണ്ട് ന്യൂസിലാൻഡ് പര്യടനത്തിനുള്ള ഇന്ത്യൻ ആർമി ടീമിലേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നു. പര്യടനത്തിന് പോയ ഇന്ത്യൻ സംഘം വിജയശ്രീ ലാളിതരായാണ് തിരികെ വന്നത്. 21 മത്സരങ്ങളിൽ 18 ഇന്ത്യക്കായിരുന്നു ജയം. ഇതിൽ പല മത്സരങ്ങളും ധ്യാൻചന്ദ് എന്ന യുവമിടുക്കന്റെ മികവിലാണ് ടീം ജയിച്ചത്. ഒളിമ്പിക് മെഡലുകൾ, അതും സ്വർണ മെഡലുകളൊക്കെ സ്വപ്നം മാത്രമായിരുന്ന ഒരു ജനതയ്ക്ക് അത് നേടിക്കൊടുക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരു കൂട്ടം പോരായ്മകളടങ്ങിയ നിരയായിരുന്നു 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലെ ഇന്ത്യൻ ഹോക്കി ടീം. ധ്യാൻചന്ദ് എന്ന കരുത്തിനൊപ്പം തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു കൂട്ടം താരങ്ങളടങ്ങിയ ടീം ഓസ്ട്രിയ, ബെൽജിയം, ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളുൾപ്പെട്ട ഡിവിഷൻ എയിലായിരുന്നു. മത്സര പരിചയത്തിലും മെച്ചപ്പെട്ട സൗകര്യങ്ങളുടെ കാര്യത്തിലും ഏറെ മുന്നിലുള്ള ടീമുകളെ മറികടക്കുക പ്രയാസകരമായ കാര്യം തന്നെയായിരുന്നു. എന്നാൽ തോൽക്കാൻ മനസ്സില്ലാത്ത പോരാളികളെ മറികടക്കാൻ വമ്പന്മാർക്കൊന്നും സാധിച്ചില്ല. ആദ്യ മത്സരത്തിൽ ഓസ്ട്രിയയെ ധ്യാൻചന്ദിന്റെ ഹാട്രിക് ഗോൾ മികവിൽ 6-0 തോൽപ്പിച്ച ഇന്ത്യ അടുത്ത മത്സരങ്ങളിലായി ബെൽജിയത്തിനെ 9-0 ഡെൻമാർക്കിനെ എതിരില്ലാത്ത 5 സെമിഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെ 6-0 തോൽപ്പിച്ച് ഫൈനലിലേക്ക് യോഗ്യത നേടി. തുടർന്ന് കലാശപ്പോരാട്ടത്തിൽ ആതിഥേയരായ നെതർലൻഡ്സിനെ 3-0 തോൽപ്പിച്ച് ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ മെഡൽ നേടി. 5 നിന്ന് ധ്യാൻചന്ദ് നേടിയത് 14 ഈ ചെറുപ്പക്കാരൻ ഉൾപ്പെട്ട ഇന്ത്യൻ ഹോക്കി ടീം അനേകം വർഷം നമ്മുടെ കിരീടമുഖങ്ങൾക്ക് തടസ്സമാകുമെന്ന് അന്നേ മറ്റു രാജ്യങ്ങൾ മനസ്സിലാക്കി. ഒളിമ്പിക് വിജയത്തിന്റെ പിറ്റേന്ന് പത്രമാധ്യമങ്ങളിൽ വന്ന തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ഇപ്പോൾ നടന്നത് ഹോക്കിയല്ല, മാജിക്കാണ്. പിന്നീട് നെതർലൻഡ്സിന്റെ അധികാരികൾ ധ്യാൻചന്ദിന്റെ മികവ് കണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റിക്ക് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും അത് പൊട്ടിച്ചു നോക്കുകയും ചെയ്തു. വയസ്സായ ഒരു സ്ത്രീ ധ്യാൻചന്ദിനോട് തന്റെ വടികൊണ്ട് കളിക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം അതുപയോഗിച്ച് ഗോൾ നേടുകയും ചെയ്തു. ലോകകപ്പിന് പുറപ്പെട്ടപ്പോൾ 3-4 യാത്രയാക്കാൻ വന്നിടത്ത് നിന്ന് വിജയശ്രീ ലാളിതനായി തിരിച്ചു വന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കാത്തിരുന്നു അവരുടെ ഹീറോകളെ കാണാൻ. കൂടുതൽ ആളുകളും വന്നത് ധ്യാൻചന്ദിനെ കാണാനായിരുന്നു. യോഗ്യതാ ടൂർണമെന്റുകളോ മറ്റ് പരിശീലനങ്ങളോ ഇല്ലാതെയാണ് ധ്യാൻചന്ദിനെ ഒളിമ്പിക് ടീമിലെടുത്തത്. പലർക്കും എതിർപ്പുണ്ടായിരുന്നു, എങ്കിലും അയാളുടെ മികവ് അത്രത്തോളം മികച്ചതായിരുന്നു. അതിനാൽ തന്നെ ആ എതിർപ്പുകൾ കൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിൽ ധ്യാൻചന്ദും സഹോദരൻ രൂപ് സിംഗും ചേർന്നായിരുന്നു ഇന്ത്യയുടെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അമേരിക്കയെ 24-1 എന്ന സ്കോറിന് തകർത്തത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്നായിരുന്നു. ഈ തോൽവി അമേരിക്കൻ കായിക ചരിത്രത്തിലെ തന്നെ ഒരു കറുത്ത അധ്യായമായിട്ടാണ് പറയപ്പെടുന്നത്. തുടർന്ന് വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യ നിരവധി മത്സരങ്ങൾ കളിച്ചു. നെതർലൻഡ്സ്, ജർമ്മനി, ചെക്കോസ്ലോവാക്യ, ഹംഗറി എന്നിവർക്കെതിരെയും അവർ നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു. 338 ഇന്ത്യൻ ഗോളുകളിൽ 133 ധ്യാൻചന്ദ് നേടിയതായിരുന്നു. പിന്നീടുള്ള നാളുകളിൽ ഇന്ത്യ എവിടെ ടൂർണമെന്റ് കളിക്കാൻ പോയാലും ടീമിൽ സ്ഥാനമുറപ്പുള്ള ഒരാൾ ധ്യാൻചന്ദ് തന്നെയായിരുന്നു.

താൻ കളിച്ച ഏറ്റവും മികച്ച മത്സരം ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് 1933 കൽക്കട്ട കസ്റ്റംസും ജാൻസി ഹീറോസും തമ്മിലുള്ള ബെയ്റ്റൺ കപ്പ് ഫൈനലാണെന്ന് ഒരു സംശയവുമില്ലാതെ ധ്യാൻചന്ദ് പറഞ്ഞിരുന്നു. അക്കാലത്ത് കൽക്കട്ട കസ്റ്റംസ് ഒരു വലിയ ടീമായിരുന്നു. ഷൌക്കത്ത് അലി, അസദ് അലി, ക്ലോഡ് സീമാൻ, മൊഹ്സിൻ തുടങ്ങി നിരവധി ഇന്ത്യൻ താരങ്ങളടങ്ങുന്ന ടീമിനെ തോൽപ്പിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു. ധ്യാൻചന്ദും സഹോദരൻ രൂപ് സിംഗും മുംബൈയിലെ ഗ്രേറ്റ് ഇന്ത്യൻ പെനിസുലർ റെയിൽവേക്ക് വേണ്ടി കളിച്ച ഇസ്മായിൽ എന്നിവരെ കൂടാതെ മികച്ച താരങ്ങൾ ധ്യാൻചന്ദിന്റെ ടീമിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ള താരങ്ങളെല്ലാം പോരാളികളായിരുന്നു. ആവേശം നിറച്ച ഒരു മികച്ച മത്സരത്തിൽ മേധാവിത്വം വിചാരിച്ച പോലെ തന്നെ കസ്റ്റംസ് ടീമിനായിരുന്നു. എന്നാൽ വീണുകിട്ടിയ അവസരങ്ങളിൽ മാത്രം മുന്നേറ്റം നടത്തിയ ധ്യാൻചന്ദിനെ ഭാഗ്യം തുണച്ചു. ധ്യാൻചന്ദിന്റെ ഒരു ഗോൾ മികവിൽ ടീം വിജയിച്ചു. തുടർന്ന് ലക്ഷ്മി ബിലാസ് കപ്പ് ടൂർണമെന്റിലും ഹീറോസ് ജേതാക്കളായി. 1935 അവർ തങ്ങളുടെ ബെയ്റ്റൺ കപ്പ് കിരീടം വിജയകരമായി നിലനിർത്തി. 1934 ഡിസംബറിൽ പുതുവർഷത്തിൽ ന്യൂസിലൻഡിലേക്ക് ഒരു ടീമിനെ അയക്കാൻ IHF തീരുമാനിച്ചു. ധ്യാൻചന്ദിനെയും സഹോദരനെയും മറ്റ് ആലോചനകൾ ഒന്നുമില്ലാതെ തന്നെ ടീമിലെടുത്തു. മാനവാദറിലെ നവാബായിരുന്ന മൊയ്തീൻ ഖാൻജി കളിക്കാൻ വിസമ്മതിച്ചപ്പോൾ ധ്യാൻചന്ദിനെ ക്യാപ്റ്റനായി നിയമിച്ചു. തുടർന്നുള്ള പര്യടനത്തിൽ ടീം ആകെ 48 മത്സരങ്ങൾ കളിച്ചു. 28 ന്യൂസിലൻഡിലും ബാക്കിയുള്ളത് ഇന്ത്യ, സിലോൺ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും. ഇന്ത്യ എല്ലാ മത്സരങ്ങളിലും ജയിക്കുകയും 584 ഗോളുകൾ നേടുകയും ചെയ്തു. 40 മാത്രമാണ് ഇന്ത്യ വഴങ്ങിയത്. ഈ 48 മത്സരങ്ങളിൽ 23 കളിച്ച ധ്യാൻചന്ദ് ആകെ 201 ഗോളുകൾ നേടി. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ധ്യാൻചന്ദ് ബാരക്കിലെ തന്റെ ചുമതലകൾ പുനരാരംഭിച്ചു. 1935 ഡിസംബറിൽ ഒളിമ്പിക് ടീമിനെ തിരഞ്ഞെടുക്കുന്നതിനായി ഇന്റർ പ്രവിശ്യ ടൂർണമെന്റ് സംഘടിപ്പിക്കാൻ IHF തീരുമാനിച്ചു. ധ്യാൻചന്ദിന് തന്റെ ക്യാമ്പ് വിടാനുള്ള അനുമതി വീണ്ടും നിഷേധിക്കപ്പെട്ടു. എന്നാൽ ടീമിൽ അദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുത്തു. ധ്യാൻചന്ദിന്റെ ജീവിതത്തിലെ മറ്റൊരു സുപ്രധാന സംഭവം നടന്നത് 1936 ബെർലിൻ ഒളിമ്പിക്സിലായിരുന്നു. ജർമ്മനി ആതിഥേയത്വം വഹിച്ച ഒളിമ്പിക്സിൽ അതിന്റെ നടത്തിപ്പുകാരനായി മുന്നിലുണ്ടായിരുന്നത് സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ ആയിരുന്നു. July 17 ജർമ്മനിക്കെതിരെ പരിശീലന മത്സരം കളിച്ച ഇന്ത്യൻ ടീം 4-1 തോറ്റു. അതിനാൽ ഫോമിലല്ലാത്ത മിർസ മസൂദിന് പകരമായി അലി ദാരയെ ഉടൻ അയക്കണമെന്ന് മാനേജർ പങ്കജ് ഗുപ്ത IHFനെ അറിയിച്ചു. August 5 ഇന്ത്യ ഹംഗറിക്കെതിരായ ആദ്യ മത്സരം 4-0 ജയിച്ചു. അമേരിക്കയ്ക്കെതിരായ ഗ്രൂപ്പ് മത്സരത്തിലും ഇന്ത്യ വിജയിച്ചു. ഇന്ത്യയുടെ 4 മത്സരം ഫ്രാൻസിനെതിരായ സെമിഫൈനലായിരുന്നു. ഫ്രാൻസിനെ ഇന്ത്യ 10-0 പരാജയപ്പെടുത്തി. മത്സരത്തിൽ ധ്യാൻചന്ദ് 4 നേടി. ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ മാർച്ച് പാസ്റ്റിൽ മറ്റു രാജ്യങ്ങളിലെ താരങ്ങളെല്ലാവരും തന്നെ ഹിറ്റ്ലറെ സല്യൂട്ട് ചെയ്തപ്പോൾ ഹിറ്റ്ലർ പുലർത്തിയിരുന്ന വംശീയതയിൽ പ്രതിഷേധിച്ച് അമേരിക്കയും ഇന്ത്യയും അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്തില്ല. ധ്യാൻചന്ദായിരുന്നു ഇന്ത്യൻ സംഘത്തെ നയിച്ചത്. അന്നത്തെ ഫൈനലിൽ ജർമ്മനിയായിരുന്നു ഇന്ത്യയുടെ എതിരാളികൾ. ആവേശകരമായ ഫൈനലിൽ ജർമ്മനിയെ ഇന്ത്യ 8-1 തകർത്ത് സ്വർണം നേടി. അതിൽ 4 സ്വന്തമാക്കിയത് ധ്യാൻചന്ദായിരുന്നു. തുടർന്ന് ഹിറ്റ്ലർ നൽകിയ അത്താഴ വിരുന്നിൽ ധ്യാൻചന്ദിനെയും ക്ഷണിച്ചു. ഇന്ത്യൻ കരസേനയിൽ ലാൻസ് കോർപ്പറലായിരുന്ന ധ്യാൻചന്ദിന് ഹിറ്റ്ലർ ജർമ്മനിയിൽ സ്ഥിരമാക്കണമെന്ന കരാറോടെ ജർമ്മൻ ആർമിയിൽ കേണൽ പദവി വാഗ്ദാനം ചെയ്തു. എന്നാൽ ധ്യാൻചന്ദ് അത് നിരസിച്ചു. ബെർലിനിൽ നിന്ന് മടങ്ങിയെത്തിയ ധ്യാൻചന്ദ് തന്റെ റെജിമെന്റിൽ ചേർന്നു. 2nd World War തുടങ്ങിയതിനാൽ അദ്ദേഹം സൈനിക ഹോക്കിയിൽ ഒതുങ്ങി. 2nd World War അവസാന ഘട്ടങ്ങളിൽ മണിപ്പൂർ, ബർമ്മ, ഫാർ ഈസ്റ്റ്, സിലോൺ എന്നിവിടങ്ങളിലെ യുദ്ധക്കളങ്ങളിൽ ഇന്ത്യൻ സൈനിക ടീം പര്യടനം നടത്തി. 2nd World War ശേഷം 1947 ഈസ്റ്റ് ആഫ്രിക്കയിലെ ഏഷ്യൻ സ്പോർട്സ് അസോസിയേഷൻ ഒരു ടീമിനെ പരമ്പര കളിക്കാൻ അയക്കാൻ IHFനോട് അഭ്യർത്ഥിച്ചു. തുടർന്ന് ധ്യാൻചന്ദിനെ വീണ്ടും ഇന്ത്യൻ ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തു. അന്ന് 9 കളിച്ച ഇന്ത്യ എല്ലാം വിജയിച്ചു. 1948 തുടക്കത്തിൽ ആഫ്രിക്കൻ പര്യടനത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ധ്യാൻചന്ദ് ഹോക്കിയിലെ തന്റെ പങ്കാളിത്തം ക്രമേണ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിനെ നയിച്ച ധ്യാൻചന്ദിന്റെ അവസാന മത്സരം ബംഗാൾ ടീമിനെതിരെയായിരുന്നു. ധ്യാൻചന്ദിന്റെ സേവനങ്ങളെ ആദരിക്കുന്നതിനായാണ് ബംഗാൾ ഹോക്കി അസോസിയേഷൻ മത്സരം സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ ആർമിയിൽ ധ്യാൻചന്ദ്

എമർജൻസി കമ്മീഷനായി തുടർന്നു. 34 വർഷത്തെ സേവനത്തിന് ശേഷം ധ്യാൻചന്ദ് ഇന്ത്യൻ ആർമിയിൽ നിന്ന് 1956 ഓഗസ്റ്റ് 29 ലഫ്റ്റനന്റ് ആയി വിരമിച്ചു. അതേ വർഷം തന്നെ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം രാജസ്ഥാനിലെ മൌണ്ട് അബുവിലെ കോച്ചിംഗ് ക്യാമ്പുകളിൽ ഹോക്കി പരിശീലകനായി. പിന്നീട് പാട്യാലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൽ ചീഫ് ഹോക്കി കോച്ച് സ്ഥാനം അദ്ദേഹം സ്വീകരിച്ചു. ഉത്തർപ്രദേശിലെ ജന്മനാടായ ഝാൻസിയിലാണ് ധ്യാൻചന്ദ് തന്റെ അവസാന നാളുകൾ ചെലവഴിച്ചത്. ക്യാൻസർ ബാധിച്ച അദ്ദേഹം 1979 ഡിസംബർ 3 ഡൽഹിയിൽ വച്ച് അന്തരിച്ചു.

ഇന്ത്യൻ ഹോക്കിയിലും ലോക ഹോക്കിയിലും ഇതിഹാസമായി തുടരുന്ന ധ്യാൻചന്ദ് കായിക പ്രേമികളുടെയും ഓരോ ഇന്ത്യക്കാരന്റെയും മനസ്സിൽ ഒളിമങ്ങാതെ നിലനിൽക്കുന്നു.

ഹോക്കി ലോകത്തിലെ മാന്ത്രികൻ മേജർ ധ്യാൻചന്ദ് ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന പ്രസീത വി, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

നമസ്കാരം. ഇന്ത്യൻ അധ്യക്ഷതയിലെ ബ്രിക്സ് മുന്നേറ്റം എന്ന വിഷയത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ലോക ജനസംഖ്യയുടെയും സാമ്പത്തിക വിപണിയുടെയും വലിയൊരു പങ്കിനെ പ്രതിനിധീകരിക്കുന്ന പ്രമുഖ വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ്. ഈ വർഷം ജനുവരി 1 മുതൽ ഈ സുപ്രധാന സഖ്യത്തിന്റെ അധ്യക്ഷ പദവി ഇന്ത്യ ഔദ്യോഗികമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ബ്രസീലിൽ നിന്നാണ് ഇന്ത്യ ഈ നേതൃസ്ഥാനം ഏറ്റെടുത്തത്. വിപുലീകരിക്കപ്പെട്ട പുതിയ 11 ബ്രിക്സ് സഖ്യത്തെ ഇന്ത്യ നയിക്കുന്ന ആദ്യ അവസരമാണിത് എന്ന പ്രത്യേകതയും ഉണ്ട്. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോളതലത്തിൽ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും സുസ്ഥിര വികസനം സാധ്യമാക്കാനും അംഗരാജ്യങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത് 4 തവണയാണ് ബ്രിക്സ് അധ്യക്ഷ പദവി തേടിയെത്തുന്നത്. ഇതിനു മുമ്പ് 2012, 2016, 2021 വർഷങ്ങളിൽ ഇന്ത്യ ഈ പദവി അലങ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വർഷത്തെ അധ്യക്ഷ പദവിക്ക് രാഷ്ട്രീയമായും സാമ്പത്തികമായും ഏറെ പ്രാധാന്യമുണ്ട്. ആഗോള സമ്പദ്വ്യവസ്ഥയിൽ ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ആഗോള നേതൃനിരയിലേക്ക് ഇന്ത്യയെ മാറ്റാനുമുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് 2026 ബ്രിക്സ് നേതൃത്വം. 2001 സാമ്പത്തിക വിദഗ്ധനായ ജിം ഒ നീൽ ആണ് ബ്രിക് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ വളർന്നുവരുന്ന സമ്പദ്വ്യവസ്ഥകൾ ഭാവിയിൽ ലോക സമ്പദ്വ്യവസ്ഥയെ നയിക്കുമെന്ന കണ്ടെത്തലായിരുന്നു അത്. തുടർന്ന് 2006 ഈ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ യോഗം ചേരുകയും 2009 റഷ്യയിൽ വച്ച് ആദ്യത്തെ ഔദ്യോഗിക ഉച്ചകോടി നടക്കുകയും ചെയ്തു.

0: 10 ദക്ഷിണാഫ്രിക്ക കൂടി അംഗമായതോടെ ഇത് ബ്രിക്സ് ആയി മാറി. ആഗോള ജനസംഖ്യയുടെ 40%-ത്തിലധികവും ലോകത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 1/4 കൈയാളുന്ന ഈ സഖ്യം സമീപകാലത്ത് വൻ വിപുലീകരണത്തിന് വിധേയമായി. ഈ പുതിയ മാറ്റങ്ങളോടെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടക്കാനിരിക്കുന്ന പ്രധാന ഉച്ചകോടിക്ക് മുന്നോടിയായി ഈ വർഷം ജനുവരി മുതൽ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ വെച്ച് വ്യത്യസ്ത മേഖലകളിലെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും വിപുലമായ യോഗങ്ങൾ നടന്നു. വിദേശകാര്യമന്ത്രിമാരുടെ യോഗം, ദേശീയ സുരക്ഷാ ഉപദേശകരുടെ യോഗം, കമ്മ്യൂണിക്കേഷൻസ് മന്ത്രിമാരുടെ യോഗം, വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗം, യുവജന കായിക മന്ത്രിമാരുടെ യോഗം, പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗം, വനിതാ മന്ത്രിതല യോഗം തുടങ്ങിയവ ഇതിനകം നടന്നുകഴിഞ്ഞു. 2026 മെയ് മാസത്തിൽ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹിയിൽ വെച്ചാണ് ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടന്നത്. ലോകക്രമത്തിൽ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഉള്ള പ്രാധാന്യത്തെക്കുറിച്ച് ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കവേ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി, ആഗോളതലത്തിലുള്ള സമീപകാല സംഘർഷങ്ങൾ ചർച്ചകളുടെയും നയതന്ത്രത്തിന്റെയും ആവശ്യകത വർദ്ധിപ്പിക്കുന്നതായും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യങ്ങൾക്കിടയിൽ ശക്തമായ സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഊർജം, ഭക്ഷണം, വളം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ പല രാജ്യങ്ങളും വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ആഗോള ഭരണ സംവിധാനത്തിലെ പരിഷ്കരണങ്ങളിൽ ബ്രിക്സ് നിർണായക പങ്കുവഹിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: There is a growing expectation, particularly from emerging markets and developing countries, that BRICS will play a constructive and stabilizing role. In this background, our discussions today are an opportunity to reflect on global and regional developments and to consider practical ways to strengthen our cooperation. Development issues remain central. Many countries face challenges on energy, food, fertilizer and health security, as also access to finance. BRICS can help them respond more effectively. Economic resilience is also key. Reliable supply chains and diversified markets are its essential components. We must focus on both. Climate change remains a pressing concern. Our discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
0: പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ, റഷ്യ യുക്രൈൻ യുദ്ധം സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതങ്ങൾ, ആഗോള വിതരണ ശൃംഖലകളുടെ തകർച്ച എന്നിവ യോഗത്തിൽ ചർച്ചയായി. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ അംഗരാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് യോഗത്തിൽ തീരുമാനമായി. തുടർന്ന് ഭീകരവാദവും സൈബർ ഭീഷണികളും നേരിടുന്നത് ചർച്ച ചെയ്യാൻ ബ്രിക്സ് രാജ്യങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേശകരുടെ യോഗവും നടന്നു. ലഹരിമരുന്ന് കടത്ത്, ആഗോള കള്ളപ്പണം വെളുപ്പിക്കൽ, കൃത്രിമ ബുദ്ധി ദുരുപയോഗം ചെയ്തു നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ എന്നിവയ്ക്കെതിരെ സംയുക്ത ടാക്സ് ഫോഴ്സ് രൂപീകരിക്കാൻ യോഗത്തിൽ ധാരണയായി. കായിക രംഗത്തെ ഉണർത്താൻ ഓഗസ്റ്റിൽ ആന്ധ്രാപ്രദേശിലെ തുറമുഖ നഗരമായ വിശാഖപട്ടണത്ത് വെച്ച് ബ്രിക്സ് യുവജനകാര്യ കായിക മന്ത്രിമാരുടെ സമ്മേളനം നടന്നു. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ യോഗത്തിന് നേതൃത്വം നൽകി. അംഗരാജ്യങ്ങളിലെ യുവാക്കൾ തമ്മിലുള്ള സാംസ്കാരിക കൈമാറ്റം, കായിക രംഗത്തെ സാങ്കേതിക സഹകരണം, പരമ്പരാഗത കായിക വിനോദങ്ങളുടെ പ്രോത്സാഹനം എന്നിവ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്ക് യോഗം രൂപം നൽകി. വരാനിരിക്കുന്ന ബ്രിക്സ് ഗെയിംസ് മത്സരങ്ങളുടെ നടത്തിപ്പും ഇതിൽ ചർച്ചയായി. വികസിത രാഷ്ട്രത്തിനായി ആരോഗ്യമുള്ള ഒരു ജനത അത്യാവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: ആജ് വിശാഖപട്ടണം ബ്രിക്സ് സമിറ്റ് കെ അവസർ പർ ബ്രിക്സ് ഫ്രണ്ട്ഷിപ് സൺഡേ ഓൺ സൈക്ലിംഗ് കാ ആയോജൻ കരാ ഗയാ. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആഗേ ബഡ് രഹി ഹൈ. ദേശ് മേ ആജ് 18,000 സേ അധിക് സ്ഥാൻ പർ സൺഡേ ഓൺ സൈക്ലിംഗ് കർക്കെ ഹമാരെ ദേശ് കെ യുവാവോ നെ ഫിറ്റ്നസ് കാ സന്ദേശ് ദിയാ ഹൈ. വികസിത ഭാരത് ബനാനെ കെ ലിയെ ഹം സബ് ലോഗ് ഫിറ്റ് രഹേ സ്വസ്ഥ സമാജ് സമൃദ്ധ രാഷ്ട്ര കാ നിർമാൺ കർ സക്താ ഹൈ.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയവും ചരിത്രപരവുമായ ഒന്നായിരുന്നു കേരളത്തിലെ കൊച്ചിയിൽ വെച്ച് നടന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം. ജൂലൈ 8-9 തീയതികളിലാണ് കൊച്ചിയിൽ ഈ യോഗം അരങ്ങേറിയത്. അതിനു മുന്നോടിയായി ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും അവിടെ വെച്ച് നടന്നിരുന്നു. കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണദേവിയുടെ അധ്യക്ഷതയിലും കേന്ദ്ര സഹമന്ത്രി സാവിത്രി ഠാക്കൂറിന്റെ സാന്നിധ്യത്തിലും നടന്ന യോഗത്തിൽ അംഗരാജ്യങ്ങളിലെ വനിതാക്ഷേമ ചുമതല വഹിക്കുന്ന മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു.

0: ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ഇന്ത്യയുടെ കാഴ്ചപ്പാടാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ഭരണത്തിലും രാഷ്ട്രീയത്തിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക, ഡിജിറ്റൽ സാങ്കേതികവിദ്യയിലും ബാങ്കിംഗ് മേഖലയിലും സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങൾ നൽകുക, വനിതാ സംരംഭകരെയും സ്വയം സഹായ സംഘങ്ങളെയും അന്താരാഷ്ട്ര വിപണിയുമായി ബന്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൂട്ടുക എന്നിവയായിരുന്നു ഇവിടുത്തെ പ്രധാന ചർച്ചകൾ. ബ്രിക്സ് വനിതാ സമ്മേളനങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീ കേന്ദ്രീകൃത വികസനം ലക്ഷ്യമിട്ടുള്ള ഒരു സംയുക്ത പ്രസ്താവന കൊച്ചിയിൽ വെച്ച് അംഗീകരിക്കപ്പെട്ടു എന്നത് വലിയ നേട്ടമാണ്. ഇന്ത്യ മുന്നോട്ടുവച്ച രണ്ട് നിർദ്ദേശങ്ങളായ ബ്രിക്സ് ഡിജിറ്റൽ റെപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ കപ്പാസിറ്റി ബിൽഡിംഗ് മാർഗനിർദ്ദേശങ്ങൾ എന്നിവ ഏകകണ്ഠമായി സ്വാഗതം ചെയ്തു. ഭൂമിശാസ്ത്രപരവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണെങ്കിലും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി പൊതുവായ ആശങ്കകൾ ബ്രിക്സ് അംഗരാജ്യങ്ങൾ പങ്കിടുന്നുണ്ടെന്ന് മന്ത്രിതല യോഗത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിച്ച കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പറഞ്ഞു.
1: വിശ്വകി ഉഭർത്തി ഹുയി അർത്ഥവ്യവസ്ഥാവോ കെ രൂപ് മേ ബ്രിക്സ് ദേശോ കി പ്രഗതി ജെൻഡർ ഇക്വാലിറ്റി കെ वैश्विक लक्ष्यों से मजबूती से जुड़ी हुई है. भारत की ब्रिक्स अध्यक्षता की मुख्य थीम है बिल्डिंग फॉर रेजिलियंस इनोवेशन कोऑपरेशन एंड सस्टेनेबिलिटी और इसके केंद्र में वुमेन लेड डेवलपमेंट की मूल भावना शामिल है. ब्रिक्स सरकारों द्वारा महिलाओं से जुड़े मुद्दों को संस्थागत रूप से मुख्यधारा में लाने का एक महत्वपूर्ण माध्यम है.
0: ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതുമായ സമീപനത്തോടുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ബ്രിക്സ് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ആവർത്തിച്ചു. എല്ലാ ബ്രിക്സ് പങ്കാളികളുമായും ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച കേന്ദ്രമന്ത്രി, വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഗവേഷകർ, യുവജനങ്ങൾ എന്നിവർ നയരൂപീകരണത്തിലും അന്താരാഷ്ട്ര സഹകരണത്തിലും കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളണമെന്നും കൂട്ടിച്ചേർത്തു.
2: India's BRIC chairship is placing a strong emphasis on the youth. Youth means participation and people-to-people exchange. Model BRICS has been conceptualized by the Students Focus Initiative, which is being organized on the sidelines of the BRICS ministerials meeting across India. The initiative seeks to familiarize the young citizen with the BRICS process while strengthening their understanding of the diplomacy, multilateral cooperation and consciousness.
0: കാലാവസ്ഥാ വ്യതിയാനം, ജൈവ വൈവിധ്യ ശോഷണം, മലിനീകരണം, ദുരന്ത സാധ്യതകൾ എന്നിവ ഉയർത്തുന്ന ആഗോള പാരിസ്ഥിതിക വെല്ലുവിളികൾ വികസ്വര രാജ്യങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു.
3: As nation pursue their development aspirations, they are navigating an increasingly complex environmental reality. The impact of climate change, biodiversity loss, and pollution, the triple planetary crisis together with growing disaster risk are affecting communities and ecosystems worldwide. These challenges are particularly significant for developing countries where environmental vulnerability is often closely intertwined with broader development priorities including poverty eradication, food security and inclusive growth.
0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ബ്രിക്സിന്റെ സ്വന്തം ബാങ്കായ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് കൂടുതൽ വായ്പകൾ അനുവദിക്കാൻ ബാങ്കിനോട് ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട്. ആഗോള തലവനായി മാറാനുള്ള ഇന്ത്യയുടെ നയതന്ത്രശേഷിയുടെ വലിയൊരു തെളിവാണ് ഈ വർഷത്തെ ബ്രിക്സ് നേതൃത്വം. ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും റഷ്യ അമേരിക്ക ശീതയുദ്ധം ശക്തമായിരിക്കുമ്പോഴും ഇരുവിഭാഗത്തെയും ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നതും ചെറിയ കാര്യമല്ല. പാശ്ചാത്യ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7, ക്വാഡ് എന്നിവയിൽ ഇന്ത്യക്ക് ശക്തമായ പങ്കാളിത്തമുണ്ട്. അതേസമയം തന്നെ പാശ്ചാത്യ വിരുദ്ധ ചേരിയായി പലരും ചിത്രീകരിക്കുന്ന ബ്രിക്സിനെയും ഇന്ത്യ നയിക്കുന്നു. ഈ രണ്ടു ചേരികൾക്കുമിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നതാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയം. കേരള സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം പ്രൊഫസറും രാഷ്ട്രീയ നിരീക്ഷകനുമായ ജോസുകുട്ടി എബ്രഹാം ആകാശവാണിയോട്.
4: ആഗോള സമ്പദ് വ്യവസ്ഥയിലും ഭരണക്രമത്തിലും ഇന്ത്യ പോലുള്ള എമർജിംഗ് രാജ്യങ്ങൾക്ക് പങ്കാളിത്തം വളരെ കുറവായതുകൊണ്ട് ആ ഒരു അനീതി ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് സാമ്പത്തിക വ്യവസ്ഥയിലും ലോക ഭരണക്രമത്തിലുമൊക്കെ അർഹമായ സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ഇന്ന് അതിലേക്കുള്ള ഒരു ചുവടുവയ്പ് കൂടിയായിട്ട് ഇന്ത്യയുടെ

0: ചെയർമാൻഷിപ്പിലുള്ള പ്രവർത്തനത്തെ കാണാവുന്നതാണ്. പ്രധാനമായും ഈ വർഷം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ജനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോക മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചുവടുവയ്പ്പാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാങ്കേതിക വിദ്യ, അതുപോലെ സഹകരണം, സസ്റ്റൈനബിലിറ്റി, ഇത്തരം മേഖലകളിൽ അവികസിത രാജ്യങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനം നൽകുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഒരു വലിയ ശ്രമമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ നിലവിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ബ്രിക്സ് ഡെവലപ്മെന്റ് ബാങ്കിലും അതുപോലെ ഡോളറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ രാജ്യങ്ങളുടെ വ്യാപാരവും സാമ്പത്തിക സഹകരണവും ഒക്കെ തന്നെ അവരുടേതായിട്ടുള്ള കറൻസിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമവും ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് ലോകം നേരിടുന്ന വലിയ വെല്ലുവിളികളായിട്ടുള്ള പശ്ചിമേഷ്യയിലെ യുദ്ധവും അതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധവും ഒക്കെ ലോക സമാധാനത്തെയും സമ്പദ് വ്യവസ്ഥയും എപ്രകാരം ബാധിക്കുന്നു എന്നത് ചർച്ചയ്ക്ക് വിധേയമാകും. പ്രത്യേകിച്ചും ഇറാൻ കൂടി ഇതിൽ അംഗമാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ റഷ്യയും. അപ്പം ലോകത്തിലെ വലിയൊരു അനീതിക്കെതിരെ ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വലിയ ശ്രമമായിട്ട് നമുക്കിതിനെ കാണാം. ലോകത്ത് സമാധാനവും സാമ്പത്തിക പുരോഗതിയും പ്രത്യേകിച്ച് എമർജിംഗ് രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സദേൺ രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാര വേദിയായി മാറ്റുവാനായിട്ടാണ് ഈ വർഷത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി നമുക്ക് കണക്കാക്കാവുന്നത്.
1: ഈ വർഷം സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒന്നാണ്. ലോകത്തെ വൻ ശക്തികളുടെ നേതാക്കൾ ഇന്ത്യൻ മണ്ണിൽ ഒത്തുചേരുമ്പോൾ അത് കേവലം ഒരു സാമ്പത്തിക ചർച്ച മാത്രമല്ല, മറിച്ച് പുതിയൊരു ലോകക്രമത്തിന്റെ പ്രഖ്യാപനമായിരിക്കും. കൊച്ചിയിൽ നടന്ന വനിതാ യോഗം മുതൽ ഡൽഹിയിലെ വിദേശകാര്യ യോഗം വരെ കാട്ടിത്തന്നത് ഇന്ത്യയുടെ സംഘടനാ മികവും നയതന്ത്ര പ്രാഗൽഭ്യവുമാണ്. ഇന്ത്യയുടെ വസുധൈവ കുടുംബകം എന്ന ആശയത്തെ മുൻനിർത്തി ലോകത്തിലെ പാവപ്പെട്ടവിന്റെയും വികസ്വര രാജ്യങ്ങളുടെയും അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ ഈ ബ്രിക്സ് അധ്യക്ഷ പദവിയിലൂടെ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്നതിൽ തർക്കമില്ല. ഇന്ത്യൻ അധ്യക്ഷതയിലെ ബ്രിക്സ് മുന്നേറ്റം എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം ക്രിസ്റ്റി എബ്രഹാം.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.